കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 30 2026 ജൂൺ 13 ശനിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM.

ശുഭചിന്തകൾ. നമ്മളിൽ പലരും പലരെയും വിലയിരുത്തുന്നത് ഉള്ളു കാണാതെ തന്നെ ഉള്ളടക്കം പഠിച്ചു എന്ന് സ്വയം വിശ്വസിച്ചാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും നാം വലിയ അബദ്ധങ്ങളിൽ ചെന്ന് പെടാറുണ്ട്. ജീവിതത്തിൽ ഏത് പ്രശ്നത്തെയും നാം എല്ലാം

0: എന്താണ് കാണേണ്ടതെന്ന് വിസ്മരിച്ച് എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. ആര് ചെയ്തു എന്നത് നോക്കാതെ എന്ത് ചെയ്തു എന്ന് നോക്കിക്കണ്ട് വിലയിരുത്തുകയും നന്മകൾ ചെയ്യുന്നവരെയും തുടർന്ന് അതിനുള്ള ആർജവം ഉള്ളവരെയും തിരിച്ചറിഞ്ഞ് പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, 9 മണിക്ക് തൂവാനം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 3 മണിക്ക് ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4 മണിക്ക് മ്യൂസിക്കൽ ലൈവ് ജേണി മ്യൂസിക് ബീറ്റ്സ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 അക്ഷരമുദ്ര, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45, 7:25 ഉച്ചയ്ക്ക് 12:30, 12:50 വൈകുന്നേരം 6:30, 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് June 13. മെർമൈൻ എന്ന ആദ്യത്തെ വജ്രഖനി റഷ്യയിൽ കണ്ടെത്തിയതും ഒരു സ്ത്രീയെ വഹിച്ചുള്ള ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രയായ വോസ്റ്റോക് 6 നാസ വിക്ഷേപിച്ചതും സ്വാതന്ത്ര്യ സമര സേനാനി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിൽ നിന്ന് ടോക്കിയിലേക്ക് അന്തർവാഹിനിയിൽ യാത്ര തുടങ്ങിയതുമൊക്കെ ഒരു June 13. June 13 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 13. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിവരങ്ങൾ അറിയാൻ അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് വാർ എന്ന ഇൻഫർമേഷൻ തുറന്നത് 1942 June 13. June 13 മെർമൈൻ എന്ന ആദ്യത്തെ വജ്രഖനി റഷ്യയിൽ കണ്ടെത്തിയത്. റോഡ് ഐലൻഡ് അടിമകളെ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചത് 1774 June 13. ബ്രിട്ടനിലെ നോർത്ത് അമേരിക്കൻ കോളനികളിൽ ആദ്യമായി ഇത് ചെയ്തു. ഒരു സ്ത്രീയെ വഹിച്ചുള്ള ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രയായ വോസ്റ്റോക് 6 നാസ വിക്ഷേപിച്ചത് 1963 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. പൈനിയർ 10 നെപ്റ്റൂണിനെ മറികടന്ന് മധ്യസൗരയുദ്ധം കടന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുവായി മാറിയത് 1983 June 13. നെൽസൺ മണ്ടേലയെ മോചിപ്പിക്കാൻ UN രക്ഷാസമിതി ദക്ഷിണാഫ്രിക്കയോട് ആവശ്യപ്പെട്ടത് 1980 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. June 13 ജലാലുദ്ദീൻ ഫിറോസ് ഷാ ഡൽഹിയുടെ സിംഹാസനത്തിൽ കയറിയത്. June 13 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ റോബർട്ട് ക്ലൈവ് സിറാജുദ്ദൌളയ്ക്കെതിരെ പോരാടാൻ മുർഷിദാബാദിലേക്ക് പോയത്. 1947 നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിൽ നിന്ന് ടോക്കിയോയിലേക്ക് അന്തർവാഹിനി യാത്ര തുടങ്ങിയത് 1943 June 13.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രിനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം $1.8 ബില്യൺ എത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17

0: തീയതികളിൽ ഏവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാവുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി K.മുരളീധരൻ പറഞ്ഞു. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നയാൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പുതിയതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ 87 പേരാണ് പട്ടികയിൽ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കലക്ടറേറ്റും നിപ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 5. കോഴിക്കോട് പയ്യോളി നഗരസഭയിലെ തച്ചൻകുന്നിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടതിനെ തുടർന്ന് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ ബേക്കറി അടപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പാരമ്പര്യത്തിലൂന്നിയതും ലോകത്തിന് മുന്നിൽ തുറന്നിട്ടതുമായ രീതിയിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ജനങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ആഴത്തിൽ അഭിമാനം വളർത്തുന്നതിനായി ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കാശി വിശ്വനാഥ് കോറിഡോർ നിർമ്മാണം, മഹാകാൽ ലോക് പ്രോജക്ട്, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, ജുന സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം, അയോധ്യയിലെ ഗ്രാമക്ഷേത്ര സ്ഥാപനം എന്നിവ മോദി ഗവൺമെന്റിന്റെ പ്രധാന സാംസ്കാരിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ആത്മീയ സർക്യൂട്ടുകളിലൂടെയും ആധുനിക തീർത്ഥാടന സൌകര്യങ്ങളിലൂടെയും ഇന്ത്യയുടെ നാഗരിക അഭിമാനം തടസ്സമില്ലാതെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. മ്യൂസിയം ഗ്രാന്റ് സ്കീം, കൾച്ചറൽ ഫംഗ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഗ്രാന്റ് സ്കീം എന്നിവ ഈ പരിവർത്തനത്തിന് കരുത്തുപകരുന്ന പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നു.
0: പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC ഇറക്കി. പദ്ധതി മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. എന്നാൽ സിറ്റി ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ സൂപ്പർ ക്ലാസ് സർവീസുകൾ, ഉത്സവകാല സ്പെഷ്യൽ സർവീസുകൾ, വീക്കെൻഡ് അഡീഷണൽ സർവീസുകൾ, BTC സർവീസുകൾ, ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവയിൽ ഈ സൌജന്യം ഉണ്ടായിരിക്കില്ല. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തുക ഈടാക്കാതെ നിർബന്ധമായും 0 ടിക്കറ്റ് നിരക്കിലുള്ള ടിക്കറ്റ് നൽകണം. ടിക്കറ്റിൽ കയറിയ സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണെന്നും KSRTC അധികൃതർ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്.

0: 1790-ൽ ഇംഗ്ലീഷുകാരനായ തോമസ് സെയിൻ്റാണ് ആദ്യത്തെ തയ്യൽ മെഷീൻ പാറ്റന്റ് ചെയ്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KCB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇപ്പോൾ അമേരിക്ക പരാഗ്വേയുമായി ഏറ്റുമുട്ടുകയാണ്. ലോസ്ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്നലെ വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം വൈകിട്ട് 4 മണിയോടെ മുഖ്യമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശതങ്ങൾക്ക് തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഹായ്, ഞാൻ RJ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഡാറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: അഞ്ജുപ്രഭ. പ്രധാന വാർത്തകൾ. ഒമാൻ തീരത്ത് US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ഇന്ന് നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഇത്തവണത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ആദ്യമായി വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം മാർച്ച് ചെയ്യും. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേൽക്കും. ഒമാൻ തീരത്തുണ്ടായ US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ സംഭാഷണത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതേ വിഷയത്തിൽ ന്യൂഡൽഹിയിലെ US പ്രതിനിധിയെ നേരത്തെയും വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഫ്രാൻസിലെത്തും. പ്രധാനമന്ത്രിയുടെ 7-ാമത്തെ ഫ്രാൻസ് സന്ദർശനമാണിത്. നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്കിയൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്കിയയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രീനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ്.

0: യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി പറഞ്ഞു. കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റാക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ DRDOയുടെയും DRD ലബോറട്ടറിയുടെയും അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DRDO വികസിപ്പിച്ചെടുത്ത ആകാശ് ബ്രഹ്മോസ് സംവിധാനങ്ങൾ ആഗോള പ്രതിരോധ സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ മത്സരശേഷി തെളിയിക്കുന്നതാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. യോഗയുടെ സ്വീകാര്യത ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും ശാന്തതയും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും. ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേനകളുടെ 57-ാമത് DG ലെവൽ അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് ആവർത്തിച്ചത്. അതിർത്തിയിലെ നിലവിലെ സാഹചര്യം, അതിർത്തി സുരക്ഷാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ എന്നിവയും 4 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തും. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഇന്നറിയാം. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കൽ, ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തൽ എന്നിവയ്ക്കായി നിരവധി ദേശീയ അന്തർദേശീയ സംരംഭങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിനകം നടപ്പാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക മേഖല വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. മ്യൂസിയം ഗ്രാന്റ് പദ്ധതി, സാംസ്കാരിക പ്രവർത്തന ഉൽപാദന ഗ്രാന്റ് പദ്ധതി എന്നിവയും കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. ജപ്പാൻ താരം അകാനെ യമഗുച്ചിയെയാണ് നേരിടുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധു സെമിയിൽ കടന്നത്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 87 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 20 ഓവറിൽ 132 റണ്ണുമായി എല്ലാവരും പുറത്താവുകയായിരുന്നു. ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഒരു മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോളുകളാണ്.

0: നേടിയത്. രണ്ടാം മത്സരത്തിൽ യു എസ് എ പരാഗ്വയെ നേരിടുന്നു. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ വിശദാംശങ്ങൾ കെ എസ് ആർ ടി സി പുറത്തിറക്കി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ഉൽപാദന കേന്ദ്രീകൃത വളർച്ചയിലും തൊഴിലവസര സൃഷ്ടിയിലും നൽകിയ ഊന്നൽ വ്യാവസായിക വളർച്ചയെ ത്വരിതപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി. പ്രധാന വാർത്തകൾ വീണ്ടും. ഒമാൻ തീരത്ത് യു എസ് നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിലും ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക്, ക്യാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. ലങ്കയിൽ ഈ സമയം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ജനങ്ങൾ നാല് പാടും പരിഭ്രാന്തരായി പായുകയാണ്. അവരുടെ ശരീരങ്ങളിൽ അഗ്നി പടർന്നു പിടിക്കുന്നു. എങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അവിടെയെല്ലാം അഗ്നി മാത്രം. ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്നും രാമായണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ദുഃഖങ്ങളെയാണ് ഇവിടെ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനിവാര്യത എന്നുള്ള നിലയിൽ ഇടയ്ക്കിടയ്ക്ക് ദുഃഖങ്ങൾ വരാറുണ്ട്. ഈ ദുഃഖത്തെ അഗ്നിബാധയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ദുഃഖത്തെ മറികടക്കാനുള്ള വഴിയും രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണത്? ദുഃഖങ്ങളാകുന്ന അഗ്നിബാധയെ രാമ രാമ രാമ എന്ന രാമനാമം കൊണ്ട് മറികടക്കാം എന്ന് പറയുന്നു. തദഭി മതകാരിയാണ് ഹനുമാൻ എന്ന് പറയുന്നു. തദഭി മതകാരി എന്ന് പറഞ്ഞാൽ ഹനുമാൻ എന്താണോ രാമന് ഇഷ്ടം അത് ചെയ്യുന്നവൻ, രാമന്റെ ഇഷ്ടം എന്താണോ അഭീഷ്ടം എന്താണോ അത് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ഹനുമാൻ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഹനുമാന് ഒരിക്കലും രാമദൂതനായ ഹനുമാന് രാമന്റെ കാര്യത്തിനായിട്ടാണ് അദ്ദേഹം ദൂതനായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിന്റെ വാലിൽ നിന്ന് ശരീരത്തിലേക്ക് അഗ്നി പടർന്നു പിടിച്ചില്ല. ഇതാണ് കാര്യം. അത് നമ്മൾ വെറും രാമനാമം ജപിച്ചാൽ പോലും നമുക്ക് ദുഃഖത്തിൽ നിന്ന് മുക്തി കിട്ടും. അപ്പൊ പിന്നെ രാമദൂതനായ ഹനുമാന്റെ കാര്യം പറയേണ്ടതുണ്ടോ? രാമന്റെ കാര്യത്തിനായി വന്നിരിക്കുകയല്ലേ, അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കുകയില്ല. ഭവതി യതി മനുജ ജനനം ഭുവി, അത് ഒരു വലിയൊരു ഉപദേശമാണ് രാമായണത്തിൽ. നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ ഞാനീ പറഞ്ഞ ഈ വാക്കിന്റെ അർത്ഥം. ഭവതി യതി മനുജ ജനനം ഭൂവി, ഭൂമിയിൽ മനുജ ജനനം, മനുഷ്യനായി ജനിച്ചാൽ, ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചോ പിന്നെ ഒന്നേ ചെയ്യാനുള്ളൂ. എന്താണത്? പങ്കജ ലോചനനെ ഭജിച്ചിടുവിൻ, സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഭജിക്കുക, മറ്റൊന്നും തന്നെ ചെയ്യാനില്ല. ലോകനാഥനായ ഭഗവാനെ മഹാവിഷ്ണുവിനെ ഭജിച്ചാൽ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതാകും എന്ന് രാമായണം ഉറപ്പു നൽകുന്നു. ഇപ്പൊ ഹനുമാൻ സമുദ്രത്തിൽ വാൽ മുക്കി തീ അണച്ചു എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹം നേരെ പോകുന്നത് ശിംശപ വൃക്ഷ ചുവട്ടിലുള്ള സീതാദേവിയുടെ അടുത്തേക്കാണ്, സവിധത്തിലേക്കാണ് അത് ഹനുമാൻ പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് വീണ്ടും പറയുകയാണ്, അഹം ഇനിയും ഉഴറി നടകൊള്ളുവൻ അക്കരയ്ക്ക്, ഞാൻ അക്കരയ്ക്ക് പോവുകയാണ്, ഞാൻ കടൽ കടന്നു പോവുകയാണ്. പണ്ട് ഒരിക്കൽ ഇതുപോലെ യാത്രയൊക്കെ പറഞ്ഞതാണ്. സീത പ്രതീക്ഷിച്ചത് ഹനുമാൻ അപ്പോൾ തന്നെ കടൽ കടന്ന് പോകും എന്നാണ്. അന്ന് പോയില്ല. അതിനുശേഷമാണല്ലോ യുദ്ധം നടന്നതും ഇന്ദ്രജിത്തുമായിട്ടുള്ള സംഘർഷം നടന്നതും പിന്നെ എന്താ ബന്ധനസ്ഥനായതും രാവണ സഭയിൽ വന്നതും വാലിൽ തീ കൊളുത്തിയതും തുടർന്ന് ലങ്കാദഹനവും ഒക്കെ. അപ്പൊ ലങ്കാദഹനത്തിന്റെ അത് കഴിഞ്ഞതിന് ശേഷം, ആ തീവ്രത കഴിഞ്ഞ ശേഷം വാല് സമുദ്രത്തിൽ മുക്കി തീ അണച്ച ശേഷം നേരെ സീതാദേവിയുടെ അടുത്ത് വരുന്നു. വീണ്ടും ആജ്ഞ ചോദിക്കുകയാണ്. ആജ്ഞാപയാശു, ആജ്ഞ തന്നാലും അനുമതി തന്നാലും, ഗച്ഛാമി, ഞാൻ പോകുന്നു. എവിടേക്ക് പോകുന്നു? രാമാന്തികം, രാമന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നു. ഞാൻ അക്കരയ്ക്ക് പോവുകയാണ്, രാമന്റെ സവിധത്തിലേക്ക് പോവുകയാണ്. യാത്രാനുമതി തന്നാലും എന്ന് പറയുന്നു. എന്ന് ഒരു ഉറപ്പും കൊടുക്കുന്നു. എത്രയും വേഗം ഞാൻ തിരിച്ചു വരും, ഞാൻ പോകുന്നു എന്ന് വിചാരിച്ച ഒട്ടും തന്നെ വിഷമിക്കേണ്ട. ഞാൻ വരുന്നത് പക്ഷേ ഒറ്റയ്ക്കായിരിക്കില്ല, ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്. എന്റെ കൂടെ ശ്രീരാമൻ ഉണ്ടാവും, എന്റെ കൂടെ ലക്ഷ്മണൻ ഉണ്ടാവും, എന്റെ കൂടെ സുഗ്രീവൻ ഉണ്ടാവും. എല്ലാ വലിയ ആ വാന

0: സൈന്യം തന്നെ എന്നോടൊപ്പം ഉണ്ടാകും. മനസ്സിൽ തവ ചെറുതു പരിതാപം ഉണ്ടാവല. ഒരു ഒട്ടും തന്നെ ഭവതി മനസ്സിൽ ദുഃഖം ഉണ്ടാകരുത്, പരിതാപം ഉണ്ടാവല, ദുഃഖം ഉണ്ടാകരുത്, വിഷമിക്കുകയേ ചെയ്യരുത്. ഞാൻ ഉടനെ തിരിച്ചു വരും, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു വരും. മത് ഭരം കാര്യം ഇനി ജനകാത്മജയ, ജനകാത്മജയ നമുക്കറിയാം, ജനകന്റെ മകളായുള്ള സീതയെ സംബോധന ചെയ്യുന്നു. മത് ഭരം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റിരിക്കുന്നു, ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റിരിക്കുന്നു, ഹനുമാനാണ് പറയുന്നത്. എന്നിട്ട് എങ്ങനെയാണ് പറയുന്നത്? തൊഴുത് അമിത വിനയം ഇതി ചൊന്നവൻ, അങ്ങേറ്റത്തെ വിനയത്തോടുകൂടി സീതയുടെ മുമ്പിൽ തൊഴുത് നിന്നുകൊണ്ടാണ് ഹനുമാൻ ഇങ്ങനെ പറയുന്നത്. എല്ലാം മത് ഭരം, ഞാൻ ഏറ്റിരിക്കുന്നു എല്ലാ കാര്യങ്ങളും, ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. സീതാദേവി എന്താണ് മറുപടി പറയാം? എന്റെ ഹൃദയേശ്വരനായ ശ്രീരാമന്റെ കഥകൾ പറഞ്ഞു തന്ന ചരിത്രം പറഞ്ഞത്, അദ്ദേഹം എവിടെയാണ്, എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്, എന്താണ് അദ്ദേഹം, ഏത് അവസ്ഥയിലാണ് അദ്ദേഹം കടന്നു പോകുന്നത്, ഇതെല്ലാം നീയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ അതോടുകൂടി തന്നെ എന്റെ ദുഃഖങ്ങളെല്ലാം തന്നെ പമ്പ കടന്നിരുന്നു, എനിക്ക് ദുഃഖങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ നീ പോവുകയാണ്, അപ്പൊ എനിക്ക് വീണ്ടും ദുഃഖം വരുന്നു. രാമന്റെ കാര്യങ്ങൾ അറിയാതെ ഞാൻ എങ്ങനെ ഇവിടെ താമസിക്കും, എന്താണ് ഇനിയുള്ള തുടർന്നുള്ള കാര്യങ്ങൾ, ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയാൻ യാതൊരു മാർഗവുമില്ലല്ലോ നീ പോയി കഴിഞ്ഞാൽ. അങ്ങനെ സീതാദേവിയുടെ ദുഃഖം വീണ്ടും അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. ഹനുമാൻ അത് കണ്ട് ആകെ വിഷമിച്ചു. എന്ത് പറയാൻ, എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ വയ്യാതെ ഹനുമാൻ കുഴഞ്ഞു. അപ്പൊ ഹനുമാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: കളകശുചം ഇനി, കളകശുചം ഇനി എന്ന് പറഞ്ഞാൽ ഒട്ടും വിഷമിക്കരുത്, വിരഹ ദുഃഖം. ഒരു കാര്യം ചെയ്യും, ഇത്രയും വലിയ ദുഃഖം കണ്ടപ്പോ, ഈ വിരഹ ദുഃഖം കാണുമ്പോ സഹിക്കാതെ ഹനുമാൻ ഇങ്ങനെ പറയും: വിരഹ ദുഃഖം ഇനിയും താങ്ങാനാകുന്നില്ലേ, ആകുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, സ്കന്ദമാരോഹ എന്റെ തോളുകളിലേക്ക് കയറും. സ്കന്ദമാരോഹ സീതാദേവിയോട് പറയണം, എന്റെ തോളുകളിലേക്ക് കയറും, ക്ഷണനേരം കൊണ്ട്, നിമിഷ നേരം കൊണ്ട് ഞാൻ ദേവിയെ ശ്രീരാമചന്ദ്രന്റെ അടുത്ത് കൊണ്ടുചെന്ന് എത്തിക്കാം, എല്ലാ ദുഃഖങ്ങളും ഞാൻ ഇല്ലാതാക്കി തരാം. അങ്ങേറ്റം വികാരഭരിതമായ ഒരു രംഗമാണിത് രാമായണത്തിലെ. വിട ചോദിക്കാൻ പോയ ഹനുമാനാണ്. സീതാദേവിയുടെ ദുഃഖം, വിരഹ ദുഃഖം കണ്ട് സഹിക്കാതെ പറയാണ് അദ്ദേഹം പറയാണ്, ഇനി ഒന്നും ആലോചിക്കാനില്ല, അത്ര വലിയ ദുഃഖമാണോ, ഒരു കാര്യം ചെയ്യ്, എന്റെ തോളിലേറൂ, ഞാൻ ദേവിയെ ഞാൻ ശ്രീരാമന്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കാം. ആ ദുഃഖം സഹിക്കാൻ കണ്ടു നിൽക്കാൻ വയ്യാതെയുള്ള ഹനുമാൻ പറയുകയാണ്. അങ്ങനെ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് സീതയുടെ ആ ദുഃഖമെല്ലാം മാറുകയാണ്. സീത വീണ്ടും വളരെ സന്തുഷ്ടയായി കാണപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു: എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, ഇനി ഈ പറഞ്ഞ പോലെ നിന്റെ തോളിലേറിയാൽ നീ ക്ഷണനേരം കൊണ്ട് കടൽ കടന്ന് എന്നെ ശ്രീരാമേന്ദ്രന്റെ അടുത്ത് എത്തിക്കും എന്നൊക്കെ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, എനിക്ക് നല്ല പോലെ അറിയാം, നിനക്കതിന് കഴിവുണ്ട്, നിനക്കത് സാധിക്കും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ശ്രീരാമചന്ദ്രൻ ഇവിടെ വരും, ലങ്കയിൽ വരും. അദ്ദേഹം എങ്ങനെ വരും? അദ്ദേഹത്തിന് തന്റെ ദിവ്യ അസ്ത്രം കൊണ്ട് കടൽ വറ്റിക്കാൻ കഴിയും, അദ്ദേഹത്തിന് ചിറ കെട്ടാനായിട്ട് അല്ലെങ്കിൽ കെട്ടിക്കാനായിട്ടുള്ള കഴിവുണ്ട്, അദ്ദേഹം അത് ചെയ്യും. അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കില്ല വരുന്നത്, അദ്ദേഹം വലിയ വാനര സൈന്യവുമായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ വന്ന് ഈ ലങ്കയിൽ വന്ന് യുദ്ധം ചെയ്ത് ദുഷ്ടനായ ഈ രാവണനെ വധിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഞാൻ അങ്ങയുടെ ഹനുമാന്റെ തോളിലേറി ഞാൻ അങ്ങ് വന്നു കഴിഞ്ഞാൽ രാമായണം ഇവിടെ വെച്ച് അവസാനിക്കില്ലല്ലോ, രാവണനെ വധിക്കുക എന്നുള്ളതാണല്ലോ ശ്രീരാമന്റെ അവതാര ലക്ഷ്യം തന്നെ എന്ന് സീതാദേവിക്ക് നല്ലവണ്ണം അറിയാം. അതിനുള്ള സാഹചര്യം ഇല്ലാതാവും സീത അങ്ങോട്ട് പോയാൽ, ഇല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ദുഷ്ടനായ രാവണൻ എന്നാണ് പറയുന്നത്. വെറും ദുഷ്ടൻ എന്നല്ല പറയുന്നത്, ഒരു പ്രത്യേക വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ജഗത്രയ കണ്ടകൻ, ത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന്, നമുക്കറിയാം മൂന്ന് ജഗത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ, ഈ മൂന്ന് ലോകങ്ങളിലേക്കും വെച്ച് ഏറ്റവും വലിയ ഭയങ്കരനായിട്ടുള്ള, ദുഷ്ടനായിട്ടുള്ള, നീചനായിട്ടുള്ള, അതാണ് കണ്ടകൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അത്രയും വെറുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സീതാദേവിയെ സംബന്ധിച്ചിടത്തോളം രാവണൻ. ആ രാവണനെ കൊല്ലണം, ശ്രീരാമചന്ദ്രൻ ഇവിടെ വന്ന് കൊല്ലണം. മറിവോടൊരു എന്ന് പറഞ്ഞാൽ ആരുമറിയാതെ നിശി ഈ രാത്രിയിൽ രഹസ്യമായി എന്നെ നീ കൊണ്ടുപോയാൽ അതിനെ ഒരു വലിയൊരു എന്താണ് നെഗറ്റീവായിട്ട് നിഷേധാത്മകമായുള്ള വശമുണ്ട്. നിനക്ക് വേണമെങ്കിൽ എന്നെ ഈ രാത്രിയിൽ അതിരഹസ്യമായിട്ട് നിന്റെ തോളിലേറ്റി എന്നെ കൊണ്ടുപോകാൻ കഴിയും എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ വരില്ല. എന്താണ് കാര്യം? അങ്ങനെ സംഭവിച്ചാൽ മൽ പ്രാണനാഥ കീർത്തിക്ക് പോരാ ദൃഢം, എന്റെ പ്രാണനാഥനായ ശ്രീരാമചന്ദ്രന്റെ കീർത്തിക്ക്, പ്രശസ്തിക്ക് ഇടിവ് തട്ടും, ഉലച്ചിൽ തട്ടും. അങ്ങനെ പ്രാണനാഥനായ തന്റെ ഭർത്താവിന്റെ പ്രശസ്തിക്ക്, കീർത്തിക്ക് കോട്ടം തട്ടുന്ന യാതൊന്നും തന്നെ സീതാദേവിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പകരം സീതാദേവി എന്താണ് പറയുന്നത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഈ എപ്പിസോഡ് ആരംഭിക്കുന്ന സമയത്ത് ഹനുമാൻ സീതാദേവിയുടെ അടുത്താണ് ഉള്ളത്. സീതാദേവി ഹനുമാനോട് പറയുകയാണ്, മകനെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, മകനെ എത്രയും വേഗം നീ ഞാൻ പറയുന്ന കാര്യത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. ഇതാണത്, ശ്രീരാമൻ ഇവിടെ വരണം. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹം സൈന്യവുമായി തന്നെ വരണം, വാനര സൈന്യവുമായി വരണം. അദ്ദേഹം ഇവിടെ വന്ന് രാവണന്റെ നേതൃത്വത്തിലുള്ള ഈ രാക്ഷസ സേനയുമായി യുദ്ധം ചെയ്യണം. എന്നിട്ട് ദുഷ്ടനായ മൂന്ന് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ദുഷ്ടനായിട്ടുള്ള രാവണനെ ശ്രീരാമചന്ദ്രൻ വധിക്കണം. അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നീ തന്നെ ചെയ്യണം, ഹനുമാൻ തന്നെ ചെയ്യണം. എനിക്ക് നിന്നെയാണ് വിശ്വാസം, നിനക്കാണ് അത് സാധിക്കുക, നിനക്കാണ് അതിനുള്ള കഴിവ് ഉള്ളത്. അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ, എന്റെ കാര്യത്തെക്കുറിച്ച് നീ വിഷമിക്കേണ്ട, അതുവരെയും എന്നാണോ ശ്രീരാമേന്ദ്രൻ വന്ന് യുദ്ധം ചെയ്ത് രാവണനെ വധിക്കുന്നത് അതുവരെയും ഞാൻ കാത്തിരിക്കും, ജീവനോടുകൂടി തന്നെ ഞാൻ ഇവിടെ ഇരിക്കും. ധരിച്ചിടുവൻ ജീവനെ, ആ എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ ജീവനോടുകൂടി തന്നെ ഇവിടെ കാത്തിരിക്കും. ഇതെല്ലാം പറഞ്ഞ് സീതാദേവി ഹനുമാനെ യാത്രയാക്കുകയാണ്. ഹനുമാൻ സമുദ്രത്തിന്റെ മറുകര ലക്ഷ്യമാക്കി ഒരൊറ്റ ചാട്ടമാണ് മറുകരയിൽ എത്തിച്ചേരുന്നു. ഹനുമാൻ എത്തിച്ചേരുന്ന മാത്രയിൽ ഒരു ഗർജനം പുറപ്പെടുവിക്കുകയാണ്. ഹനുമാന്റെ ആ ഗർജനം കേട്ട വാനര സംഘത്തിന് അദ്ദേഹം തിരിച്ചെത്തിയ കാര്യം മനസ്സിലായി. തീവ്രനാദം കേട്ടു വാനര സംഘവും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള ഗാംഭീര്യമേറിയ ഒരു ശബ്ദമായിരുന്നു, ഗർജനമായിരുന്നു ഹനുമാൻ പുറപ്പെടുവിച്ചത്. അപ്പൊ ആ ഗർജനം കേട്ടാൽ തന്നെ അറിയാം, പോയ കാര്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മടങ്ങി എത്തിയിരിക്കുന്നത് എന്ന് വാനര സംഘത്തിന് മനസ്സിലായി. പെട്ടെന്ന് ഹനുമാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു, ലങ്കയിൽ നടന്ന ലങ്കാ ദഹനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് ഈ വിവരങ്ങളെല്ലാം ശ്രീരാമചന്ദ്രനെ എത്രയും പെട്ടെന്ന് ധരിപ്പിക്കണം, എല്ലാവർക്കും അതിനുള്ള ധൃതിയായി യാത്ര പുറപ്പെടുകയാണ്. വിജയശ്രീലാളിതനായി എത്തിയിരിക്കുകയാണ് ഹനുമാൻ. ഹനുമാനോടുള്ള ആ സ്നേഹാതിരേകം, ആ ബഹുമാനമൊക്കെ വാനരന്മാർ പ്രകടിപ്പിക്കുന്നത് എങ്ങനെ എന്നും രാമായണത്തിൽ പറയുന്നുണ്ട്. ആദരിച്ച് ആലിംഗ്യ, ബഹുമാനത്തോടുകൂടി ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. ഗാഠം ആചുംബ്യ വാലാഞ്ചലം, വാലിന്റെ അഗ്രഭാഗത്ത് വാലറ്റത്ത് വളരെ ഗാഠമായി സ്നേഹ വായ്പോടുകൂടി ചുംബിച്ചു. അപ്പൊ ആലിംഗ്യ ആചുംബ്യ, ആലിംഗ്യ എന്ന് പറയുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, ആചുംബ്യ ക്ഷമിക്കണം ചുംബിക്കുന്നു, എവിടെ വാലിന്റെ അറ്റത്ത് ചുംബിച്ചുകൊണ്ടാണ് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ആർപ്പുവിളികളോടെ ജയാരവങ്ങളോടെ ആ ഘോഷയാത്ര, ആ വിജയയാത്ര മുന്നോട്ട് പോവുകയാണ്. ശ്രീരാമചന്ദ്രൻ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തെ ലക്ഷ്യമാക്കി. അങ്ങനെ പോകുന്ന വഴിക്ക് അവരൊരു പർവ്വത പ്രദേശത്ത് എത്തിച്ചേരുകയാണ്. ആ പർവ്വതത്തിന്റെ പേരാണ് പ്രസ്രവണം. ഇപ്പൊ പ്രസ്രവണം എന്ന് പറയുന്ന ഈ പർവ്വത പ്രദേശം സുഗ്രീവന്റെ രാജാധികാരത്തിന്റെ പരിധിക്കുള്ളിലുള്ളതാണ്, അദ്ദേഹത്തിന്റെ ഭരണത്തിൻ കീഴിലുള്ള പ്രദേശമാണ് ഈ പ്രസ്രവണം എന്ന പർവ്വതം. ആ പർവ്വതം അങ്ങേറ്റം മനോഹരമായതാണ് എന്ന് രാമായണത്തിൽ പറയുന്നു. കുസുമ ദല ഫല മധു ലത തരു പൂർണ്ണം ആണത്. കുസുമം പൂവ്, ദലം ഇലകൾ, ഫലം കായികനികൾ, മധു തേൻ, ലത വള്ളിച്ചെടികൾ, തരു വൃക്ഷങ്ങൾ പൂർണ്ണം. അങ്ങനെ മനോഹരമായ പർവ്വത പ്രദേശത്ത് പൂക്കളും കായ്കളും പഴങ്ങളും തേനും വള്ളിച്ചെടികളും മരങ്ങളും കുറ്റിച്ചെടികളും എല്ലാം ഉണ്ട്. ഇപ്പൊ വാണ്ടന്മാരാണെങ്കിലോ അവർ വിശന്ന് തളർന്നാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ യാത്രയിൽ. അവർ അംഗദനോട് ഇതെല്ലാം കണ്ടപ്പോൾ അവർ അംഗദനോട് പറഞ്ഞു, നമുക്ക് സുഗ്രീവന്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് ഈ വിശപ്പൊന്ന് അകറ്റിയിട്ട് പോവാം, അത്രമാത്രം വിശക്കുന്നുണ്ട്, നമുക്ക് പഴവർഗ്ഗങ്ങളൊക്കെ തന്നെ വിശപ്പടക്കാം, തേൻ കുടിച്ച് ദാഹം തീർക്കാം, എന്നിട്ട് മുന്നോട്ട് പോകാം, അതിന് ഞങ്ങളെ അനുവദിക്കണം എന്ന് അംഗദനോട് അനുവാദം ചോദിക്കും. സുഗ്രീവൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. സുഗ്രീവന്റെ ആജ്ഞപ്രകാരം ആ മനോഹരമായ മധുവനം എന്നറിയപ്പെടുന്ന ആ പ്രസ്രവണ പർവ്വതത്തിന്റെ ആ പ്രത്യേക പ്രദേശത്ത് ആ മധുവനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ മാതുലനായ അമ്മാവനായ ദതിമുഖൻ എന്ന വ്യക്തിയാണ്. അപ്പൊ ദതിമുഖന്റെ നേതൃത്വത്തിൽ വനപാലകന്മാർ അനുവാദം കൂടാതെ അകത്ത് പ്രവേശിച്ചിരിക്കുന്ന, എൻക്രോച്ച് ചെയ്തിരിക്കുന്ന, അല്ലെ കടന്നു കയറിയിരിക്കുന്ന ആ വാനര സംഘത്തെ തടഞ്ഞു. ഉന്തും തള്ളും സംഘർഷവുമായി. ഇതെല്ലാം കണ്ടാൽ ഹനുമാൻ നോക്കിയിരിക്കുമോ? ഹനുമാൻ നോക്കിയിരിക്കില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വനപാലകന്മാരെ മുഷ്ടിപ്രഹരത്തിലൂടെ വിരട്ടിവിട്ടു, എല്ലാവരും മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട്, കൂടുതൽ ആയുധ പ്രയോഗമൊന്നും നടത്തിയില്ല, അവരെ വിരട്ടി വിട്ടു, അവരെ ഓടിച്ചു. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഈ ദതിമുഖൻ, സുഗ്രീവന്റെ അമ്മാവൻ, ഈ വനപാലക സംഘത്തിന്റെ നേതാവ്, അദ്ദേഹം പരാതിയുമായി നേരെ സുഗ്രീവൻ

0: അടുത്ത് എത്തുകയാണ്. എന്നിട്ട് പറയും, അംഗദനും കൂട്ടരും ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചു. ഞങ്ങൾ ഏറ്റവും നന്നായിട്ട് പരിപാലിച്ചിരുന്ന ആ മനോഹരമായ മധുവനം അവർ നശിപ്പിച്ചു കളഞ്ഞു എന്നെല്ലാം പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ സുഗ്രീവന് ദേഷ്യമല്ല ഉണ്ടാവുന്നത്, ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുകയല്ല സുഗ്രീവൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, അദ്ദേഹം ഉള്ളിൽ സന്തോഷിച്ചു. സുഗ്രീവൻ തന്റെ സമീപത്തുണ്ടായിരുന്ന ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, ഹനുമാൻ വന്നിരിക്കുകയാണ്, എന്നോട് അനുവാദം വാങ്ങാതെ ഈ മധുവനത്തിൽ ഹനുമാനും അംഗദനും പ്രവേശിച്ചു. എന്നാൽ അതിനൊരർത്ഥമുണ്ട്, ഹനുമാൻ അങ്ങേറ്റത്തെ സന്തോഷത്തിലായിരിക്കും, ഹനുമാൻ പോയ കാര്യം സാധിച്ചു തന്നെ ആയിരിക്കും മടങ്ങി വരുന്നത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കണ്ട് അനുവാദം ചോദിക്കാതെ ഇതിനുള്ളിലേക്ക് കടക്കുകയില്ലായിരുന്നു എന്നാണ് സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് പറയുന്നത്. അങ്ങനെ ഊഹിക്കുകയാണ്, എന്തായാലും പോയ കാര്യം സാധിച്ച് സന്തോഷത്തോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് അനുമാനിക്കുന്ന സുഗ്രീവൻ അമ്മാവനോട് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഹനുമാനെയും അംഗദനെയും ആ വാനര സംഘത്തെയും എത്രയും വേഗം തന്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അദ്ദേഹം സുഗ്രീവൻ ആജ്ഞ നൽകി. അങ്ങനെ ശ്രീരാമചന്ദ്രനും സുഗ്രീവനും ഹനുമാന്റെ പ്രത്യാഗമനം, തിരിച്ചു വരവ് കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
0: സുഗ്രീവൻ തന്റെ മാതുലനോട് അദ്ദേഹത്തെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും തുടർന്ന് ഹനുമാനെയും അംഗദരെയും കൂട്ടി എത്രയും വേഗം രാജസന്നിധിയിൽ എത്തിക്കാൻ ആജ്ഞ നൽകുകയുമായിരുന്നു. അതനുസരിച്ച് ഇന്നത്തെ ഈ എപ്പിസോഡ് ആരംഭിക്കുന്ന സമയത്ത് ഹനുമാനും അംഗദനും വാനര സൈന്യവും ശ്രീരാമചന്ദ്രനെ കാണാൻ എത്തുകയാണ്. വെറുതെ രാമനെ കാണാനെത്തി എന്ന് ഒറ്റ വാക്കിൽ എഴുതി വെക്കുകയല്ല രാമായണത്തിൽ ചെയ്തിരിക്കുന്നത്. രാമായണം വായിക്കുന്ന ഒരു ഭക്തനെ, രാമായണത്തിലൂടെ ആ യാത്രയിലൂടെ കടന്നു പോകുന്ന ഒരു അനുവാചകനെ കോരിത്തരിപ്പിക്കുന്ന നിരവധി വിശേഷണങ്ങൾ ശ്രീരാമചന്ദ്രന്റെ മേൽ കോരിച്ചൊരിയുകയാണ് രാമായണത്തിൽ. ഈ ഭാഗത്ത് അദ്ദേഹത്തെ സാക്ഷാൽ മഹാവിഷ്ണുവായി തന്നെ വർണ്ണിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. ലക്ഷ്മണ സുഗ്രീവ പരിസേവിതൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഒരു ഭാഗത്ത് ഒരു സൈഡിൽ ലക്ഷ്മണനുണ്ട്, ഒരു സൈഡിൽ സുഗ്രീവനുണ്ട്. അപ്പൊ നമുക്കിനെ കണ്ണിൽ കാണാം അത് എങ്ങനെയായിരിക്കും ശ്രീരാമചന്ദ്രൻ അവിടെ വിരാജിക്കുന്നത് എന്ന്. എന്നിട്ട് പറയുന്നു, പുകൾ പെരിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം കീർത്തിമാനായിട്ടുള്ള, അങ്ങേറ്റത്തെ പ്രശസ്തിയുള്ള. അതുപോലെ തന്നെ പുരുഷമണി എന്നുള്ള വാക്കിന്റെ അർത്ഥം ശ്രേഷ്ഠനായ ഒരു പുരുഷ രത്നം. പുരമഥന ഹൃദി, ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ശ്രീ പരമേശ്വരന്റെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്ന സാക്ഷാൽ നാരായണൻ. ഭുജഗ നിവഹാസന വാഹനൻ, അതിന്റെ അർത്ഥം എന്താണ്? ഗരുഡ വാഹനൻ, ഗരുഡനെ വാഹനമാക്കിയിട്ടുള്ള. ആരാണ് ഗരുഡനെ വാഹനമാക്കിയിട്ടുള്ളത്? സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. പുഷ്കര പുത്രി രമണൻ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ലക്ഷ്മി വല്ലഭൻ, ലക്ഷ്മിയുടെ കാന്തൻ, ഭർത്താവ് നാഥൻ. അതുപോലെ മറ്റു പല വിശേഷങ്ങളും പറയുന്നുണ്ട്. ജ്ഞാനികളുടെ ഹൃദയത്തിൽ വസിക്കുന്നവൻ, അസുരന്മാരുടെ ശത്രു, രാക്ഷസന്മാരുടെ അന്തകൻ, സൂര്യവംശജൻ, സീതാപതി. ഇങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങളാണ് ശ്രീരാമചന്ദ്രനുമേൽ കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ വാരി കോരി ചൊരിഞ്ഞിരിക്കുന്നത്. ഹനുമാൻ ആദ്യം ശ്രീരാമനെ വന്ദിക്കുന്നു, പിന്നെ സുഗ്രീവനെ വന്ദിക്കുന്നു. എന്നിട്ട് സീതാദേവിയെ കണ്ടുപിടിച്ച കാര്യം ആദ്യം തന്നെ പറഞ്ഞ് ആ ആകാംക്ഷയ്ക്ക് അറുതി വരുത്തുന്നു, വെച്ച് താമസിപ്പിക്കുന്നില്ല. ആദ്യം തന്നെ പറയും, ഞാൻ പോയ ദൗത്യം വിജയിച്ചു, എനിക്ക് സീതാദേവിയെ കാണാൻ കഴിഞ്ഞു. പിന്നെ ദീർഘമായ ഒരു വിവരണമായിരുന്നു. A മുതൽ Z വരെ എന്ന് നമ്മൾ പറയാറില്ലേ, ഒന്നും വിട്ടുപോയിട്ടില്ല, തുടക്കം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഹനുമാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സുന്ദരകാന്ഡത്തിന്റെ ഒരു റീക്യാപ്പ് പോലെ, ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വായനക്കാർക്ക് കൺമുമ്പിൽ കണ്ടറിയാം സുന്ദരകാന്ഡത്തിനെ. ശ്രീരാമനോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വാങ്മയ ചിത്രം പോലെ ആയിരുന്നിരിക്കും. വാക്കുകൾ കൊണ്ട് ഹനുമാൻ ഒരു ചിത്രം വരച്ചിടുകയാണ്. അതിങ്ങനെ കേട്ടിരുന്നാൽ മതി, എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് കൺമുമ്പിലൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള അത്രമാത്രം ആസ്വാദ്യകരമായ മനോഹരമായ വിവരണമാണ് ഹനുമാൻ നൽകുന്നത്. സീതയുടെ പാറിപ്പറന്ന തലമുടിയെ പറ്റി പോലും പറയുന്നു. ആ സീതയുടെ വിലാപത്തെ കുറിച്ച്, സീത കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ വിരഹ ദുഃഖത്തെ കുറിച്ച്, ആ അശോകവനത്തെ കുറിച്ച്, ആ അശോകവനത്തിലെ ശിംശപ വൃക്ഷത്തെ കുറിച്ച്, ആ അന്തരീക്ഷമൊക്കെ ഹനുമാന്റെ വിവരണത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീരാമൻ കണ്ടറിയുകയാണ്. രാക്ഷസിമാർ എന്നെ നിത്യവും ഉപദ്രവിക്കും.

0: പറയുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ പോലും ശ്രീരാമചന്ദ്രനോട് പറയാൻ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു സീത. അതും പറഞ്ഞു ശ്രീരാമചന്ദ്രന് പിന്നെയും വിശ്വാസം വരാനായി സീതാദേവി ഏൽപ്പിച്ച ചൂടാരത്നം അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച കാര്യം പറഞ്ഞു. മറ്റൊരു അടയാളവാക്യത്തിന്റെ കാര്യവും പറഞ്ഞു. പണ്ട് ചിത്രകൂടാചലത്തിൽ സീതയും ശ്രീരാമനും മാത്രമായി താമസിക്കുന്ന കാലത്ത് ശ്രീരാമന് മാത്രം അറിയാമായിരുന്ന ആ രഹസ്യം, ആ വൃത്താന്തം, ഒരു ഒരു ഒരു കാക്ക വളരെ അതിന്റെ കൊക്കുകൾ കൊണ്ട് കൊത്തി ഉപദ്രവിച്ച് പീഡിപ്പിച്ച കാര്യം അത് ശ്രീരാമന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അതൊരു അടയാളവാക്യമായി കൊടുത്ത കാര്യവും പറഞ്ഞു. ഉദ്യാനം തകർത്ത കാര്യം തീർച്ചയായിട്ടും പറഞ്ഞു. ഇന്ദ്രജിത്തിനോട് ഏറ്റുമുട്ടിയ കാര്യം പറഞ്ഞു. അങ്ങനെ ബന്ധനസ്ഥനായി എന്ന് പറഞ്ഞു. അങ്ങനെ ബന്ധനസ്ഥ എന്ന നിലയിൽ രാവണന്റെ സഭയിൽ അദ്ദേഹത്തെ എത്തിച്ച കാര്യം പറഞ്ഞു. തുടർന്ന് അവർ അദ്ദേഹത്തിന്റെ വാലിൽ തീ കൊളുത്തിയ കാര്യം പറഞ്ഞു. ലങ്കാദഹനം പൂർണ്ണമായി തന്നെ വിവരിക്കുകയാണ് ഹനുമാൻ. ഒന്നും തന്നെ രാമനിൽ നിന്ന് അദ്ദേഹം മറച്ചു വെച്ചില്ല, എല്ലാം വിശദമായി തന്നെ പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട് ശ്രീരാമൻ അതിസന്തുഷ്ടനായി. അദ്ദേഹം പറയുകയാണ്, സുരജന ദുഷ്കൃതം കാര്യം കൃതം ത്വയ, ദേവന്മാർക്ക് പോലും കഴിയാത്ത കാര്യമാണ് ഹനുമാനെ നീ ചെയ്തിരിക്കുന്നത്, നീ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അതോ സുഗ്രീവൻ അതിനോടൊപ്പം ആഡ് ചെയ്യാണ്, സപ്ലിമെന്റ് ചെയ്യാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? സദയം ഉപകാരം ഈ ചെയ്തതിന് ആദരാൽ സർവസ്വവും മമ തന്നേൻ നിനക്കഹോ. നീ ഒരു വലിയ ഉപകാരമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഉപകാരത്തിന് എന്താണ് പ്രത്യുപകാരം ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എനിക്ക് എന്തെല്ലാം ഉണ്ടോ സർവസ്വവും, എനിക്ക് എന്തെല്ലാം ഉണ്ടോ അത് പൂർണ്ണമായി നിനക്ക് തന്നിരിക്കുന്നു എന്ന് സുഗ്രീവൻ പറയുന്നു. എന്നിട്ട് പറയുന്നു ഹനുമാൻ ഇതൊന്നും ആഗ്രഹിച്ചല്ല ചെയ്തതെന്ന് സുഗ്രീവന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെ സുഗ്രീവൻ പറയുന്നു, പ്രണയ മനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കൽ ഇല്ലടോ. നീ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ സ്നേഹത്തോടുകൂടി മാത്രമാണ് ചെയ്തത്, സ്നേഹത്തിന് വേണ്ടി തന്നെയാണ് ചെയ്തത്. സ്നേഹബുദ്ധിയ, സ്നേഹത്തിന് വില കൊടുത്തുകൊണ്ടാണ്, വാക്കിന് വില കൊടുത്തുകൊണ്ടാണ് നീ ഈ കാര്യം ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം അങ്ങനെ ചെയ്ത ഒരു കാര്യത്തിന് എന്താണ് ഞാനൊരു പ്രത്യുപകാരം ചെയ്യേണ്ടത്. എനിക്കുള്ളത് മുഴുവൻ നിനക്ക് തന്നാലും നിനക്കുള്ള പ്രത്യുപകാരം ആകുകയില്ല. ഈ ലോകത്ത് എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിനക്ക് തരാൻ എനിക്ക് സമ്മതമാണ്, പക്ഷെ അതുകൊണ്ടൊന്നും നീ ചെയ്ത കാര്യത്തിന് ഒരു പകരമാകുന്നില്ല. അങ്ങനെ ശ്രീരാമൻ ആ സമയത്ത് ഹനുമാനെ വളരെ സന്തോഷത്തോടുകൂടി ആലിംഗനം ചെയ്യും. ആലിംഗനം ചെയ്ത് പറയും അതിനെപ്പറ്റി രാമായണത്തിൽ എന്താണ് പറയുന്നത്, മാരുത പുത്ര ഭാഗ്യോദയം, വായുപുത്രനായ ഹനുമാന് ഇതിൽ കൂടുതൽ ഭാഗ്യം എന്താണ് വേണ്ടത്. ശ്രീരാമൻ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആലിംഗനം ചെയ്യുകയാണ്. എന്നിട്ട് രാമായണത്തിൽ പറയുന്നു, ഭുവനതലം അതിലൊരുവൻ ഇങ്ങനെ ഇല്ലഹോ. ഈ ഭൂമിയിൽ ഇതേപോലെ പുണ്യം തികഞ്ഞ, ഇതേപോലെ സൗഭാഗ്യം തികഞ്ഞ മറ്റാരുമില്ല എന്ന് ഹനുമാനെ പറ്റി ആരാണ് പറയുന്നത്? ശ്രീ പരമേശ്വരൻ തന്നെ പാർവതി ദേവിയോട് പറഞ്ഞു പുകഴ്ത്തുന്ന ഈ ഭാഗത്താണ് സുന്ദരകാന്ഡം അവസാനിക്കുന്നത്. അടുത്ത ക്യാപ്സ്യൂൾ മുതൽ രാമായണത്തിലെ ആറാമത്തേതും അവസാനത്തേതുമായ യുദ്ധകാന്ഡം ആരംഭിക്കുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

എല്ലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: Community Radio Santhanam 90.4 FM-il Thoovanam. Tayaraki avadhiripikunnathu Dr. M.S. Naufal. Sangeethika Sahayam Ryan Titus.
3: Swagatham. തൂവാനം 59-ാം ദളത്തിലേക്ക്. മുൻദളത്തിൽ വിചാരണയ്ക്ക് ശേഷം ഫട്കയെയും രുസ്തത്തെയും യമനിലേക്ക് നാടുകടത്തുന്നു. ബന്ധനസ്ഥരായ അവരെയും കൊണ്ട് അനന്തമായ കടലിലൂടെ വായ്ക്കപ്പൽ യാത്ര തിരിച്ചു. തൂവാനം തുടരുന്നു. മാ തുചേ സലാം 20-ാം ഭാഗം.

0: പകലായതോടെ ചില പക്ഷികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. കടൽവട്ടത്തിൽ അവ കലമ്പി കര അടുത്തുണ്ടെന്ന് കരഞ്ഞറിയിച്ചു. താഴെ അലകൾ അമ്മാനമാടുന്ന കപ്പലിൻ്റെ തട്ടിൽ രണ്ട് പൊട്ടുകളായി രുസ്തവും ഫട്കയും. പറന്നിറങ്ങിയ കഴുകന്മാർ പൊറ്റ കെട്ടിയ ചോര കണ്ട് മലീമസ ചിന്തകളിൽ പുളഞ്ഞു. അവയുടെ കണ്ണിൻ്റെ കാജങ്ങൾ വലുതായി ചിറകുകൾ ഉദ്ധരിച്ചു. തലയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന അവയുടെ ആർത്തിക്ക് നേരെ ഫട്കെ കൈ ആഞ്ഞു വീശി. പായ്ക്കപ്പൽ ഇന്ത്യൻ തീരം വിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. കടൽ മാത്രം, മണ്ണ് എത്ര കുറവാണ്, പക്ഷേ അത് പിടിച്ചടക്കാനുള്ള ആർത്തി കടലോളം.
1: ദൂരെ പോ
0: കടലോരം കണ്ടു തുടങ്ങി.

ഒരു പരവതാനി പോലെ മരുഭൂമി ചുരുളഴിഞ്ഞു കിടന്നു. പറന്നു പൊന്താതെ അതിനെ പിടിച്ചു നിർത്തിയത്

ഇടയ്ക്കിടയ്ക്ക് നാട്ടിയ ചില കൂറ്റൻ കള്ളിമുൾ ചെടികളും അങ്ങിങ്ങായി കുഴിച്ചിട്ട് വളർത്തിയ ചില കരിങ്കൽ കെട്ടിടങ്ങളുമായിരുന്നു. അവയ്ക്കിടയിലൂടെയുള്ള പരിക്കൻ വഴി മരുഭൂമിയുടെ

കുതിരയും കുലുങ്ങി. ആ വഴി പുറപ്പെട്ട ഒരു മുതുക്കൻ വണ്ടിയിലാണ് കപ്പലിൽ നിന്നിറങ്ങിയവരെ കയറ്റിയത്. ആ പ്രായം ചെന്ന വണ്ടി ഇടയ്ക്കിടെ തല വെട്ടിച്ച് ചുറ്റും വെള്ളമുണ്ടോ എന്ന് നോക്കിയിരുന്നത് കൊണ്ട് യാത്ര വളരെ സാവധാനത്തിലായിരുന്നു. ചൂട് കഠിനമായിരുന്നു. കഠിനമായ ചൂട് കള്ളിച്ചെടിക്ക് മുള്ളു കൊടുത്തു, പാറയ്ക്ക് കറുപ്പ് കൊടുത്തു. പാറകൾ ലാവക്കെട്ടകളായിരുന്നു. പണ്ടെങ്ങോ പതഞ്ഞു പൊങ്ങി പരന്ന ഈ വേദനകൾ പൊട്ടിച്ചെടുത്താണ് യമൻകാർ വീട് വച്ചിരുന്നത്. അതുകൊണ്ട് മരുഭൂമിയിലെ വീടുകൾ വേദനയുടെ നിറം പൂണ്ടു നിന്നു. അവയിൽ നിന്നുയർന്ന നിലവിളി ആകാശത്ത് ചത്ത് മേഘങ്ങളായി നിന്നിരുന്നു. അവ ഒരിക്കലും പെയ്തില്ല. അതിന് താഴെ കൂടി ചുമച്ചും തന്നോട് തന്നെ പെരുമുറത്തും ആ മുതുക്കൻ വണ്ടി ഓടിക്കൊണ്ടേയിരുന്നു. ഒരു പകൽ മുഴുവൻ യാത്ര ചെയ്ത് സായാഹ്നവും കടിച്ചു പിടിച്ച് ഒടുവിൽ ആ വണ്ടി പട്ടണത്തിലെത്തി. ൊരിയോടൊപ്പം അതിനെ തുപ്പിയിട്ടതും ചുറ്റും മഞ്ഞ പരക്കാൻ തുടങ്ങി. സുതാര്യമായ മഞ്ഞയിൽ കല്ലുപാകിയ പാതകൾ കല്ലിച്ചു കിടന്നു. അതുവഴി ഓടുമ്പോൾ ഒതുക്കൻ വണ്ടി അണയ്ക്കാൻ തുടങ്ങിയിരുന്നു. എങ്കിലും ഭാരം വഹിച്ചു നീങ്ങിയ ഒന്ന് രണ്ട് കഴുതകളെ മറികടന്നപ്പോൾ അത് അഹങ്കാരത്തോടെ കഴുതകളെ നോക്കിയൊന്ന് പല്ലിളിച്ചു. ആ നോട്ടത്തിലാണ് പാതയിലേക്ക് തുറക്കുന്ന ഒരു പഴയ കമാന വാതിലിനരികിൽ റൊട്ടിക്കാരൻ്റെ ഉന്തുവണ്ടി നിൽക്കുന്നത് വണ്ടി കണ്ടത്. നരച്ച തങ്ങടിയുള്ള വൃദ്ധനായിരുന്നു റൊട്ടിക്കാരൻ. അയാൾ തട്ടിലിരുന്ന കുന്തിരിക്ക പാത്രത്തിൻ്റെ കനലിലൊന്ന് മന്ത്രിച്ചോതി. കുന്തിരിക്കത്തിൻ്റെ പുക ജിന്നുപോലെ വളർന്നു പൊങ്ങി കാറ്റിലലിഞ്ഞു. അപ്പോൾ കുന്തിരിക്കത്തിൻ്റെ മണമുള്ള ആ സായന്ത്രത്തിലേക്ക് ഒരു സ്ത്രീ ഇറങ്ങി വന്നു. അവർ തല മുതൽ കാലുവരെ കറുത്ത തുണിയിൽ മൂടിയിരുന്നു. ആ സ്ത്രീ തുണിസഞ്ചിയിൽ നിന്ന് നാണയങ്ങളെടുത്ത് റൊട്ടി വാങ്ങുന്ന തിരക്കിലായി. അവരുടെ എളിയിൽ തുണിപ്പൊതിയിലിരുന്ന ഒരു കുഞ്ഞ് ചിരിക്കുന്നത് വണ്ടി കണ്ടു. പക്ഷെ ആ കുഞ്ഞ് കയ്യിലിരുന്ന പനിനീർ പൂന്താണ്ട് തൻ്റെ നേരെ വീശുന്ന എന്തെന്ന് വണ്ടിക്ക് മനസ്സിലായില്ല. അങ്ങനെ ചിന്തിച്ചും തിരിഞ്ഞു നോക്കിയും ഓടുമ്പോഴാണ് തൻ്റെ ഉള്ളിലിരുന്ന് കുഞ്ഞിനെ നോക്കി ചിരിക്കുന്ന ഒരു താടിക്കാരന് വയസ്സൻ വണ്ടി കണ്ടത്. ഫട്കയായിരുന്നു അത്. തടവുകാരനായ വാസുദേവ ബലവന്ത് ഫട്കെ. ആ നിമിഷത്തിൽ മനുഷ്യർക്കില്ലാത്ത യന്ത്രബുദ്ധി കൊണ്ട് താൻ കൊണ്ടുപോകുന്ന സഞ്ചാരികളെ ആ വാഹനമറിഞ്ഞു. വരാൻ പോകുന്ന ഒരു അപകടത്തമണത്ത് അത് വികൃത ശബ്ദം പുറപ്പെടുവിച്ചു. പിന്നെ ഒരടി മുന്നോട്ട് പോകാതെ ആ വണ്ടി വഴിയിൽ കിടപ്പായി. കുഞ്ഞിന് സന്തോഷമായി. അതുറക്കെ ചിരിക്കാൻ തുടങ്ങി.

0: ഭാര്യയുടെ മടി അത്ര ഇഷ്ടപ്പെട്ടില്ല. പരിക്കനായ അയാൾ പുറത്തിറങ്ങി. വണ്ടിയെ തുടരെ തുടരെ വഴക്കു പറയുകയും അയാൾ ആ ടയറിൽ ആഞ്ഞു ചവിട്ടുകയും ചെയ്തു. വണ്ടി മിണ്ടിയില്ല. കള്ള ഉറക്കം നടിച്ചു കിടന്നു. വണ്ടിയുടെ ശ്വാസകോശം തുറന്ന് ഉള്ളിലേക്ക് നോക്കി ഒട്ടും തൃപ്തി വരാതെ അയാൾ അത് അടച്ചു.
1: ഇറങ്ങി നടന്നു.
0: അയാൾ അകത്തുള്ള പട്ടാളക്കാരോട് വിളിച്ചു പറഞ്ഞു പുറത്തിറങ്ങി നടക്കാൻ. പട്ടണത്തിൻ്റെ മധ്യത്തിലേക്കുള്ള ജയിലിലേക്ക് ഇനിയും കുറച്ച് ദൂരമുണ്ട്. മുന്നിലും പിന്നിലും പട്ടാളക്കാരുടെ അകമ്പടിയോടെ ഇന്ത്യൻ തടവുകാർ കൽപ്പാതയിലൂടെ നടന്നു തുടങ്ങി. ഫട്കയും രുസ്തവും മറ്റ് തടവുകാരും പട്ടാളക്കാരുടെ ബൂട്ടുകളുടെ ഒച്ച കേട്ട് വഴിയരികിലെ വീട്ടിലുള്ളവർ എന്താണിരുന്ന് പരിഭ്രമിച്ചു. ചിലർ ജനലോളം വന്നു നോക്കാൻ ധൈര്യപ്പെട്ടു. മക്കളെപ്പോലെ തോന്നിച്ച തടവുകാരുടെ കഴുത്തിലെയും കൈകളിലെയും ചങ്ങലകൾ കണ്ട് അതിലൊരു വൃദ്ധയ്ക്ക് കരച്ചിൽ വന്നു. ആകാശത്തേക്ക് നോക്കി അവർ പ്രാർത്ഥനകൾ ഉരുവിടാൻ തുടങ്ങി. അവരുടെ കാഴ്ച മങ്ങിത്തുടങ്ങിയ കണ്ണുകളിൽ ആകാശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കൊരു പട്ടം പറക്കുന്നത് അവർ കണ്ടു. പള്ളിമിനാരങ്ങൾക്കരികിലൂടെ താഴേക്ക് വന്ന് അതിൻ്റെ ചരട് നിയന്ത്രിച്ചിരുന്നത് 10 വയസ്സ് പോലുമില്ലാത്തൊരു പയ്യനായിരുന്നു. അവൻ്റെ അടുത്ത് ചക്കാട്ടുന്ന ഒരൊട്ടകവും അതിൻ്റെ അലസതയെ ഒച്ച കൊണ്ട് നിയന്ത്രിച്ച ഒരു വൃദ്ധനുമുണ്ടായിരുന്നു. അയാൾ ഒച്ചയുടെ ഇടവേളകളിൽ ഗാത്തിൻ്റെ ലഹരിയിലകൾ ചവയ്ക്കുകയും അരയിൽ തിരുകിയ വളഞ്ഞ കത്തിയിൽ തടവി സ്വപ്നങ്ങളിൽ ചെന്നുപെടുകയും ചെയ്യുന്ന ഒരു അത്യാഗ്രഹിയായിരുന്നു. ആ തിളങ്ങുന്ന കത്തി കണ്ടുകൊണ്ട് ഒരു പട്ടമാവാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് ഒട്ടകം തല കുമ്പിട്ട് ചക്കിനെ ചുറ്റിക്കൊണ്ടേയിരുന്നു. ഫട്കയും കൂട്ടരും ആ തെരുവ് കടന്ന് മറ്റൊരു ഇടുങ്ങിയ വഴിയിലേക്ക് പ്രവേശിച്ചപ്പോൾ മിനാരത്തിൽ നിന്ന് മഗരിബിൻ്റെ ബാങ്ക് കേട്ടു തുടങ്ങി.

ജയിലിൻ്റെ മുന്നിൽ അവരെത്തിയത്. ഇരുട്ടുകൊണ്ട് നിർമ്മിച്ച അതിൻ്റെ വലിയ വാതിലുകൾ അല്പം തുറന്നപ്പോൾ അകത്ത് റാന്തലിൻ്റെ വെളിച്ചം ഒഴിക്കുന്ന ഒരു കൽക്കെട്ടിടം കണ്ടു. ജയിലധികാരിയുടെ മുറി. നരച്ച മീശ മേലോട്ട് പിരിച്ചു വച്ച ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു ജയിലധികാരി. അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല. മരണത്തിലേക്ക് നടന്നു പോകുന്നവർക്ക് വേണ്ടി സംസാരിച്ച് കളയാൻ അയാൾക്കൊട്ട് സമയവുമില്ലായിരുന്നു. പുരാതനമെന്നോ ഇപ്പൊ പൊടിഞ്ഞു പോയേക്കാമെന്നോ കരുതാവുന്ന താളുകളുള്ള ലെഡ്ജറിൽ അയാൾ ഓരോ തടവുകാരൻ്റെയും പേര് എഴുതിയെടുത്തു. അവരുടെ വസ്ത്രങ്ങളെല്ലാം ഊരി വാങ്ങി. ചാക്കുകൊണ്ട് തുന്നിയ പോലുള്ള വസ്ത്രങ്ങളും ഓരോ പിഞ്ഞാണവും അവർക്ക് നൽകി. ചില പിഞ്ഞാണങ്ങളിൽ മുമ്പ് തൂക്കിക്കൊല്ലപ്പെട്ടവരുടെ അവസാനത്തെ പറ്റ് ഉണങ്ങിയിരിപ്പുണ്ടായിരുന്നു. കഴുകാൻ പോലും കൂട്ടാക്കാതെ അറകളിൽ നിന്ന് തിരികെ എടുത്ത് കൂട്ടിവെച്ചിരുന്നവയായിരുന്നു അവ. ലെഡ്ജറിൽ ഒന്നുകൂടെ കണ്ണോടിച്ച് ജയിലധികാരി നരകത്തിൻ്റെ ശബ്ദത്തിൽ ചോദിച്ചു. വാസുദേവ് മുന്നോട്ടൊന്നിയങ്ങി നിന്നു. ജയിലധികാരിക്ക് ഒന്നേ നോക്കേണ്ടി വന്നുള്ളൂ. മുറിയുടെ ഇരുട്ടിൽ പാതി മറിഞ്ഞിരുന്ന പട്ടാളക്കാർ ഫട്കയുടെ ഇരു കൈകളും പുറകിലാക്കി ബന്ധിച്ചു. താഹടിയെല്ലി ഞെരുങ്ങുന്ന വിധത്തിൽ കഴുത്തിലെ വളയത്തെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവർ വാസുദേവ് ബലവൻ ഫട്കയെ പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി.

0: സാന്ത്വന 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിലൊന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടി വരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-3-7-1-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-3-7-1-4, മൊബൈൽ 09-46-20-27-60.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
0: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ

0: 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
6: കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാല.

0: പൊടി, ചമ്മന്തിപ്പൊടി, അവലോസ പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ നല്ല മഴയുള്ള നല്ലൊരു പ്രഭാതമാണ്. അപ്പൊ ഒന്നും കൂടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഞാൻ പാർവതിയാണ്. എന്റെ ഒപ്പം
3: ഞാൻ പ്രീത.
2: നമ്മളോടൊപ്പം ടെക്കായിട്ട് ഇന്ന് ശ്രീലക്ഷ്മിയാണ്. അപ്പൊ ഗുഡ് മോർണിംഗ് ടീച്ചർ.
3: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പാർവതി. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും ഇങ്ങനെ മഴയിൽ നനഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? രണ്ട് ദിവസമായിട്ട് നമുക്ക് ഇങ്ങനെ തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നവരാണ്. പക്ഷെ എന്നാലും അങ്ങനെ നിർത്താതെ മഴ പെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും, അല്ല അതുപോലെ തന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് മഴ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയുടെ ഒരു നിയമമാണ് അല്ലേ? മഴയുടെ സമയമാകുമ്പോൾ മഴ ഇങ്ങനെ നമ്മളെ തേടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. രാവിലെയും മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തൊക്കെ വന്നത് അല്ലേ? അപ്പോൾ ഇന്ന് June 13, 2026 അല്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീക്കെൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നാളെ സൺഡേ. അപ്പോൾ നമ്മൾ ഒരു ഹോളിഡേ മൂഡിലേക്കൊക്കെ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഇന്നും ഒരുപാട് പേർക്ക് ഹോളിഡേ ഒക്കെയാണ്. അപ്പോൾ വീട്ടിലൊക്കെ എല്ലാവരും ഇന്ന് ജോലിക്കൊന്നും പോകണ്ട എന്ന് എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ട്. രാവിലെ ചിലരൊക്കെ കുറച്ച് കൂടുതൽ സമയം ഉറങ്ങിക്കാണും അല്ലേ, മഴയൊക്കെ ആയതുകൊണ്ട്. അല്ലാത്തവരൊക്കെ രാവിലെ ജോലിക്ക് പോകേണ്ടുള്ളവരൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഇന്നൊരു ഹോളിഡേ മൂഡിലൊക്കെയാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് ഫുൾ ഹോളിഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ലൈവ് പ്രോഗ്രാം, നമ്മുടെ ശ്രോതാക്കൾ, നമ്മളുടെ റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളൊക്കെ ഇങ്ങനെ ജിൽ ജില്ലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വന്നിരിക്കുകയാണ്. ഞാനും പാർവതിയും നിങ്ങളോടൊപ്പം അടുത്തൊരു 1.5 മണിക്കൂർ അല്ലേ നമ്മളിങ്ങനെ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ സെറ്റായിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഒരുപാട് എന്താണ് നമ്മളുടെ ചിന്തകളെന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തെ ഇങ്ങനെ മാറ്റിമറിക്കുന്നതാണ് അല്ലേ? നമ്മുടെ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു നല്ലൊരു പോസിറ്റീവ് തോട്ട് കൊടുത്താലോ?
2: അതെ, ഞാനിങ്ങനെ വിചാരിച്ചു ടീച്ചർ എന്താ ശുഭചിന്തയൊന്നും തരാത്തേ.
3: അതാ ഇന്നത്തെ ശുഭചിന്ത. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ അതിന് ഒരുപാട് അർത്ഥമുള്ളൊരു കാര്യവുമാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ സാധാരണ നമ്മൾ സന്തോഷിക്കും. ഇപ്പോൾ പാർവതിക്ക് ഭയങ്കര സന്തോഷം വരണമെങ്കിൽ ഒരു വലിയ വിജയം വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. എനിക്ക് വലിയൊരു സക്സസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് വലിയൊരു സന്തോഷം വരുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലേ? അപ്പോൾ പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു പുഞ്ചിരി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കരുതൽ, ഒരു നല്ലൊരു വാക്ക്, അല്ലെങ്കിൽ നമുക്കൊരാളിനെ സഹായിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭം, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാറുണ്ട് അല്ലേ? നമ്മൾ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി കെയറിങ് ആയിട്ടുള്ള ഒരു നല്ലൊരു അഡ്വൈസ് കിട്ടുക, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കരുതലോടെ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൂടെ ഉണ്ട് എന്നൊരാൾ നമ്മളോട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും അല്ലേ? നമ്മൾക്ക് ആ ഒരു പെട്ടെന്ന് നമ്മുടെ ആ ഒരു തോട്ട്സിനൊക്കെ നമുക്കൊരു മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ June 13 വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ദിവസമാക്കി മാറ്റാം അല്ലേ? അപ്പോൾ ഇന്ന് കഴിയുമെങ്കിൽ ഒരാളിൻ്റെ ഒരു ജീവിതത്തിന് അല്പം വെളിച്ചമാകാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി, എന്തെങ്കിലും ഒരു ചെറിയൊരു ഹെൽപ്പ്. അല്ലെങ്കിൽ ഇതുപോലെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു നമ്മുടെ അമ്മമാരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്, നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ഫോണിൽ വിളിച്ച് കുറച്ച് നേരം അവരുമായിട്ട് സംസാരിക്കാം അല്ലേ? അവർക്ക് നല്ല ഒരു ആശ്വാസം കിട്ടുന്ന, അല്ലെങ്കിൽ അവർക്ക് നല്ല പോസിറ്റീവ് തോട്ട്സ് ഒക്കെ അവരുടെ മനസ്സിൽ നിറയുന്ന, സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ നമുക്ക് വേണമെങ്കിൽ ഇന്നൊന്ന് സന്തോഷിപ്പിക്കാം അല്ലേ? ഹോളിഡേ ഒക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ചെറിയ ഒരു സന്തോഷം മറ്റൊരാളിന് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഇന്നത്തെ നമ്മുടെ പോസിറ്റീവ് തോട്ട്. കാരണം സന്തോഷം നമ്മൾ സൂക്ഷിക്കുമ്പോൾ മാത്രമല്ല, അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് അത് വളരുന്നത്, അത് കൂടുതൽ ആസ്വാദ്യകരമായിട്ട് മാറുന്നത്.
2: അതെ, അന്നിപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എല്ലാവരും ചെറിയൊരു പുഞ്ചിരിയോടെങ്കിലും എല്ലാവരോടും സന്തോഷമായിട്ടിരിക്കുക അല്ലേ? എല്ലാവർക്കും ഷെയർ ചെയ്യുക, നമ്മളുടെ സന്തോഷവും നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ശുഭചിന്തയോടെ നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സന്ദേശങ്ങളേക്ക് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
3: അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജസൊക്കെ ഇങ്ങനെ അയച്ച് നമ്മുടെ ഇങ്ങനെ വാട്സപ്പൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാം അടിമാലിയിലെ നമ്മുടെ എന്താണ് നമ്മുടെ റേഡിയോ കൂട്ടായ്മയുണ്ട് നമുക്ക് അടിമാലിയിൽ അല്ലേ. അപ്പോൾ അവരുടെ ഒരു ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്, അതിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ആ ബർത്ത്ഡേ സെലിബ്രേഷൻ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഓരോരുത്തരുടെയും ബർത്ത്ഡേ എനിക്ക് തോന്നുന്നു അവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ തോന്നുന്നു. അപ്പോൾ ഇന്ന് അവിടെ ഒരാളിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജസ് എല്ലാം നമ്മൾ വായിക്കുന്നതായിരിക്കും. അപ്പം മെസ്സേജസൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പോരട്ടെ. സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഈ ആഘോഷങ്ങൾ അവിടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും അതിലൊക്കെ പങ്കുചേരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ മെസ്സേജസാണ് കൂടുതലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരട്ടെ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ അടിമാലിക്കാരുടെ സന്തോഷത്തിൽ അവരുടെ ആഘോഷത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പങ്കുചേരാം അല്ലേ.
2: അതെ അതെ, അതേപോലെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്കും കൂടെ കടക്കാം അല്ലേ.
3: പർവതി, ഇന്നിപ്പോൾ നമ്മൾ തന്നെ ആദ്യം നമ്മൾ നമ്മുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ മൂന്ന് പേരിവിടെ ഇരിക്കുന്നത്, അതായത് ഓൺ എയർ സ്റ്റേഷനിൽ ഇരിക്കുന്നത്
2: മൂന്ന് പെൺകുട്ടികളാണ്.
3: അപ്പോ ഇപ്പൊ എന്നെ കുട്ടിന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല, എന്നാ പോലും
2: ഞങ്ങൾക്ക് കുട്ടിയാണ്
3: ആണല്ലേ. അപ്പോ നമ്മള് മൂന്ന് സ്ത്രീകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോ അതെന്ന് പറയുന്നത് പലപ്പോഴും നമ്മളിങ്ങനെ മൂന്ന് സ്ത്രീകൾ ഇവിടെ ഇരുന്ന് നമ്മളിങ്ങനെ ഓണെയർ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാള് ബാക്കിയുള്ളവർ ഓണെയറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ വളരെ അഭിമാനമുള്ള കാര്യമാണ്. അപ്പം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു പുരുഷന്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പുരുഷന്മാരെ ഒന്നും കുറച്ച് പറഞ്ഞതല്ല കേട്ടോ, അവരാരും പിണങ്ങരുതേ. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഇച്ചിരി ഫെമിനിസ്റ്റുകളായി പോകും. അപ്പോൾ ഞാനൊരു ഫെമിനിസ്റ്റ് ഒന്നും അല്ല, എന്നാൽ പോലും ചിലപ്പോഴൊക്കെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഇച്ചിരി ഫെമിനിസമൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ വന്നത് ഇപ്പോൾ ഇന്നലെ നമുക്ക് വളരെ എന്താണ് അഭിമാനം നമുക്ക് തരുന്ന സുപ്രീം കോടതിയുടെ ഒരു ചരിത്ര വിധി ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുടുംബനാഥയുടെ ജോലിയുടെ വില നമുക്കറിയാം. സ്ത്രീകൾ വീട്ടിലെ ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലികൾ ചെയ്യുന്ന സ്ത്രീയോട് നമ്മൾ എന്താ ജോലി എന്തെങ്കിലും ജോലി ചെയ്യുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഒരു ജോലി ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഒരുപാട് ജോലികൾ ചെയ്യുന്നവരാണ്, ഒരു കുടുംബം മൊത്തം കൺട്രോൾ ചെയ്യുന്നവരാണ്, ആ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നവരാണ്. പക്ഷേ അവർക്ക് ഒരു വിലയും നമ്മൾ കൊടുക്കാറില്ല പലപ്പോഴും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിധിയാണ് ഇന്നലെ സുപ്രീം കോടതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള വനിതകൾക്കെല്ലാമുള്ളൊരു അഭിവാദ്യം തന്നെയാണ് ഈ ഒരു സുപ്രീം കോടതിയുടെ വിധിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അപ്പം ഒരു വാഹനാപകടത്തിൽ കുടുംബനാഥയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരം നിർണയിക്കുമ്പോൾ കുടുംബത്തിൻ്റെ പരിപാലന നഷ്ടം എന്ന ഇനത്തിൽ പ്രതിമാസം ചുരുങ്ങിയത് 30,000 രൂപ കണക്കാക്കണമെന്നുള്ള ആ വിധി ചരിത്രപരമാണ്. ഇപ്പോൾ സാധാരണയായിട്ട് നമുക്കൊരു അപകടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻഷുറൻസ് തുക കണക്കാക്കുമ്പോൾ ഈ മരിച്ചു പോയ വ്യക്തി അല്ലെങ്കിൽ അപകടം സംഭവിച്ച വ്യക്തിയുടെ ജോലി, അയാളുടെ പ്രായം ഒക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ അവർക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് അവരെ കൊണ്ടുപോയി, ഒരു ജോലിയില്ലാതെ വെറുതെ വീട്ടിലിരുന്ന ഒരാളാണെന്ന്. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, 30,000 രൂപ ഒരു മാസം അവർക്ക് വരുമാനം ഉള്ളൊരു വ്യക്തിയാണ് മരിച്ചുപോയത് അല്ലെങ്കിൽ അപകടത്തിൽ പെട്ടത് എന്നുള്ളൊരു വിധി കൊണ്ടുവരും. അപ്പോൾ ഈ തുക 3 വർഷത്തിലൊരിക്കൽ 10% വീതം വർദ്ധിപ്പിക്കുകയും വേണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ഈ ഒരു ജോലിക്ക് അല്ലെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്ര നിർമ്മാണം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വീട്ടിലെ ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ അതിനെ വളർത്തി വലുതാക്കി അതിനെ ഒരു നല്ല നിലയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ത്രീ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അംഗീകാരമായിട്ടാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് അഭിമാനം തോന്നുന്നു, സ്ത്രീകളുടെ ഈ ഒരു ജോലിയെ അംഗീകരിച്ചതിൽ അല്ലേ. വീട്ടു ജോലി ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് എന്താ ഇവിടെ പണിയെന്നൊക്കെ നമ്മളോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട് അല്ലേ.
2: അതെ, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മളിപ്പോ ഇപ്പോഴത്തെ കാലഘട്ടം അല്ല ഒരു മുമ്പത്തെ കാലഘട്ടം, ഒരു നമുക്ക് തൊട്ട് മുമ്പുള്ള ജനറേഷനിൽ അച്ഛന്മാരൊക്കെ ചിലപ്പോൾ നല്ല ജോലിയിലിരിക്കുന്നവരായിരിക്കും, അമ്മമാരൊക്കെ വീട്ടമ്മമാരായിരിക്കും. അപ്പോൾ അച്ഛൻ്റെ ഒരു ഇത് തണലിലായിരിക്കും മിക്കവരും, ആ എൻ്റെ അച്ഛൻ അങ്ങനാണ്, എൻ്റെ അച്ഛൻ ഇതാണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്താ ജോലി എന്ന് പറയുമ്പോൾ ആരും ആ ജോലി, അമ്മ എന്നെ നോക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ നോക്കുന്നു എന്നുള്ളത് അവർക്ക് പറയാൻ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരിക്കും അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, രാപ്പകലില്ലാതെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ വീട്ടിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ പേരൻസിനെ, നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെയും നമ്മുടെ എല്ലാവരെയും നമ്മുടെ അമ്മമാരായിരിക്കും നോക്കുന്നത്. 24 hours അവർ ജോലി ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിനൊന്നും ഒരിക്കലും ഒരു വില ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടെങ്കിലും നമ്മൾ ആരോടായാലും, അത് ഭാര്യമാരോടായാലും നമ്മുടെ അമ്മമാരോടായാലും ഒക്കെ, ഇതിനു വേണ്ടി എന്താ ഇവിടെ പണി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് ഒരു ദിവസം നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴേ അറിയൂ. ചിലപ്പോൾ ഒരു വാക്ക് തർക്കത്തിന് വേണമെങ്കിൽ പറയും, ആ ഞാനൊരു ദിവസം നിന്നേക്കാൾ നന്നായിട്ട് ഈ വീട് ഞാൻ കൈകാര്യം ചെയ്യാം എന്ന് പറയും. പക്ഷെ അത് ഒരു ദിവസമേ നടക്കൂ. എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യുന്നവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
3: തീർച്ചയായിട്ടും ആ സ്ത്രീകളുടെ ഒരു ഒരു വില മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ദിവസം ആ സ്ത്രീകൾ ആ വീട്ടിൽ ഇല്ലാതിരിക്കണം. ഒരു അമ്മ ഇല്ലാത്തൊരു വീടെന്ന് പറയുമ്പോൾ അങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ടാവാം, പക്ഷെ എന്നാലും ആ അമ്മ എപ്പോഴും ജോലി ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ ആ ഒരു അമ്മയുടെ ഒരു ആബ്സെൻസ് വരുമ്പോഴാണ് ശരിക്കും അമ്മയുടെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ കാര്യത്തിനും നമ്മൾ ആ അമ്മയുടെ ഒരു എന്താണ് ഒരു പ്രസൻസും അവരുടെ ഒരു സർവീസും ഒക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം. അത് മാത്രമല്ല പാർവതി, നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ പോലും ഇപ്പോൾ വൈകിട്ട് രണ്ട്, ചിലപ്പം ഭാര്യയും ഭർത്താവും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. വൈകിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ഇച്ചിരി റെസ്റ്റൊക്കെ എടുക്കാം. അദ്ദേഹം ഇച്ചിരി നേരം കസേരയിലൊക്കെ ഇരുന്ന് പത്രം വായിക്കുകയോ അല്ലെങ്കിൽ ടി വി കാണുകയോ ഒക്കെ ചെയ്യും. പക്ഷേ ഈ വന്ന് കയറുന്ന സ്ത്രീ ഈ ബാഗും താഴെ വെച്ചിട്ട് അപ്പത്തൊട്ട് അവർ വീട്ടിലെ ജോലികൾ ചെയ്യുകയാണ്. പിന്നെ രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കൽ, അല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, പിറ്റേ ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ, ഇതൊക്കെ ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ സ്ത്രീകളുടെ ഒരു മഹാത്മ്യം ഇങ്ങനെ വർണ്ണിക്കുന്നതല്ല, പക്ഷേ ഇത്രയും കഷ്ടപ്പെടുന്നവർക്ക് പലപ്പോഴും ആ ഒരു അംഗീകാരമോ ഒക്കെ നമുക്ക് കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ അത് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചരിത്ര വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വനിതകൾക്ക് ആ കാര്യത്തിൽ അഭിമാനിക്കാം. നമ്മളുടെ ആ കഷ്ടപ്പാടിനെ, അല്ലേ, ഈ രാഷ്ട്ര നിർമ്മാണത്തിന് നമ്മൾ ചെയ്യുന്ന ഒരു പങ്കിനെയൊക്കെ അംഗീകരിച്ചതിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം, അല്ലേ?
2: അതേപോലെ ടീച്ചറെ, ഈ 30,000 രൂപ വെച്ച് അളക്കാനുള്ള മൂല്യമല്ല എന്നും ഉള്ളൊരു പ്രതിപക്ഷ പറച്ചിലൊക്കെ ഉണ്ട്.
3: അതെ അതെ.
2: പക്ഷെ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമുക്കെന്ന് പറഞ്ഞ ഒരു ഇന്നേ വരെ ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്യുന്നു എന്നുള്ളതിന് ഒരു ഒരു കാര്യം നമുക്ക് ഇല്ല. അപ്പൊ അതിനായിട്ടാണ് ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതാണ്. അപ്പൊ അതിൽ മൂല്യം കുറഞ്ഞു കാണുക എന്നുള്ളതിലല്ല കാര്യം, അല്ലേ?
3: അല്ല, അത്രയെങ്കിലും ആവട്ടെ, ഇതുവരെ ഒന്നും ഇല്ലാതിരുന്നേയല്ലേ. അപ്പം അതെല്ലാം ഓരോ വർഷവും 10% വർദ്ധിപ്പിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഇനി കൺസിഡർ ചെയ്യും. ഇതുപോലെയുള്ള എന്താണ് അപകട ഇൻഷുറൻസിൻ്റെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഒരു മരണമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒക്കെ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇത് കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി സുപ്രീം കോടതിയുടെ വിധിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു നമ്മുടെ ആ സ്ത്രീകളുടെ കഷ്ടപ്പാടിനൊരു അംഗീകാരം കിട്ടി.

0: ഇതായിട്ട് നമുക്ക് തോന്നുന്നു അല്ലേ.
1: അപ്പൊ
0: അത് അങ്ങനെ നമ്മൾ ആ കാര്യത്തിൽ വളരെ പ്രൗഡായിട്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം.
1: അതെ, അപ്പോ സമയം പത്തേകാലായിട്ടുണ്ട്.
0: അപ്പൊ നമുക്ക് അല്ലെ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ അടിമാലിയിലെ സെലിബ്രേഷനിലേക്കൊക്കെ നമുക്ക് പോകണം. അല്ലാതെ ഒരുപാട് വിശേഷങ്ങളൊക്കെ, നമ്മുടെ ഫുട്ബോളിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്ത് നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഞാൻ പാർവതിയാണ്. എൻ്റെ ഒപ്പം പ്രീത ടീച്ചറാണ്. നമ്മൾ ടെക്കായിട്ടിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നമ്മൾ മൂന്ന് പെൺപടകളാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലേ ടീച്ചർ?
2: അതെ അതെ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർവതി, ഇന്ന് നമുക്ക് നമ്മളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അന്തരിച്ച ഒരു വാർത്തയുണ്ട്. അപ്പോൾ അതിലേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് മറ്റുള്ള വിശേഷങ്ങളിലേക്ക് പോകാം.
1: അതെ, ഇന്ന് ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഒരു വലിയ നഷ്ടത്തിലേക്ക് നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഷൂട്ടർമാരിൽ ഒരാളും പരിശീലകനുമായിരുന്ന ജസ്പാൽ റാണ അന്തരിച്ചു. ജൂൺ 12 അന്തരിച്ചത്. ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യയ്ക്കായി അദ്ദേഹം നിരവധി സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ 1994, 1998, 2002, 2006 വർഷങ്ങളിലായി ഏഷ്യൻ ഗെയിംസുകളിൽ ഇന്ത്യയ്ക്കായി മെഡലുകൾ നേടിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സ്വർണമുൾപ്പെടെ നിരവധി മെഡലുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. രാജ്യത്തെ 4th വലിയ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ നൽകി 2002 രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഈ ഒരു സമയത്ത് നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
2: അതെ അതെ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ്, അല്ലെ? അദ്ദേഹത്തിനധികം പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ റേഡിയോ സാന്ത്വനം 90.4 FM ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അടിമാലിയിലൊരു സെലിബ്രേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യം എനിക്ക് വായിക്കാനുള്ള മെസ്സേജ് നമ്മുടെ എൽദോ അടിമാലിയാണ്. അപ്പോൾ നമുക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്ന ആളാണ്. അപ്പോൾ എന്തോ ഒരു പിണക്കം പോലെയാണ് എൽദോ അടിമാലി ഇന്നൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് കാര്യം എന്ന് അറിഞ്ഞുകൂടെ? എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഒരു പാട്ടൊക്കെ ചോദിച്ചിരുന്നു, അപ്പോൾ അത് പ്ലേ ചെയ്യാഞ്ഞതുകൊണ്ടായിരിക്കാം. അപ്പം നമ്മൾ നമ്മുടെ ശ്രോതാക്കളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമുക്കിങ്ങനെ ഒരുപാട് മെസ്സേജ് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളിത് വായിക്കുമ്പം തന്നെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരെണ്ണമൊക്കെ നമുക്ക് മിസ്സായി പോകും. അപ്പം അങ്ങനെ എന്തോ ഒരു അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്. അപ്പം എൽദോയ്ക്ക് പിണക്കമൊന്നും വേണ്ട, നമുക്ക് ഇനിയും മെസ്സേജസൊക്കെ അയക്കണം. അപ്പോൾ എൽദോയുടെ പ്രിയപ്പെട്ട പാട്ട് തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങൾ പ്ലേ ചെയ്ത് തന്നിരിക്കും. അതിന് ഒരു മാറ്റവും ഇല്ല. നമ്മൾ ഇന്നത്തെ പ്ലേലിസ്റ്റിൽ നമ്മൾ തീർച്ചയായിട്ടും ആ പാട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൽദോ നമുക്ക് വീണ്ടും മെസ്സേജ് അയക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എൽദോ നമ്മളെ കേൾക്കുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ ബേസിൽ അടിമാലി മെസ്സേജ് അയച്ചിരിക്കുന്നു. സ്പെഷ്യൽ ഡേ ആണ്, ബർത്ത്ഡേ ഓഫ് ജീന, ദ ബിലവഡ് വൈഫ് ഓഫ് മൈ ഡിയർ ഫ്രണ്ട് ജസ്റ്റിൻ. ജസ്റ്റിൻ്റെ വൈഫ് ജീനയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അവർക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തിട്ടുണ്ട് ബേസിൽ അടിമാലി. അപ്പോൾ നമ്മളും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബിനീഷ് അടിമാലി മെസ്സേജ് അയച്ചിരിക്കുന്നു. ജന്മദിനം, നാളെ ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ ജസ്റ്റിൻ്റെ സ്നേഹനിധിയായ ജീനയ്ക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു. അനുഭൂതി പൂക്കും നിൻമിഴികളിൽ ആൽബം സോങ് ചിത്രയുടെ ഈ ഗാനം വെച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ സുഭാഷ് അടിമാലി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, നാളെ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ജസ്റ്റിൻ്റെ വൈഫ് ജീനയുടെ പിറന്നാളാണ്. ജീന ചേച്ചിക്ക് 1000 ജന്മദിനാശംസകൾ. അനുഭൂതികൾ എന്ന ആൽബം സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരുടെയും
1: ഈ അനുഭൂതികൾ എന്ന് പറഞ്ഞ പാട്ട് ഇന്ന് വൈകിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കേൾക്കാം. കാരണം ഇന്ന് വൈകിട്ട് മ്യൂസിക് ബീറ്റ്സ് ഉണ്ട്, അതായത് ആൽബം സോങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ആതിര മ്യൂസിക് ബീറ്റ്സിലൂടെ എത്തുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് 4 എല്ലാവർക്കും കേൾക്കാവുന്നതാണ് ആൽബങ്ങൾ, അല്ലേ?
2: അതെ അതെ. അതുപോലെ നമുക്ക് അടിമാലി ബ്രദേഴ്സിൻ്റെ ഒരു മെസ്സേജ്, അടിമാലി ബ്രദേഴ്സ് എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. ജീന ചേച്ചിക്ക് ബർത്ത്ഡേ വിഷാണ് അടിമാലി ബ്രദേഴ്സിൻ്റെ. May God bless her with good health, happiness, peace and prosperity. May this special day bring her lots of joy and beautiful memories and many all and may all her dreams and aspirations come true ennu paranju aichittund. Adu pole thanne nammade endanu Mikhil Adimali birthday wish ayi

0: ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും ഈ ബർത്ത്ഡേയ്സ് ഒക്കെ എല്ലാവരും ഓർമ്മിച്ച് വെച്ച് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അല്ലേ. പിന്നെ നമുക്ക് നമ്മളുടെ രമേശ് ടീച്ചർ പാർവതി ശ്രീലക്ഷ്മി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് രമേശ്. അപ്പോൾ ഗുഡ് മോർണിംഗ് രമേശ്. അപ്പോൾ രാവിലെ മഴയൊക്കെയുണ്ടോ എന്നൊക്കെ പറയൂ അല്ലേ. അതുപോലെ തന്നെ ശിവകാമി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുപ്രഭാതം മൂവർ ലേഡീസ് ഇപ്പോൾ പറഞ്ഞ ശുഭചിന്തയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ആർക്കും സംസാരിക്കാൻ സമയമില്ല, വാട്സാപ്പ് ഒരു എസ് എം എസ് അല്ലെങ്കിൽ ഒരു വോയിസ് ഇടും, സമയമുള്ളപ്പോൾ കേൾക്കും, ഇല്ലെങ്കിൽ ഇല്ല. പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഏജ് ഉള്ളവരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, പഴയ ടെലിഫോൺ തന്നെയല്ലേ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ സമയമുള്ളപ്പോൾ അറ്റൻഡ് ചെയ്യാം, സംസാരിക്കാൻ പറ്റും, ശരിയല്ലേ. എനിക്കിന്നൊരു സോങ് തന്നെ മറിയൻ എന്ന് പറയുന്ന ഫിലിമിലെ ഇന്നും നേരം കൊഞ്ചം നേരം ഇരുന്നാൽ എന്നുള്ള പാട്ട്, ശിവകാമിയുടെ ഒരു ചോയ്സ് ആണ് ശിവകാമി അയച്ചിരിക്കുന്നത്. അപ്പോൾ ലാൻഡ് ഫോണിൽ കോൾ അറ്റൻഡ് ചെയ്താൽ അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും, ശരിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ശിവകാമി നമ്മൾ പറഞ്ഞ ആ ഒരു ശുഭചിന്തയെ പറ്റിയുള്ളൊരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു ശിവകാമി ഫോർ ദ മെസ്സേജ്. അതുപോലെ തന്നെ നമുക്ക് രാജൻ വയനാട്ടിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ, പാർവതി ആൻഡ് ശ്രീലക്ഷ്മി, എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, നമ്മളെല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നു. വേലുത്തമ്പി തെളവ സിനിമയിലെ വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും എന്ന പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ പ്ലേ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. പ്രത്യേകിച്ചും നമുക്ക് വയനാടെന്ന് പറയുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്തുള്ളൊരു നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവാണ് രാജൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ രാജന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ബ്യൂട്ടിഫുൾ സോങ്, പഴയ പാട്ടാണ്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സോങ്ങാണ്, തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ദിവസം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കിങ്ങനെ മെസ്സേജൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ജീനയ്ക്ക് വേണ്ടിയിട്ടുള്ള സെലിബ്രേഷൻസ് അല്ലേ, നമ്മൾ പായസമൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ നമ്മളും ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ജീനയ്ക്ക് നമ്മളുടെയും പ്രത്യേകം ബർത്ത്ഡേ വിഷ് നമ്മളിങ്ങനെ അങ്ങോട്ട് സെൻഡ് ചെയ്യുകയാണ്, കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് ലൈവ് ഇല്ലാത്ത ദിവസമാണ്, അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞ് സെറ്റാക്കി വെക്കുകയാണ്, നാളെ അടിച്ചു പൊളിച്ചോളൂ അല്ലേ.
1: അതെ, അതേപോലെ നമ്മൾക്ക് പാട്ടിടാൻ പറ്റുന്നതിൽ ചെറിയ പരിമിതികളുണ്ട്, പക്ഷെ ലൈവ് കഴിയുമ്പോഴും നിങ്ങളുടെ പാട്ടുകളൊക്കെ, നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും
0: അല്ലേ,
1: തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും.
0: അപ്പോൾ നമ്മൾ ഓൺഎയറിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പാട്ടുകളൊക്കെ നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളുടെ ചോയ്സസ് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ലൈവിൽ തന്നെ നിങ്ങളുടെ ചോയ്സ് കേട്ടില്ല എന്ന് വിചാരിച്ച് ആരും വേണമെങ്കിൽ പോവരുത്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളുടെ പാട്ടുകൾ നമ്മൾ ഇന്നത്തെ ആ ഒരു പ്ലേ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളിങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ നിങ്ങളെ തീർച്ചയായിട്ടും കേൾപ്പിക്കും അല്ലേ.
1: അതെ, അതേപോലെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇനിയും ഞങ്ങളെ ഇങ്ങനെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785. ടീച്ചർ ഇന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലേ?
0: ആ ഉണ്ടല്ലോ. അപ്പം നമുക്കിപ്പോൾ കുസൃതി ചോദ്യങ്ങളൊക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ലോകകപ്പ് ഫുട്ബോൾ നടക്കുമല്ലേ, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, അപ്പം എല്ലാവരും കുറച്ച് ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇൻഫോംഡ് ആയിട്ടിരിക്കട്ടെ. ഇപ്പം എനിക്കൊന്നും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ക്യൂസ് പോലെ ഉള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർ, കുറച്ച് പേരൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കാറില്ല, ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരിപ്പം നല്ല ഇൻഫോംഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഒരു ചോദ്യം ചോദിക്കാം, നമ്മുടെ ശ്രോതാക്കൾ മറുപടി പറയട്ടെ. അപ്പം നമ്മൾ ഈ ഒരു ഫുട്ബോളിൻ്റെ, ലോക ഫുട്ബോളിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നമ്മളെല്ലാവരും ടെലിവിഷനിൽ കണ്ടു, നല്ല അടിപൊളിയായിട്ടുള്ള അല്ലേ ഒരു സെലിബ്രേഷൻ തന്നെയായിരുന്നു അവിടെ. അപ്പോൾ അത് ഏതായിരുന്നു, എവിടെ വെച്ചിട്ടായിരുന്നു ആ ഒരു സെലിബ്രേഷൻ നടന്നത്? അതുപോലെ തന്നെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ലോകകപ്പിൻ്റെ ഫൈനൽ എവിടെ വെച്ചിട്ടാണ്, അപ്പോൾ ആ ഒരു ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് എവിടെ വെച്ചിട്ടാണ്, ആ സ്റ്റേഡിയത്തിൻ്റെ പേരും കൂടി ഒന്ന് അയക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് എവിടെയാണ്, അതുപോലെ തന്നെ ഫൈനൽ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നാണ് ആ സ്റ്റേഡിയത്തിൻ്റെ പേരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് എല്ലാവരും ഒന്ന് കണ്ടുപിടിക്കാൻ ഒരുപാടുമില്ല, നമുക്കിപ്പോൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവരും കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മെസ്സേജസ് ആയിട്ട് അയച്ചോളൂ. 8848585785 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്കിതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് അയക്കാം. അപ്പം നിങ്ങളത് കണ്ടുപിടിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങളത് അന്നേരം തന്നെ പഠിക്കുകയും ചെയ്യും അല്ലേ. നമ്മൾ തന്നെ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ ഉള്ളൊരു ഗുണം അതാണ്, വേറൊരാൾ പറഞ്ഞു തരുന്ന പോലെ അല്ല, നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇനി വരാൻ പോകുന്ന ഫൈനൽ എവിടെ വെച്ചിട്ട് നടക്കുന്നു, ഏത് സ്റ്റേഡിയത്തിൽ എന്നാണ്. ഓക്കെ,
1: അതെ. അതേപോലെ ഇന്നലെ കാനഡ ബോസ്നിയ കളിയൊക്കെ കണ്ടായിരുന്നോ? സമനിലയിലാണ് അവര്. അതെ. അപ്പൊ ഇന്നത്തെ പ്രധാന മത്സരങ്ങൾ ഖത്തർ സ്വിറ്റ്സർലാൻഡ് ആണ്. ഇന്നൊരു പ്രത്യേകതയുണ്ട് ഖത്തറിന്, നമ്മുടെ ഒരു മലയാളി താരം.
0: അതെ അതെ, നമ്മുടെ മലയാളി താരം അങ്ങോട്ട് പങ്കെടുക്കാനായിട്ട് പോവുകയാണ് അല്ലേ. ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30

0: ടീമില്ല. പിന്നെ നമുക്കാകെ ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ കണ്ണൂർക്കാരനായിട്ടുള്ള തഹ്സീൻ ഇന്ന് ഖത്തർ ടീമിൽ ഉണ്ട്. അപ്പോൾ തഹ്സീൻ ഇന്ന് കളിക്കാൻ ഇറങ്ങുമ്പോൾ അത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ ടീമിലല്ല, ഖത്തർ ടീമിലാണെങ്കിൽ പോലും നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട തഹ്സീൻ്റെ ഒരു എൻട്രിക്കായിട്ട് നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് കാത്തിരിക്കുകയാണ് അല്ലേ?
1: അതെ, മലയാളി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം ചിലവരൊക്കെ ഖത്തർ ടീമിലോട്ട് ഫാൻസ് ആയിട്ടുണ്ടാവും.
0: അതെ അതെ,
1: കാരണം നമുക്ക് ഒരു പൊൻ തൂവലാണ് അല്ലേ, നമുക്കൊരു കിട്ടിയ ആദ്യത്തെ അവസരമാണ്, നമുക്ക് വഴിയെ അറിയാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന്. അതേപോലെ നമ്മളുടെ റേഡിയോയ്ക്കും ഇന്ന് കുറച്ച് വിശേഷങ്ങൾ ഉണ്ട്. ടീച്ചർ അറിഞ്ഞായിരുന്നോ? ഞാൻ പറയട്ടെ, നമ്മുടെ മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനവും ചേർന്ന് ഒരു ഫിഫ വേൾഡ് പ്രവചന മത്സരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ വഴിയെ വഴിയെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും പങ്കെടുക്കണം. പങ്കെടുക്കണമെങ്കിൽ തുടർച്ചയായി നമ്മുടെ റേഡിയോ സാന്ത്വനം കേട്ടുകൊണ്ടേയിരിക്കണം. ആ 5 ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് നിറയെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. അതുകൊണ്ട് എല്ലാവരും തുടരെ നമ്മുടെ റേഡിയോ സാന്ത്വനം കേട്ടുകൊണ്ടിരിക്കുക. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പയ്യെ പയ്യെ ഇങ്ങനെ അറിയാം എന്താണിനി എന്താണിനി എന്നുള്ളതൊരു ഒരു ഇങ്ങനെ ഒരു ഒരു സർപ്രൈസ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ.
0: അതെ അതെ അതെ.
1: അപ്പോൾ 10:30 ആയിട്ടുണ്ട്. നമ്മളുടെ ശ്രീലക്ഷ്മി നമുക്കിങ്ങനെ കൈയൊക്കെ കാണിക്കുന്നു പാട്ടിലേക്ക് പോകാൻ സമയമായിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4. ഇത്ര നേരം

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം വർത്താനമൊക്കെ പറയാനായിട്ട് എത്തിയിരിക്കുന്നത് ഞാൻ പ്രീത, എന്നോടൊപ്പം പാർവതിയുണ്ട്, ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ശ്രീലക്ഷ്മിയും ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോകകപ്പിൻ്റെ ഒരു ആവേശത്തിലും ആഘോഷത്തിലും ഒക്കെയാണ് എല്ലാവരും. എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഫുട്ബോളൊക്കെ ഇഷ്ടപ്പെടുന്നവർ അല്ലേ, അല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കാർക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ അറിവൊന്നുമില്ല, അല്ലെങ്കിൽ അവരിങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ ആസ് യൂഷ്വൽ അവരുടെ ജീവിതവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് നമ്മളിങ്ങനെ ഈ ഒരു ആഘോഷങ്ങളുടെ പുറകെ പോയി എത്ര സമയമാണ് കളയുന്നത്, അതുപോലെ തന്നെ നമുക്കിതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രൈസ് മണിയൊക്കെ കളിക്കാർ മേടിച്ചുകൊണ്ട് പോകും, നമ്മൾ ചുമ്മാ ഇങ്ങനെ നമ്മുടെ സമയമൊക്കെ കളഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ലോകകപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളിന്ന് ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചു ഒരുപാട് ഇതുപോലെ നമ്മൾക്ക് ഫേക്കായിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് ലൈവായിട്ട് കളി കാണാം, അഡ്വർടൈസ്മെൻറ്റ്സ് ഇല്ലാതെ കാണാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫേക്കായിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വേണം എല്ലാവരും ഇതൊക്കെ ആപ്ലിക്കേഷൻസിലേക്കൊക്കെ കയറി അങ്ങോട്ട് ലോഗിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കൊരു വളരെ ക്രെഡിബിളായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രമേ ആളുകൾ പോകാം. പ്രത്യേകിച്ച് ഈ സമയത്ത് എല്ലാവരെയൊക്കെ പറ്റിക്കാം എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഫേക്കായിട്ടുള്ള ആപ്ലിക്കേഷൻസിനെയൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വേണം തീർച്ചയായിട്ടും അങ്ങനെയുള്ള എന്താണ് ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് പിന്നീട് ബുദ്ധിമുട്ടായിട്ടൊക്കെ മാറും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അലേർട്ടും കൂടി നമ്മൾ ഈ ഒരു സമയത്ത് എല്ലാവർക്കും തരികയാണ്. കാരണം പ്രത്യേകിച്ചും നമ്മൾ ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ കളി കണ്ടുകൊണ്ടിരിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ പാർവതി, നമുക്ക് June 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ വരികയാണ് തിങ്കളാഴ്ച മുതൽ.
3: അതെ, തിങ്കളാഴ്ച മുതൽ ഒരു പുതിയ പദ്ധതിയിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് അല്ലേ.
2: അപ്പം ഈ ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ വനിതകളാണ്. അപ്പോൾ സംസ്ഥാനത്തെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്രയൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയദർശിനി എന്ന് പറയുന്ന പദ്ധതിയാണ്. അപ്പോൾ അത് ഏകദേശം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. അപ്പം സ്ത്രീകളുടെ വരുമാനത്തിൽ 15 മുതൽ 20% വരെ വർധന ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും ഒക്കെ ഉള്ള ഒരുപാട് ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആവശ്യമുണ്ടോ? ഇപ്പോൾ ഓർഡിനറി ബസ്സിലൊക്കെ സഞ്ചരിക്കുന്ന, അതായത് ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്, പലരും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് സൗജന്യ യാത്രയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക്, അതായത് ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സൗജന്യ യാത്ര കൊടുത്താൽ പോരായിരുന്നു, ഇതിൻ്റെ ആവശ്യം വല്ലതും നമുക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുന്നത് സൗജന്യ യാത്ര എന്ന് മാത്രമേ അനൗൺസ് ചെയ്തിരുന്നുള്ളൂ, ഇപ്പോൾ ഓർഡിനറി മാത്രമാക്കി മാറ്റിയത് എന്തുകൊണ്ടാണ്, എല്ലാ ബസ്സുകളിലും നമുക്ക് സൗജന്യ യാത്ര കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആശങ്കകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ സമരവുമായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവരുടെ ബസ്സുകളിൽ ഇനിയും കയറാൻ ആൾ കാണത്തില്ല, എല്ലാവരും KSRTCയിൽ കയറി പോകും എന്നുള്ള ഒരു ആശങ്കയുമായിട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നടപ്പിലാക്കി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ചില സമരങ്ങളും അല്ലേ ഇതുപോലെയുള്ള ചർച്ചകളും ഒക്കെ നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മുടെ ഗവൺമെൻറ് തീരുമാനം എടുത്തു കഴിഞ്ഞു, തിങ്കളാഴ്ച മുതൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതവർ തീർച്ചയായിട്ടും നടപ്പിലാക്കും. അപ്പോൾ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് പോലെ

0: കാണാം അല്ലേ.
1: അതെ, എനിക്ക് തോന്നുന്നു ഒരു കാര്യത്തിൽ ഒരു പോസിറ്റീവും നെഗറ്റീവും ഉള്ള പോലെ നമ്മളുടെ ഒരു പദ്ധതി പുറത്തിറങ്ങുമ്പോൾ അതിന്റെ നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ ആൾക്കാർ ഇറക്കുക. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. അപ്പൊ നമ്മളുടെ നാട്ടിലും അത് വരുമ്പോൾ എല്ലാവരും അഭിമാനപൂർവ്വം അത് സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. മെല്ലെ കൊണ്ട് നമ്മൾക്കത് വളർച്ചയുടെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരു കാര്യത്തിൽ ഒരു സ്ത്രീയാണോ പുരുഷനാണോ അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ നോക്കാൻ നിൽക്കാതെ നമ്മളുടെ ഒരു പുതിയ പദ്ധതിയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: അല്ലാതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു പുതിയ കാര്യം വരുമ്പോൾ നമ്മൾ പൊതുവേ നമ്മളെ ഈ മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കൺസർവേറ്റീവ്സ് ആണ്. നമ്മളൊരു യാഥാസ്ഥിതിക ചിന്തകൾ കൊണ്ടുനടക്കുന്നവരാണ്. നമുക്കൊന്ന് മാറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു പുതിയ കാര്യം വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ പഴയ കാര്യമായിട്ട് അതിനെങ്ങനെ കമ്പയർ ചെയ്തത് വേണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ അല്ലാതെ വരട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സ്ത്രീക്ക് ഈ ഒരു സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ അവർക്ക് ഒരു വരുമാനത്തിനകത്ത് അതുപോലെ ഒരു മിച്ചം പിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു മാസം ഇത്ര രൂപ ചിലവാക്കുന്നവർക്ക് അത്രയും രൂപ അവർക്ക് മിച്ചം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതൊരു കുടുംബത്തിലേക്കല്ലേ ചെല്ലുന്നത് അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ആലോചിക്കാം. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിട്ടൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. ആ സ്ത്രീ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ലാഭമായിട്ട് വരുന്ന ആ ഒരു പൈസ എന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിലേക്കാണ് എത്തുന്നത്. അപ്പം അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. അല്ലാതെ പല രീതിയിലും നമുക്കിതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്ക് ക്രിട്ടിസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്.
1: അതെ, അതേപോലെ സ്ത്രീകളിലും അത് മുതലെടുക്കാതിരിക്കുക അല്ലേ. അതെ, നമ്മളിപ്പോ നമുക്കിപ്പോ പോകാനായിട്ട് നമുക്ക് സാമ്പത്തികമായ ഒരു ഇതായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആ സീറ്റ് ചൂസ് ചെയ്യുമ്പോൾ അതിന് പറ്റാത്ത ഒരു സ്ത്രീക്ക് അതിന് അവകാശം കുറയും. അപ്പോൾ പറ്റുന്നവരൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലുള്ള ഇത് ചെയ്തിട്ട് സാധാരണപ്പെട്ടവർക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കാമെന്നും കൂടെ എനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട്.
0: അത് നമുക്ക് നോക്കാം പ്രാക്ടിക്കൽ ആവുമോ അല്ലേ. അപ്പൊ നമുക്ക് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ ശ്രോതാക്കള് മെസ്സേജസ് അയക്കുന്നുണ്ട്. സനോജ് നമുക്ക് സാധാരണ പോലെ തന്നെ പുഷ്പങ്ങളും ഹൃദയവും ഒക്കെ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. താങ്ക് യു സനോജ്.
1: അതുപോലെ
0: അപ്പൊ നിങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് സനോജ് ഇങ്ങനെ എന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാക്കി നിങ്ങളിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ നല്ലതല്ലേ അങ്ങനെ ഇരിക്കുന്നത് അല്ലേ. നമുക്ക് അങ്ങനെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ. അപ്പം അതുപോലെ നമ്മുടെ ബാബുരാജൻ സാറ് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. രാഗം താനം പല്ലവി എന്ന പഴയ സിനിമയിലെ പാർവതി സ്വയംവരം കഴിഞ്ഞ രാവിലെന്ന ഗാനം കേൾപ്പിക്കണം. അപ്പം ബാബുരാജൻ സാറ് ചോദിച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് രമേശ്. ഭർത്താവ് വരുത്തിയ കടം, മകളുടെ ചികിത്സയ്ക്ക് വാങ്ങിയത്, കുട്ടികളുടെ പഠനത്തിന് വേണ്ടി വാങ്ങിയ രൂപ, വീട്ടു ജോലി ചെയ്ത് വീട്ടിൽ നിന്ന് അമ്മ എന്തെല്ലാം സഹിച്ചായിരിക്കും മറ്റൊരു വീട്ടിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് അടുക്കളപ്പണി തുടരുന്ന നേരത്തെ പറഞ്ഞത് സ്നേഹത്തോടെ ഒരു മെസ്സേജ്. ആദ്യം ഈശ്വരന് നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രമേശ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിനായിരിക്കും അല്ലേ.
1: അമ്മമാരുടെ
0: സ്ത്രീകളുടെ ഒരു കഷ്ടപ്പാടിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ നമ്മുടെ രാജൻ വയനാട് വളരെ രസകരമായിട്ടുള്ളൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു. ടീച്ചറെ, സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ചൂരൽ കൊണ്ടുപോകാറുണ്ടോ? പാറുകുട്ടി പേടിച്ച് പേടിച്ച് സംസാരിക്കുന്ന പോലെ ഒരു ഫീല് തോന്നി. പാവം പിള്ളേരാട്ടോ, പേടിപ്പിക്കണ്ടാന്ന്.
1: ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്.
0: അല്ല, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാല് പാർവതി ശ്രീലക്ഷ്മിയും കൂടാണ് എന്നെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് കണ്ണുരുട്ടി കാണിച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു പാവമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഇവര് രണ്ടുപേരുമാണ് ശരിക്കും എന്നെ പേടിപ്പിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം.
1: അതെ അതെ, ചിലപ്പോ ഞാനിങ്ങനെ ഇരിക്കുന്നോണ്ട് ചിലപ്പോ തോന്നിയിരിക്കും മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും.
0: അതുപോലെ നമ്മുടെ റീജ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹായ്, ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം, ഞാൻ റീജ. മൺഡേ എന്റെ മകൾ സാറ ആദ്യമായി സ്കൂളിൽ പോവുകയാണ്. എൽ കെ ജിയിലേക്ക് മോൾക്കായിട്ട് ഒന്നാം തരം ബലൂൺ തരാമെന്ന സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു വിട്ട് അതുപോലെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനും ഒക്കെ ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പം സുന്ദരിക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ് എൽ കെ ജിയിലേക്ക് സാറ. അപ്പോൾ സാറായിക്ക് നമ്മൾ എല്ലാവിധ ആശംസകളും നേരുന്നു അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് സ്കൂളിൽ കാത്തിരിക്കുന്നത് അല്ലേ. ഒരുപാട് സുഹൃത്തുക്കൾ, അതുപോലെ ഒരുപാട് പേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ, പിന്നെ അറിവിൻ്റെ ഒരു ലോകം, ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് അതിൻ്റെയൊക്കെ വാതിലൊക്കെ ഇങ്ങനെ തുറക്കുകയാണല്ലേ. അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ ചിലപ്പോൾ കുഞ്ഞിന് പോകാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടാവും അമ്മയുടെ അടുത്തു നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ. അതൊക്കെ മാറിയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ കുട്ടികൾ സ്കൂളുമായിട്ടൊക്കെ യൂസ്ഡ് ആകും. അപ്പോൾ സാറ സുന്ദരിക്കുട്ടിക്ക് നമ്മളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. പോയി പഠിച്ച് നല്ല മിടുക്കിയായിട്ട് വരട്ടെ അല്ലേ. അപ്പോൾ സാറ നമ്മളെ കേൾക്കുന്നുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും

0: നമ്മളുടെ വിഷസൊക്കെ സാറേ അറിയിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരോ മെസ്സേജസ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പം നമുക്കതുപോലെ തന്നെ സനോജ് ആൻസർ അയച്ചിട്ടുണ്ട്. സനോജ് നല്ല വ്യക്തമായിട്ട് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ സനോജേ, ഈ പാർവതി എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് കേട്ടോ ഈ സനോജ്. അപ്പോൾ സനോജിനെ നമ്മൾ പിന്നെ വെറും ഒരു ശ്രോതാവായിട്ട് മാത്രമല്ല ഞാൻ കാണുന്നത്, എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ്. അപ്പോൾ സനോജ് ഇങ്ങനെ ആൻസേഴ്സൊക്കെ അയക്കുന്നതന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും കൃത്യമായിട്ട് നമുക്കിങ്ങനെ ആൻസേഴ്സൊക്കെ അയച്ചു തരും. അപ്പോൾ കറക്റ്റ് ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ നമുക്ക് അവസാനം പറയാം അല്ലേ?
1: അതെ. അതേപോലെ ടീച്ചർ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചോദിക്കണം.
0: ആ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്മുടെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് എവിടെയായിരുന്നു, ആ സ്റ്റേഡിയത്തിൻ്റെ പേര് പറയണം. അപ്പോൾ ഡേറ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ്, ജൂൺ 11 തുടങ്ങിയത്. ഇനി നമ്മളുടെ ലോകകപ്പിൻ്റെ ഫൈനൽ എവിടെ വെച്ചിട്ടാണ്? ഇപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, 3 രാജ്യങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. അമേരിക്ക, കാനഡ, മെക്സിക്കോ, 3 രാജ്യങ്ങളിലായിട്ടാണ്. അപ്പോൾ ഇതിൽ ഏത് രാജ്യത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഫൈനൽ മത്സരം നടക്കുന്നത്, ആ സ്റ്റേഡിയത്തിൻ്റെ പേര്, ഏത് ദിവസമാണ്? അപ്പോൾ ദിവസമൊക്കെ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ദിവസമാണ് നടക്കുന്നത്? അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് മെസ്സേജ് ചെയ്തോളൂ. നമുക്ക് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 8848558785 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ മെസ്സേജ് ചെയ്തോളൂ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിച്ചോളൂ. അപ്പോൾ നമുക്കൊരു ബ്രേക്കിലേക്ക്
1: പോകേണ്ട സമയമായി. അപ്പോൾ ബ്രേക്കിൽ നമ്മൾ നമ്മുടെ എൽദോ പറഞ്ഞ പാട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പിണക്കൊന്നും കൂടാതെ പെട്ടെന്ന് പാട്ട് കേട്ടിട്ട് പാട്ട് കഴിഞ്ഞ് വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോകാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഈ സ്ത്രീകളുടെ സൗജന്യ യാത്രയെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും മെസ്സേജസ് ആയിട്ട് അയച്ചോളൂ, നമുക്കതൊക്കെ ഒന്ന് വായിക്കാം. അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള എന്താണ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ മെസ്സേജസ് ആയിട്ട് ഇങ്ങോട്ട് പോരട്ടെ, നമുക്കതൊക്കെ ഒന്ന് വായിച്ച് നമുക്കതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രീതയാണ്. എന്നോടൊപ്പം പാർവതിയുണ്ട്, ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് നമ്മുടെ ശ്രീലക്ഷ്മിയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. അപ്പോൾ പാർവതി, ഇന്ന് നമ്മൾ ഈ June 13 എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് ചില സ്പെഷ്യൽ ഡേയ്സ് എല്ലാ ദിവസവും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരോ സ്പെഷ്യൽ ഡേകളാണ് അല്ലേ. അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേയിൽ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ആൽബനിസം അവബോധ ദിനമാണിന്ന്. അപ്പം ഈ ആൽബനിസം എന്ന് പറയുമ്പോൾ ചിലപ്പം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കാം എന്താണെന്ന്. അതൊരു ജനിതക അവസ്ഥയാണ് ഈ ആൽബനിസം എന്ന് പറയുന്നത്. ഇത് ആളുകളുടെ ശരീരത്തിൽ മെലാനിൻ എന്ന വർണ്ണകത്തിൻ്റെ അളവ് വളരെ കുറവോ ഇല്ലാതെയോ ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അപ്പം മെലാനിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ചർമ്മത്തിനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും കണ്ണുകൾക്കും ഒക്കെ നിറം നൽകുന്ന ഒരു പിഗ്മെൻറ്റാണ് മെലാനിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ആൽബനിസം ഉള്ളവരിൽ സാധാരണയായിട്ട് ചർമ്മം വളരെ അങ്ങ് വെളുത്തതായിരിക്കും. അതുപോലെ മുടിയും അതുപോലെ വെളുപ്പോ ഇളം മഞ്ഞ നിറമോ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ടാകാറുണ്ട്. അതുപോലെ സൂര്യപ്രകാശത്തോട് കൂടുതൽ ഒരു എന്താണ് അവർക്ക് സൂര്യപ്രകാശം അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു രോഗമല്ല, ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നതോ അങ്ങനൊന്നും അല്ല. ഇപ്പം ജന്മനാ ഉണ്ടാകുന്ന ഒരു ജനിതക പ്രത്യേകത മാത്രമാണ് ഇത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് അല്ലെങ്കിൽ അവരെന്ത് ബുദ്ധിമുട്ടാണ് അവർ നേരിടുന്നതെന്ന് ഒക്കെ ഉള്ളതിനെ ഒരു അവബോധം കൊടുക്കുന്നതിനുള്ളൊരു ദിവസം കൂടിയാണ് June 13 എന്ന് പറയുന്നത്.
2: അതെ, അതേപോലെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു നിറമല്ല. ഇപ്പം നമ്മളിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു നിറം ഒരാളുടെ സ്കിന്നിൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു വ്യത്യസ്തമായ നിറമല്ല, ഒരു ഒരാളുടെ അതിനെയല്ല നമ്മൾ നോക്കേണ്ടത്, അയാളുടെ വ്യക്തിത്വമാണ് നോക്കേണ്ടത്. അതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം ആചരിക്കുന്നത്. നമ്മൾ അയാളുടെ നിറത്തിനെയോ അല്ലെങ്കിൽ മുടിയുടെ കളറിനെയോ അയാളുടെ കാഴ്ച പരിമിതിയോ ഒന്നും നോക്കാതെ അയാളുടെ വ്യക്തിത്വത്തെ മാത്രം നോക്കുക, അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് അയാളുടെ അസുഖം എന്ന്

0: പൂർണ്ണമായും അറിയാതെ അയാളെ കളിയാക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുകയോ ചെയ്യാൻ നിൽക്കാതെ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് സ്വയം മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസം ആചരിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ മെലാനിൻ മൂലം നമ്മൾക്ക് സ്കിൻ കളറിനും മുടിക്കും ഒക്കെ നിറം നഷ്ടപ്പെടും. മെലാനിനാണ് നമ്മൾ സ്കിൻ കളറും മുടിയുടെ കളറും ഒക്കെ നൽകുന്ന ഒരു കണ്ടന്റ്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഉള്ളവർക്ക്. അത് കാരണമാണ് ആൽബിനിസം ഉണ്ടാകുന്നത്. സോ അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാകുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുൻപ് അയാളുടെ കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും, ഓരോ അസുഖങ്ങളുടെ ഓരോ ദിവസവും ആണെങ്കിലും ഇതൊരു അസുഖമായിട്ട് പോലും കണക്കാക്കണ്ട. ഇത് ബൈ ജനറ്റിക്കലി ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. സോ അപ്പോൾ അത് നമ്മളിങ്ങനെ അതൊന്നും നോക്കാതെ നമ്മൾ അവരെ ഹൃദയത്തോടെ സ്വീകരിക്കുക. അല്ല, ഈ ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾക്കുണ്ടാകുന്ന ഓരോ ദിവസത്തിന്റെയും പ്രത്യേകത അങ്ങനെയാണ്. ഒരാളുടെ വ്യക്തിത്വം മാത്രം നോക്കുക, അല്ലാതെ അയാളുടെ അസുഖങ്ങൾ, അയാളുടെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും നോക്കാതെ സന്തോഷമായിട്ട് അയാളെ നമ്മുടെ ഒപ്പം ചേർക്കുക എന്നതാണ് ഈ ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
1: നമ്മൾ ഇതിങ്ങനെ പറയുമ്പോൾ, പാർവതി ഇതിങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മളിതിങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ ഒരുപാട് ആളുകൾക്കും ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഒരു പ്രത്യേക രോഗം, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആൽബിനിസം പോലെയുള്ള ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ചിലരിങ്ങനെ അവിടെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കും. അപ്പോൾ അത് തന്നെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രോഗത്തിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ ശ്രോതാക്കളിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അത് അവർക്ക് അവരുടെ ജന്മനാ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയാണ്. അല്ലാതെ അവരുടെ ഒരു കുറ്റവും അവരുടെ പ്രത്യേകിച്ച് പകരുന്ന ഒരു രോഗമോ ഒന്നും അല്ല അവർക്ക് പിടിപെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ ഈ ഒരു കളറിനെ പറ്റിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനുഷ്യർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിനെ പറ്റി നമ്മളൊരു നിമിഷം ഒന്ന് ആലോചിച്ചാൽ മതി. അല്ലേ, ഇപ്പോൾ ഈ നിറത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ എത്ര നമ്മളൊരാളിൻ്റെ വ്യക്തിത്വത്തിനെ നമ്മൾ കാണണം അല്ലെങ്കിൽ അതിനെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം നമ്മളെ ഈ നിറത്തിൻ്റെ കാര്യത്തിലൊക്കെ പല സ്ഥലങ്ങളിലും മാറ്റി നിർത്തും. അല്ലേ, അതിനെ അത് വെച്ച് നമ്മളെ ജഡ്ജ് ചെയ്യും. അപ്പം നിറം എന്താണ്, കുറച്ച് നിറം കൂടുതലുള്ളവർക്ക് എപ്പോഴും അതിൻ്റേതായിട്ടൊരു കൺസിഡറേഷൻ കിട്ടുന്നത് കാലമൊക്കെ തന്നെയാണ്. ഇപ്പോഴും അതിനൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ചെറിയ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചില രോഷാകുലരായിട്ടൊക്കെ ആൾക്കാർ സംസാരിച്ച് അവരുടെ ജസ്റ്റിസൊക്കെ നേടിയെടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇപ്പോഴും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇനിയെങ്കിലും നമുക്ക് അതിനൊക്കെ മാറ്റം വരണം. അല്ലേ, ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടൊരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ അത് എപ്പോഴായാലും അത് കണ്ടെത്തി അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ആ രീതിയിൽ അവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെയാണ് നമ്മളൊരു മനുഷ്യനായിട്ട് മാറുന്നത്. അല്ലേ,
0: അതെ. എപ്പോഴും നമ്മൾ സമത്വം എന്ന് സംസാരിക്കുമ്പോൾ ഒരാൺ പെണ്ണിനെയാണ് എടുത്ത് ആദ്യം മുന്നോട്ട് വെക്കുന്നത്. ഒരാൺ പെൺ മാത്രം അടങ്ങുന്നതല്ല സമത്വം. അവിടെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവും. ഇത് ആൽബിനിസം, വിറ്റ്ലിഗോ അല്ലെങ്കിൽ സോറിയസിസ്, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളുള്ള ആൾക്കാരും ഉണ്ടാകും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ടീച്ചറെ, നമ്മളുടെ ഒരു സ്കിൻ ഡിസീസസ് ഉള്ളവരെ നമ്മൾ പെട്ടെന്ന് അറിയും, കാരണം ഫിസിക്കലി കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അവരെ അങ്ങ് ജഡ്ജ് ചെയ്യുകയാണ്. അതായത് ഇപ്പം ബസ്സിലൊക്കെ കയറുമ്പോൾ ആദ്യം അവരെ എല്ലാവരും ഒരു ഞെട്ടി ഒരു നോട്ടമുണ്ട്. അപ്പോൾ ആ നോട്ടത്തിൽ അവർക്കുണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റിയെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അവർ ഇപ്പം നമുക്കാണ് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ അവരെ ഇങ്ങനെ ഞെട്ടി നോക്കിയാൽ നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ നമ്മളെ നോക്കിയാൽ. ചെറുതായിട്ടൊന്ന് നടന്നു പോകുമ്പോൾ തന്നെ ആരെങ്കിലും നമ്മളെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും ഉള്ളിൽ, നമുക്ക് അതുവഴി പാസ് ചെയ്യാനൊക്കെ. അപ്പോൾ അവരെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച്, എത്രമാത്രം ഇതാണ് അല്ലേ ഈ സ്കിൻ ഡിസീസസ് എന്ന് പറയുന്നത്, അത് അവരുടെ കുറ്റം കൊണ്ടുണ്ടാകുന്നതല്ല, ഇറ്റ്സ് എ ജനറ്റിക്കലി വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും പകരുന്നതല്ല. അതായത് ആൽബിനിസം ആണെങ്കിലും വിറ്റ്ലിഗോ ആണെങ്കിലും ഇതൊന്നും പകരുന്നതല്ല. അപ്പോൾ അവരെ നമ്മളുടെ ഇടയിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്.
1: അതെ അതെ. അപ്പോൾ അത് നമുക്ക് അങ്ങനത്തെ ഒരു അവയർനെസ് നമ്മുടെ ശ്രോതാക്കൾക്കും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇന്ന് ഈ ഒരു സ്പെഷ്യൽ ഡേയെ പറ്റി നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. തീർച്ചയായിട്ടും അവരും നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ്. അല്ലേ, നമ്മളെപ്പോലെയുള്ള ചിന്തകളും നമ്മളെപ്പോലെയുള്ള ഇഷ്ടങ്ങളും നമ്മളെപ്പോലെയുള്ള പ്രതീക്ഷകളും ഒക്കെ കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് അവരും.
0: അതേപോലെ നമ്മളെപ്പോലെയുള്ള അവകാശങ്ങളും അവർക്കും ഉണ്ട്.
1: അതെ അതെ. അപ്പോൾ അവർ നമ്മളോടൊപ്പം നമ്മളൊരാളായിട്ട് നമ്മൾ കാണുക എന്നുള്ളതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാം. അല്ലേ, അപ്പോൾ നമ്മുടെ നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവകാമി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാബുരാജൻ സാറും നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു ആൻസറൊക്കെ. അപ്പോൾ വളരെ സന്തോഷം നമ്മളുടെ ഈ എനിക്ക് തോന്നുന്നു നമ്മളെ ഈ കുറച്ച് നമ്മളുടെ മീഡിയാസൊക്കെ ഇങ്ങനെ കൂടുതൽ ആക്റ്റീവ് ആയതുകൊണ്ട്

0: ും പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ നമ്മളിപ്പം വളരെ ഇൻഫോംഡ് ആണ് ഈ കാര്യങ്ങളിലൊക്കെ, അല്ലേ? പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ഫുട്ബോൾ പ്രേമികൾ മാത്രമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലേ? ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്.
1: കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ? അതായത് ദിവസത്തിൽ ഓരോ ദിവസവും അപ്ഡേറ്റ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോണിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഇതിലാണെങ്കിലും തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തിലാണെങ്കിലും ആ ദിവസത്തിൽ അനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു കാണത്തില്ല, അല്ലേ? നമുക്കിങ്ങനെ
0: ഇത്രയും മീഡിയാസ് ഇത്രയും ആക്റ്റീവ് ആയിരുന്നില്ലല്ലോ. അപ്പം നമുക്കൊരു ടെലിവിഷനൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ റേഡിയോ മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ള സമയത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഇപ്പം ടെലിവിഷനിലൊക്കെ തന്നെ ആയാലും ഇത്രയും ചാനലുകളും ഒക്കെ വന്നത് ഇപ്പോഴാണ്. നമുക്ക് ഒരുപാട് ചോയ്സുകളാണ് എല്ലാ കാര്യത്തിലും, അല്ലേ? ഇപ്പം നമ്മളൊരു ഫോൺ എടുത്ത് വെച്ച് നോക്കിയാലും നമുക്ക് ഇഷ്ടം പോലെ ചോയ്സുകളാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും പോയി നമുക്ക് ഏത് കാര്യം വേണമെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന, അല്ലേ? എല്ലാം ഒരു വൺ ടച്ച് എവേയാണ് ഇപ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിച്ചുകൊണ്ട് വരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കുന്നത്, എന്തിനാണ് നമുക്ക് ഇപ്പോൾ ഈ പരീക്ഷയൊക്കെ എന്തിനാണ്? നമുക്കിപ്പം നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അതിന് അതുമായിട്ട് നമുക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും നമുക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും നമുക്ക് കിട്ടും. പണ്ടൊക്കെ നമ്മൾ കാണാതെ പഠിച്ചാൽ മാത്രമേ നമുക്കിതൊക്കെ അറിയാവൂ, അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോകേണ്ടി വരും നമ്മളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ടീച്ചർമാരെ ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല, അല്ലേ? അപ്പോൾ എന്നാണെന്നറിഞ്ഞില്ല ഇനി ടീച്ചർമാരൊക്കെ ക്ലാസ്സിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നത് എന്നുള്ള കാലത്തിലേക്കൊക്കെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
1: തീർച്ചയായും വരുമായിരിക്കും, കാരണം AI ഒക്കെ വന്നു തുടങ്ങിയല്ലോ. ഇനിയിപ്പോൾ AI ഒക്കെ ആയിരിക്കും ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത്.
0: അതെ, AI ക്ലാസ് എടുപ്പൊക്കെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. എന്നാലും ഇനി അത് വ്യാപകമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ടീച്ചേഴ്സൊക്കെ സ്ലോലി ദേ വിൽ ഡിസപ്പിയർ ഫ്രം ദ ക്ലാസ് റൂംസ്, അതായിരിക്കും നടക്കാൻ പോകുന്നത്, അല്ലേ?
1: അങ്ങനെ നടക്കും. ടീച്ചർ എനിക്ക് ടീച്ചറിന്റെ സ്നേഹവും ഒരു
0: പരിഗണനയും അല്ലെങ്കിൽ
1: അടിയും ഒക്കെ
0: വേണം, അല്ലേ? അഡ്വൈസും ഒക്കെ വേണം. അപ്പൊ തീർച്ചയായിട്ടും അത് എന്താ കാലം എന്താണ് കാത്തു വെച്ചിരിക്കുന്നത്, എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതെ അതെ, ഇപ്പൊ ഇപ്പൊ തന്നെ നമുക്കറിയാം. നമ്മൾ പറയാറില്ലേ, പണ്ട് തമാശക്ക് പറയാറുണ്ടായിരുന്നു, ഈ ഗൂഗിൾ പേ ഒക്കെ വന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു കടയിൽ പോയി ഒരു ചെറിയ സാധനം വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയും കൊണ്ട് അവിടെ പോകാൻ പറ്റുമോ എന്ന് നമുക്ക് ഒരു ഡൗട്ടായിരുന്നു ആദ്യം നമ്മൾ ഈ പിന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ തുടങ്ങിയ സമയത്ത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പോയി ഒരു 10 രൂപയുടെ കപ്പലണ്ടി വാങ്ങിച്ചാലും നമ്മൾ അവിടെ പോയി ഗൂഗിൾ പേ ചെയ്തിട്ടാണ് വരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കാലം വന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഉള്ള കാലങ്ങളൊക്കെ നമ്മളെങ്ങനെ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും, അല്ലേ?
1: അതെ, എനിക്കാണെങ്കിൽ ആദ്യം ഗൂഗിൾ പേ യൂസ് ചെയ്തപ്പോൾ പേടിയായിരുന്നു, ഇത് കറക്റ്റ് ആയിട്ടാണോ നമ്മൾ എമൗണ്ട് എടുക്കുന്നത് കൊടുക്കുന്നത്, കാരണം അന്ന് ബാർ കോഡുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, അത് ഗൂഗിൾ പേ മാത്രമല്ല നമുക്ക് Paytm അങ്ങനെ ഒരുപാട് വേറെ സാഹചര്യങ്ങളും ഒക്കെ നമുക്കിപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ചെന്ന് കടയിൽ ചെന്നിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ബെനിഫിറ്റ് നമ്മളത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർ നമ്മളോട് പറയും, നിങ്ങൾ ക്യാഷ് തരണ്ട, GPay ചെയ്തോളൂ അല്ലെ Paytm ചെയ്തോളൂ എന്നൊക്കെ അവർ നമ്മളോട് പറയാറുണ്ട്.
0: അതെ അതെ, അപ്പോൾ അത് അങ്ങനെ ഒരു മാറ്റം നമുക്ക് വലിയൊരു കാര്യമല്ലേ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മുടെ പേഴ്സിൽ പൈസ ഇല്ല എന്നുള്ളത് നമുക്കൊരു വിഷയമല്ല, അല്ലേ? നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും എവിടെ പോയി നമുക്ക് എന്ത് വാങ്ങിച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ചിലവാക്കാം എന്നുള്ളൊരു ധൈര്യത്തിലാണ് നമ്മളിപ്പോൾ. നമ്മുടെ ഒരു ഫോൺ മാത്രം മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക്, അല്ലേ? അപ്പോൾ ഫോൺ ഒരുപാട് കാര്യങ്ങളെ റീപ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
1: അപ്പോൾ ഇപ്പോൾ AI ആണെങ്കിലും നമ്മളിപ്പോൾ ChatGPT-യിൽ ഒരു കണ്ടന്റ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഫുൾ അപ്ഡേറ്റ്സ്, ഈ ലോകത്ത് നടക്കുന്ന എന്തൊക്കെയുണ്ടോ ആ ഫുൾ അപ്ഡേറ്റ്സ്, ഒരു വിഷയം നമ്മൾ ChatGPT-യിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഫുൾ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് മുമ്പൊക്കെയാണെങ്കിൽ നമ്മൾ ലൈബ്രറി പോകണം, റെഫർ ചെയ്യണം, നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കണം, അങ്ങനെയെല്ലാം ചെയ്യണം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമ്മുടെ ഫോണിൽ ഒരു ക്ലിക്ക് മതി, അത് എന്ത് കണ്ടന്റോ എന്ത് ടോപ്പിക്കോ ആണെങ്കിലും അത് ഫുൾ നമുക്ക് കൈകളിലെത്തും. നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് എഴുതുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കുട്ടികൾക്ക് എളുപ്പമാണെന്ന് തോന്നുന്നു പഠനം.
0: എളുപ്പമാണ്, പക്ഷേ അതിനകത്ത് വേറൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഒരു വ്യക്തിക്ക് അവരവരുടേതായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മറ്റേ നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ നമുക്കൊരു ലെറ്റർ എഴുതണം, അപ്പോൾ നമ്മളൊരു ലെറ്റർ എഴുതണമെങ്കിൽ നമ്മൾ ഒരു പേപ്പറൊക്കെ എടുത്ത് വെച്ച് നമ്മളൊരു ലെറ്ററൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കും ഒരു ലെറ്റർ റൈറ്റിംഗ് എങ്ങനെയാണ്, അല്ലേ? ഫോമൽ ലെറ്ററും ഇൻഫോമൽ ലെറ്ററും ബിസിനസ് ലെറ്റേഴ്സും ഒക്കെ എങ്ങനെ എഴുതണം എന്ന് പഠിപ്പിക്കും. അവർ സ്വന്തമായിട്ട് ആ ലെറ്റേഴ്സ് എഴുതി എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മളതിലെ കറക്ഷൻസൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പം ആരും ലെറ്റർ എഴുതാനായിട്ട് സ്വന്തമായിട്ട് മെനക്കെടാറില്ല. നമ്മൾ എന്താ ലെറ്റർ, നമ്മുടെ കണ്ടന്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ChatGPT-ക്ക് കൊടുക്കും, അല്ലെങ്കിൽ അതുപോലെയുള്ള AI ടൂൾസിന് കൊടുക്കും. അവർ ലെറ്റർ അപ്പം തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് തരും, അതെടുത്ത് വെച്ച് നമ്മളങ്ങ് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്കിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മനുഷ്യന് അവനവൻ്റേതായിട്ടുള്ളൊരു കഴിവുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ആ ജോലികളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്
1: അല്ലേ. എനിക്ക് തീർച്ചയായും തോന്നാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും എഴുതണമെങ്കിൽ കൂടിയും നമ്മൾ ആദ്യം ചാറ്റ് ജിപിടിയിൽ ഒന്ന് കൊടുക്കും, എന്നിട്ടേ നമ്മളത് തുടങ്ങിയിരിക്കുകയുള്ളൂ. മുമ്പൊക്കെയാണെങ്കിൽ നമുക്കങ്ങനല്ല, നമ്മൾ തന്നെ എഴുതി എഴുതി വരണം ആദ്യം. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ജോലി കുറച്ചും കൂടെ എളുപ്പമാക്കാം. അപ്പം ഇനി പോകെ പോകെ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല, നമ്മൾ ബാക്കി എഴുത്തും കൂടെ അങ്ങ് നിർത്തും. അത് നമ്മൾ ഇനി എഐക്കോ വല്ലതും അങ്ങ് കൊടുക്കും.
0: നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എസ്സേ റൈറ്റിംഗ് ഒരു ടോപ്പിക് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടിരുന്ന് എഴുതുമല്ലേ അല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്ത് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ വേണ്ടല്ലോ, ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എഴുതി തരാൻ ആളുണ്ട്. അപ്പോൾ അതെടുത്ത് വെച്ച് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു ലോകത്തിലേക്കാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ അത് മാറ്റങ്ങൾ നല്ല മാറ്റങ്ങളാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ. നമുക്ക് പോസിറ്റീവ് തോട്ട്സ് തന്നെയാണ് എപ്പോഴും, എല്ലാം നല്ലതിന് തന്നെ ആയിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം.
1: നമുക്ക് 11:07 നമുക്കൊരു ബ്രേക്കിലേക്ക് പോയാലോ.
0: തീർച്ചയായിട്ടും നമുക്കൊരു നല്ല ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഞാൻ പാർവതിയാണ്. എൻ്റെ ഒപ്പം പ്രീത ടീച്ചറാണ്. നമ്മളുടെ കൂടെ ടെക്കായിട്ടിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ ടീച്ചറെ, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: അപ്പോൾ ഇന്ന് നമ്മൾ ലോക ഫുട്ബോൾ മത്സരങ്ങളോടനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മളുടെ ഇനാഗുറേഷനൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടിപൊളിയായിട്ടുള്ള ഇനാഗുറേഷനൊക്കെ ആയിരുന്നു. അത് എവിടെ വെച്ചിട്ടായിരുന്നു നടന്നത്, ആ സ്റ്റേഡിയത്തിൻ്റെ പേരും. അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് ജൂലൈയിലാണ്. അപ്പം അത് എന്നാണ്, ജൂലൈ ഏത് ദിവസമാണ് നമ്മളുടെ ഫൈനൽ മത്സരം നടക്കുന്നത്, അത് ഏത് രാജ്യത്ത് വെച്ചിട്ടാണ്? കാരണം മൂന്ന് രാജ്യങ്ങളിൽ വെച്ചിട്ടാണല്ലോ മത്സരങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഏത് രാജ്യത്ത് വെച്ചിട്ടാണ് ഫൈനൽ മത്സരം, അതുപോലെ തന്നെ ഏത് സ്റ്റേഡിയത്തിൽ വെച്ചാണ്, ആ സ്റ്റേഡിയത്തിൻ്റെ പേരും കൂടി നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഓൾറെഡി നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് തന്നെയാണ് അയച്ചിരിക്കുന്നത്.
0: അപ്പോൾ മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. എല്ലാവരും ചോദ്യത്തിൻ്റെ ഉത്തരവും അതേപോലെ നിങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുക.
1: അപ്പോൾ പാർവതി, ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഡേയ്സിനെ പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ദിവസമാണ്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റിലേക്ക് നമ്മൾ കരുതി വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് സമയമെടുത്ത് അതിനെപ്പറ്റി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ചും നമുക്ക് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളുള്ള ഒരു സ്ഥലത്തു നിന്നും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു ശ്രോതാവ് തന്നെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ സ്പെഷ്യലായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനമാണ്. അപ്പം June 13 എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഒരു തയ്യൽ മെഷീനെ പറ്റി നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു സൂചിയും നൂലും ചേർന്ന് സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളാണ് അതിൽ നമ്മൾ കാണുന്നത് അല്ലേ. അപ്പം അതിൻ്റെ പിന്നിലൊരു വലിയൊരു കണ്ടുപിടുത്തമുണ്ട്. അപ്പം ഈ ദേശീയ തയ്യൽ മെഷീൻ ദിനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സ്പെഷ്യാലിറ്റിയെ പറ്റി ഇങ്ങനെ ഓർക്കുകയാണ് അല്ലേ. അപ്പം വസ്ത്രങ്ങൾ തുന്നുക എന്നുള്ളത് മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലും അതുപോലെ തന്നെ സ്വയം പര്യാപ്തതയും ഒക്കെ സമ്മാനിച്ച ഒരു ഉപകരണമാണ് തയ്യൽ മെഷീൻ എന്ന് പറയുന്നത് അല്ലേ. പണ്ടൊക്കെ നമ്മൾ വീടുകളിലിരുന്ന് ഒരു തയ്യൽ മെഷീനൊക്കെ വാങ്ങിച്ചു വെച്ച് ചെറിയ ഒരു പരിപാടിയൊക്കെ ആയിട്ടായിരുന്നു അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് ആണ് നമ്മൾ അതിൽ നിന്ന് ഒരു വലിയ ഫാഷൻ ലോകത്തിലേക്ക് തന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്തത് അല്ലേ.
0: അപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്.
1: അതെ അതെ,
0: ഓരോ ദിവസവും എല്ലാ കാര്യത്തിലും അപ്ഡേഷൻ ഉള്ളതുപോലെ തന്നെ നമ്മുടെ തയ്യൽ മെഷീനിലും ഒരുപാട് അപ്ഡേറ്റ് ഉണ്ട്. ഇപ്പം നമുക്കൊരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് നമുക്കത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് തുണിയിൽ സ്റ്റിച്ച് ആവുന്ന കണക്കുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്കൊരു ഫോട്ടോ ഉണ്ട്, അത് നമ്മൾ അതിൽ കൊടുത്താൽ മതി, വന്നിട്ട് ആ തുണി അങ്ങ് വെച്ച് കൊടുത്താൽ മതി, അത് അതേപോലെ തയ്ച്ചിങ് വരും. പക്ഷെ വെട്ടൽ ഉപയോഗിക്കലൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. സ്റ്റിച്ചിങ്ങും എംബ്രോയിഡറി വർക്കും ഒക്കെ ഇപ്പോൾ പുതിയ പുതിയ മെഷീനിലൊക്കെ അങ്ങനെയാണ് കാലാന്തരം ഇങ്ങനെ കൂടി വരികയാണ്. അതേപോലെ നമ്മൾ ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, പണ്ട് നമ്മൾ ചവിട്ടിയാണ് തയ്യൽ മെഷീൻ യൂസ് ചെയ്യാറ്, ഇപ്പം അത് കുറഞ്ഞു. കാരണം ഇപ്പോൾ

0: ബട്ടർ യൂസ് ചെയ്തിട്ടാണ് എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം ആൾക്കാർക്ക് കുറച്ചും കൂടി ആയാസം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീൻ, മുമ്പൊക്കെയാണ് ടീച്ചർ പറഞ്ഞ പോലെ ഒരു സൂചിയും ഇത് വെച്ച് നമ്മൾ നമ്മളുടെ ഫുൾ ടൈം നമ്മളിങ്ങനെ ചവിട്ടണം, കാല് വെച്ച് ചവിട്ടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ചവിട്ടൽ വളരെ കുറവാണ്, എന്നാലും ചില ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നു ഇപ്പം മോട്ടർ അതിൽ ഘടിപ്പിച്ചിട്ട് നമുക്ക് ചവിട്ടണ്ട, നമ്മൾ ജസ്റ്റ് തുണി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി, നമ്മളുടെ നമുക്കത് കുറച്ചും കൂടി എളുപ്പമാക്കി കാര്യങ്ങൾ. ഇങ്ങനെ അപ്ഡേഷൻസ് ഒക്കെ ഇങ്ങനെ തയ്യൽ മെഷീനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് June 11 തയ്യൽ മിഷൻ ദിനമാണ്, 13.
1: അപ്പം ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു യന്ത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു വലിയ ഒരു കണ്ടുപിടുത്തം തന്നെയാണ് അല്ലെ, ഒരു ചെറിയൊരു ഒരു മെഷീനാണ്. പക്ഷെ അതിലൂടെ നമ്മൾ ഈ ലോകത്തിൻ്റെ എന്താണ് സങ്കല്പങ്ങളെയൊക്കെ ഇങ്ങനെ മാറ്റിമറിച്ച ഒരു മെഷീൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്വിംഗ് മെഷീൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഇതൊരു ഉപജീവന മാർഗമാക്കി മാറ്റിയിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ ശരിക്കും അവർക്കെല്ലാം ഒരു ആദരവ് നമ്മൾ കൊടുക്കേണ്ടുള്ളൊരു ദിവസമാണ്. കാരണം നമ്മളെയൊക്കെ ഇങ്ങനെ സുന്ദരനും സുന്ദരിയും ഒക്കെ ആക്കി മാറ്റുന്നത് അവരുടെ ഒരു കഴിവ് തന്നെയാണ് അല്ലേ. അപ്പം നമ്മൾ ചിലപ്പോൾ ചെറിയ ഒരു എന്താണ് ഒരു നമുക്ക് ഒരു വസ്ത്രം നമുക്ക് തുന്നി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ അളവിലുള്ളൊരു വ്യത്യാസത്തിലൊക്കെ നമ്മൾ അവരോട് പോയി ദേഷ്യപ്പെടാറുണ്ട് അല്ലേ. ചെറിയൊരു വ്യത്യാസമായിരിക്കാം ഉണ്ടാകുന്നത്, അവർ അപ്പോൾ അവരത് കറക്റ്റ് ചെയ്തൊക്കെ നമുക്ക് തരും, എന്നാൽ പോലും നമുക്കൊരു വലിയ വിഷമമാണ് അല്ലേ. അപ്പം വളരെ കൃത്യതയോടുകൂടിയാണ്. അപ്പോൾ ചിലരുടെയൊക്കെ ഒരു തയ്യലെന്ന് പറയുന്നത് നമുക്കറിയാം ഭയങ്കര പെർഫെക്ഷൻ ആണ് അവർ. അതുപോലെ തന്നെ പണ്ടത്തെ കാലത്തെന്ന് പറയുന്നത് ഈ വലിയൊരു ആകർഷണമുള്ളൊരു ജോലി ആയിരുന്നില്ല അല്ലേ. ഈ തയ്യൽ ജോലികളെന്ന് പറയുന്ന അത്രയൊരു ആകർഷണമുള്ള ജോലികളായിരുന്നില്ല. പ്രത്യേകിച്ചും ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക വിഭാഗമൊക്കെ അങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഇതിന് ആ ഒരു അട്രാക്ഷൻ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു ജോലി തന്നെയാണ് അല്ലേ. പണ്ടൊക്കെ നമ്മളൊരു ഒരു ബ്ലൗസ് തയ്ക്കുന്നതിനോ ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വളരെ തുച്ഛമായ 50 രൂപയോ 100 രൂപയോ കൊടുത്താണ് നമ്മൾ തയ്പ്പിച്ചുകൊണ്ടിരുന്നത്. ആ സ്ഥാനത്ത് ഇപ്പം 1000 അതിന് മുകളിലോട്ടൊക്കെ ഉള്ള അല്ലേ ഒരു മിനിമം ഒരു ഒരു തയ്ക്കുന്നതിന് പോലും നമ്മൾ ഏകദേശം ഒരു 500-1000 രൂപയ്ക്ക് അകത്തുള്ള ഒരു ചാർജാണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല, ആ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത, അതിലവർ കാണിക്കുന്ന ഒരു പെർഫെക്ഷൻ, അതിൻ്റെയൊക്കെ ഒരു വില തന്നെയാണ് അവർ വാങ്ങിക്കുന്നത് അല്ലേ.
0: അതെ, അതേപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇടക്കാലത്ത് ഭയങ്കരമായിട്ട് റെഡിമെയ്ഡ് ഡ്രസ്സുകളായിരുന്നു കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. കാര്യം റെഡിമെയ്ഡ് ആണെങ്കിലും അത് സ്റ്റിച്ച് ചെയ്തത് തന്നെയാണ്, എന്നാലും ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പമാണല്ലോ എന്ന് ഓർത്തിട്ട് എല്ലാവരും റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണ് വാങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ആഫ്റ്റർ കോവിഡ്, കോവിഡിന് ശേഷം ആൾക്കാരും എല്ലാം മെല്ലെ, അതായത് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു രംഗം, ഒരു രംഗത്ത് വലിയ ഒരു കാഴ്ചവെപ്പ് ഇപ്പം നടത്താം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാം എന്നൊക്കെ എല്ലാവരും കാണിച്ചുകൊണ്ട് ഇപ്പം കുറേ ആൾക്കാർ കൂടുതലും സ്റ്റിച്ചഡ് തുണികളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഒരുപാട് തയ്ക്കുന്നത് ഒരു വലിയൊരു ഒരു പ്രോസസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്വന്തമായി എനിക്കൊരു ബൊട്ടീക്കുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഡിസൈനറാണ് എന്ന് ഒരു സ്ത്രീയോ ഒരു പുരുഷനോ അത് പറയുമ്പോൾ അവരെ ഇന്ന് കൈപിടിച്ച് ഉയർത്താൻ ഒരുപാട് കൈകളുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റിച്ചിങ് മാത്രമല്ല, അത് ഡിസൈൻ ചെയ്യുന്നതാണെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞു ബ്ലൗസ് തയ്ക്കുന്ന കാര്യം, ഇപ്പോൾ ഈ വെഡിങ്ങിനൊക്കെ ബ്ലൗസിൽ അരിയൽ വർക്ക് എന്ന് പറയും, അതായത് നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നതിന് കൂടിയും ഇപ്പോൾ 10,000-ഒക്കെയാണ് നമ്മളിൽ നിന്ന് വാങ്ങുന്നത്. കാരണം ഇപ്പോൾ അവസരങ്ങൾ ഇങ്ങനെ ഒരുപാട് തുറന്നു കിടക്കുക. പോരാത്തതിന് മുമ്പ് ഇങ്ങനൊരു കോഴ്സൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞ കോഴ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് കൂടുതൽ കൂടുതൽ തലത്തിലേക്ക് നമ്മളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ തുണിയുടെ മേഖല എന്ന് പറയുന്നത് അല്ലേ.
1: അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഫാഷൻ ഡിസൈനിങ് ഇത്രയും ആൾക്കാർക്ക് വളരെ പോപ്പുലറായി മാറിയതുകൊണ്ട് ഇതിന് ഇതെന്ന് പറയുന്നത് ഇപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫീൽഡായിട്ട് മാറിയിട്ടുണ്ടല്ലേ. അപ്പം നമുക്കറിയാം പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മളത് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ അതിങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെയുള്ള നമ്മളുടേതായിട്ടുള്ളൊരു കസ്റ്റമൈസേഷൻ എന്നൊക്കെ പറയുന്ന പരിപാടികളിലേക്കൊക്കെ നമ്മൾ വന്നത് ഈ അടുത്ത ഇടയ്ക്കൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും, അതിനനുസരിച്ചിട്ടുള്ള എന്താണ് എംബ്രോയിഡറി വർക്കായാലും അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അതിനെ എത്രയും അട്രാക്റ്റീവാക്കി മാറ്റാമോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. ഇപ്പോൾ നമുക്കൊരു ഒരു കല്യാണം ഒരു ബ്രൈഡിന് വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊരു വലിയ സംഭവം തന്നെയാണ് അല്ലേ. ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഡിസൈനറിനെ പോയി കാണുന്നു, അതിനുശേഷം അവർ പറയുന്നതിനനുസരിച്ച് നമ്മളുടെ ശരീരഘടനയും അല്ലെങ്കിൽ നമ്മളുടെ ഹൈറ്റും വെയ്റ്റും അതിനൊക്കെ അനുസരിച്ച് നമുക്കിഷ്ടമുള്ള കളറൊക്കെ ചൂസ് ചെയ്ത് തരുന്നു, നമ്മൾ അതിനിഷ്ടമുള്ള നമ്മളുടെ ആ ഒരു മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നു, അവർ നമ്മൾ പറയുന്ന നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ തരുന്നു അല്ലേ. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ വലിയൊരു മേഖലയിലേക്ക് വലിയൊരു ബിസിനസ്സിലേക്കൊക്കെ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ താഴെ തട്ടിൽ ചെറിയ ഒരു മെഷീനുമായിട്ട് വീട്ടിലിരുന്ന് തയ്ക്കുന്ന ഒരു തൊഴിലാളി മുതൽ ഇതുപോലെ വൻകിട കമ്പനികളിലേക്കൊക്കെ അതിങ്ങനെ വളർന്ന് വലുതായിട്ടുണ്ട്.

0: അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശ്രോതാവാണ് നമ്മുടെ ബിനീഷ് അടിമാലി. അപ്പോൾ അദ്ദേഹം ഇതുപോലെയുള്ള നല്ല ഒരു ഒരു ഇത് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്കൊന്ന് ബിനീഷ് അടിമാലിക്ക് സ്പെഷ്യലായിട്ട്, ബിനീഷ് അടിമാലിയും എനിക്ക് തോന്നുന്നു അതുപോലെ അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്യുന്ന മറ്റ് ആൾക്കാരും ഉണ്ട്. എനിക്ക് തോന്നുന്നു നെൽസൺ ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പം നെൽസൺ അടിമാലിയും ഒക്കെ ഈ ഒരു ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും നമ്മൾ ഇന്ന് ആശംസകൾ നേരുകയാണ്. അപ്പോൾ നമുക്ക് അവരുടെ ആ ഒരു കരവിരുതിനെയും അതുപോലെ തന്നെ അവർ കാണിക്കുന്ന ആ ഒരു ഡെഡിക്കേഷനും അവരുടെ ആ ഒരു സിൻസിയറിറ്റിയെയും ഒക്കെ നമ്മൾ ഇന്ന് ആദരിക്കുന്നു അല്ലേ?
1: ഈ ഒരു അതേപോലെ അവരുടെ എഫേർട്ടിനെ നമ്മൾ ഒരിക്കലും ഇത് മറക്കാൻ പറ്റത്തില്ല. കാര്യം ചില ഡ്രസ്സുകൾ അവർ രാത്രി ഒക്കെ ഇരുന്ന് ഫുൾ തുന്നി പിടിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് തരുന്നത്.
0: അതെ അതെ,
1: ആ എഫേർട്ടിനെ നമ്മൾ ബഹുമാനിക്കുന്നു.
0: അപ്പം നമ്മളൊരു നല്ലൊരു മെറ്റീരിയലുമായിട്ടൊരു പിന്നെ ഒരാളിനോട് അടുത്ത് ചെല്ലുമ്പോൾ, ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊരു വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, അവർ തീർച്ചയായിട്ടും നമുക്ക് അത് അത്ര മനോഹരമായി നമ്മളുടെ മനസ്സിനനുസരിച്ച് ചെയ്തു തരുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം തോന്നുന്നത് അല്ലേ?
1: അതെ, ഓരോ ദിവസവും നമ്മൾ ഓരോ ഫോട്ടോയൊക്കെ ആയിട്ടായിരിക്കും ചെല്ലുന്നത്. ഇത് എനിക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം, ഏത് ഡിസൈൻ സ്റ്റിച്ച് ചെയ്യണം, എങ്ങനെ വേണം, എന്തൊക്കെ അതിൽ വെച്ച് പിടിപ്പിക്കണം, അങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് ഓരോ ഡിസൈനിലായിട്ടായിരിക്കും നമ്മൾ ചെല്ലുന്നത്. അവരാണ് നമ്മളെ ഇങ്ങനെ കണ്ടുകൊണ്ട് എന്ത് വേണം, അല്ലെങ്കിൽ ഇവർ പറഞ്ഞ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ അവരൊരു കലാകാരന്മാർ തന്നെയാണ് അല്ലേ? ഒരു തുണി ഏത് ഷേപ്പിലേക്ക് വെട്ടി എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ ആ കയ്യിലെ കഴിവ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളുടെ
0: എല്ലാവരെയും നമ്മൾ ആദരിക്കുകയാണ് അല്ലേ? അവർ ശരിക്കും പറഞ്ഞാൽ അവരെടുക്കുന്ന ഒരു എഫേർട്ട്, അവരുടെ ആ ഒരു ഡെഡിക്കേഷനെയൊക്കെ നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ അതിന്ന് പറയാനൊരു അവസരം കിട്ടിയത് തന്നെ ഒരു വലിയ സന്തോഷം അല്ലേ പാർവതി?
1: അതെ.
0: അതുപോലെ തന്നെ പാർവതി ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള വേറൊരു ഇൻഫർമേഷൻ ാണ്. അതായത് പ്ലസ് വണ്ണിന് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ശ്രോതാക്കളുടെയൊക്കെ വീടുകളിൽ. അപ്പോൾ ആദ്യത്തെ ഒരു അലോട്ട്മെൻറ്റ് നാളെയാണ് വരുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെൻറ്റ് 14 ജൂൺ 14 ഏകജാലക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ 15 രാവിലെ 10 മുതൽ 17 വൈകിട്ട് 5 വരെയാണ് പ്രവേശന സമയം. അപ്പം സർട്ടിഫിക്കറ്റുകളുമായി രക്ഷകർത്താവിനോടൊപ്പം എത്തി കുട്ടികൾ പ്രവേശനം നേടണം. അപ്പോൾ അതൊരു അറിയിപ്പാണ്. അപ്പം എനിക്ക് തോന്നുന്നു അപ്ലൈ ചെയ്തിരിക്കുന്നവർക്കൊക്കെ മെസ്സേജസൊക്കെ വരും. എന്നാലും ആരെങ്കിലും അറിയാതെ പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
1: അതുപോലെ ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികളൊന്നും ഇതുവരെ സ്കൂളിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ടാവില്ല.
0: അല്ല, അലോട്ട്മെന്റ് വരുന്നതല്ലേ ഉള്ളൂ, അതിന് ശേഷമല്ലേ അവർക്ക് അപ്ലൈ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. അപ്പോൾ ആ ഒരു സമയം ജൂൺ 15 അപ്പം അലോട്ട്മെന്റ് 14 വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 15 രാവിലെ, അതായത് തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 17 വൈകിട്ട് 5 വരെയാണ് അവരുടെ പ്രവേശന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ അലോട്ട്മെൻറ്റിലൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ഇനി മെസ്സേജസിലേക്ക് പോകുമ്പോൾ നമ്മുടെ സനോജ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. ഏത് ഗൂഗിൾ വന്നാലും AI വന്നാലും AI ടീച്ചർ വന്നാലും നല്ല ശീലങ്ങൾ, അച്ചടക്കം, പരസ്പര ബഹുമാനം എന്നിവയൊക്കെ നമ്മൾ പഠിക്കുന്നത് അധ്യാപകരിൽ നിന്നാണ്. അവരില്ലെങ്കിൽ വരും തലമുറകൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാതെ വരും എന്ന് പറയുന്നു. അത് സത്യം അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ടീച്ചർമാരൊക്കെ അവിടെ തന്നെ കാണും എന്നുള്ളത് അല്ലേ? അപ്പോൾ സനോജ് അങ്ങനെ നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഏത് AI വന്നാലും നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് ക്ലാസ് റൂമിൽ ആവശ്യമാണ് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ റീജ നമുക്ക് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസറൊക്കെ വായിക്കാനുള്ള സമയമായി തോന്നുന്നു അല്ലേ?
1: അതെ.
0: അതുപോലെ തന്നെ നമ്മുടെ ജസ്റ്റിൻ അടിമാലി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജീന ജോസഫിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. ഓൺ ദിസ് വണ്ടർഫുൾ ഒക്കേഷൻ വിഷ് ഹർ എ വണ്ടർഫുൾ ആൻഡ് മെമ്മറബിൾ ഡേ ആൻഡ് ഇയർ എന്ന് പറഞ്ഞ് ജസ്റ്റിൻ അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റിൻ അടിമാലിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിഷ് ചെയ്യുകയാണ് അല്ലേ? ജീനയ്ക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ് നമ്മളിങ്ങനെ നേരുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ റേഡിയോ സാന്ത്വനം ടീമിൻ്റെയും ബർത്ത്ഡേ വിഷസ് നമ്മൾ ജീനയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്. അപ്പോൾ നാളെയാണ് ബർത്ത്ഡേ. അപ്പം ജീന നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക അല്ലേ? ജീനയ്ക്ക് വേണ്ടിയിട്ട് എത്ര പേരാണ് നമുക്കിന്ന് മെസ്സേജ് അയച്ചത്, അത് തന്നെ ഒരു വലിയ സന്തോഷമാണ് അല്ലേ? നമ്മളുടെ ബർത്ത്ഡേ മറ്റുള്ളവർ ഓർത്തിരിക്കുന്നു, നമുക്ക് വേണ്ടി വിഷ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ആ സന്തോഷത്തിൽ നമ്മളും ഒക്കെ പങ്കുചേരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാം അല്ലേ പാർവതി? അപ്പോൾ നമ്മുടെ ഇന്ന് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മളിന്ന് നമ്മളുടെ ലോകകപ്പ് ഫുട്ബോൾ, അതായത് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഇനാഗുറൽ സെറിമണി നടന്നത് ഏത് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു, ഏത് സ്ഥലമാണ് എന്നാണ് ചോദിച്ചിരുന്നത്. മെക്സിക്കോ സിറ്റി ജൂൺ 11 അസ്റ്റക്ക സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഇനാഗുറൽ സെറിമണി നടന്നത്. ഇനി നമ്മളുടെ ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് ജൂലൈ 19 അത് അമേരിക്കയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത്.

0: അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഇനാഗുറൽ സെറിമണി നടന്നത് അസ്റ്റക്ക സ്റ്റേഡിയം മെക്സിക്കോ സിറ്റിയിലും, നമ്മളുടെ ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് വരുന്ന ജൂലൈ 19 അമേരിക്കയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും. ഒരുപാട് പേര് നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. സനോജ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, റീജ അയച്ചിട്ടുണ്ട്. റീജ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല, എന്നാലും ഏകദേശമൊക്കെ പറഞ്ഞിട്ടുണ്ട്. റഷീദ നമുക്ക് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, ബാബുരാജൻ സാർ അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ശിവകാമി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര്, ഇപ്പോൾ ആരെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരും പിണങ്ങരുത്, ഒരുവിധം എല്ലാവരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസറൊക്കെ പോയി കണ്ടുപിടിച്ചാൽ എല്ലാവരും ചിലപ്പോൾ കാണാതെ പഠിച്ച് വെച്ചേക്കുമായിരിക്കും, ചിലർക്ക് അറിയാമായിരിക്കും, ചിലർ പെട്ടെന്നൊന്ന് സെർച്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സമയമൊക്കെ എടുത്തു, നമുക്ക് ആൻസേഴ്സൊക്കെ പറഞ്ഞു തന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പം എല്ലാവരും ഈ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീമിന് വേണ്ടിയിട്ടുള്ള അവരുടെ കളിക്കൊക്കെ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അല്ലേ. ഇപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. പാർവതിക്ക് അങ്ങനെ ഇഷ്ടമുണ്ടോ, ഏതെങ്കിലും പ്രത്യേക ടീം ജയിക്കണം എന്ന് ആഗ്രഹം വല്ലതും ഉണ്ടോ?
1: ബ്രസീൽ ജയിച്ചാൽ കൊള്ളാമെന്നുണ്ട്.
0: ഉണ്ടാകുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ അർജന്റീനയുടെ ആളാണ് കേട്ടോ. അപ്പോൾ
1: നമ്മൾ എതിരെതിരാണ്.
0: അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചെറിയ ഇഷ്ടം, അത്രയേ ഉള്ളൂ. അവരുടെ ഒരു വൈബ്രൻസിയാണ് എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവർ ജയിക്കണം എന്നാണ് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത്. പിന്നെ ആര് ജയിച്ചാലും അവർ ഏറ്റവും മികച്ചവർ തന്നെയായിരിക്കും, കാരണം ഇത്രയും മത്സരങ്ങളിലൂടെ കടന്നു പോയി അല്ലേ. ഭയങ്കര ടഫായിട്ടുള്ള കോമ്പറ്റീഷൻസാണ് എല്ലാം. അപ്പോൾ അതിലൂടെ കടന്നു വന്ന് ഫൈനലിലെത്തി വിജയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും എന്താണ, അവർ അർഹിക്കുന്ന വ്യക്തിക്ക് തന്നെയായിരിക്കും അത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് ജയിച്ചോട്ടെ, പിന്നെ നമ്മളുടെ ഒരു ഇഷ്ടം നമ്മൾ പറയുന്നു എന്നുള്ളത് മാത്രം അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മികച്ചവർ വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം അല്ലേ.
1: അതെ. അപ്പോൾ സമയം 11:28 നമുക്ക് ഇങ്ങനെ പോകാനുള്ള സമയമായിട്ടുണ്ട്. അതേപോലെ ഇന്ന് വീക്കെൻഡ് ആണ്, അപ്പോൾ എല്ലാവരും എന്തൊക്കെയാണ് വീക്കെൻഡ് വിശേഷങ്ങൾ എന്നൊക്കെ ഉള്ളത് നമ്മളെ ഇങ്ങനെ അറിയിക്കുക. നമ്മൾ തിങ്കളാഴ്ച വന്നതൊക്കെ നോക്കുന്നതായിരിക്കും.
0: അതെ അതെ അതെ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ, പാർവതി പറഞ്ഞ പോലെ ഇന്ന് പിന്നെ സെക്കൻഡ് സാറ്റർഡേയും കൂടിയാണ്. അപ്പോൾ ഒരുപാട് ഓഫീസുകൾക്കൊക്കെ ഇന്ന് അവധിയാണ്. അപ്പോൾ അവരൊക്കെ ഇന്ന് വീട്ടിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇന്നിപ്പോൾ ഒരു മഴയൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും നല്ല ഹോട്ട് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ടൊക്കെ ഉള്ളൊരു ശ്രമം, ബിരിയാണിയൊക്കെ വെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചോളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് വായിച്ചില്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ വായിക്കുന്നതായിരിക്കും.
1: അതെ. കൂടാതെ തന്നെ വൈകിട്ട് ലൈവ് ഉണ്ട്, 4 നമ്മുടെ ആതിര മ്യൂസിക് ബീറ്റ്സുമായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഒരു ചായയൊക്കെ അങ്ങോട്ട് എടുത്തിരിക്കുക, എന്നിട്ട് വിശേഷങ്ങളും ഒക്കെ ആയി പാട്ടുകളൊക്കെ ആൽബം സോങ്ങുകളും ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരിക. ആൽബം പാട്ടുകളൊക്കെ ആതിര നമുക്ക് ഇട്ട് തരുന്നതായിരിക്കും.
0: അപ്പോൾ ഇഷ്ടമുള്ള ആൽബം സോങ്സ് ഒക്കെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. അപ്പം ആതിര ലൈവിൽ 4 തൊട്ടുണ്ടാകും. അപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിച്ചാൽ ആതിര അതൊക്കെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഇന്ന് നമ്മളുടെ ഈ ഒരു ലൈവ് പ്രോഗ്രാം വൈകിട്ട് 4 മുതലുള്ള ലൈവ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ശ്രോതാക്കളെല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഒന്നും കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മളുടെ ലൈവ് പ്രോഗ്രാം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അല്ലേ.
1: അതെ.
0: അപ്പം നാളെ സൺഡേ ആണ്, എല്ലാവരും അടിച്ചൊക്കെ പൊളിക്കുക അല്ലേ. അപ്പം മഴയൊക്കെ ആണ്, യാത്രയൊക്കെ കാണണം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. ഒരുപാട് വെള്ളമൊക്കെ ഉള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ നല്ല മഴയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ടാവും, ഇവിടെ പോകണം പോകൂടാ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പാലിക്കാനായിട്ട് അല്ലേ, നമ്മളുടെ ഒരു സെൽഫ് കെയർ നമ്മൾ തന്നെ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയും നേരം നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ പ്രീത, എന്നോടൊപ്പം ഉണ്ടായിരുന്നത്
1: പാർവതിയാണ്,
0: ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ടിരുന്നത് ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്,

0: റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-30-71-4, മൊബൈൽ 09446-20-27-60.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ.

കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. ദഹന വ്യവസ്ഥ അഥവാ പചനനാളം അഥവാ ദഹനനാളം വായിൽ നിന്ന് മലദ്വാരം വരെ നീളുന്ന തുടർച്ചയായ പേശീനാളമാണ്. ഭക്ഷണം തകർക്കുന്നതിനും പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഇത് ഉത്തരവാദിയാണ്. പ്രായപൂർത്തിയായ മനുഷ്യരിൽ പചനവ്യൂഹം അഥവാ ദഹനേന്ദ്ര വ്യൂഹത്തിന്റെ നീളം 5 മീറ്റർ വരും. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിലെ ഒരു പ്രധാന ഭാഗമാണ് പചനവ്യൂഹം. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വിസ്തീർണമുണ്ടാകും ദഹനനാളത്തിന് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഭക്ഷണത്തിലെ രാസവസ്തുക്കൾ കഴിക്കുന്നതും ആഗിരണം ചെയ്യുന്നതും ഉപയോഗപ്പെടുത്തുന്നതും ഊർജം നിറയ്ക്കുന്നതും ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതും കലകളുടെ വളർച്ചയ്ക്കും നന്നാക്കലിനും പിന്തുണ നൽകുന്നതുമായ പ്രക്രിയയാണ് ഭക്ഷണവും മനുഷ്യ പോഷകാഹാരവും. ശരിയായ പോഷകാഹാരവും ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിനുള്ള അടിത്തറയായി വർത്തിക്കുന്നു. ഇന്ന് നമ്മുടെ ദഹനവ്യവസ്ഥയെക്കുറിച്ച് നമ്മോട് ലളിതമായ ഭാഷയിൽ വിശദമായി സംസാരിക്കാൻ നമ്മോടൊപ്പം നമ്മുടെ പ്രിയ ഡോക്ടർ

0: ദീപ MS ആണുള്ളത്. ഡോക്ടർ കടപ്പാക്കടയിൽ 30 വർഷത്തോളമായി ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നു. ഡോക്ടർ നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: ഡോക്ടർ, ദഹന വ്യവസ്ഥ എന്നാൽ എന്ത്?
1: ദഹന വ്യവസ്ഥ എന്നത് വായിൽ നിന്ന് മലദ്വാരം വരെ നീളുന്ന തുടർച്ചയായ ഒരു ദഹനനാളമാണ്. പക്ഷെ ഈ ദഹനനാളം കൂടാതെ കരൾ, പാൻക്രിയാസ്, പിത്താശയം, ഉമിനീർ ഗ്രന്ഥികൾ എന്നിവയും അവയോടൊപ്പം ചേരുന്നു. കഴിക്കുന്ന ഭക്ഷണത്തെ വിഘടിപ്പിച്ച് അവയിലെ പോഷകങ്ങൾ ശരീരത്തെ ആഗിരണം ചെയ്യുന്ന സംവിധാനമാണ് ദഹന വ്യവസ്ഥ.
0: അലിമെന്ററി കനാൽ, അതായത് ആമാശയക്കുഴലും ദഹന വ്യവസ്ഥയും ഒന്നാണോ?
1: അലിമെന്ററി കനാൽ അല്ലെങ്കിൽ ദഹനനാളം എന്ന് പറയുമ്പോൾ വായ് മുതൽ മലദ്വാരം വരെ നീളുന്ന ഒരു നാളമാണ്. എന്നാൽ ദഹന വ്യവസ്ഥയാവുമ്പോൾ ഇതിന്റെ കൂടെ ഉമിനീർ ഗ്രന്ഥികളും കരൾ, പാൻക്രിയാസ്, പിത്താശയം എന്നിവയും കൂടെ ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രസങ്ങൾ ചേർന്ന് ഭക്ഷണത്തെ വിഘടിപ്പിച്ച് അവയിലെ പോഷകങ്ങൾ ശരീരത്തിലെ ഊർജത്തിന് ആഗിരണം ചെയ്യുന്ന സംവിധാനമാണ് ദഹന വ്യവസ്ഥ.
0: ദഹന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത്?
1: ദഹന പ്രക്രിയ നമുക്ക് മൂന്നായി തരം തിരിക്കാം. അതിൽ ആദ്യത്താണ് സെഫാലിക് ഡൈജഷൻ, ഗ്യാസ്ട്രിക് ഡൈജഷൻ, മൂന്നാമത് ഇൻഡസ്റ്റൈനൽ ഡൈജഷൻ. ഈ പേര് പോലെ തന്നെയാണ്. കെഫാലിക് എന്ന് പറയുമ്പോൾ ബ്രെയിൻ, തല, ഇത് റിലേറ്റഡ് ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ആഹാരം കാണുമ്പോൾ, മണക്കുമ്പോൾ, സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യം നമുക്കറിയാം. പണ്ടൊക്കെ നമ്മൾ പറയും വായിൽ വെള്ളമോടുന്നു, അത് അപ്പോൾ തന്നെ ഉമിനീർ ഗ്രന്ഥികൾ ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതേ സമയം തന്നെ വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ഗ്യാസ്ട്രിക് ജ്യൂസും ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഡൈജഷനെയാണ് നമ്മൾ കെഫാലിക് ഡൈജഷൻ എന്ന് പറയുന്നത്. ഗ്യാസ്ട്രിക് ഡൈജഷൻ, ഗ്യാസ്ട്രിക് എന്ന് പറയുമ്പോൾ വയറ്, വയറിൽ നടക്കുന്ന ഡൈജഷനെയാണ് ഗ്യാസ്ട്രിക് ഡൈജഷൻ. ഇതൊക്കെ നമ്മൾ വീണ്ടും പ്രതിപാദിക്കുന്നുണ്ട്. ഇൻഡസ്റ്റൈനൽ ഡൈജഷൻ എന്ന് പറയുമ്പം കുടലിൽ നടക്കുന്ന ഡൈജഷനാണ്.
0: അതായത് ദഹന പ്രക്രിയ തലച്ചോറും ബാക്കി ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ?
1: അതെ അതെ. ഗട്ട് ബ്രെയിൻ ആക്സസ്, ഇതാണ് ബ്രെയിനും ഗട്ടും തമ്മിലുള്ള കണക്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രെയിൻ എല്ലാ സിസ്റ്റവും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആണ്. ഹാർട്ട് ആണെങ്കിലും ലങ്സ് ആണെങ്കിലും സ്കിൻ ആണെങ്കിലും എല്ലാ സിസ്റ്റവും കൺട്രോൾ ചെയ്തു പോകുന്ന ബ്രെയിൻ ആണ്. എന്നാൽ കുടലിന്റെ കാര്യം എടുക്കുമ്പോൾ ഇവര് നമ്മൾ കൂട്ടുകാരികളെ പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ട്, ബൈലാറ്ററൽ കണക്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. എല്ലാ ഇമോഷൻസും എല്ലാ രഹസ്യങ്ങളും ഇവർ അന്യോന്യം പറയാറുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് സ്റ്റേജ് അപ്പിയറൻസ് അല്ലെങ്കിൽ നമുക്ക് വൈകാരികമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ആദ്യമേ ഫീൽ ചെയ്യുന്നത് ഗട്ടിലാണ്. ഇത് ബട്ടർഫ്ലൈസ് ഇൻ ദ ഗട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ആദ്യമായി തെളിയിക്കപ്പെട്ടത് സെഫാലിക് ഡൈജഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സെഫാലിക് ഡൈജഷൻ, സെഫാലിക് ഡൈജഷനിൽ കൂടിയാണ് ഇത് ആദ്യമായി തെളിയിക്കപ്പെട്ടിരുന്നത്. നമ്മൾ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പാദനം, ഉമിനീർ ഗ്രന്ഥിയുടെ ഉൽപ്പാദനമാണെങ്കിലും ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ ഉൽപ്പാദനമാണെങ്കിലും ഒരു ഫുഡ് കാണുമ്പോൾ തന്നെ നമുക്കത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മണം കാണുമ്പോൾ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതെല്ലാം നമ്മുടെ എല്ലാ നിത്യജീവിതത്തിൽ നമ്മൾ എപ്പോഴും കടന്നു പോയിട്ടുള്ളതാണ്. പണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ഉച്ചയ്ക്ക് വിശന്നിരിക്കുമ്പോൾ ആ വിശപ്പിനിടയിൽ നിന്ന് വരുന്ന മണം നമ്മൾ ആസ്വദിച്ചിട്ടില്ലേ? ആ മണം നമ്മൾ അതുണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ്. രണ്ടാമത് നമുക്കിത് തെളിയിക്കാൻ പറ്റുന്നത് ഇവാൻ പാവ്ലോസിന്റെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. പാവ്ലോസ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പട്ടിക്ക് ആഹാരം കൊടുക്കുമ്പോൾ മണികിലുക്കി കൊടുക്കുമ്പോൾ 10 ദിവസം മണികിലുക്കി ആഹാരം കൊടുത്ത് 11-ാമത്തെ ദിവസം മണികിലുക്കുമ്പോൾ തന്നെ ഉമിനീർ ഗ്രന്ഥികൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇത് ശരിക്കും കണ്ടീഷണൽ റിഫ്ലക്സിന്റെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് കണ്ടതെങ്കിലും ഇതാണ് ഗട്ട് ബ്രെയിൻ ആക്സസിന്റെ ആദ്യത്തെ കണ്ടുപിടുത്തം. അവിടുന്നാണ് അതൊരു വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു. കാരണം അതുവരെ അന്നത്തെ വരെ കാഴ്ചപ്പാടെന്നാൽ കെമിക്കൽ ഡൈജഷൻ മാത്രമാണ് നമ്മുടെ ഡൈജഷൻ. അത് ശരിക്കും പറഞ്ഞാല് കാറിൽ പെട്രോൾ ഒഴിക്കുന്ന പോലെ ഉള്ളു. പക്ഷെ ഇത് അതല്ല, മുഴുവൻ നാഡീ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിച്ചത് ഇവാൻ പവ്ലോവ് ആണ്. ഇവാൻ പവ്ലോവിന് 1904 ഇതിന് നോബൽ പ്രൈസും കിട്ടിയതാണ്. ആദ്യമായി ഇദ്ദേഹം ഗ്യാസ്ട്രിക് ജ്യൂസിന്റെയും, ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് വെച്ചാല് നമ്മുടെ സ്റ്റൊമക്കിലുണ്ടാവുന്ന എൻസൈമുകളാണ്, പിന്നെ ഉമിനീർ ഗ്രന്ഥികളുടെയും പ്രവർത്തനം പഠിക്കാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു. വയറിലും ഉമിനീർ ഗ്രന്ഥികളുടെ അടുത്തും ഫിസ്റ്റുല പോലുള്ള ഓപ്പണിംഗ് ഇട്ടിട്ട് ഓരോ ആഹാരം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, എത്രമാത്രം ജ്യൂസുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങിയ ഒരു എക്സ്പെരിമെന്റ് ആണ് നാഡീ വ്യവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. കണ്ടീഷണൽ റിഫ്ലക്സ് ആയിട്ട് ഇത് കണ്ടുപിടിച്ച് അതിന് നോബൽ പ്രൈസ് കിട്ടിയെങ്കിലും കുട്ടിക്കാലത്ത് ആൻസൈറ്റി, ഡിപ്രഷൻ, ഫോബിയ എന്നിവയുടെ എല്ലാം ചികിത്സയ്ക്ക് ഈ റിഫ്ലക്സിന്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സ നിർണയിച്ചിരിക്കുന്നത്. അവിടെയാണ് ഗട്ട് ബ്രെയിൻ ആക്സിസിന്റെ തുടക്കം. ആ വിപ്ലവം തന്നെയാണ് നമ്മുടെ മോഡേൺ മെഡിസിനിൽ ഇത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പം പുതിയതായിട്ട് ഇതിനും അപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. കാരണം ഈ സെഫാലിക് ഡൈജഷൻ അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതൊരു മൂന്ന് തട്ടിലാണ് നടക്കുന്നത്. ഫസ്റ്റ് തിങ് വേഗസ് നെർവ്
0: അത് ടെൻത് ക്രേനിയൽ നെർവ് അല്ലേ. ദഹനവുമായി ഈ നെർവ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു?
1: ദഹനമായിട്ട് മാത്രമല്ല, ഇതാണ് ഈ ബ്രെയിനിലെ ഏറ്റവും വലിയ നെർവ്. ബ്രെയിനിലുണ്ടായി ശരീരത്തിന് കൊടുക്കുന്ന നെർവിലെ ഏറ്റവും വലിയ നെർവ്. ഇതാണ് ഹാർട്ട്, ലങ്സ്, നെഞ്ച്, വയറ് എന്ന എല്ലാ ഭാഗത്തും ഞരമ്പുകൾ സപ്ലൈ ചെയ്യുന്നത് ഈ നെർവാണ്. ഈ നെർവാണ് ഗട്ടിലേക്കും വരുന്നത്. അപ്പം വേഗസ് നെർവാണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ആദ്യത്തെ നെർവ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ആണെങ്കിലും എല്ലാത്തിന്റെ ഉൽപാദനങ്ങളും ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. വേഗസ് നെർവിന്റെ ആക്ടിവിറ്റി കൂടുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസിനകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവും കൂടുതലായിരിക്കും. രണ്ടാമത് വരുന്നതാണ് എൻട്രിക് നെർവസ് സിസ്റ്റം. നമുക്കറിയാം ആമാശയ കുഴലും ആമാശയം എല്ലാം മ്യൂക്കസ് മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിരിക്കുന്നതാണെന്ന്. ഇതിനകത്ത് ഒരു നെർവസ് പ്ലെക്സസ് ഉണ്ട്. ഇതിനെയാണ്, അത് ഹൺഡ്രഡ്സ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് പ്ലെക്സസ് ആണുള്ളത്. ഇതിനെയാണ് എൻട്രിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ശരിക്കും സെക്കൻഡ് ബ്രെയിൻ ഓഫ് ദി ബോഡി എന്നോ ഘട്ടമെന്നോ ഒക്കെ നമ്മൾ വിശ്വസിപ്പിക്കാറുണ്ട്. കാരണം ഒരു ബ്രെയിനിന്റെ വർക്കാണ് ഇത് ചെയ്യുന്നത്. ആമാശയത്തിന്റെ ഒരു താളാത്മകമായ ഒരു ചലനമുണ്ട്, പെരിസ്റ്റാൾസിസ് എന്ന് പറയും. ആ ചലനമാണ് എല്ലാ പ്രവർത്തനങ്ങളും ആമാശയക്കുഴലിന്റെ നിശ്ചയിക്കുന്നത്. ആമാശയക്കുഴലിന്റെ മാത്രമല്ല നമ്മുടെ ബോഡിയുടെ തന്നെ എന്ന് പറയാം. അത് കൺട്രോൾ ചെയ്യുന്നത് എൻട്രിക് നെർവസ് സിസ്റ്റമാണ്. കൂടാതെ തന്നെ ഒരുപാട് ഹോർമോൺസും ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സെറട്ടോണിൻ, ഡോപ്പമിൻ, അങ്ങനെ ഒരുപാട്. അപ്പം ഇതിന്റെ എല്ലാം കൺട്രോൾ ഈ എൻട്രിക് നെർവസ് സിസ്റ്റത്തിനാണ് ഉള്ളത്.
0: ഗട്ട് മൈക്രോബയോമ എന്നാൽ എന്താണ് ഡോക്ടർ?
1: ഇതാണ് മൂന്നാമത്തെ ഘട്ടം, ഗട്ട് ബ്രെയിൻ ആക്സിസിന്റെ മൂന്നാമത്തെ ഘട്ടം. കുടലിൽ വസിക്കുന്ന, പ്രത്യേകിച്ച് വൻകുടലിൽ വസിക്കുന്ന കോടാനുകോടി സൂക്ഷ്മ ജീവികളുണ്ട്. വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. ഇവ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ശരീരത്തിന്റെ 90% സെറട്ടോണിൻ എന്ന് പറയുന്ന, സെറട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ ആണ്, ഇവ കുടലിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിനകത്തൊരു സെല്ലുണ്ട്, എൻഡോക്രോമഫിൻ സെൽ. ഇത് ഇവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ശരിക്കും ഒരാളുടെ മാനസിക അവസ്ഥ നിശ്ചയിക്കുന്നത് ഈ ഹോർമോണുകളാണ്. മെലറ്റോണിൻ, സെറട്ടോണിൻ എന്ന ഹോർമോണുകളാണ് ഇവ നിശ്ചയിക്കുന്നത്. ഇവയെല്ലാം തന്നെ കുടലിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത്. ഈ വൻകുടലിൽ കാണുന്ന കൂടാനുകൂടി വസിക്കുന്ന സൂക്ഷ്മാണുക്കൾക്കുണ്ടാവുന്ന എല്ലാ വ്യത്യാസവും ശരീരത്തിന്റെ മുഴുവൻ ഹെൽത്തിനെയും ബാധിക്കും. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ വയറ്റിലേക്ക് എന്ത് പോകുന്നു അതാണ് നമ്മുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് നിശ്ചയിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതലായി സൂക്ഷിക്കേണ്ടത് ഇതിന്റെ ഒരു അവസ്ഥയുണ്ട്, ഒരു സാന്തുലിതിക അവസ്ഥയുണ്ട്. അത് നമ്മൾ മാക്സിമം സൂക്ഷിച്ചാൽ മാത്രമേ ഒരാളുടെ ഹെൽത്ത് നിലനിൽക്കുകയുള്ളൂ.
0: അപ്പോൾ എന്തൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ആണ് ഇത് മൂലം ഉണ്ടാകുന്നത്?
1: എല്ലാം ഇത് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ പ്രോബ്ലംസിലേക്ക് വരുമ്പം നമുക്ക് സാധാരണ വരാറുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഫങ്ഷണൽ ഡിസീസ് ആണ്. അത് നമ്മൾ നല്ലപോലെ ഇനി അത് പ്രതിപാദിക്കുന്നുണ്ട്.
0: IBS അല്ലേ?
1: IBS. പിന്നെ മെന്റൽ ഹെൽത്തിനുണ്ടാവുന്ന പ്രശ്നം വളരെ, ആൻസൈറ്റി, ഡിപ്രഷൻ എന്നുള്ളതെല്ലാം ഇതിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ്. ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സിന്റെ ഒരു തുടക്കം ഇവിടുന്ന് തുടങ്ങുന്നെന്ന് പറയാം, നമുക്കറിയാലോ. അപ്പൊ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി നമുക്ക് തന്നെ ഒരു ശത്രുവായി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. അത് വളരെ മോശമായ ഒരു അവസ്ഥയാണ്. ശരിക്കും കുടലിന്റെ ഒരു ഹെൽത്ത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തും നമ്മുടെ ആയുസ്
0: ഡോക്ടർ. അപ്പോൾ ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് അല്ലേ കാണിക്കുന്നത്?
1: അതെ, മോഡേൺ മെഡിസിൻ, ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് മെഡിസിനെ കുറിച്ച് ചിന്തിച്ചത് 1990s. അതിന് വഴിതെളിച്ചത് ഇവാൻ പൗലോവിന്റെ എക്സ്പെരിമെന്റുമാണ്. അത് ഫിസിയോളജി ഓഫ് ഡൈജഷൻ എന്നൊരു ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. അതാണ് ശരിക്കും ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് മെഡിസിനെ കുറിച്ച് ഇപ്പോഴത്തെ മോഡേൺ മെഡിസിൻ ചിന്തിക്കാൻ തുടങ്ങിയത് പോലും. എന്നാൽ 1800s ഹനിമാൻ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് മെഡിസിനെ കുറിച്ച് ഹോമിയോപ്പതി ചികിത്സയിൽ പ്രതിപാദിക്കുന്നുണ്ട്. 19th century ആണ് ശാസ്ത്രീയമായി ഇവ തെളിയിക്കാൻ പറ്റിയത് എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് മെഡിസിനിലൂടെ തന്നെയാണ് ഒരു രോഗിയെ ചികിത്സിക്കേണ്ടത്. അന്ന് ഹനിമാൻ പറഞ്ഞിരുന്നത് തന്നെ രോഗിയെയാണ്, രോഗത്തെ അല്ല ചികിത്സിക്കേണ്ടതെന്ന്. അതിപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്.
0: ഓക്കെ ഡോക്ടർ, ആമാശയനാളം അഥവാ അലിമെന്ററി കനാലിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്?
1: ബക്കൽ ക്യാവിറ്റി മുതൽ ഏനൽ സ്പിഞ്ചർ വരെ നീളുന്നതാണ് ആമാശയനാളം. ബക്കൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ ചുണ്ട്, ബക്കൽ ക്യാവിറ്റിക്ക് അകത്തുള്ള അവയവങ്ങൾ, പല്ല്, ബക്കൽ ക്യാവിറ്റിയിലെ മ്യൂക്കോസ, ടങ് അല്ലെങ്കിൽ നാക്ക്, പാരോട്ടിഡ് ഗ്ലാൻസ്, ഇവയെല്ലാം കൂടെ ചേരുന്നതാണ് ബക്കൽ ക്യാവിറ്റി. പിന്നീട് വരുന്നതാണ് ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളം. മൂന്നാമത് വരുന്നതാണ് ആമാശയ വയർ, സ്റ്റോമക്. അത് കഴിഞ്ഞ് വരുന്നത് കുടലാണ്. കുടലിന് തന്നെ ചെറുകുടലിന് മൂന്ന് ഭാഗങ്ങളുണ്ട്, ഡിയോഡിനം, ജിജിനം, ഇലിയം. പിന്നെ വരുന്നത് വൻകുടൽ, സീക്കം, കോളൻ, അസെൻഡിങ് ഡിസെൻഡിങ്, ആ കോളൻ, സിഗ്മോയിഡ് ആൻഡ് റെക്റ്റം. അവിടെ നിന്ന് പുറത്തേക്ക് തള്ളിപ്പോകുന്ന, വേസ്റ്റ് തള്ളിപ്പോകുന്നത് ഏനൽ സ്പിഞ്ചർ വഴിയാണ്. ഇതാണ് ആമാശയനാളത്തിന്റെ സ്ട്രക്ചർ.
0: അതായത് ആമാശയനാളം തുടങ്ങുന്നത് തന്നെ ചുണ്ടിലാണ് അല്ലേ?
1: അതെ.
0: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സന്തനം 90.4 FM, ഡോക്ടേഴ്സ് ചാറ്റ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സന്തനം 90.4 FM.
0: ഇടവേളയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് ചാറ്റ് തുടരുന്നു. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ദീപ MS. ചുണ്ടിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഒന്ന് പറയാമോ ഡോക്ടർ?
1: ചുണ്ടിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഒരാളെ കാണുമ്പോൾ നമ്മൾ ആദ്യം ഒരാളെ സ്വീകരിക്കുന്ന ചുണ്ട് വെച്ചാണ്, ചിരിച്ചാണ്. ചുണ്ടിന്റെ മുഖ മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ തന്നെ ഒരാൾ കയറി വരുമ്പോൾ ചുണ്ടിന്റെ അവസ്ഥ നോക്കി തന്നെ അയാളുടെ ആരോഗ്യസ്ഥിതി നമുക്ക് മനസ്സിലാക്കാം. ചുണ്ടുകൾ എന്ന് പറയുമ്പോൾ രണ്ട് ഇതളുകൾ ചേർന്നുണ്ട്, അതായത് സുപ്പീരിയറും ഇൻഫീരിയറും ആയ. അതിനകത്ത് ഒരു ഗ്ലാൻസും, സ്വെറ്റ് ഗ്ലാൻസ് പോലും ഇല്ല, ഭയങ്കര സോഫ്റ്റായ ഒരുപാട് നെർവ്സും മാത്രമുള്ള ഭയങ്കര സെൻസിറ്റീവ് ആയ ഒരു ഏരിയയാണ്. മോസ്റ്റ് സെൻസിറ്റീവ് ഏരിയയാണ് ചുണ്ടിന്. സൗന്ദര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന്റെ നമുക്ക് വായിക്കാൻ പറ്റും. ഒരു ചുണ്ട് കാണുമ്പോൾ അതിന്റെ കളർ നോക്കി നമുക്ക് പറയാൻ പറ്റും അയക്ക് അനീമിയ ഉണ്ടോ, അയക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പം അനീമിയ ഉള്ള ഒരാളുടെ ചുണ്ട് പെയിലായിരിക്കും, ഹാർട്ട് ഡിസീസ് ഉള്ള ഒരാളുടെ ചുണ്ട് ചെറിയ നീല കളറിലേക്ക് പോകും. അതേപോലെ തന്നെ കുടലിന്റെ അവസ്ഥ നമുക്ക് ചുണ്ടുകൾ നോക്കി പറയാൻ പറ്റും. കുടലിന്റെ അവസ്ഥ ചീലൈറ്റിസ്, അത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുമ്പം, വൈറ്റമിൻ ഡെഫിഷ്യൻസി മിക്കവാറും കുടലിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് വരുന്നത്. ആംഗുലർ സ്റ്റോമറ്റൈറ്റിസ് അല്ലെങ്കിൽ ആംഗുലർ ചീലൈറ്റിസ് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഇവ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മളെ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം കാണിക്കാൻ പറ്റും. പിന്നത്തെ മെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മൾ ചുണ്ടുകളിലൂടെയാണ്. അമ്മ മക്കളോടും ഭാര്യ ഭർത്താവിനോടും കമിതാക്കളും എല്ലാം കിസ്സിങ്, അത് ചുണ്ടുകളിലൂടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചുണ്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ ഉണ്ട്.
0: ഡോക്ടർ പറഞ്ഞ പോലെ മുഖം മനസ്സിന്റെ കണ്ണാടി. എന്നാലും ഒരു രോഗി നമ്മളെ സമീപിക്കുമ്പോൾ മുഖം നോക്കി തന്നെ നമുക്ക് പല അസുഖങ്ങളും തിരിച്ചറിയാൻ പറ്റും. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം.
1: അപ്പൊ ചുണ്ടുകൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ തന്നെ, ചുണ്ടുകൾക്ക് ആദ്യമേ ഉണ്ടാകുന്ന അസുഖം, ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ വെദർ ചേഞ്ചസ്, അമിതമായ സൺ എക്സ്പോഷറും അമിതമായ ചൂടും ഇതിന് താങ്ങാൻ പറ്റത്തില്ല. പണ്ട് നമ്മുടെ ഒരു കാലാവസ്ഥയല്ല, അതിലും മേലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കേരളത്തിലാണ് ഇപ്പോഴെങ്കിലും ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ചുണ്ടുകൾ കളർ തേച്ചാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ കാര്യം അവിടുത്തെ കാലാവസ്ഥയായിരുന്നു, അത് തടയാൻ വേണ്ടി അവര്. പക്ഷെ എന്നാൽ അത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം ലിപ്സ്റ്റിക്കിലെല്ലാം വരുന്നത് ലെഡ് ചേർന്ന സാധനങ്ങളാണെന്ന്. അപ്പം വെദർ ഒരു കാര്യമാണ്, രണ്ടാമത്തത് ചീലൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീർവീർക്കം, ചുണ്ടുകളിൽ ഉണ്ടാവുന്ന നീർവീർക്കം അത് ഇൻഫെക്ഷൻ കൊണ്ടുവരാം. അതേസമയം സ്റ്റൊമക്കും മുതൽ ഇൻറ്റസ്റ്റൈനുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ചുണ്ടിന് നീർവീഴ്ച ഉണ്ടാക്കാം. B12 ഡെഫിഷ്യൻസി കൊണ്ട് ആംഗുലർ സ്റ്റൊമറ്റൈറ്റിസ് വരാം. ഇതാണ് ചുണ്ടുകൾ വെച്ച് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അനീമിയ കൂടാതെ മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിലും ചുണ്ടുകൾക്ക് അറിയാൻ പറ്റും. മഞ്ഞപ്പിത്തം കൂടുതൽ കണ്ണുകളിലാണ് വരുന്നത്, എന്നാലും നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും.
0: ഇത് കൂടാതെ എന്തൊക്കെ അസുഖങ്ങളാണ് ചുണ്ടിനെ ബാധിക്കുന്നത്?
1: ലിപ് ക്യാൻസർ വരാറുണ്ട്, കൂടുതലും താഴത്തെ ലിപ്സുകളിലാണ് വരുന്നത്. ഇപ്പം ബാക്കിയെല്ലാം ഞാൻ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞു. ചീലൈറ്റിസും ആംഗുലർ സ്റ്റോമറ്റൈറ്റിസും, ക്ലെഫ്റ്റ് പാലറ്റ്, ഇത് നമുക്ക് ഇപ്പം നന്നായാൽ പോലും ഒരാൾ കയറി വരുമ്പം ഉച്ചിറയുള്ളവരെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാം തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ചുണ്ടിലുണ്ട്.
0: ഇത്രയും പ്രധാനപ്പെട്ട ചുണ്ടുകൾ എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്?
1: ഒരുപാട് സൺ എക്സ്പോഷർ കൊടുക്കല്, ഒരുപാട് തണുപ്പിലും നമ്മൾ നല്ലപോലെ ചുണ്ടുകൾ സംരക്ഷിക്കണം. കൂടാതെ പ്രീബയോട്ടിക്ക, പ്രോബയോട്ടിക്കോ ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നെങ്കിൽ ലെഡിന്റെ അംശം അടങ്ങാത്ത ലിപ്സ്റ്റിക് ഉപയോഗിക്കുക. ഇപ്പം നല്ല ലിപ് ബാമുകൾ ലഭ്യമാണ്, നാച്ചുറലും ഓർഗാനിക്കുമായിട്ടുള്ള ലിപ് ബാമുകൾ, അവയിട്ട് നമുക്ക് ലിപ്സ് സംരക്ഷിക്കാം. പ്രത്യേകിച്ച് വെയിലത്തും തണുപ്പത്തും ഒക്കെ പോകുമ്പോൾ ലിപ്സ് നന്നായി സംരക്ഷിക്കാം.
0: ദഹന വ്യവസ്ഥയിൽ ഇപ്പോൾ ചുണ്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് കാണുന്നത് പല്ലുകളാണ്. പല്ലുകൾക്ക് ഈ ദഹനവ്യവസ്ഥയിലുള്ള പ്രാധാന്യം അതിനെപ്പറ്റി?
1: പല്ലുകളാണ് ദഹനത്തിന്റെ ആദ്യത്തെ മെക്കാനിക്കൽ ജോലി ചെയ്ത് തുടങ്ങുന്നത്. ചവച്ചരച്ച് കഴിക്കാൻ, അത് കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് ചെറുതാക്കുന്നത് പല്ലാണ്. കൂടാതെ തന്നെ പല്ലുകളും സൗന്ദര്യത്തിനും ഫേഷ്യൽ സ്ട്രക്ചർ, നമ്മുടെ ഫേഷ്യൽ മുഖത്തിന്റെ ഷേപ്പിന് പല്ലുകൾക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കറിയാമല്ലോ പല്ലുകൾ മാറ്റിയാൽ നമ്മുടെ മുഖം എങ്ങനെയിരിക്കുന്നു. ഇപ്പം ഫേഷ്യൽ സ്ട്രക്ചറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പല്ലുകളാണ്. കൂടാതെ തന്നെ സംസാരിക്കാനും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനും പല്ലുകൾ മാത്രമല്ല ചുണ്ടുകളുമുണ്ട്. പാമ എന്നുള്ള വാക്കുകളൊക്കെ ചുണ്ടുകളിൽ നിന്നും പല്ലും ചുണ്ടും നാക്കും കൂടെ ചേരുമ്പോഴാണ് പല പല ശബ്ദങ്ങളും വരുന്നത്. അപ്പൊ സംസാരത്തിനും പല്ലുകൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജനിച്ചു കഴിഞ്ഞ് 6 മാസം മുതൽ ഉണ്ടാവുന്ന പ്രൈമറി ടീത്ത് എന്ന് പറയുന്ന 20 സെറ്റ് പല്ലുകള്, അത് കഴിഞ്ഞാൽ ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ അത് പോയിട്ട് പുതിയതായിട്ട് വരുന്ന 32 പല്ല, അങ്ങനെ 2 സെറ്റ് പല്ലുകളാണ് നമ്മുടെ ജീവിതകാലത്തിൽ ഉണ്ടാവുന്നത്. അതിന് ഓരോ പല്ലിനും ഓരോരോ ഫംഗ്ഷനും ഉണ്ട്.

0: പല്ലുകളുടെ സംരക്ഷണത്തെ കുറിച്ച് കൂടി ഒന്ന് ചുരുക്കി വിശദീകരിക്കാമോ ഡോക്ടർ?
1: പല്ലുകൾ വളരെ ക്ലീൻ ആയിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെപ്പോ ആഹാരം കഴിച്ചാലും ഇതിന്റെ ഇടയിൽ കയറാം. അതുകൊണ്ട് അതിന്റെ ബ്രഷിങ് രണ്ടു നേരമെങ്കിലും മിനിമം ആഹാരം കഴിച്ച ഉടനെ ബ്രഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ജോലിക്ക് പോകുന്നവർക്ക് അത് പറ്റത്തില്ല. എപ്പോഴും ആഹാരം കഴിച്ചാൽ പല്ലുതേക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടു നേരമെങ്കിലും ബ്രഷ് ചെയ്യുക. അതേപോലെ തന്നെ നൂല് വെച്ച് ഇതിന്റെ ഇടയിൽ വൃത്തിയാക്കുക,
0: ഫ്ലോസിങ്
1: ഫ്ലോസിങ്. പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെന്റിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. ഇടയ്ക്ക് വൃത്തിയാക്കണമെങ്കിലും ഒക്കെ ഒന്ന് കാണുന്നത് എപ്പോഴായാലും എന്ത് കേടുണ്ടെങ്കിലും. അപ്പൊ എപ്പോഴും സംരക്ഷിച്ച് വെച്ചാൽ മാത്രമേ പല്ലുകൾ അങ്ങനെ ഇരിക്കത്തുള്ളൂ. അത് മുഖത്തിന്റെ സൗന്ദര്യത്തിന് വലിയൊരു ആവശ്യമാണ്.
0: പല്ല് കഴിഞ്ഞാൽ പിന്നെ ദഹനവ്യവസ്ഥയിൽ മൂന്നാമതുള്ളത് ടങ്ങാണ്, നാക്ക്.
1: നാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഫ്ലെക്സിബിൾ മൂവിംഗ് ആയ ഒരു മസ്കുലാർ ഓർഗനാണ്. ശരിക്കും ഫ്ലോർ ഓഫ് ദ മൗത്ത്, മൗത്തിന്റെ താഴെയാണ്, പുറവിൽ ഒരു ഹയോയിഡ് ബോണി സ്ട്രക്ചറിലാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ താടിയെല്ലും കീഴ്ത്താടിയും കൊണ്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നതാണ് നാക്ക്. നാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഈ നാക്കില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ ഭക്ഷണം ഇത്ര രുചിയോടെ നമുക്ക് കഴിക്കാൻ പറ്റുകയില്ല. അതിനകത്ത് ഒരുപാട് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. എല്ലാ ടേസ്റ്റുകളും നമുക്ക് തിരിച്ചറിയാനുള്ള ബഡ്സ് ഇതിനകത്തുണ്ട്. അത് പാപ്പില പോലെ കാണുന്ന ഒരുപാട് ബഡ്സ് ഉണ്ട്. പുളി, മധുരം, കയ്പ്, ഉപ്പ്, ഉമാമി എന്ന് പറയുന്ന എല്ലാ ടേസ്റ്റുകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നാക്കുള്ളത് കൊണ്ടാണ്.
0: ഈ ഉമാമി എന്ന് പറയുന്ന ഒരു പുതിയ
1: ടേസ്റ്റാണ്. അപ്പൊ ഇത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ആഹാരം ഇത്രയും ബാക്കി ഇന്ദ്രിയങ്ങളൂടെ വർക്ക് ചെയ്യണം. മണവും ഇതെല്ലാം വരുന്നത് ആണെങ്കിൽ പോലും ഈ ഈ നാക്കില്ല, നാക്കിനകത്ത് ടേസ്റ്റ് ബഡ്സ് ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും പെട്രോൾ എടുത്ത് കാറി ഒഴിക്കുന്ന അതേ അനുഭവമായി പോവും നമ്മുടെ ആഹാരം കഴിക്കുന്നത്.
0: ഇത് കൂടാതെ നാക്കിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ഡോക്ടർ?
1: നമ്മൾ ഉമിനീർ ഗ്രന്ഥികളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരും കൂടെ ചേർന്ന് നാക്ക് ഈ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് പല്ലുകൾ കൊണ്ട് ചവച്ചരച്ചൊരു ബോൾ രൂപത്തിലായി മാറ്റുന്നുണ്ട്. അതിന് ബോളസ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഈ ബോളസ് പിന്നെ നാക്ക് വെച്ച് തന്നെ തെള്ളിയാണ് നമ്മൾ ഈസോഫാഗസിലേക്ക് കടത്തിവിടുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ഒരു ഭേദം മാറ്റം വരുത്തുന്നത് ഈ നാക്കും പല്ലും ഉമിനീർ ഗ്രന്ഥികളും കൂടെ ചേർന്നാണ്, ഉമിനീരും കൂടെ ചേർന്നാണ്. ഇതാണ് നാക്കിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ. ഇത് കൂടാതെ നാക്കിന് സംസാരം, ആർട്ടിക്കുലേഷൻ, സ്പീച്ചിനകത്തെല്ലാം വളരെയേറെ റോൾ ഉണ്ട്.
0: നാക്കിൽ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്?
1: നാക്കിനുണ്ടാവുന്ന നീറൊഴുക്കം, ഗ്ലോസൈറ്റിസ് എന്ന് പറയും. അതുപോലെ തന്നെ ആഫ്തസ് അൾസർ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് പെയിലായിട്ടിരിക്കും. നാക്ക് മാത്രമല്ല ബക്കൽ ക്യാവിറ്റി മുഴുവൻ, നമ്മൾ നാക്ക് നോക്കുമ്പം ബക്കൽ ക്യാവിറ്റി മുഴുവനായിട്ടാണല്ലോ നോക്കുന്നത്. അപ്പൊ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ബക്കൽ ക്യാവിറ്റി നോക്കുന്ന വഴി തന്നെ മനസ്സിലാവും. കാരണം ചില അസുഖങ്ങളുടെ ആദ്യത്തെ ലക്ഷണങ്ങൾ ബക്കൽ ക്യാവിറ്റിയിലാണ് കാണുന്നത്. ഇപ്പൊ മീസിൽസ്, അത് മീസലാന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ വായിക്കകത്ത് ഒരു കോപ്ലിക് സ്പോട്ട് എന്ന് പറഞ്ഞത് ആ പാലറ്റിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹെർപ്പിസ് ഇൻഫെക്ഷൻസ് ഒരുപാട്, വായുടെ എല്ലാ ഭാഗത്തും ഹെർപ്പിസിന് ഉണ്ടാവാറുണ്ട്, ചുണ്ടിലുണ്ടാവാറുണ്ട്, വായിക്കകത്തുണ്ടാവാറുണ്ട്. പിന്നെ ആഫ്തസ് അൾസർ, ഇത് മിക്കവാറും കുടൽ സംബന്ധമായ രോഗങ്ങളാണ് ആഫ്തസ് അൾസർ ആയിട്ടും ഡെഫിഷ്യൻസി ഡിസീസ് ആയിട്ടും നമ്മൾ കാണുന്നത്. അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ബി 12 ഡെഫിഷ്യൻസി എല്ലാം കൊണ്ട് നമുക്ക് അൾസേഴ്സ് വരാം. അപ്പൊ അനീമിയയും അൾസറും, പിന്നെ ചില സ്കിൻ ഡിസീസ് ഉണ്ട്, ഇപ്പം ലൈക്കൻ പ്ലാനസ്. ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ വായി നോക്കുമ്പോൾ തന്നെ ആദ്യമേ മിക്കവാറും വായിലാക്കാത്തായിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ സ്കിന്നി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വാ നോക്കുമ്പോൾ അറിയാൻ പറ്റും.
0: കറുത്ത പാടുകളായിട്ടല്ലേ?
1: അതെ അതെ. ടങ്ങിനുണ്ടാകുന്ന ക്യാൻസർ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഉണങ്ങാതെ നിൽക്കുന്ന വ്രണങ്ങൾ ടങ്ങിൽ വരികയും ടങ് പ്രൊട്രൂഡ് ചെയ്യാൻ കഴിയാതിരിക്കുകയും അത് ചികിത്സിച്ചാൽ മാറാതിരിക്കുവാണെങ്കിൽ അത് ടങ് ക്യാൻസറിന്റെ ലക്ഷണമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ ഈ കാൻഡിഡ് ഇൻഫെക്ഷൻസ് ഉണ്ട്, വെള്ള
0: പൂപ്പല് പോലെ.
1: അത് കുഞ്ഞുങ്ങളിൽ മിക്കവാറും ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് ഈ കാൻഡിഡ് ഇൻഫെക്ഷൻസ് വായിൽ വരുന്നത്. അപ്പം ബാഡ് ബ്രത്ത് വരും. ഈ ബ്രത്ത് വെച്ച് തന്നെ പല അസുഖങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാൻഡിഡ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഈ വെള്ള പാടുകൾ, പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ആയിട്ടുള്ള ലൂക്കോപ്ലിക്ക എന്ന് പറയും, കടുപ്പമുള്ള വെള്ള പാടുകൾ വായിക്കകത്തോ നാക്കിലോ ബക്കൽ ക്യാവിറ്റിയിൽ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അതൊരു ബയോപ്സി ചെയ്ത് തന്നെ സ്ഥിരീകരിക്കേണ്ടതാണ്, അത് ക്യാൻസർ ആണോ എന്നുള്ളത്. ഇതൊക്കെയാണ് സാധാരണ വായിക്കകത്ത് കണ്ടുവരുന്ന അസുഖങ്ങൾ.
0: ഉമിനീർ ഗ്രന്ഥികൾ ദഹനത്തിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അത് അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
1: ഉമിനീർ ഗ്രന്ഥികൾ നമ്മൾ വായിൽ ആദ്യം കാണുന്ന ഒരു ഗ്രന്ഥിയാണ്. അതൊരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. എക്സോക്രൈൻ എന്ന് വെച്ചാൽ എൻസൈം ഉണ്ടാക്കുന്ന ഗ്ലാൻഡ് ആണ്. അതിന് ഡക്ട് ഉണ്ട്, അതാണ് എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ. ഇവയിൽ നിന്നാണ് ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്: പാരോട്ടിഡ് ഗ്ലാൻഡ്, സബ് മാൻഡിബുലർ ഗ്ലാൻഡ് ആൻഡ് സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. ഇത് മൂന്നെണ്ണമാണ്. പാരോട്ടിഡ് ഗ്ലാൻഡ് ആണ് ഏറ്റവും വലിയ ഗ്ലാൻഡ്. സലവറി ഗ്ലാൻഡിലെ വലിയ ഗ്ലാൻഡ് പാരോട്ടിഡ് ഗ്ലാൻഡ് ആണ്. അത് ചെവികളുടെ ബാക്കിലായിട്ട് ഇരുവശത്തായിട്ടാണ് അത് കാണുന്നത്. ഇത് ഈ നമ്മുടെ ഈ മോളാർ ടീത്ത് അതിന്റെ പുറകിൽ വന്ന് തുറക്കും.

0: ഇവയിൽ നിന്നുണ്ടാവുന്ന എൻസൈമുകളാണ് സലൈവറി അമിലേസ്. ശരിക്കും ദഹനത്തിന്റെ ആദ്യത്തെ പടി വായിൽ നിന്നാണ് തുടങ്ങുന്നത്, കാരണം അപ്പോഴേ സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങും. പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് സലൈവറി അമിലേസ് കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന എൻസൈമാണ്. അതുപോലെ സബ് മാൻഡിബുലാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മാൻഡിബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ താടി എല്ലാണ്, കീഴ്ത്താടി എല്ലാണ്, അതിന്റെ രണ്ട് വശത്ത് താഴെയായിട്ട് കാണുന്നതാണ്. സബ് ലിംഗ്വൽ എന്ന് പറയുമ്പോൾ നാക്കിന് താഴെയായിട്ട് കാണുന്നത്. ഇവ കൂടാതെ നാക്കിന്റെ ഉപരിതലത്തില് ഫുൾ ടങ്ങിലെല്ലാം ഒരുപാട് ഉമിനീർ ഗ്രന്ഥികളുണ്ട്. ഈ ഉമിനീർ ഗ്രന്ഥി ഉള്ളത് കൊണ്ടാണ് ഭക്ഷണത്തിന് രുചിയേറുന്നത്, കാരണം ഈ ഉമിനീരാണ് നാക്ക് പല്ല് എല്ലാം. ഇതിന് ശരിക്കും ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്, ബോഡിയുടെ അണുബാധയെ തടയുന്നത്. പല്ലിന്റെ അണുബാധയാണെങ്കിലും നാക്കിന്റെ അണുബാധയും എല്ലാം തടയുന്നത് ഈ ഉമിനീര് വായിലുള്ളത് കൊണ്ടാണ്. കൂടാതെ തന്നെ ഫുഡ് മിക്സ് ചെയ്യുകയും ഈ മാസ്റ്റിക്കേഷൻ പല്ല് മാസ്റ്റിക്കേറ്റ് ചെയ്ത് തരുന്ന ഫുഡിലെ കാർബോഹൈഡ്രേറ്റ് അവിടെ വെച്ച് തന്നെ വിഘടിപ്പിക്കാൻ തുടങ്ങുന്നത് ഈ ഉമിനീർ ഗ്രന്ഥികളുടെ പ്രവർത്തനമാണ്.
1: അതുകൊണ്ടാണ് നല്ലപോലെ ചവച്ചരച്ച്
0: കഴിക്കണം എന്ന് പറയുന്നത്. സലൈവറി ലിപ്പേസ് ഉണ്ടെങ്കിലും ശരിക്കും ഫാറ്റ് ഡൈജഷൻ കുറച്ചുകൂടെ താഴെ വന്നിട്ടാണ് തുടങ്ങുന്നത്. ഫാറ്റിന്റെ ഡൈജഷന്റെ മെയിൻ സാധനം നമുക്ക് കുടലിൽ നിന്നാണ് തുടങ്ങുന്നത്. സലൈവറി അമിലേസ്, സലൈവറി ലിപ്പേസ് ഇതൊക്കെ ഇങ്ങനെ വിഘടിപ്പിക്കാനാണ്, വിഘടനമാണ് ഇതിനകത്ത് ശരിക്കും നടക്കുന്നത്.
1: സലൈവറി ഗ്ലാൻസിനെ ബാധിക്കുന്ന അസുഖങ്ങളെ പറ്റി കൂടി ഒന്ന് പറയൂ ഡോക്ടർ.
0: ഇതിന് വരുന്ന ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം, വൈറൽ ഇൻഫെക്ഷൻ വരാം. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള മംസ്. ഇപ്പൊ മംസിനെതിരെ MMR വാക്സിനേഷൻ നമ്മൾ കൊടുക്കാറുണ്ടെങ്കിൽ പോലും ഈ പ്രാവശ്യം അതൊരു എപ്പിഡമിക്കായിട്ട് പല സ്കൂളുകളിലും പടർന്നു പിടിച്ചിട്ടുണ്ട്. ഈ വർഷവും അതിന്റെ ഒരുപാട് കേസുകൾ നോട്ട് ചെയ്യുന്നാലും മംസ് അതിന്റെ ഒരു ഇൻഫെക്ഷനിൽ വരുന്നൊരു മെയിനസ്. പിന്നെ സലൈവറി കാൽക്കുലേ, ഇതിനകത്തുണ്ടാവുന്ന കല്ലുകളുണ്ട്, അവിടെ പെയിനും സ്വെല്ലിങ്ങും ഒക്കെ വരുന്നതാണ് അതിന്റെ ലക്ഷണങ്ങൾ. അത് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ സർജിക്കൽ റിമൂവ് ചെയ്യേണ്ടി വരും, കാരണം പെട്ടെന്ന് പെയിൻ വരുന്നത് കൊണ്ട്. പിന്നെ വരുന്നത് ട്യൂമേഴ്സ് ആണ്. പാരോട്ടി സലൈവറി ഗ്ലാൻഡിലെ ട്യൂമേഴ്സ് വളരെ റെയർ ആണെങ്കിലും ബിനൈനും മാലിഗ്നന്റും ആവാം. അത് ഏജ് കൂടുതലുള്ളവർ വരുവാണെങ്കിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഏജ് കഴിഞ്ഞ് ഒരു സ്വെല്ലിംഗ് വരുവാണെങ്കിൽ അത് മാലിഗ്നന്റ് ആണോ ബിനൈൻ ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉമിനീരില്ലാത്ത അവസ്ഥ, സിറോസ്ട്രോമിയ എന്ന് പറയും. ചില ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സായ ജോഗ്രൻ സിൻഡ്രോം എന്ന അസുഖങ്ങളുടെയൊക്കെ കൂടെ ചേർന്നാണ് ഇത് കാണപ്പെടുന്നത്.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ ദീപ MS അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭി ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എൽ. സൂര്യഗർ.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ ഇ എം ഐ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ ഇ എം ഐ, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ശ നാഗ് പുതിയ മഠം. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്ര സംഘം ഇന്നെത്തും. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ നാളെ ഉദ്ഘാടനം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. മൂന്ന് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. 6 ദിവസത്തെ വിദേശ പര്യടനത്തിനിടെ അദ്ദേഹം സ്ലോവാക്യയും സന്ദർശിക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നൈസിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഫ്രാൻസ് സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് യാത്ര പുറപ്പെടും മുൻപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു. സ്ലോവാക്യയിലെത്തുന്ന അദ്ദേഹം സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട്

0: ചെയ്തിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മുൻ ആരോഗ്യമന്ത്രിമാർ നിപയെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് പഠിക്കണം. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ അല്പം മുൻപ് എത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിലുള്ള വിദഗ്ധരാണ് ഇന്ന് ഉച്ചയോടെ ജില്ലയിൽ സന്ദർശനം നടത്തുന്നത്. രോഗബാധിത പ്രദേശങ്ങളിൽ സംഘം സന്ദർശിക്കുകയും ഒപ്പം ആരോഗ്യ പ്രവർത്തകരുമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ക്വാറന്റൈനിലുള്ള മൂന്നുപേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിക്കുകയും സ്രവങ്ങൾ പരിശോധനക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോ ക്ലോണൽ ആന്റിബോഡി ആദ്യ ഡോസ് നൽകിയിട്ടുണ്ട്. പുതുതായി 10 പേരെ കൂടി സമ്പർക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. 2 പേർക്ക് വെസ്നൈൽ പനിയും സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസമിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ചരക്കു വിമാനം തകർന്നു വീണു. AN-32 ഇരട്ട എഞ്ചിൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണമാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗാ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ സംഘടിപ്പിക്കും. 1800-315-7008 എന്ന ടോൾ ഫ്രീ നമ്പറിലെ മിസ്ഡ് കോൾ സേവനത്തിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തുടർച്ചയായ നീരൊഴുക്ക് കാരണം നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. രാവിലെ 11 മണിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJ ഉദ്ഘാടനം നിർവഹിക്കും. മിഥുന മാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്രീൻ ശബരിമല പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. മിഥുനം 1-15 രാവിലെ മുതൽ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും.
0: ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 1-ാം പ്രതിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു അന്തരിച്ചു. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഫ്രെയിം വർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ്.

0: സബ്സിഡി വളം വിതരണം കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര കൃഷിവകുപ്പ് അവതരിപ്പിക്കുന്നത്. അനധികൃത വിൽപ്പനയും ദുരുപയോഗവും തടയാനും ആപ്പ് സഹായകമാകും. ആധാർ ഭൂമി വിള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആപ്പിന്റെ പ്രവർത്തനം നിർണയിച്ചിരിക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസർമാർക്ക് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്.
1: ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. ഈ മാസം 17 വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവാർഡ് സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പാരഗ്വായ്ക്കെതിരെ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയ്ക്ക് ജയം. 1-4 ഗോളിനാണ് അമേരിക്ക വിജയിച്ചത്. മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ട് 87 റൺസിന് വിജയിച്ചു. ഒരു മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ തീരത്ത് കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്രസംഘം എത്തി. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ നാളെ ഉദ്ഘാടനം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
4: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
3: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
4: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
5: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
6: ഫ്രീ കിക്ക് 90.4 FM 2026.
5: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
6: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
5: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
6: 8848558785.
5: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
6: ഫ്രീ കിക്ക് 90.4 FM 2026.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഖല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ ഫ്രാൻസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ദ്വിരാഷ്ട്ര പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യ സ്ലോവാക്യ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം ശക്തമാക്കുന്നതിന് വഴിയൊരുക്കുന്ന നിരവധി പരിപാടികളിൽ ഫ്രാൻസിലും സ്ലോവാക്യയിലുമായി പ്രധാനമന്ത്രി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച നൂതന സംരംഭങ്ങൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ശ്രീ മോദി സ്ലോവാക്യ സന്ദർശിക്കും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18 പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായി വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ നയിക്കുന്ന വികസനത്തിനായാണ് NDA സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശം, സെമി കണ്ടക്ടറുകൾ തുടങ്ങി

0: വിവിധ മേഖലകളിൽ ഇന്ത്യയിലെ യുവാക്കൾ വ്യക്തിമുദ്ര പതിപ്പിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേറ്റു. ഒമാൻ തീരത്തിന് സമീപം ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിലെ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിന്റെ ക്യാപ്റ്റനുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന നീക്കത്തിൽ നിന്ന് പിന്മാറിയാൽ ഇറാനുമായി സിവിൽ ആണവ പദ്ധതിയിൽ എത്തിച്ചേരാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവോർജ്ജ മേഖലയെ ഇല്ലാതാക്കുകയല്ല, ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അമേരിക്കയുമായി സമാധാന കരാറിൽ ഒപ്പുവെക്കില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ കരാറിനെ അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാദിച്ചു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO. ചരിത്ര നേട്ടത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഈ വിജയത്തോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഭീഷണികളെ നേരിടാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി AP അനിൽകുമാർ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം വിദഗ്ധ പരിശോധനയ്ക്കായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്ന് ശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. നിലവിൽ 44 പേരാണ് വയനാട്ടിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാർത്തിക ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് വെസ്റ്റ് നൈൽ പനിയും സ്ഥിരീകരിച്ചു. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 വിമാനം ഇന്ന് രാവിലെ അസമിലെ ജോർഹട്ട് വ്യോമസേനാ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ടു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗാ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കാനായാണ് ഇന്ത്യൻ വ്യോമസേന എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിലും സേനയുടെ സമാനമായ പ്രവർത്തനങ്ങളാണ് രാജ്യം കണ്ടതെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
2: ഇന്ത്യൻ എയർഫോഴ്സ് ഹമേശാ ഭാരത് കി ഢാൽ ഓർ ഭാരത് കി തൽവാർ ബൻകർ റഹി ഹൈ. ഹാലി മേ ഓപ്പറേഷൻ സിന്ദൂർ മേ ഭീ ഹമ്നെ യഹി ഭാവന ആപ് സബ്കെ അന്ദർ ദേഖി ഹൈ. യദി ഹം ഉതനാ ബഡാ ഓപ്പറേഷൻ സഫലതാപൂർവക് അഞ്ജാം ദേ പായേ തോ ഉസ്കെ പീച്ചേ ഹമാരെ ഇൻഡിജിനസ് പ്ലേറ്റ്ഫാർമ് കെ സാത് സാത് ഹമാരി എയർഫോഴ്സ് കെ ട്രെയിൻ കറേജിയസ് ഓർ ഡിസിപ്ലിൻഡ് ഓഫീസർസ് കാ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ ഥാ.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു.

0: മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾ ലക്നൌവിലും ചെന്നൈയിലുമായാണ് നടക്കുക. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള കേസുകളുടെ എണ്ണം 689 ഉയർന്നു. 139 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കുറവ്, പരിമിതമായ ചികിത്സാ ശേഷി, ഫണ്ടിംഗിന്റെ അഭാവം എന്നിവ ആശങ്ക ഉയർത്തുന്നതായി അധികൃതർ അറിയിച്ചു. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യ ന്യായീകരിച്ച് ഫിൻലൻഡ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണൻ. പാശ്ചാത്യ വില പരിധിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നടപടിയെന്ന് അവർ വിശദീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനൊപ്പം ഫിൻലാൻഡിൽ ഒരു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിക്കും. പശ്ചിമബംഗാളിലെ മുനിസിപ്പാലിറ്റി നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 7 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ടിഎംസി എംഎൽഎയും മുൻമന്ത്രിയുമായ മദൻ മിത്രയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സമയം 15 ദീർഘിപ്പിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതോടെ പരീക്ഷാ സമയം 180 നിന്നും 195 ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഖല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: കണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90

ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷ ശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555 8785.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: ധോണി ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിലൊന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠന പരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-93.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: അയ്യോ.
1: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്. റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: നമസ്കാരം. റേഡിയോ സാന്ദ്രം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ അനുവേട്ട, വെൽക്കം ബാക്ക്.
1: നമസ്കാരം.
0: അപ്പൊ അനുവേട്ട, ഇന്ന് നമുക്ക് പുതിയ കുറച്ച് ലോഞ്ചസ് ആക്ച്വലി ഈ എപ്പിസോഡിൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ശ്രോതാക്കള് പലരും പല ഡൗട്ട്സ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് അടുത്ത എപ്പിസോഡിലായിട്ടൊക്കെ പറയാൻ ഡിസ്കസ് ചെയ്യാൻ അതിനെ പറ്റി. അപ്പോ ശ്രോതാക്കളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ അനുവേട്ട, ഇന്ന് നമുക്ക് പുതിയ ലോഞ്ചിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ വന്നിരിക്കുന്ന ഒരു ന്യൂസ് ആണ് സാംസങ്ങിന്റെ ഡിഫോൾട്ട് 8.
1: അതെ,
0: 8ഉം 8 അൾട്രയും. അതിന്റെ കുറച്ച് ലീക്സ് വന്നിട്ടുള്ളതായിട്ട് അറിയുന്നുണ്ട്. അതിന്റെ ഡിസൈൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ സ്പെക്കോ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമോ?
1: സ്പെക്കിന്റെ ഡീറ്റെയിൽസ് അല്ല, ശരിക്കും ഇത് വന്നേക്കുന്ന അതിന്റെ ഡിസൈനെ കുറിച്ചുള്ളതാണ്. കാരണം ഓൾറെഡി അതിന്റെ ഡമി മോഡൽസ് പുറത്തു വന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.
0: ശരി,
1: അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഡിസൈൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ലീക്സുകളാണ്.
0: ഓക്കെ, അത് എങ്ങനെയാണ്, നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ലീക്സ് ആണോ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം ഡമീസ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജെന്യൂൻ ആയിട്ടുള്ള സാധനങ്ങളാണ്. അവർ കമ്പനി ഫോൺ ഇറക്കുന്നതിന് മുമ്പേ അവരുടെ വെൻഡേഴ്സിന് അവരുടെ റീറ്റെയിലേഴ്സിന് എല്ലാം ഈ ഡമി ഫോൺസ് അയച്ചു കൊടുക്കും.
0: ശരി ശരി.
1: അപ്പൊ കാരണം ആൾക്കാർക്ക് അതിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ടച്ച് ആൻഡ് ഫീൽ കിട്ടാൻ വേണ്ടി. അപ്പൊ അതിന്റെ അകത്തുനിന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഇത് ശരിക്കും നമ്മളുടെ ലോഞ്ച് എന്ന് പറയുന്നത് ജൂലൈ 22 ലണ്ടനിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിന് മുമ്പേ ഉള്ള ഫൈനൽ സ്റ്റേജിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പ്രൊഡക്ഷൻ ഫൈനൽ സ്റ്റേജിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഡമ്മീസ് എല്ലാം വന്നു തുടങ്ങുന്നത്. അപ്പൊ അതിനകത്ത് പറയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ Z Fold 8 Z Fold 8 അൾട്രയ്ക്കും വന്നേക്കുന്ന ഡിസൈൻ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം കാര്യപ്രസക്തമായ ഡിസൈൻ ചേഞ്ച് വന്നേക്കുന്നത് Z Fold 8 ആണ്. കാരണം അത് കുറച്ചും കൂടെ ചെറുതായി, അത് ലെങ്ത് വൈസ് കുറച്ചും കൂടെ ചെറുതായിട്ട് വീതി കൂടിയിട്ടുണ്ട്. അപ്പൊ ആസ്പെക്ട് റേഷ്യോ കൂടിയിട്ടുണ്ടാവണം. അത് Z Fold 8 പക്ഷെ Z Fold 8 അൾട്ര നമ്മുടെ 7 അൾട്ര പോലെ തന്നെയാണ്, വലിയ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ക്യാമറയുടെ പൊസിഷൻ, അപ്പം ക്യാമറ ഐലൻഡ് മറ്റേ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് Z Fold 8. അതൊരു ക്യാപ്സൂൾ രൂപത്തിലാണ് വെച്ചേക്കുന്നത്. പക്ഷെ Z Fold 8 അൾട്രയ്ക്കകത്ത് അത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്.
0: അപ്പൊ
1: കാരണം അത് കുറച്ചും കൂടെ ഹൈ എൻഡ് ആയതുകൊണ്ട് അവർ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. പിന്നെ ഇതിന്റെ എല്ലാം ഒരേപോലെ തന്നെയാണ്, ക്യാപ്സൂൾ പിൽ ഷേപ്പിലാണ് ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ താഴെയാണ് LED ഫ്ലാഷ്.
0: നോർമലി ഉള്ള സാംസങ്ങിന്റെ ഇപ്പോഴത്തെ
1: അവരുടെ പുതിയ റീസൺ, അവരുടെ പുതിയ ഡിസൈൻ ചേഞ്ച്, ആ ഒരു ഡിസൈൻ പാറ്റേൺ അങ്ങനെയാണ്. എല്ലാ ഫോണുകൾക്കും അവർ ഒരു പിൽ ഷേപ്ഡ് ആണ് ക്യാമറ മോഡ്യൂൾ വെക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് Z Foldലും വന്നേക്കുന്നത്. പിന്നെ നമുക്ക് അറിയാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് ഒരു 201 gram ഒക്കെ ആയിട്ട് അവർ കുറച്ചിട്ടുണ്ട്.
0: Z Fold 7 നമുക്കറിയാം, ഒരുപാട് പ്രതീക്ഷയോടെ ആൾക്കാർ കാത്തിരുന്നിട്ട് ഫോൺ വന്നപ്പോഴത്തേക്ക് ഭയങ്കര നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. ക്രീസ് നന്നായിട്ട് കാണാൻ പറ്റുന്നു, പെർഫോമൻസ് പറ്റുന്നില്ല, മൊത്തത്തില് ആൾക്കാർക്ക് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഫോൾഡ് 7 ഇറങ്ങിയപ്പോൾ. അപ്പൊ അതെല്ലാം മാറ്റുന്ന രീതിയിലാണോ പുതിയ ഫോൾഡ് 8?
1: തീർച്ചയായിട്ടും. ക്രീസിനെ കുറിച്ച് നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, സാംസങ്ങിന്റെ എനിക്ക് തോന്നുന്നു ക്രീസ് ഇപ്പോഴും പ്രകടമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണ് Z Fold വരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഓപ്പോയും ഓവയൊക്കെ 3D printed ഹിഞ്ച് സിസ്റ്റം ഇറക്കുമ്പം ഇവർ എന്തുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. കാരണം ഇവരിപ്പോഴും മെക്കാനിക്കൽ ഹിഞ്ച് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു 4-5 മടക്ക് കഴിയുമ്പോൾ തന്നെ ക്രീസ്

0: ഇടവേ വരും.
1: അതെ അതെ അതെ.
0: ആദ്യത്തെ ഓപ്പണിംഗിൽ ചിലപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു നാലഞ്ച് തവണ നമ്മൾ ക്രീസ് രണ്ട്
1: പുതിയ ഡിസൈനിലും അത് തന്നെയാണ് വരുന്നത്.
0: ക്രീസിന്റെ ഐ മീൻ ഹിഞ്ചിന്റെ അകത്ത് ഒരു പ്രകടമായ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇനി ഫൈനൽ ഫോൺ വരുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അതിനെ കുറിച്ചുള്ള. പക്ഷെ അവരുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ 3D പ്രിന്റഡ് ഹിഞ്ച് സിസ്റ്റമിലേക്ക് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു അലോയ് ബേസ് ചെയ്തുകൊണ്ടുള്ള കുറെ കാര്യങ്ങൾ, അലോയും പ്ലാസ്റ്റിക്സും എല്ലാം കൂടെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ആ ഹിഞ്ചിന് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം നമുക്ക് ഡിസ്പ്ലേക്കകത്ത് ക്രീസ് എന്ന സാധനം കാണാനേ ഇല്ല. എത്ര നമ്മൾ ഓപ്പൺ ചെയ്താലും ക്ലോസ്
1: ചെയ്താലും
0: ബെറ്റർ ആണ്. അത് മാത്രമല്ല റീപ്ലേസ് ചെയ്യാൻ എളുപ്പമാണ് ആ ഹിഞ്ച് സിസ്റ്റം റീപ്ലേസ് ചെയ്യാൻ. കാരണം ഒരു മോഡ്യൂൾ ആയിട്ട് നമുക്ക് ഒരു അസംബ്ലി ആയിട്ട് മാറ്റിയിട്ട് നമുക്ക് പുതിയ സാധനം എടുത്ത് വെക്കാൻ പറ്റും.
1: പ്രൈസിംഗ് ഒക്കെ എങ്ങനെ വരുമായിരിക്കും? പ്രൊഡക്ഷൻ
0: കോസ്റ്റ് കുറവാണ്, ഓട്ടോമാറ്റിക്കലി കുറവാണ്. കാരണം ഹുവേയ്ക്ക് ശരിക്കും ഇവരുടെ പിന്നെ പ്രൈസിന്റെ ആ റേഞ്ചിൽ വരുന്നില്ല. ഇവരുടെ ടോപ്പ് എൻഡ് തന്നെ C4 ട്രൈക്കാൾ കുറവാണ്. ഓപ്പോയുടെ പിന്നെ ഫോൾഡും ഇവരെക്കാൾ വില കുറവാണ്.
1: പിന്നെ
0: സാംസങ്ങിന്റെ ബ്രാൻഡ് നെയിമിന് വേണ്ടി മാത്രമാണ് അവർ ആ പൈസ മേടിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്.
1: ശരി ശരി, ബ്രാൻഡ് നെയിമിന്റെ പേരിൽ പൈസ കൂട്ടിയാലും നമുക്ക് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അത്രയും മെച്ചപ്പെട്ടായിരുന്നുണ്ടെങ്കിൽ നല്ലതാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ ബാക്കി നമുക്ക് സ്പെക് ചിപ്സെറ്റിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Snapdragon 8 Elite Gen 5 ആണ് അത്. പക്ഷെ Snapdragon 9 വന്നിട്ടുണ്ട്, പക്ഷെ അതിലേക്ക് പോയിട്ടില്ല അവര്.
1: കാരണം
0: അതിന് മുമ്പ് തന്നെ പ്രൊഡക്ഷൻ തുടങ്ങിയത് കൊണ്ട് Snapdragon 8 Elite Gen 5 ആണ്.
1: ബാക്കി സ്പെക്കുകളും ക്യാമറയുടെ സ്പെക്കിനെ പറ്റിയും നമുക്ക് വലിയ ധാരണ ഇതുവരെ കിട്ടിയില്ല,
0: വന്നിട്ടില്ല വന്നിട്ടില്ല.
1: ശരി ശരി, ഓക്കേ.
0: അപ്പൊ അതൊക്കെ ഇനി നമുക്ക് അറിയാൻ വരുന്നതേ ഉള്ളൂ. ഫോൺ ലോഞ്ച് ആവുന്ന ഒരു മാസം കൊണ്ടുണ്ട് നമുക്ക്.
1: ശരി ശരി, ഓക്കേ.
0: അപ്പൊ അതിന് മുമ്പ് തന്നെ അതിന്റെ ബാക്കിയുള്ള സ്പെക്കും ബാക്കിയുള്ള ടീസേഴ്സും എല്ലാം ഉടനെ തന്നെ സാംസങ് പുറത്തിറക്കും എന്നുള്ളതാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്.
1: ഓക്കെ, അതായത് ഇപ്പോ ഈ ഡിസൈൻ ലീക്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന. ഏത് രീതിയിലായിരിക്കും ഡിസൈൻ വരുന്നത്, അതിന്റെ വിഡ്ത്തും കാര്യങ്ങളും വെയിറ്റും ഒക്കെയാണ് നമുക്ക്?
0: തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Z Fold 8 201 gram Z Fold 8 Ultra 210 gram അത് ക്യാമറ മോഡ്യൂളിന്റെയും ബാറ്ററിയുടെയും വ്യത്യാസമാണ് ചെറിയ വെയിറ്റിന്റെ വ്യത്യാസത്തിനകത്ത് വരുന്നത്. പിന്നെ ആസ്പെക്ട് റേഷ്യോ 4:3 ആണ് Z Fold 8, അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് 8 Ultra. പക്ഷെ ആ 4:3 എനിക്ക് തോന്നുന്നു നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയുന്നത് Z Fold 8 അകത്താണ്. കാരണം ചെറിയ ലെങ്തും വലിയ വീതി ആയതുകൊണ്ട് നമുക്ക് ആസ്പെക്ട് റേഷ്യോ പുറത്തുനിന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യും അത്. പക്ഷെ Z Fold 8 Ultra അത് അൾട്രയുടെ വലിയ വ്യത്യാസം നമുക്ക് മനസ്സിലാകത്തില്ല.
1: അപ്പൊ എന്റെ ഒരു സംശയം കൂടെ അനുപട്ടെ, ഇപ്പൊ മറ്റ് ബ്രാൻഡുകള് മറ്റേ 3D പ്രിന്റഡ് ഹിഞ്ചസ് മീൻസ് ക്രീസുകളും ഹിഞ്ചസും കൊണ്ടുവരുന്നു. അപ്പൊ ഈ പുതിയ ഫോൾഡ് 8 മെക്കാനിക്കൽ ആണെന്ന് ഉറപ്പാണോ, അതോ ഇനി ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് അതിന്റെ ഒരു?
0: അല്ല, നമുക്ക് കഴിഞ്ഞ ലീക്കുകൾ ഉണ്ടാകത്തെല്ലാം ഈ ഹിഞ്ച് സിസ്റ്റത്തിനെ കുറിച്ചുള്ള. ഇപ്പൊ ഫോൾഡ് വരുമ്പോഴെല്ലാം നമ്മള് മോട്ടറോളയുടെ ആണെങ്കിലും സാംസങ്ങിന്റെ ആണെങ്കിലും ഹുവേയുടെ ആണെങ്കിലും ഓപ്പോയുടെ
1: ആദ്യം സംസാരിക്കുന്ന ഹിഞ്ചിനെ
0: കുറിച്ചാണ്. കാരണം ക്രീസ് ആണ് മെയിൻ പ്രശ്നം.
1: അതെ അതെ.
0: അപ്പൊ ഇതൊക്കെ നേരത്തെ വന്നിട്ടുള്ളതാണ്. അപ്പൊ അവർ ഓൾറെഡി പ്രൊഡക്ഷന്റെ അകത്ത് തന്നെ പഴയ മെക്കാനിക്കൽ ഹിഞ്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ലീക്സ് 2-3 leaks വന്നിട്ടുണ്ട്
1: ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്.
0: അപ്പൊ അതിന്റെ അകത്ത് സാംസങ് പിന്നെ വ്യത്യസ്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ആ ഹിഞ്ച് സിസ്റ്റം തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നതാണ്. കാരണം എനിക്ക് തോന്നുന്നു അവരുടെ പ്രൊഡക്ഷൻ ഓൾറെഡി അവർ അടുത്ത ഒരു 2 മോഡലുകളിലേക്ക് ആ സെയിം ഹിഞ്ച് സിസ്റ്റം തന്നെ യൂസ് ചെയ്യാനുള്ള പ്ലാനിലായിരിക്കും അവർ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് കാരണം അത് ചേഞ്ച്
1: ചെയ്യാനുള്ള
0: ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഓൾറെഡി ഇപ്പൊ നമുക്ക് ചിപ്പിന്റെ ഒക്കെ ഷോർട്ടേജും അതിന്റെ പ്രൈസ് പോയിന്റ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ അകത്ത് അവർ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുത്താതായിരിക്കും അത് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഹ്യൂജ് കോസ്റ്റ് അതിന്റെ അകത്ത് വരികയും അൾട്ടിമേറ്റ്ലി കസ്റ്റമറിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഫോണിന്റെ വില ഭയങ്കരമായിട്ട് കൂടുകയും
1: ചെയ്യും.
0: അത് ഒഴിവാക്കാൻ വേണ്ടിട്ടായിരിക്കണം. പക്ഷെ എങ്കിലും നമ്മൾ കൊടുക്കുന്ന കാശിന് അത് വില അവര്
1: ഫോൾഡ് ഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നിലവിൽ എല്ലാ ഫോണുകളിലും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ തുറക്കുന്ന ടൈമിൽ ക്രീസ് കാണാതിരിക്കുക, അതാണ് അതിനകത്ത് ചലഞ്ച്. ബാക്കി പെർഫോമൻസും കാര്യങ്ങളും എല്ലാം എല്ലാ ഫോണിലും ഓൾറെഡി പ്രൂവ് ചെയ്ത് നിൽക്കുന്നതാണ്, ക്യാമറയുടെ കാര്യം എല്ലാം പ്രൂവ് ചെയ്ത് നിൽക്കുന്നതാണ്. ഫോൾഡ് ഫോണിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് ക്രീസ് ഇല്ലാതാക്കുക
0: എന്നുള്ളതാണ്.
1: അപ്പൊ സാംസങ്ങിനെ പോലെ ഇത്ര വലിയൊരു ബ്രാൻഡ് ബാക്കിയുള്ള ബ്രാൻഡുകൾ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യാതിരിക്കുന്നതിനകത്ത് എല്ലാവർക്കും
0: അതൊരു വിഷമമാണ്. ശരിക്കും നല്ലത്, കാരണം വില കൊടുക്കുന്നതിന് നമുക്ക് ആ വാല്യൂ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പൈസ കൊടുക്കുന്നതിന്റെ അകത്ത് നമുക്ക് ആ വാല്യൂ, കാരണം ഇറ്റ് ഷുഡ് വർത്ത് എവറി പെന്നി അതാണ്. പക്ഷെ നമുക്ക് ഇപ്പം ഹുവേ ശരിക്കും ഒരു ടാബ്ലറ്റ് ഫീൽ ആണ് നമുക്ക് കിട്ടുന്നത്. ഹുവേയുടെ ഫോൾഡ് എടുക്കുമ്പോൾ ഓപ്പോയുടെ ഫോൾഡ് എടുക്കുമ്പോൾ അതേ ഒരു ടാബ്ലറ്റ് ഫീൽ ആണ്
1: കിട്ടുന്നത്.
0: നമ്മൾ ശരിക്കും അതെടുത്ത് നോക്കുമ്പോൾ ഒരു ടാബ്ലറ്റിൽ നോക്കുന്ന പോലെ തന്നെയാണ്. കാരണം അതിന്റെ നമുക്ക് ക്രീസ് കാണാൻ പറ്റുന്നില്ല, അതിന്റെ സ്ക്രീനിന്റെ ക്വാളിറ്റി അതെല്ലാം. പക്ഷെ സാംസങ്ങിന്റെ നേരെ തിരിച്ച് എപ്പോഴും ഒരു 5 fold കഴിയുമ്പോൾ തന്നെ
1: നടുക്കൊരു വരെ വന്നിട്ട് കുഴി പോലെ. അപ്പോ അതാണ് Z Fold 8 ന്റെയും Z Fold 8 ഡേറ്റ് അൾട്രയുടെയും ഡീറ്റെയിൽസ് നമുക്ക് അല്ലെങ്കിൽ ലീക്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ക്രീസ് ഇപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഫോൾഡ് സെവൻ ഓൾറെഡി ഒരു പരാജയം പോലായിരുന്നു സാംസങ്ങിന്റെ. ഈ ഫോൾഡ് എയ്റ്റിനെ ഏത് രീതിയിലായിരിക്കും സാംസങ് മാർക്കറ്റ് എത്തിക്കാൻ പോകുന്നത്, ഏത് രീതിയിലാണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക്
0: കണ്ടുതന്നറിയണം.
1: അപ്പോൾ അതാണ് ഫോൾഡ് എയ്റ്റിന്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് വരുന്ന ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ, ഒരു ന്യൂസ് എന്ന് വെച്ചാൽ ഐഫോൺ 18 പ്രോയുടെ ഒരു ലീക്ക് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാനും വേണ്ട. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: വിശേഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
2: തിരികെ എത്താൻ ടെക് മേറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്തനം 90.4 FM. ഐഫോൺ 18 പറ്റി നമ്മൾ കഴിഞ്ഞ കുറെ എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ പ്രാവശ്യം എന്തൊക്കെയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നോർമലി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഞാനൊന്നുകൂടെ ഓർത്തെടുക്കുവാണ്, അതായത് പ്രോയും പ്രോമാക്സ് മോഡലും പിന്നെ മേ ബി ഫോൾഡ് മോഡലും ആയിരിക്കും ഇപ്പോൾ ഈ സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നോർമൽ മോഡൽസ് മിക്കവാറും നെക്സ്റ്റ് ഇയർ ഫെബ്രുവരി മാർച്ച് ആ ടൈമിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അല്ലേ. അതൊരു ഇനി അങ്ങോട്ട് ഐഫോണിന്റെ ലോഞ്ചിങ് ഷെഡ്യൂൾ എല്ലാം ആ ഒരു രീതിയിലായിരിക്കും എന്നാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പോകുന്നതാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പുതിയ പ്രോ സീരീസ് മോഡലിനകത്ത് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. മെയിൻലി ആയിട്ട് 2 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് വരുന്നത്. അത് ഏറ്റവും വലിയൊരു അപ്ഗ്രേഡുകൾ ഒന്നാണ്. അതെ. അപ്പോ എന്തൊക്കെയാണ് പുതിയ ഐഫോൺ 18 പ്രോയും 18 പ്രോ മാക്സിമായിട്ട് വരുമ്പോഴത്തേക്ക്?
3: അല്ല, ഇപ്പൊ നമുക്ക് വന്നേക്കുന്ന പിന്നെ ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയെ കുറിച്ച് മാത്രമുള്ള ഒരു ലീക്കാണ്. അതിന്റെ അകത്ത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ ഒരു പക്ഷേ രണ്ട് രീതിയിലായിരിക്കും പല റീജിയനുകളിൽ, അതായത് പല രാജ്യങ്ങളിൽ പല ടൈപ്പ് ആയിട്ട്

0: രണ്ട് ടൈപ്പായിട്ടുള്ള ബാറ്ററികളായിരിക്കും ഇറക്കുന്നത്. അത് ആ രണ്ട് ബാറ്ററി ഇറക്കാനുള്ള അവരുടെ ചിന്ത പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ, ചില സ്ഥലങ്ങളിൽ ഇ സിം മാത്രമുള്ള ഫോണുകളായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ യൂറോപ്പിൽ അവിടെ ഇ സിം മാത്രമേ കാണുള്ളൂ, ഫിസിക്കൽ സിം ഉണ്ടാകത്തില്ല. അപ്പൊ ആ ഇ സിം വേണ്ട രാജ്യങ്ങളിലെ ഫോണുകളുടെ ബാറ്ററി കപ്പാസിറ്റി ശരിക്കും കൂടുതൽ തന്നെ ആയിരിക്കും. കാരണം കൂടുതൽ ബാറ്ററി ചാർജ് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇ സിം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഫിസിക്കൽ സിം വേണ്ടെടുത്തെല്ലാം ബാറ്ററി കുറഞ്ഞ ഒരു
1: സംശയം പോലെ ഞാൻ ചോദിക്കുകയാണ്,
0: തീർച്ചയായിട്ടും. കാരണം ഈസിം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫിസിക്കൽ സിം അല്ല, അത് നമ്മുടെ ഫോണിൽ തന്നെ ഉള്ള ഒരു ഹാർഡ്വെയർ നമുക്ക് സിമ്മിന്റെ ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു റിസോഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററി കൂടുതൽ ചിലവാകുന്നതാണ്. നേരെ മറിച്ച് ഫിസിക്കൽ സിം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് മേജർ ചങ്ക് ഓഫ് പ്രോസസ്, അതായത് സിഗ്നൽ പ്രോസസിംഗ് എല്ലാം ഈ സിം എന്ന് പറഞ്ഞ മോഡ്യൂളിനകത്താണ് നടക്കുന്നത്. അപ്പൊ അതിന് കുറച്ച് ബാറ്ററി മതി, കാരണം അത് പവർ ചെയ്യാനുള്ള ബാറ്ററി, ആ മോഡ്യൂളിനെ പവർ ചെയ്യാനുള്ള ബാറ്ററി കപ്പാസിറ്റി മാത്രം മതി. മറ്റേത് സിഗ്നൽ പ്രോസസിംഗ് തൊട്ട് അതിന്റെ സിഗ്നൽ റിസപ്ഷനും എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത് ആ ബോർഡിന്റെ അകത്ത് തന്നെ ഉള്ള എൻഗ്രേവ്ഡ് ആയിട്ടുള്ള ഒരു ഒരു റിസോഴ്സ് ആണ്. അപ്പൊ അതിന് ബാറ്ററി ശരിക്കും കുറച്ചും കൂടെ കൂടുതൽ ഫിസിക്കൽ സിമ്മിനേക്കാൾ കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ നമുക്കിപ്പം അതിന്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ സിം ഉള്ള ഫോണുകൾക്ക് 4056 mAh ബാറ്ററിയും ഇ സിം വരുന്നതിന് കുറച്ചും കൂടെ വലുതായിട്ടുള്ള 4288 mAh ബാറ്ററി ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ അതില് പിന്നെ അതിൽ തന്നെ ശരിക്കും ഇ സിം ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ എനിക്ക് തോന്നുന്നു ഇ സിമും ഫിസിക്കൽ സിമും കൂടെ ഉള്ള മോഡൽസ് ആണ്.
1: അതെ,
0: അപ്പൊ അതിന്റെ ബാറ്ററി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് അറിവായിട്ടില്ല. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള, അതോ ഇനി ഇന്ത്യയിൽ ഫിസിക്കൽ സിം ഉള്ളത് മാത്രമേ വരുള്ളൂ എന്നും അറിയില്ല. കാരണം പ്രൊഡക്ഷൻ ലൈൻ അവരുടെ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി നമുക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഇപ്പം ഐഫോൺ 18 കുറിച്ച് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്കൊരു റീക്യാപ്പിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും റൂമേഡ് ആയിട്ടുള്ള പുതിയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 nanometer നമ്മൾ ചെയ്തേക്കുന്ന ആപ്പിൾ ചെയ്തേക്കുന്ന പുതിയ ചിപ്സെറ്റ് ആണ്, അത് A20 ചിപ്പ് എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ 15% ഫാസ്റ്ററും ഏകദേശം 30% എഫിഷ്യൻസി ഉണ്ട് A90 നേക്കാൾ. പിന്നെ ലോങ്ങർ ബാറ്ററി ലൈഫ് ഉണ്ട്. പിന്നെ ഒരു പുതിയ ചെറിയ റെഡ് എന്ന് പറഞ്ഞൊരു കളർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡൈനാമിക് ഐലൻഡ് ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഹോൾ പഞ്ച് ഡിസ്പ്ലേ. നമുക്ക് ആദ്യമേ കിട്ടിയ റൂമേഴ്സിന്റെ അകത്ത് ഹോൾ പഞ്ച് ഡൈനാമിക് ഐലൻഡ് മൊത്തത്തിൽ മാറ്റിയിട്ട് ബാക്കി ആൻഡ്രോയിഡ് ഫോൺസിനെ പോലെ തന്നെ ഹോൾ പഞ്ച് ഡിസ്പ്ലേ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ലീക്സിന്റെ അകത്ത് അവർ പറയുന്നത് സൈസ് ചെറുതാക്കിയിട്ടുള്ള. പിന്നുള്ളത് മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വേരിയബിൾ അപ്പർച്ചർ ക്യാമറയാണ്. അപ്പൊ വേരിയബിൾ അപ്പർച്ചർ ക്യാമറയ്ക്ക് അകത്ത് നമുക്ക് ശരിക്കും ഒരു പ്രോ ഫോട്ടോഗ്രാഫറിന്, ശരിക്കും നല്ലൊരു ഫോട്ടോഗ്രാഫറിന് ഐഫോൺ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസ് എടുക്കാൻ സാധിക്കും കാരണം അതിന്റെ അകത്ത് നമുക്ക് മാനുവലായിട്ട് ഈ അപ്പർച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. അത് മാത്രമല്ല, നമുക്കിപ്പം ഒരു നോവിസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അമച്ചർ ആയിട്ടുള്ള ഒരാൾക്ക് തന്നെ, സാധാരണ ഒരു വ്യക്തിക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് ക്യാപ്ചറിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് പ്രോസസിംഗിന്റെ അകത്ത് ആ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഈ വേരിയബിൾ അപ്പർച്ചർ ക്യാമറയുടെ ഗുണം. പിന്നെ വേരിയബിൾ അപ്പർച്ചർ ക്യാമറയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ടെലി കൺവേർട്ടേഴ്സ് കൊണ്ടുവരുന്ന കാര്യത്തിലും ആപ്പിൾ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ ടെലി കൺവേർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ലെൻസിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറേ എൻഹാൻസ്മെന്റ്സ് ആണ്.
1: കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവാനാണെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ എല്ലാവരും കാണുന്നതാണ് വിവോയുടെ സീരീസിനകത്തും ഒപ്പോടെ ഫൈൻഡ് എക്സ് 9 സീരീസിനകത്തും എല്ലാം നമുക്ക് കാണാം, ഫോണിന്റെ ക്യാമറയ്ക്കകത്ത് തന്നെ വേറൊരു ഒരു സാധനം അറ്റാച്ച് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നത്.
0: ടെലിസ്കോപ്പിക് ലെൻസ് അറ്റാച്ച് ചെയ്യാൻ പറ്റും,
1: അതായത് ദൂരെയുള്ള സാധനങ്ങളെ കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ ടെലിഫോട്ടോ ലെൻസുകൾ അറ്റാച്ച് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫെസിലിറ്റി പുതിയ ഐഫോണിനകത്തും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്.
0: പ്രോ മോഡൽ, പ്രോ മോഡലിന്റെ അകത്ത് പ്രോയും പ്രോ മാക്സിന്റെ അകത്തും അവർക്ക് കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് നമുക്ക് കേട്ട് കേൾവി. അത് എത്രത്തോളം ഉണ്ടാകും, പക്ഷെ അതിന്റെ അകത്ത് അത് കോസ്റ്റ് ഓഫ് ലൈറ്റ് വരും അതിന്റെ അകത്ത്. കാരണം ലൈറ്റിന്റെ അകത്ത് കുറെ കോംപ്രമൈസസ് നമ്മൾ ചെയ്യേണ്ടി വരും, എങ്കിൽ പോലും ആപ്പിൾ അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റൂമേഴ്സ്. പിന്നുള്ള ഒരു ചേഞ്ച് ആണ് C2 മോഡൽ എന്ന് പറയുന്നത്. C2 മോഡൽ അവരുടെ ലേറ്റസ്റ്റ് ടൈപ്പ് ഓഫ് മോഡൽസ് ആണ്. ആ മോഡത്തിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും ഈവൻ നോൺ ടെറസ്ട്രിയൽ, അതായത് നോർമൽ ആയിട്ടുള്ള കൺവെൻഷണൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നതിന് പകരം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കുറെ ഫീച്ചേഴ്സ് ഈ C2 മോഡലിന്റെ അകത്ത് അവർ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സോഫ്റ്റ്വെയർ ആയിട്ട് പുതിയ ഇപ്പം നമുക്ക് June 8 WWDC നടക്കുകയാണ് ആപ്പിളിന്റെ, അതിനകത്ത് iOS 27 ലോഞ്ച് എല്ലാം ഉണ്ടാവും. അതിന്റെ അകത്ത് തന്നെ ഈ ഫീച്ചേഴ്സ്, ഈ പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ വേണ്ട ഫീച്ചേഴ്സ് എല്ലാം iOS 27 അകത്ത് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതും ഈ C2 മോഡോ ആയിട്ട് എങ്ങനെ പ്രവർത്തിച്ച ഒരു സിംഗിൾ എത്തുമ്പോൾ എത്രത്തോളം ഫീച്ചേഴ്സ് നമുക്ക് അതിന്റെ എനേബിൾഡ് ആവും എന്നുള്ളത് നമ്മൾ ഫോൺ വന്നതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും. സെപ്റ്റംബർ വരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. അപ്പൊ വലിയ കുറെ മാറ്റങ്ങളുമായിട്ടാണ്
1: ഐഫോൺ
0: വരാൻ പോകുന്നത്. പക്ഷേ ഇതിനകത്ത് എല്ലാം നമുക്ക് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം പ്രൈസ് പ്രൈസ് പോയിന്റ് ആണ്.

0: നമുക്കറിയാം ഓൾറെഡി ഫോണുകളുടെ എല്ലാം പ്രൈസ് ഭയങ്കര കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഭയങ്കരമായിട്ട് ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ ഫോണിന്റെ വില മാറിക്കൊണ്ടിരിക്കും.
1: അതെ അതെ അതെ അതെ. അപ്പം അതാണ് ഒരു നമുക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക. പിന്നെ സൈസിങ്ങിന്റെ കാര്യത്തിലാത്ത നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ 17നേക്കാൾ കുറച്ചുകൂടി തിക്കറാണ്. ഇപ്പം പ്രോമാക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 18 Pro Max എന്ന് പറയുന്നത് 8.8 mm തിക്നെസ് ഉണ്ട്. പക്ഷെ മറ്റേത് 8.75 ഉള്ളായിരുന്നു കഴിഞ്ഞ ഐഫോൺ 17ന്റെ അകത്ത്. പ്രോമാക്സിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 8.75 ആയിരുന്നു. പിന്നെ ആ ഒരു തിക്നെസ് കൊണ്ട് തന്നെ ശരിക്കും ഒരു വെയിറ്റിന്റെ അകത്തും വ്യത്യാസം വന്നിട്ടുണ്ട്. ഐഫോൺ 17 ശരിക്കും 233 gram വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 18 ശരിക്കും 240 gram വെയിറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. കുറച്ചുകൂടെ തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, അവര് നമ്മളിപ്പം കളറിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ കളറിന്റെ കാര്യത്തിന്റെ അകത്ത് അവര് നോർമലി നമുക്ക് കാണാൻ കഴിയും ഐഫോൺ 17 ഒരു 2-tone കളർ വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി, അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിട്ട് അവർ ഗ്ലാസ് ബാക്കിലത്തെ ഗ്ലാസിന്റെ തിക്നെസ് അവർ കുറെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യൂണിഫോം കളറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് പിന്നെ ഈ ചെറിയ റെഡ് എന്ന് പറയുന്ന ഒരു പുതിയ കളറാണ്. അപ്പൊ അത് എത്രത്തോളം കാണാൻ എത്രത്തോളം ചന്ത ഉണ്ടായിരിക്കും എന്നുള്ളത് ഫോൺ കൈ കിട്ടിയതിന് ശേഷം നമുക്ക് അറിയാൻ
0: പറ്റുള്ളൂ.
1: അതെ, ഓരോ തവണയും അവർ ഐഫോൺ ഒരു പുതിയ കളർ ആയത്, ഇത്തവണ ഓറഞ്ച് ആയിരുന്നു. പിന്നെ ഇത്തവണ അവര് സ്ക്രാച്ച് പ്രൂഫ് ആക്കാൻ വേണ്ടി അനോഡൈസ്ഡ് അലൂമിനിയം തന്നെ ഗാലനൈസ് ചെയ്ത്, എത്രയോ ടൈംസ് ഗാലനൈസ് ചെയ്തിട്ടൊക്കെ വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഫോൺ വന്നതിന് ശേഷം നമുക്ക് അതിന്റെ റിവ്യൂസ് ഇത്രയൊക്കെയാണ് നമുക്ക് ഐഫോൺ 18 കുറിച്ച് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഈ ബാറ്ററിയുടെ കേസാണ് നമുക്കറിയാം. പിന്നെ ഫോൾഡിന്റെ, ആപ്പിൾ ഫോൾഡിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, കുറച്ച് ലീക്സ് ഉണ്ടായിരുന്നു നമ്മൾ പറയുണ്ടായി. പക്ഷെ എന്നാലും ഇത് പുതിയ ലീക്സ് ഒന്നും അതിനെ കുറിച്ച് അറിവായിട്ടല്ല. കാരണം iOS-ന്റെ അകത്ത് അതെല്ലാം ഇന്റഗ്രേറ്റഡ് ആയിരിക്കും. ഈവൻ ഐപാഡ് OS വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്തൊക്കെ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ June 8 വരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു.
0: ഓക്കെ, ഉറപ്പായിട്ടും നമുക്ക് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത എപ്പിസോഡിനായിട്ട് ഉറപ്പായിട്ട് ഇത് പറയുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് ഐഫോൺ 18 Pro എന്റെ ലീക്സിനെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ മാറ്റങ്ങളോട് കൂടിയായിരിക്കും പുതിയ ഐഫോൺ 18 എത്താൻ പോകുന്നത്.
1: തീർച്ചയായിട്ടും
0: എന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വന്നിരിക്കുന്ന മറ്റൊരു ന്യൂസ് എന്ന് വെച്ചാൽ, നമ്മള് സാംസങ് ഫോൾഡിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പൊ അതുമായിട്ടൊക്കെ തന്നെ മത്സരിക്കുന്ന, അല്ലെങ്കിൽ എന്റെ ഒരു വിലയിരുത്തൽ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോണുകളാണ് ഒപ്പോയുടെയും വിവോയുടെയൊക്കെ ഫോൾഡ് ഫോണുകൾ. അപ്പൊ അതിനകത്ത് വിവോയുടെ X Fold 6 ലോഞ്ച് വന്നിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഇന്നിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM.

0: തിരികെ എത്താൻ ടെക് വെയ്റ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ ചന്ദ്രൻ 90.4 FM. വിവോയുടെ എക്സ് ഫോൾഡ് 6 അനുവിടെ അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അടുത്ത ഒരു അപ്ഡേറ്റ്സ് ലീക്ക് എന്ന് പറയുന്നത്. അപ്പോ എക്സ് ഫോൾഡ് ഫോണുകള് അല്ലെങ്കിൽ ഒപ്പോടെ ഫോണുകള് ഇതെല്ലാം ബിക്കോസ് പേഴ്സണലി, അപ്പൊ ഞാനൊരിക്കലും സാംസങ്ങിനെ താഴ്ത്തി പറയുന്നില്ല, പക്ഷെ നമ്മള് ഇപ്പൊ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് വാല്യൂ ഫോർ മണി എന്നുള്ളൊരു, കാരണം എന്തായാലും ഈ സാംസങ്ങിന്റെ ഫോൺ ആണെങ്കിലും വിവോയുടെ ആണെങ്കിലും ഒപ്പോടെ ആണെങ്കിലും ഫോൾഡ് ഫോണുകൾക്കെല്ലാം കമ്പാരിറ്റീവ്ലി നല്ല പ്രൈസിംഗിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് അല്ലെ സ്പെൻഡ് ചെയ്യുന്ന പൈസക്ക് ഫീച്ചേഴ്സ് വൈസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒപ്പോടെയും വിവോയൊക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: തീർച്ചയായിട്ടും ക്വാളിറ്റി വൈസ് നമ്മൾ നോക്കിയാൽ പോലും എനിക്ക് തോന്നുന്നു വിവോയും ഓപ്പോയും വോവയാണ് സാംസങ്ങിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത്.
0: അതെ അതെ,
1: റീസന്റ് കേസിൽ മാത്രമല്ല ടോട്ടൽ കമ്പോണൻസിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കിയാൽ, കാരണം സാംസങ്ങിന് ഒരുപാട് ഇഷ്യൂസ്, ഫോൾഡിന് ഒരുപാട് ഇഷ്യൂസ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ ഓപ്പോയുടെയോ അല്ലെങ്കിൽ വിവോയുടെയോ അല്ലെങ്കിൽ വോവയുടെയോ നമ്മൾ ഗ്ലോബലി എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് പ്രശ്നങ്ങൾ കാണുന്നു, അതായത് സർവീസ് ഇഷ്യൂസ് വരുന്നത് വളരെ കുറച്ചാണ്.
0: സർവീസ് ഒക്കെ ഭയങ്കര ബെറ്റർ ആണ് വിവോയുടെ ഒക്കെ, വിവോയുടെ ഒപ്പോടെ ഒക്കെ ഇന്ത്യയിൽ കമ്പയർ ചെയ്യാം, കാരണം വിവോയുടെ നമുക്ക് ഇവിടെ ഇല്ലെന്നെങ്കിലും പറയാം.
1: അല്ല, സർവീസ് ഇഷ്യൂസ് തന്നെ വളരെ കുറവാണ്, ഫോണുകൾക്ക് സർവീസ് ഇഷ്യൂസ് വളരെ കുറവാണ്. ബാറ്ററി ലൈഫ് ബാക്കി സാംസങ്ങിനേക്കാൾ ഭയങ്കരമായ കൂടുതലാണ്. പെർഫോമൻസ് സാംസങ്ങിനേക്കാൾ ഒരു ഒട്ടുമിക്കവാറും മുകളിലാണ് വോവയും. വോവയെ ശരിക്കും അവരുടെ ചിപ്പാണ് യൂസ് ചെയ്യുന്നത്, അവരുടെ
0: ചിപ്പുകളായിട്ട്
1: ചിപ്പ്. അപ്പൊ അത് എന്തുകൊണ്ടും, അതുകൊണ്ട് ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മളങ്ങനെ ഒരു ബയാസ്ഡായിട്ട് പറയുന്നതല്ല,
0: പക്ഷെ
1: എങ്കിൽ പോലും നമ്മൾ 1 ലക്ഷം രൂപയെ കൂടുതലും സ്പെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക്.
0: പലപ്പോഴും ഞാനിപ്പോ ഫോണുകളുടെ റിവ്യൂ പറയുമ്പോഴത്തേക്കാണെങ്കിലും സാംസങ്ങിന് ഞാൻ എപ്പോഴും ഒരു രണ്ടാം ഇതിൽ നിന്ന് വെക്കാം, കാരണം അപ്പൊ തന്നെ ആൾക്കാർ പലപ്പോഴും ചോദിക്കുള്ളു അതൊരു ബയാസ്ഡ് ആയിട്ടുള്ള സംസാരമാണല്ലോ സാംസങ്ങിന്.
1: ഒരിക്കലും അല്ല, നമ്മൾ കൊടുക്കുന്ന കാശിന് നമുക്ക് തിരിച്ച് ആ ഒരു റിട്ടേൺ കിട്ടണം. അപ്പൊ അത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ഒരു ഫോണിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ അത് തന്നെ ഒരു ഡെഡ് മണിയാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ 1 ലക്ഷം രൂപ നമ്മൾ ഒരു ഫോണിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഓരോ രൂപയ്ക്കും നമുക്ക് തിരിച്ച് റിട്ടേൺസ് കിട്ടേണ്ടതാണ്. കാരണം ഇതിനൊക്കെ നമ്മൾ ഡിപ്രിസിയേഷൻ ഭയങ്കര കൂടുതലാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം നമുക്ക് അതിൻ്റെ അകത്തുനിന്നുള്ള എഫിഷ്യൻസിയും പവറും അത് അതേപോലെ കിട്ടേണ്ടതാണ്. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അതേപോലെ കിട്ടേണ്ട, ആ പ്രീമിയം ക്വാളിറ്റിക്കാണ് നമ്മൾ ആ പൈസ കൊടുക്കുന്നത്. പക്ഷെ സാംസങ് എന്തുകൊണ്ടോ കുറച്ച് നാളായിട്ട് ആ ഒരു പ്രീമിയം ഫിനിഷ് നമുക്ക് തരുന്നില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. അത് കമ്പനി എന്ന് മനസ്സിലാക്കുന്നു അന്നേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാംസങ്ങിനോട് നമുക്ക് ഈ ഒരു ഒരു ജനവികാരം മാറ്റിയെടുക്കാൻ
0: പറ്റുള്ളൂ.
1: തീർച്ചയായും
0: സാംസങ്ങിൽ ഇപ്പോഴും എനിക്ക് എന്നെ ഇംപ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഇന്റർഫേസ്, 1 UI എന്ന് പറയുന്ന ഇന്റർഫേസ് ഒബ്വിയസ്ലി ഒരു അടിപൊളി സംഭവം തന്നെയാണ് ബാക്കി ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. അതൊഴിച്ചാൽ സാംസങ് ഫോണിന് ഒരു രീതിയിലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതി.
1: പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ അകത്ത് ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്, കാരണം കളർ ഓഎസും പിന്നെ
0: ഒറിജിനൽ
1: ഓഎസും ഒക്കെ ശരിക്കും ആപ്പിളിന്റെ iOS ആയിട്ട് കമ്പീറ്റ് ചെയ്തൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ആ ഇന്റർഫേസിൽ തന്നെയാണ് അവർ.
0: അപ്പൊ
1: അത്രയും സീംലെസ് ആയിട്ടാണ് ഇപ്പം ആ ഇന്റർഫേസസ് എല്ലാം വർക്ക് ചെയ്യുന്നത്.
0: അപ്പൊ
1: അങ്ങനെ നോക്കുമ്പോഴും സാംസങ് എനിക്ക് തോന്നുന്നു ഒരുപടി താഴെയാണ്. പിന്നെ ഈ ബ്ലോട്ടഡ് സോഫ്റ്റ്വെയർസ് സാംസങ് ഇപ്പൊ ഒരുപാട് ചെയ്യുന്നുണ്ട്, പണ്ടും ഇപ്പോഴും എല്ലാം അവർ ഒരേപോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ കാല പഴക്കം കൊണ്ട്, അതായത് നമ്മളൊരു 6 മാസമൊക്കെ നമ്മളൊരു ഫോൺ യൂസ് ചെയ്ത് കഴിയുമ്പോൾ, സാംസങ്ങിന്റെ ഫോൺ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പണ്ട് വിൻഡോസിൽ, ശ്രോതാക്കൾക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് എനിക്കറിയില്ല, പണ്ട് നമ്മൾ വിൻഡോസ് 98 ME ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടിരുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഒരു 6 മാസത്തെ യൂസ് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് സ്ലോ ആവും. എന്തുകൊണ്ടാണ് സ്ലോ ആവുന്ന വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ക്ലോക്ക്ഡ് ആവുന്നതാണ്. പിന്നെ ഓരോ തവണയും നമ്മൾ ഇരുന്നിട്ട് ഇതിന്റെ ക്യാഷ് ക്ലീൻ ചെയ്യാനും ആവശ്യമില്ലാത്ത ഫയൽസ് എടുത്ത് കളയാനും ഒക്കെ നമ്മൾ നിൽക്കേണ്ടതുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ 1+ 7 ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, അതിന് ആ പ്രശ്നമില്ല. കാരണം അത് ആ OS മികവാണ്. അത് കാരണം ക്യാഷ് ക്ലിയർ ചെയ്യാനും ക്യാഷ് മാനേജ് ചെയ്യാനും അതിന്റെ OS കഴിയുന്നത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം ഇല്ലാതാകുന്നത്. നത്തിങ്ങിന്റെ ഫോണുകൾക്ക് ആ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ്, ഇപ്പൊ ഗൂഗിളിന്റെ പിക്സൽ എടുത്താല് നമുക്ക് എത്ര നാൾ വേണേലും അത് യൂസ് ചെയ്യാം, സ്ലോ ആവുന്ന പ്രശ്നം, അങ്ങനെ ഒരു ഗുണമുണ്ട്.
0: അപ്പൊ
1: നമ്മൾ വിവോ പിന്നെ എക്സ്പോർട്ടിലേക്ക് വരുമ്പോൾ ഇപ്പൊ വന്നേക്കുന്ന ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ, അതും ഈ പറഞ്ഞ പോലെ ബാറ്ററിയായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്ക് അനുസരിച്ചിട്ടാണെങ്കിൽ ഇതിന്റെ ലോഞ്ച് ഡേറ്റ് ലേറ്റ് ജൂൺ ആണ്.
0: അല്ല,
1: ഗ്ലോബലി ആയിരിക്കണം, അഥവാ ചൈനയിൽ ലോഞ്ച് ചെയ്താൽ തന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള മാർക്കറ്റ്സ്, ഗ്ലോബൽ മാർക്കറ്റ്സ് അവർ ലോഞ്ച് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം അവർ X Fold 5 ലോഞ്ച് ചെയ്തതും ജൂൺ അവസാനമായിരുന്നു. അപ്പൊ ഇത്തവണയും ആ വിഭവം അങ്ങനെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. പിന്നെ ഇത് വലിയൊരു ഷിഫ്റ്റ് വന്നേക്കുന്നത് അവരുടെ ചിപ്സെറ്റിന്റെ അകത്താണ്. ഇതുവരെ അവർ അവരുടെ പ്രീമിയം ഹാൻഡ്സെറ്റുകളിലെല്ലാം കോൾകോമിന്റെ സ്നാപ് ഡ്രാഗൺ ചിപ്സെറ്റുകളായിരുന്നു യൂസ്
0: ചെയ്തോണ്ടിരുന്നത്.
1: അതിൽ നിന്ന് മാറിയിട്ട് അവരിപ്പോ മീഡിയടെക് ഡയമൻസിറ്റിയിലേക്ക് പോവുകയാണ്. പുതിയ ഫോൾഡ് 6 അവർ യൂസ് ചെയ്യുന്ന മീഡിയടെക് ഡയമൻസിറ്റി 9500 ചിപ്സെറ്റ് ആണ്.
0: നമ്മൾ നമ്മുടെ X300 വരുന്ന
1: സെയിം ചിപ്സെറ്റ് ആണ്. അപ്പൊ അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രകടമായ വ്യത്യാസം. പിന്നെ പുതിയ ആ ലീക്കിന്റെ അകത്ത് അവർ പറയുന്ന ഇവർ യൂസ് ചെയ്യുന്ന ബാറ്ററി ഒരു മാസീവ് 6900 mAh ബാറ്ററി ആണ്. അതൊരു ഡ്യുവൽ സെൽ ആർക്കിടെക്ചർ ആണ്. കുറച്ചും കൂടെ ടെക്നിക്കൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ BB88 ആൻഡ് BB89 എന്ന് പറയുന്ന ഒരു സിലിക്കൺ കാർബൺ ബാറ്ററി ആണ് അവർ യൂസ് ചെയ്യുന്നത്. അത് ഈ BB88 എന്ന ചെറിയ ചെറിയ ബാറ്ററിയും BB89 എന്ന് പറയുന്ന വലിയ ബാറ്ററിയാണ്. അതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ അകത്ത് 200 MP ഒരു ക്യാമറ സിസ്റ്റവും വരുന്നുണ്ട്. എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്സ്? ഇതിനെ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇവർ മീഡിയടെക് ഡയമൻസിറ്റിയിലേക്ക് പോയി? മീഡിയടെക് ഡയമൻസിറ്റിയുടെ പുതിയ ചിപ്സെറ്റിന് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി കോർ പെർഫോമൻസ് ഭയങ്കര അടിപൊളിയാണ്. ബാക്കിയുള്ള ഇപ്പൊ സ്നാപ് ഡ്രാഗണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൾട്ടി കോർ കുറച്ചും കൂടെ പെർഫോമൻസ് കുറച്ചും കൂടെ
0: കൊള്ളാം.
1: പക്ഷെ നമുക്ക് തിയറട്ടിക്കലി അങ്ങനെ പറയാമെങ്കിലും എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ മീഡിയടെക് ഡയമൻസിറ്റിയുടെ ചിപ്സെറ്റുകൾ സ്നാപ് ഡ്രാഗണേക്കാൾ വില കുറവാണ് ഇപ്പൊ. അപ്പൊ ആ കോസ്റ്റ് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അദ്ദേഹത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് അവിടെ അവർ സേവ് ചെയ്യുന്ന കോസ്റ്റ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ മെക്കാനിക്കൽ പാർട്സിന് വേണ്ടിയിട്ടും ക്യാമറയുടെ എൻഹാൻസ്മെന്റ്സിന് വേണ്ടിയിട്ടും ബാറ്ററിയുടെ എൻഹാൻസ്മെന്റ്സിന് വേണ്ടിയിട്ടും അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് അവർ കോൾകോമിലേക്ക് പോയിരുന്നുവെങ്കിൽ അവർ കൂടുതൽ കോസ്റ്റ് ചിപ്പിന് വേണ്ടിയിട്ട് മാത്രമേ അവർ സ്പെൻഡ് ചെയ്യേണ്ട വരും. കാരണം ചിപ്പിന് മാത്രമല്ല, സ്നാപ് ഡ്രാഗണിന്റെ ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ് ഡ്രാഗണിന്റെ കൂടെ വരുന്ന APU അതിന് കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ഇപ്പം നമുക്ക് AI ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിപ്പ് അത് കൂടുതലാണ്. പിന്നെ അത് അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കോസ്റ്റ് എന്ന് പറയുന്നത്. റാം സ്റ്റോറേജ് ഇതെല്ലാം ആ ചിപ്പുമായിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള റാമും സ്റ്റോറേജും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റ് പെർഫോമൻസ് കിട്ടുകയുള്ളൂ. നേരെ മറിച്ച് മീഡിയടെക്കിന് ആ ഒരു ഇഷ്യൂ ഇല്ല. കാരണം മീഡിയടെക്കിന്റെ പ്രോബ്ലം SoC ആണെങ്കിൽ പോലും അവർക്ക് ആർക്കിടെക്ചറൽ ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്പീഡ് കുറഞ്ഞപ്പോ LPDDR4 ആണെങ്കിലോ അല്ലെങ്കിൽ 3.1 ആണെങ്കിലോ ഒക്കെ നമുക്ക് മീഡിയടെക് ഡയമൻസിറ്റി ആയിട്ട് നമുക്ക്
0: ക്ലബ്
1: ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് സ്നാപ് ഡ്രാഗൺ 8 ലൈറ്റ് ജെൻ 5 അകത്ത് നമുക്ക് LPDDR5 മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഡൗൺവേർഡ് കോമ്പാറ്റബിലിറ്റി കുറവാണ്. ഉണ്ട് ഇല്ലെന്നല്ല, ഉണ്ട്, പക്ഷെ എങ്കിൽ
0: ഒപ്റ്റിമം
1: കിട്ടാൻ ചാൻസ് ഇല്ല. ആ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കണം ഒരു പക്ഷേ വിവോയെ ഇതിലേക്ക് പോകാൻ.
0: പക്ഷേ പണ്ടുതൊട്ടേ ഉള്ള നമ്മളുടെ ഒരു ധാരണ എന്താന്ന് വെച്ചാൽ ഈ ഡിമെൻസിറ്റി പ്രോസസർ താഴോട്ട് നിൽക്കുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻച്വലി ഇതിന്റെ പെർഫോമൻസ് കുറയും എന്നുള്ള ഒരു വിശ്വാസം.
1: കോഡ്രോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം കൊണ്ട് ഇത് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത്ര സൈക്കിൾസ് അത് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സിലിക്കൺസിന് ഉണ്ടാകുന്ന ഡീഗ്രഡേഷൻ ആണ്. അപ്പൊ ആ ഡീഗ്രഡേഷൻ സ്വാഭാവികമായിട്ടും സ്നാപ് ഡ്രാഗണേക്കാൾ കൂടുതൽ മീഡിയടെക്കിന് ഉണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പൊ പക്ഷേ ഇപ്പൊ ഇപ്പോഴത്തെ ഈ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ സൈക്കിൾ ഒരു വ്യക്തി ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ട്രാൻസിഷൻ സൈക്കിൾ ഒരു കൊല്ലത്തിന് മുകളിൽ 5 വർഷം എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് ഇപ്പൊ പ്രീമിയം ഫോൺസ് എല്ലാവരും എടുക്കുന്നവര് ഒരു കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അവർ പുതിയ മോഡലിലേക്ക്
0: മാറും.
1: അത് ആ ഒരു ഡാറ്റ കമ്പനിയുടെ കയ്യിൽ ഉള്ളത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇവർ ഇങ്ങനത്തെയൊക്കെ ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു ചേഞ്ചസിലേക്ക് അവർ മാറാൻ ചാൻസസ് ഉള്ളത്. പക്ഷെ ഇവിടെ ഇപ്പൊ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവോയും ഓപ്പോയും പോലത്തെ കമ്പനീസ് എപ്പോഴും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് പ്രൈസ് ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ശരിക്കും ഒരു ലോ എൻഡ് സെഗ്മെന്റ് വന്നിട്ട് മീഡിയം സെഗ്മെന്റിലേക്ക് കയറി ഇപ്പൊ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ഇറക്കി തുടങ്ങിയവരാണ്. ഇപ്പൊ ഫ്ലാഗ്ഷിപ്പ് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ഫ്ളാഗ്ഷിപ്പ്സ് ആയിട്ടുള്ള ജയന്റുകളായിട്ടുള്ള ഗൂഗിള് സാംസങ് ആപ്പിളുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം. പക്ഷെ ആ ക്വാളിറ്റി കൊടുക്കാൻ
0: വേണം.
1: അറ്റ് ദ സെയിം ടൈം ഇവരുടെ പ്രൈസ് പോയിന്റ് എപ്പോഴും ആൾക്കാർ 100,000 രൂപ അല്ലെങ്കിൽ 1,50,000 രൂപ മുടക്കി ആപ്പിൾ എടുക്കണോ വിവോ എടുക്കണോ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് 180,000 രൂപ കൊടുത്ത് Z Fold 8 എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും 100,000 രൂപ മുടക്കിയിട്ട് എനിക്കൊരു ഓപ്പോ എടുക്കാം അല്ലെങ്കിൽ വിവോയുടെ S6 എടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലേക്ക് വരുമ്പോൾ 100,000 കൂടി

0: ാണ് ഒ എൽ ഇ ഡി
1: ആണ്.
0: അപ്പൊ ഇവിടെയൊക്കെ അവര് അവർക്ക് അവർ ക്യാഷ് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാണ് ആ മീഡിയടെക് സ്നാപ്പ് വന്നപ്പോ. പിന്നെ റിയർ ക്യാമറ മോഡ്യൂള് 50 MP മൂന്നെണ്ണമായിരുന്നു. ഇതില് പുതിയ X6 200 MP ഒരു പ്രൈമറി മോഡ്യൂള്, 50 MP ഒരു അൾട്രാ വൈഡ്, ഒരു 50 MP പെരിസ്കോപ്പ്, അങ്ങനെ ഒരു 3 ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. ഫ്രണ്ട് ക്യാമറ വരുമ്പോഴത്തേക്ക് ഡ്യുവൽ 20 MP ഫ്രണ്ട് ക്യാമറാസ് ആയിരുന്നു. ഇതിന്റെ അകത്തും ഡ്യുവൽ 20 MP ഫ്രണ്ട് ക്യാമറാസ് ആണ്. ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ ബാറ്ററിക്കകത്താണ് കൂടുതൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വന്നേക്കുന്നത്. പഴയ X5 മോഡലിന്റെ അകത്ത് 6000 mAh ഒരു ബാറ്ററി ആയിരുന്നു. അതിന്റെ അകത്ത് 80 W വയർഡ് ചാർജിങ്ങും 40 W വയർലെസ് ചാർജിങ്ങും ഉണ്ടായിരുന്നു, ഫാസ്റ്റ് ചാർജിങ് ആണ്. പക്ഷേ നമ്മൾ X4 6 വരുമ്പോഴത്തേക്കും ഒരു 6670 mAh ഒരു ബാറ്ററി പ്ലസ് ഒരു 6900 mAh ഒരു ടിപ്പിക്കൽ ബാറ്ററി, ഇങ്ങനെയാണ് അവർ ക്ലബ് ചെയ്തേക്കുന്നത്. അതായത് ശരിക്കും രണ്ട് ടൈപ്പ് ഓഫ് ബാറ്ററി, അതായത് ടോട്ടൽ നമ്മൾ MAH എടുക്കുമ്പോഴത്തേക്കും 6900 mAh നെറ്റ് എഫക്ട് വരുന്ന ഒരു ബാറ്ററി ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BB88 and BB89 അതാണ് അവർ രണ്ട് ബാറ്ററികൾ അല്ലെങ്കിൽ രണ്ട് സെല്ലുകൾ സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്.
1: ശരി, ഓക്കെ
0: ഓക്കെ. അപ്പൊ അത് കൂടുതൽ കുറച്ചും കൂടെ മീഡിയ ടെക്കിന്റെ പ്രോസസർ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പവർ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇത് സിലിക്കൺ കാർബൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് വളരെ 100 W ഫാസ്റ്റ് ചാർജിങ് ഇതിനകത്ത് എനേബിൾഡ് ആണ്. ഇത്രയും പറഞ്ഞതാണ് പ്രകടമായിട്ട് വന്നേക്കുന്ന ചേഞ്ചസ്. പിന്നെ നമുക്ക് സർട്ടിഫിക്കേഷന്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷന്റെ സർട്ടിഫിക്കേഷൻ, പഴയതിന്റെ അകത്ത് IPX8 IPX9 IP5X സർട്ടിഫൈഡ് ആയിരുന്നു. ഇതിന്റെ അകത്ത് IP58 and 59 സ്ട്രക്ചറൽ ഇൻഗ്രസ് ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പം നോർമലി നമുക്ക് താഴെ എത്ര ഹൈറ്റും താഴെ വീണാൽ പോലും ക്രാഷ് ആകാത്ത ഓപ്പോയും കൂടെ കുറെ നാളായിട്ട് അവർ ചെയ്യുന്നത് പൊട്ടിച്ച എറിഞ്ഞ പൊട്ടിച്ചാലും പൊട്ടാത്ത ഫോണുകൾ. അപ്പൊ അങ്ങനത്തെ കുറെ സർട്ടിഫിക്കേഷൻ ഇതിന്റെ അകത്തുണ്ട്. പിന്നെ തിക്നെസിന്റെ അകത്ത് നമുക്ക് നോക്കിയാണെങ്കിൽ ഫോൾഡ് ചെയ്യുമ്പോൾ ഉള്ള തിക്നെസ് ആണേ, അതായത് ഫോൺ ഫോൾഡ് ചെയ്ത് അടച്ചുവെക്കുമ്പോൾ ഇതില് പഴയതിന്റെ അകത്ത് 9.2 mm ആയിരുന്നു. ഇതില് കുറച്ചും കൂടെ സ്ലിം ആയിട്ടുണ്ട്, അതായത് മോസ്റ്റ്ലി കമ്പയറബിൾ ടു 9.2 mm. 9.2 mm താഴെയാണ്. ഇത് സ്ലിം പ്രൊഫൈലാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്, കാരണം എഡ്ജ് കർവ്ഡ് ആണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ പുതിയ X4 6 കുറിച്ചുള്ള ലീക്ക് നമുക്ക് കിട്ടുന്നത്. ഇത് എന്തായാലും നമുക്ക് ജൂൺ അവസാനത്തെ ചൈനയിൽ ലോഞ്ച് ഉണ്ട്. ഒരുപക്ഷെ ഗ്ലോബലി ആ സമയത്ത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടോ ആയിരിക്കും ഗ്ലോബൽ മാർക്കറ്റിൽ എത്തുക. അപ്പൊ എന്തായാലും ഫോൺ കിട്ടിയതിന് ശേഷം നമുക്ക് ഇപ്പം ഇനിയിപ്പം ഒരു തുരുതര ഒരു ലോഞ്ച് സ്റ്റാർട്ട് ചെയ്യുക, ഓഗസ്റ്റ് തൊട്ട് സ്റ്റാർട്ട്
1: ചെയ്യും.
0: നമുക്ക് അങ്ങനെ കാത്തിരിക്കാം.
1: അതെ, നമുക്ക് ഇനിയിപ്പോ ഒരുപാട് ന്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അപ്പൊ അതൊക്കെയാണ് നമുക്ക് X Fold 6 പറ്റി വരുന്ന ന്യൂസും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ. ഇനി നമുക്ക് വരുന്ന ഒരു വലിയ ന്യൂസ് ആണ്. അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ ന്യൂസിൽ കേട്ടോണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പൊ NVIDIA എന്ന് പറയുന്ന കമ്പനി AI ഒക്കെ വന്നതിന് ശേഷം ഭീകരമായിട്ട് ഗ്രോത്ത് കിട്ടിയിരിക്കുന്ന ഒരു കമ്പനിയാണ് NVIDIA കമ്പനി. നമുക്കറിയാം, നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആയിട്ടാണ് അറിയാൻ പറ്റുന്നത്. അത് തന്നെയാണ് അവരുടെ മെയിനെങ്കിൽ പോലും. ഇപ്പൊ AI വന്നപ്പോഴത്തേക്ക് അവരുടെ ചിപ്പിന് ഭയങ്കര ഡിമാൻഡ് കൂടുകയും ഭീകരമായിട്ട് ആ കമ്പനിയുടെ ഷെയർ വാല്യൂ എല്ലാം
0: കൂടുകയും.
1: ആ NVIDIA ഇപ്പൊ ഒരു പുതിയ ഭീകരമായിട്ടുള്ള ഒരു ലോഞ്ചുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്രം 90.4 FM.

0: കൊല്ലത്തിനിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ വിൻഡോസ്, നമ്മൾ ഇതിന് മുന്നേ ഒക്കെ സൂചിപ്പിച്ച അല്ലെങ്കിൽ മെൻഷൻ ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഈ ആപ്പിളിന്റെ ഒരു ഇടിച്ചു കയറ്റം ഇന്ത്യൻ മാർക്കറ്റിലേക്ക്, ആപ്പിളിന്റെ ലാപ്ടോപ്പുകൾ കുറച്ചുകൂടെ ഈസിലി അവൈലബിൾ ആയി തുടങ്ങിയപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റി തുടങ്ങിയപ്പോഴത്തേക്കും, മൈക്രോസോഫ്റ്റിന്റെയും വിൻഡോസിന്റെയും ആ ഒരു പോപ്പുലാരിറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങളോ കുറച്ചൊന്ന് കുറഞ്ഞു തന്നെ നമുക്ക്
4: അല്ലേ?
3: കാര്യം ഇപ്പോ ക്രിയേറ്റേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം എല്ലാവരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്നത് ആപ്പിളിന്റെ മാക്ബുക്കുകളും അതുപോലെ ബന്ധപ്പെട്ട ഡിവൈസുകളുമാണ്. മൈക്രോസോഫ്റ്റിന്റെയും അല്ലെ വിൻഡോസിന്റെ യൂസേജ് കുറഞ്ഞു വരികയും, അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗെയിമേഴ്സ് ഒക്കെയാണ് ഇപ്പോൾ എനിക്ക് അറിയാവുന്നതിൽ പലരും കൂടുതലും ഗെയിമേഴ്സ് ഒക്കെയാണ് ഇപ്പോഴും വിൻഡോസിന്റെ ലാപ്ടോപ്പുകൾ യൂസ് ചെയ്ത് വരുന്നത്. അല്ലാതെ ഇപ്പൊ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ മൂവി ഫീൽഡിലുള്ളവരൊക്കെ എല്ലാവരും മാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ പെർഫോമൻസ് കുറച്ചുകൂടെ കിട്ടുന്നുണ്ട്. നമുക്ക് വീഡിയോ ഒക്കെ റെൻഡർ ചെയ്യുമ്പോഴാണെങ്കിലും മാക്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് റെൻഡർ എടുക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ആയിരുന്നു മാക്കിന്റെ വരവില് ആൾക്കാർക്ക് കിട്ടിയത്. അപ്പൊ മൈക്രോസോഫ്റ്റും വിൻഡോസും അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് പുറകിലോട്ടായി. അപ്പോ ഇപ്പൊ എൻവിഡിയ ഒരു വലിയ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ്. അതായത് ഇപ്പോ ആപ്പിള് കുറച്ചുകൂടെ അടിപൊളി ആയതെന്ന് വെച്ചാൽ അവരുടെ M1 ചിപ്പ് ഇറങ്ങിയതിന് ശേഷമാണ് ഭയങ്കര കിടലുമായത്. അപ്പൊ അതിനോട് മത്സരിക്കാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനെക്കാളും പെർഫോമൻസ് തരുന്ന രീതിയിലോ ഒരു ചിപ്സെറ്റോ ആയിട്ട് എൻവിഡിയ ഇപ്പൊ മാർക്കറ്റിൽ
4: വന്നിരിക്കുകയാണ്.
3: അവര് മൈക്രോസോഫ്റ്റുമായിട്ട് ക്ലബ് ചെയ്ത് ലാപ്ടോപ്പുകൾ ഇറക്കാൻ പോവുകയാണ്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്?
4: തീർച്ചയായിട്ടും നമ്മൾ അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മൈക്രോസോഫ്റ്റിന്റെ ഹിസ്റ്ററി ഇപ്പൊ അഖില് പറഞ്ഞ പോലെ എന്തുകൊണ്ട് മാർക്കറ്റ് ഷെയർ ഡൗൺ ആവുന്നു എന്നുള്ള, പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോസോഫ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോഴത്തേക്ക് ഇന്റലിന് വലിയൊരു വലിയൊരു റോൾ ഉണ്ടായിരുന്നു അത് പ്ലേ ചെയ്യാൻ. കാരണം മൈക്രോസോഫ്റ്റ് ഒരു കാലത്ത് വിൻഡോസ് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ വിൻഡോസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മൈക്രോസോഫ്റ്റ് ശരിക്കും പല പാർട്ട്നേഴ്സുമായിട്ട് അവർക്ക് സ്വന്തമായിട്ടൊരു ലാപ്ടോപ്പ് ഉണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഹാർഡ്വെയറും ഇല്ലായിരുന്നു. അവർ പല വെൻഡേഴ്സുമായിട്ട് ചേർന്നിട്ടായിരുന്നു ഈ വിൻഡോസ് ലാപ്ടോപ്സ് ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് മെയിൻ ചിപ്പ് എന്ന് പറയുന്നത് ഇന്റലിന്റെ ചിപ്പായിരുന്നു. ഇന്റലിന്റെ ചിപ്പിന് ശരിക്കും മൈക്രോസോഫ്റ്റ് ഡിസൈൻ ഈ വിൻഡോസ് തന്നെ റൺ ചെയ്യുന്നത് ഇന്റലിന്റെ ചിപ്പിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം മാക്ക് എന്ന് പറയുന്ന അന്ന് നമുക്ക് കേട്ട് കേൾവി പോലും ഇല്ല, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. മാക്കിനാണെങ്കിൽ പവർ G4 പവർ സീരീസിലുള്ള കുറെ അവരുടെ സ്വന്തമായിട്ടുള്ള ചിപ്സ് ഉണ്ടായിരുന്നു. ആപ്പിൾ അന്നോട്ടെ ചിപ്പ് മാനുഫാക്ചറിങ് ഉണ്ട്, തേർഡ് പാർട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ പോലും. അപ്പം പക്ഷേ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും വിൻഡോസ് ലാപ്ടോപ്പ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇന്ത്യയിലൊക്കെ ശരിക്കും നമ്മൾ പൈറേറ്റഡ് ആയിട്ടുള്ള വിൻഡോസ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാശ് കൊടുത്തൊന്നും ആരും മേടിക്കാറില്ല, വെൻഡേഴ്സ് തന്നെ ക്രാക്ക് ചെയ്ത് യൂസ് ചെയ്യുകയായിരുന്നു, കോഡ് ഇട്ടി കീ ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും വിൻഡോസ് നമുക്ക് അഫോർഡബിൾ ആയി തുടങ്ങി. കാരണം 6000 രൂപ 5000 രൂപയേ ഉള്ളൂ നമുക്ക് വിൻഡോസ് മേടിക്കാൻ. ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ മേടിച്ചുകൂടാന്നുള്ള ലാപ്ടോപ്പിന് വേണ്ടി നമ്മൾ 10-40,000 രൂപ നമ്മൾ ചെലവാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ 5,000 രൂപ ആയിട്ട് നമ്മൾ വിൻഡോസ് ജെനുവിൻ ആയിട്ട്
3: ഉപയോഗിക്കുന്നത്.
4: അതെ, അന്നൊക്കെ പക്ഷെ അസംബിൾഡ് പിസിസും അസംബിൾഡ് മെഷീൻസും ആയിരുന്നു കൂടുതൽ. ലാപ്ടോപ്പ് അന്ന് വന്ന് തുടങ്ങിയിട്ടില്ല. പിന്നെ ഈ ഈ കമ്പനികൾ, ഈ പറയുന്ന വലിയ വലിയ കമ്പനികൾ അവരുടെ ഡെസ്ക്ടോപ്പ് പിസിസ് ഇറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഭയങ്കര കോസ്റ്റ് കൂടുതലായത് കാരണം എല്ലാവരും അസംബിൾഡ് പിസിസിലേക്കായിരുന്നു പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അസംബിൾഡ് പിസിയുടെ കാലഘട്ടം കഴിഞ്ഞു. അതിനുശേഷം ലാപ്ടോപ്സിന്റെ അഡ്വാൻസ്മെന്റ് ഭയങ്കരമായിട്ട് കൂടി, പെനിട്രേഷൻ കൂടി. അങ്ങനെ ആൾക്കാർ ലാപ്ടോപ്പിലേക്ക് എത്തി, കാരണം ലാപ്ടോപ്പ് അഫോർഡബിൾ ആയി തുടങ്ങി. അപ്പൊ 32,000 രൂപയ്ക്ക് നമ്മൾ ഒരു അസംബിൾഡ് പിസി എടുക്കുന്നതിനേക്കാൾ നമുക്ക് ലാപ്ടോപ്പ് എടുക്കാം. 32,000 രൂപയ്ക്ക് നമുക്ക് എയ്സറിന്റെ ഒക്കെ ലാപ്ടോപ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ശരിക്കും വിൻഡോസിന്റെ പോപ്പുലാരിറ്റി കുറച്ചുകൂടെ കൂടിയത്. കാരണം അതിന്റെ കൂടെ തന്നെ ബിൽറ്റ് ഇൻ ആയിട്ട് വിൻഡോസ് വരുന്നുണ്ട്, നമ്മൾ സെപ്പറേറ്റ് ലോഡ് ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ വിൻഡോസ് ഒരു പരിധിവരെ ആൾക്കാരുടെ ഇടയ്ക്ക് ഭയങ്കര ഒരു ഹിറ്റായി മാറിയൊരു സമയമായിരുന്നു. വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമല്ല, അവരുടെ ഓഫീസ് പാക്കേജ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജും എല്ലാം യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ അത് വിൻഡോസിന്റെ ഓഫീസ് പാക്കേജും അവർ വില കുറച്ച് ഓഫീസ് 365 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും
3: അവൈലബിൾ
4: ബണ്ടിൽ പാക്കേജ് കൊടുത്തു തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് സ്വന്തമായിട്ട് ലാപ്ടോപ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതാണ് സർഫസ് ലാപ്ടോപ്സ്. അത് പക്ഷെ ഒരു വലിയ ബെഞ്ച് മാർക്കായിരുന്നു. കാരണം ആപ്പിളിന്റെ മാക്ബുക്ക് ഒരു സ്ഥലത്ത് നിൽക്കുന്നു, സർഫസ് ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അപ്പം ഇതിന്റെ അകത്ത് ശരിക്കും മാക്കിലേക്ക്, ഇപ്പൊ മക്കിൽ പറഞ്ഞ പോലെ ക്രിയേറ്റേഴ്സ് എല്ലാം മാക്കിലേക്ക് പോയപ്പം മൈക്രോസോഫ്റ്റിന്റെ സർഫസിന് ഒരു നീഷ് യൂസേഴ്സ് ഉണ്ടായിരുന്നു. കാരണം ഈ ഡെവലപ്പേഴ്സ്, കോ ഡെവലപ്പേഴ്സ്, കാരണം മൈക്രോസോഫ്റ്റിന്റെ തന്നെ ഡെവലപ്പിംഗ് പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്. അപ്പൊ ഡെവലപ്പേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് സർഫസിലേക്കാണ്. പിന്നെ ഈ ആർക്കിടെക്ചർ, ഐ മീൻ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട്, വീഡിയോ എഡിറ്റിംഗ് അല്ല, ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് സർഫസ് കൂടുതൽ യൂസ് ചെയ്യും. കാരണം സർഫസിന്റെ പ്രോ സാധനങ്ങൾക്കിന്റെ അകത്ത് ഡിസൈനിന് വേണ്ടിയിട്ടുള്ള കുറെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ടായിരുന്നു. ഹാർഡ്വെയർ ഉണ്ട്, ടൂൾസും ഉണ്ട്, സോഫ്റ്റ്വെയർ ടൂൾസും ഉണ്ടായിരുന്നു. അങ്ങനെ സർഫസ് അവരിലേക്ക് ഒതുങ്ങാൻ തുടങ്ങി. അപ്പൊ പോപ്പുലർ, അതായത് കോമൺ മാർക്കറ്റ്, സാധാരണ ആൾക്കാരിലേക്ക് സർഫസ് എത്താതെ ആ ഒരു നീഷ് ഏരിയയിൽ
3: തന്നെ.
4: പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് സർഫസ്. അങ്ങനെ കമ്പയർ ചെയ്യാൻ, നമ്മൾ ആപ്പിളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ആപ്പിളിന്റെ മാക്ബുക്കിന്റെ ലാപ്ടോപ്പിനേക്കാൾ ഒരു ഒന്നല്ല, ഒരു രണ്ട് സ്റ്റെപ്പ് മുന്നിലാണ് സർഫസിന്റെ ലാപ്ടോപ്സ് പെർഫോമൻസ് വൈസ്. കാരണം നമുക്ക് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ വിൻഡോസ് മാക്കുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. OS എന്നുള്ള നിലയിൽ ഒരുപാട് ഇവോൾവ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പവർ എഫിഷ്യൻസിയിലും അതിന്റെ സിസ്റ്റം എഫിഷ്യൻസിയിലും പിന്നെ സ്പീഡിലും എല്ലാം വിൻഡോസ് ഒരുപടി ഇപ്പൊ എനിക്ക് തോന്നുന്നു മാക്കിനേക്കാൾ മുന്നിലാണ്. കാരണം അവര് ശരിക്കും ആ വിൻഡോസ് 11 വന്നതിന് ശേഷം അവരുടെ എക്കോ സിസ്റ്റം കംപ്ലീറ്റ്ലി മാറി. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ലാപ്ടോപ്പിന്റെ അത് വിൻഡോസ് 11 ലോഡ് ചെയ്താൽ പോലും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ക്രാഷസ് വളരെ കുറവാണ്. വൈറസിന്റെ എഫിഷ്യന്റ് ആയി, വൈറസിന്റെ ഇത് അറ്റാക്സ് കുറവാണ്. റീലോഡിങ് നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ വളരെ കുറവാണ്. ക്രാഷസ് പോലും വളരെ കുറവായിട്ട് നമ്മളിപ്പോൾ റിപ്പോർട്ട് ആകുന്നുള്ളൂ സിസ്റ്റം. അപ്പൊ ആപ്ലിക്കേഷൻ ക്രാഷസ്, ഇപ്പൊ നമുക്ക് വേർഡ്, പണ്ടൊക്കെ നമ്മൾ സ്ഥിരം വേർഡ് എടുത്തുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും, അല്ലെങ്കിൽ ദിസ് പ്രോഗ്രാം

0: ഹാസ് പെർഫോംഡ് ഇല്ലീഗൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു നടുക്കൊരു ബോക്സ് വന്നേക്കും, പിന്നെ കൺട്രോൾ ഡിലീറ്റ് അടിച്ചിട്ടൊക്കെ വേണം റീസ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമേ കാണാറില്ല. അപ്പൊ അത് എത്രത്തോളം എഫിഷ്യന്റ് ആയി അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ എൻ വി ഡി എ, മൈക്രോസോഫ്റ്റ്, രണ്ടു മൂന്ന് കമ്പനികൾ AI ആയിട്ട് അവർ ഭയങ്കര ഇന്റഗ്രേറ്റഡ് ആണ്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് അവർ ചാറ്റ് GPT-യിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇപ്പൊ അതാ ക്ലോഡിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എൻ വി ഡി എയിൽ ഒരുപാട് ഇൻവെസ്റ്റഡ് ആണ് മൈക്രോസോഫ്റ്റ്. അപ്പൊ എൻ വി ഡി എ മൈക്രോസോഫ്റ്റുമായിട്ട് ചേർന്ന് ഇപ്പൊ പുതിയൊരു ഇത് കൊണ്ടുവരികയാണ്. എൻ വി ഡി എ നേരത്തെ പറഞ്ഞ പോലെ AI ഭയങ്കര ടോപ്പിൽ നിൽക്കുകയാണ്. കാരണം അവര് AI വന്നതോടുകൂടി അവർ രക്ഷപ്പെട്ടു. അദ്ദേഹം എൻ വി ഡി എയുടെ ഫൗണ്ടർ ശരിക്കും വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആ ചിപ്പുകൾ ഇറക്കിയത്. അത് ഭയങ്കര ഹിറ്റ് ആവുകയും
1: ചെയ്തു.
0: അപ്പൊ എൻ വി ഡി തോപ്പിക്കാൻ ഇപ്പൊ ആരും ഇല്ല എന്നുള്ള ലെവലിലാണ്. ചൈനയിൽ ഒരുപാട് കമ്പനീസ് വരുന്നുണ്ടെങ്കിൽ പോലും ഗ്ലോബൽ മാർക്കറ്റ്സിൽ എൻ വി ഡിക്ക് ഭയങ്കര ഡിമാൻഡ്. അങ്ങനെ ഇപ്പൊ പക്ഷെ അതും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിലെല്ലാം ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് ആണ് കൂടുതൽ, ലാപ്ടോപ്സും ഇതുമെല്ലാം നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കുന്നു. അതിന്റെ എല്ലാം എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് SoC ആണ്. ഈ സിസ്റ്റം ഓൺ ചിപ്പ് അതിന്റെ അകത്ത് നമ്മൾ ഇന്റഗ്രേറ്റഡ് ആണ്. ഹാർഡ്വെയർ എല്ലാം ഇന്റഗ്രേറ്റഡ്, ചിപ്പ് എല്ലാം ഇന്റഗ്രേറ്റഡ് ആണ്. അത് തന്നെയാണ് ഇപ്പൊ എൻ വി ഡിയും ഫോളോ ചെയ്യുന്നത്, മൈക്രോസോഫ്റ്റും. ഈ എൻ വി ഡിയുടെ സ്പാർക്ക് എന്ന് പറയുന്ന ചിപ്പ് അത് SoC ആണ്. അപ്പൊ അതിന്റെ അകത്ത് എല്ലാ ഫീച്ചേഴ്സും അതിന്റെ അകത്ത് തന്നെ ഉണ്ട്. നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ഗ്രാഫിക്സിന്റെ ഒരു ചിപ്പ്, പിന്നെ അല്ലെങ്കിൽ ഗ്രാഫിക്സിന്റെ ഒരു കാർഡ്, പണ്ടൊക്കെ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് സെപ്പറേറ്റ്, പിന്നെ ഈ AI പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് APU അത് സെപ്പറേറ്റ് ഉണ്ടാകും. അങ്ങനെ ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഇതിന്റെ അകത്ത് ഇതെല്ലാം ഉണ്ട്, ഈ സ്പാർക്കിന്റെ അകത്ത് ഇതെല്ലാം ഉണ്ട്. അത് മാത്രമല്ല ഒരു പെറ്റാഫ്ലോപ്പ് വരെ ഉള്ള സ്പീഡ്, AI പ്രോസസ് ചെയ്യാനുള്ള സ്പീഡ് ഓൾറെഡി സ്പാർക്കിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൾട്രാ എന്ന് പറയുന്നത്, മൈക്രോസോഫ്റ്റ് സർഫസ് അൾട്ര എന്ന് പറഞ്ഞ പുതിയ ലാപ്ടോപ്പിന്റെ അകത്ത് അവർ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കാരണം. പ്രൈസ് പോയിന്റ് ഒരു പക്ഷേ ശരിക്കും 300,000 മുകളിലുള്ള കണ്ടാണ് പ്രൈസ് പോയിന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പെർഫോമൻസും, അതെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രൈസിങ്, കാരണം മാക്ബുക്കിനുണ്ട്, മാക്ബുക്ക് അൾട്രയ്ക്കുണ്ട്, മാക്ബുക്ക് അൾട്രയ്ക്ക് 4 ലക്ഷം രൂപ
1: നമുക്ക് അത്യാവശ്യമുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മാക്ബുക്ക് എടുക്കുന്ന 2 ലക്ഷം രൂപ
0: പോയിട്ടും മുകളിലാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പ്രൈസിങ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സർഫസ് ലാപ്ടോപ്പ് പ്രോയുടെ, അൾട്രയുടെ, സോറി പ്രോ അല്ല അൾട്രയുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കാര്യം തന്നെ എൻ വി ഡിയുടെ RTX സ്പാർക്ക് ചിപ്പാണ്. അതിൻ്റെ അത് കൂടെ ഉള്ളത് ബ്ലാക്ക് വെൽ എന്ന അവരുടെ എൻ വി ഡി തന്നെ ഒരു പിന്നെ GPU ആണ്, ബ്ലാക്ക് വെൽ എന്ന് പറഞ്ഞ GPU വിത്ത് 128 GB യൂണിഫൈഡ് മെമ്മറി.
1: ഓക്കെ,
0: യൂണിഫൈഡ് മെമ്മറിയാണ് അത്. പിന്നെ അതിന്റെ നമ്മളിപ്പം ഈ പിന്നെ ചിപ്പിന്റെ സ്പെസിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 120 ബില്യൺ പാരാമീറ്റർ AI മോഡൽസ് നമുക്ക് അതിന്റെ റൺ ചെയ്യാൻ പറ്റും. 120 ബില്യൺ, ഏകദേശം 70 ബില്യൺ ഒക്കെ ആയിരുന്നു ChatGPT ആദ്യത്തെ പാരാമീറ്റർ, അതിൽ നിന്നും മാറിയപ്പോൾ 120 ബില്യൺ ആയി. അപ്പൊ അത്രത്തോളം പെർഫോമൻസ് കേപ്പബിലിറ്റി ആ ചിപ്പിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 petaflop AI കമ്പ്യൂട്ടേഷൻ കപ്പാസിറ്റി ഈ ചിപ്പിനുണ്ട്. പെറ്റാഫ്ലോപ്പ് ഒന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ എങ്ങനെ വെച്ചാൽ, നേരത്തെയൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം വരെയൊക്കെ, അതായത് 2025 ആദ്യം വരെയൊക്കെ മെഗാഫ്ലോപ്പ് ഒക്കെ ആയിരുന്നു. അവിടുന്ന് ഒരു ഡ്രാസ്റ്റിക് ജമ്പാണ് ഈ പെറ്റാഫ്ലോപ്പിലേക്ക്. അപ്പൊ അത്രയും പെറ്റാഫ്ലോപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് സാധാരണ രീതിയിൽ പറയാനാണെങ്കിൽ ഒരു ഫാൻ, നമ്മൾ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണ്, ഒരു ഫാൻ ഒരു പെറ്റാഫ്ലോപ്പ് സൈക്കിൾ കറങ്ങണമെങ്കിൽ ശരിക്കും ഒരു 100 മില്യൺ ടൈംസ് ഒറ്റയടി ഒരു സെക്കൻഡിൽ ഇങ്ങനെ കറങ്ങണം. അതാണ് ഈ പെറ്റാഫ്ലോപ്പിന്റെ കമ്പാരിസൺ എന്ന് പറയുന്നത്. അത്രയും സ്പീഡിലാണ് അത് വർക്ക്
1: ചെയ്യുന്നത്.
0: അപ്പൊ അത്രത്തോളം പവർ, പിന്നെ കമ്പ്യൂട്ടേഷണൽ എഫിഷ്യൻസി നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ അത്രയും നമുക്ക് ഡാറ്റ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റും. അതാണ് പെറ്റാഫ്ലോപ്പിന്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ ഇത് ആർക്കാ ഗുണം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സിനും AI പ്രൊഫഷണൽസിനും വേണ്ടി മാത്രം, ഞാൻ പറഞ്ഞില്ലേ ഈ നീഷായിട്ടുള്ള ഏരിയാസിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം സർഫസ് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ AI പ്രൊഫഷണൽസിനും അതിന്റെ ഡാറ്റ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനും വേണ്ടിയിട്ട് മാത്രം ഒതുങ്ങുന്ന ഒരു ലാപ്ടോപ്പ് ാണ് ഇത് അവർ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രൈസിങ്. പിന്നെ 15-inch മിനി LED പിക്സൽ സെൻസർ എന്ന് പറഞ്ഞ അൾട്രാ ഡിസ്പ്ലേ, അത് 2000 nitsന്റെ ആദ്യമായിട്ടാണ് ലാപ്ടോപ്പിന്റെ അത് 2000 nitsന്റെ
1: മൊബൈലിൽ മാത്രം
0: കേൾക്കുന്നത്. 2000 nitsന്റെ പീക്ക് HDR ബ്രൈറ്റ്നസ് ഉണ്ട്. പിന്നെ പ്രൈസിങ് വന്നിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ $3,000 തൊട്ട് $7,000 വരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് ജസ്റ്റിഫയബിൾ ആണ്, കാരണം ആ നീഷ് മാർക്കറ്റ് നോക്കുമ്പോൾ അത് ജസ്റ്റിഫയബിൾ ആണ്. പിന്നെ അത് M5 Max മാക്ബുക്ക് പ്രോ ആയിട്ടാണ് അവർ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അൾട്ര വരുന്നുണ്ട്, മാക്ബുക്ക് പ്രോ ആയ അൾട്ര വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത എപ്പിസോഡിനകത്ത് പറയുന്നുണ്ടാവും. പിന്നെ ഇത് ലോഞ്ച് ചെയ്യുന്നത് ശരിക്കും സെപ്റ്റംബർ 2026-ഒക്ടോബറിലായിരിക്കും ഫോൾ. അവരുടെ മൈക്രോസോഫ്റ്റ് ഈവെന്റ് എല്ലാം നടക്കുന്ന സമയത്താണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച്, അതായത് RTX പാർക്ക് ഓൾറെഡി ലോഞ്ച് ആയി, അപ്പൊ അതിന്റെ ഒരു അൺവീലിംഗ് ആയിട്ടാണ്. പക്ഷേ ഇതിന്റെ കൂടെ തന്നെ അസൂസും ഡെല്ലും HP ലെനോവോവും MSIയും ഈ RTX പാർക്ക് വെച്ചിട്ട് പുതിയ ലാപ്ടോപ്സ് വരുന്നുണ്ട്. അപ്പൊ പക്ഷെ എന്നാലും അത് ഗ്ലോബൽ കോമൺ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ടാണ്.

0: ഇത് പിന്നെ ഈ ഒരു
1: നിഷ്
0: കാറ്റഗറിക്ക് വേണ്ടിയുള്ള ആൾക്കാർ,
1: അതായത് ഇത് നമുക്കൊന്ന് പറയുകയാണെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് വേണേ പറയാം.
0: തീർച്ചയായിട്ടും ആ ഈ ചിപ്പിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അപ് ടു 6144 കോർ ജി പി ഉണ്ട്, ബ്ലാക്ക്വെൽ ആർടിഎക്സ് ജി പി ഉണ്ട്. അപ്പൊ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, നമുക്ക് യാതൊരു സംശയമില്ല. 20 കോർ, നമ്മൾ സാധാരണ 4 കോർ, 20 കോർ അൾട്രാ എഫിഷ്യൻ സി പി യു ആണ്. പിന്നെ 1 പെറ്റാഫ്ലോപ്പിന്റെ AI പെർഫോമൻസ് ഉണ്ട്, 128 GB യൂണിഫൈഡ് മെമ്മറി ഉണ്ട്. ഇവര് പറയുന്ന ഓൾ ഡേ ബാറ്ററി ലൈഫ് ആണ് ഇത് ഈ ചിപ്പിന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു 8 to 10 hours ക്ലീൻ ആയിട്ട് നമ്മൾ ഫുൾ ടൈം ഓപ്പറേറ്റ് ചെയ്താലും. പിന്നെ ഗെയിമിംഗിന്റെ ഒരു ഒരു വേറൊരു തലമാണ് ഇതിനകത്ത് ഈ ചിപ്പിന്റെ ഗുണം എന്ന് പറയുന്നത്. ഈ ചിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അസൂസിന്റെ ഒക്കെ ലാപ്ടോപ്സിലേക്ക് വരുമ്പോൾ അവർ ഗെയിമിംഗ് ലാപ്ടോപ്സിന്റെ ആൾക്കാരാണ്, റോഗ് എന്ന് പറയുന്ന അവർക്ക് അതിനൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അൾട്രാ റിയലിസ്റ്റിക്
1: റിയലിസ്റ്റിക് ഗെയിമുകളാണ് ഇറങ്ങുന്നത്.
0: അപ്പം ഈ ഒരു ചിപ്പ് എനിക്ക് തോന്നുന്നു പല മേഖലകളെയും മാറ്റിമറിക്കുക
1: എന്നുള്ളതാണ്,
0: റെവല്യൂഷനൈസ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനെ കുറിച്ച് അറിയാൻ കഴിയുന്നത്.
1: ശരി ശരി. ഒരു വലിയ ചേഞ്ച് ആണ് വരുന്നത് അല്ലേ?
0: ഒരു വലിയ റെവല്യൂഷൻ മാത്രമല്ല, ഒരു ശരിക്കും ഒരു ഫ്ലിപ്പാണ് ഇപ്പോൾ ഉള്ള ടെക്നോളജി എന്ന് വലിയൊരു ഫ്ലിപ്പാണ്. കാരണം ലാപ്ടോപ്സിലൊന്നും നമ്മൾ അസോസ് ഇതുവരെ
1: കണ്ടിട്ടില്ല.
0: അപ്പൊ ആദ്യമായിട്ട് വരുന്ന റിസോഴ്സ് ചിപ്പാണ്. അപ്പൊ എങ്ങനെയുണ്ട്, കാരണം നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്.
1: ശരി ശരി.
0: അപ്പൊ അതെങ്ങനെ എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.
1: അപ്പൊ എന്തായിരിക്കും എന്നുള്ളത് ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത്.
0: തീർച്ചയായിട്ടും.
1: ഇപ്പൊ എല്ലാം ചെറിയ ഇങ്ങനെയുള്ള തിയറിറ്റിക്കൽ ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും സെപ്റ്റംബറിൽ പറയുന്ന പോലെ ലോഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ കിട്ടുന്ന അനുസരിച്ച് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡീറ്റെയിൽസ് ശ്രോതാക്കളിലേക്ക്.
0: അതെ, ഒരു ഒരു ഒരു ലാപ്ടോപ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഡെമോയ്ക്ക് അല്ലെങ്കിൽ ഒരു
1: നോക്കാം. അപ്പൊ അതാണ് പുതിയ NVIDIA അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ പറയാനുള്ളത്. എന്തായാലും തുടർന്നുള്ള എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് എനിക്കൊന്നും ടെക്നോളജിക്കൽ ന്യൂസ് ഒരുപാട് വരാൻ സമയമാണ്, കാരണം ഫോണുകളുടെ ലോഞ്ച് വരുന്നുണ്ട്. ഇതുപോലെ AI ആയിട്ട് ബന്ധപ്പെട്ട പുതിയ ഡിവൈസുകളും ലാപ്ടോപ്പുകളും ചിപ്പുകളും ഒക്കെ വരാൻ
0: പോവുകയാണ്.
1: അപ്പൊ എന്തായാലും ശ്രോതാക്കളെല്ലാം കാത്തിരിക്കുക, നമ്മൾ എന്തായാലും ന്യൂസുകളെല്ലാം അപ്പോ അപ്പോ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും നിങ്ങളുടെ സജഷനും എല്ലാം നമുക്ക് വാട്സ്ആപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം, 8485585. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്. അനുപ്
0: സൈനിങ് ഓഫ്. ബൈ
1: ബൈ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടി വരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക്

0: അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04742793714, മൊബൈൽ 09446202760. നമ്പർ ഒരിക്കൽ കൂടി 04742793714, മൊബൈൽ 09446202760.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം മ്യൂസിക് ബീറ്റ്സ് ലൈവ് ചാറ്റ് ഷോ.

നമസ്കാരം, ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. മ്യൂസിക് ബീറ്റ്സിന്റെ മനോഹരമായിട്ടുള്ള ഈ വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളോടൊപ്പം ഇന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു വൈകുന്നേരത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടും ഇരിക്കുന്നു ഞാൻ ആതിരയാണ്. അപ്പം നമ്മുടെ സമയം എന്തായിരിക്കുന്നു? 4 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ലൈവിൽ ഒരുപാട് നല്ല നല്ല ആൽബം സോങ്സുകൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ദാ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ യെസ്, നമ്മുടെ പുറത്ത് ചെറിയൊരു മഴയുടെയൊക്കെ തണുപ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ, നിങ്ങളൊരു ചൂടുള്ളൊരു കാപ്പിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാനീയം, ചൂടുള്ള പാനീയം തന്നെ ആയിരിക്കണേ, അതൊക്കെ ഇട്ട് നമുക്ക് ആൽബം സോങ്സായിട്ട് ഇങ്ങനെ റൺ ചെയ്യാമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. യെസ്, അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിമൽ പറഞ്ഞിരിക്കുന്നു, ഒരു പ്രണയഗാനം തന്നെ ആകട്ടെ ആദ്യം എന്ന രീതിയിലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പാർവതി അയച്ചിരിക്കുന്നു ഹായ് എന്ന് അയച്ചിട്ടുണ്ട്. യെസ് ഹായ്, നല്ലൊരു ഈവനിങ് നേരാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ 4 മണിക്ക് മുൻപേ തന്നെ മ്യൂസിക് ബീറ്റ്സിൽ ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിവേകിന് വേണ്ടിയിട്ടൊരു പ്രണയഗാനമാണ് നമ്മുടെ വിവേക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്ത് മഴ, എന്താ പറയുക, മഴ കേട്ടിങ്ങനെ, അതായത് മഴയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നല്ലൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നല്ലൊരു പ്രണയഗാനമൊക്കെ കേട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ആദ്യത്തെ മ്യൂസിക് ബീറ്റ്സിൻ്റെ ഗാനം ഒരു മധുരമുള്ള ഒരു, എന്താ പറയുക, പൂവിനോടും കാറ്റിനോടും ഒക്കെ പ്രണയം പങ്കുവെച്ചൊരു ബ്യൂട്ടിഫുൾ സോങ് തന്നെ ആയാലോ. അപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ കേട്ടിട്ടില്ലേ, മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ, അങ്ങനെ കവികളൊക്കെ ഇങ്ങനെ പാടി നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെയുണ്ടോ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. നമ്മൾ പൂവിനെയും നമ്മുടെ ഏറ്റവും മനോഹാരിതയുള്ള എല്ലാത്തിനെയും പ്രണയിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരെ മാത്രമല്ല, നമ്മുടെ പ്രകൃതിയെ പ്രണയിക്കണം എന്ന് നമ്മൾ പഠിപ്പിച്ച ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. പക്ഷെ അതിൻ്റെ സീനും കാര്യങ്ങളെല്ലാം പോകുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ കെ.എസ്. ഹരിശങ്കർ ആണ് പാടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വീറ്റ്നെസ്സിൽ ആ പാട്ട് കേൾക്കാൻ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് മനുവും സ്വാതിയും, സ്വാതി മനുവും ബിജിലും ചേർന്നിട്ടാണ് സംഗീതവും ലിറിക്സും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ വരിയിലും പ്രണയത്തിൻ്റെ ഒരു നേർത്ത സ്പർശമാണ്. അതിങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ നമ്മളെങ്ങനെയാണ് കാറ്റൊക്കെ ഇങ്ങനെ തഴുകിപ്പോയില്ലേ, അതുപോലെ തന്നെ സംഗീതവും വരികളും എല്ലാം നമ്മളിലേക്ക് ഇങ്ങനെ അലിഞ്ഞു ചേരുന്ന ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ് ജീവന എന്ന ആൽബത്തിലെ കുറച്ച് നാളുകളായിട്ട് വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സോങ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സോങ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വിവേക് പറഞ്ഞിരിക്കുകയാണ്, പ്രണയഗാനം തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും നമ്മൾ ആ മന്ദാരത്തിൻ്റെയും കാറ്റിൻ്റെയും ആ പ്രകൃതിയുടെയൊക്കെ മനോഹാരിത നിറഞ്ഞ ഒരു ലവ് സോങ് കേട്ടെടുത്തിരിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ബാക്ക് ഓൺ റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിമനോഹരമായൊരു പാട്ട് കേട്ടു. എന്തായാലും മന്ദാരവും പുഷ്പങ്ങളും എല്ലാം നിറഞ്ഞൊരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു ഈ മഴ സമയത്ത് ഇങ്ങനെ കേട്ട് രസിക്കാൻ. ഇങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രണയം തോന്നും, അല്ലെങ്കിൽ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊന്ന് സൈലൻ്റ് ആവാനോ അല്ലെങ്കിൽ നമ്മളെ ആ ഒരു നിമിഷത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാനോ ഒക്കെ സാധിക്കുന്ന ചില സോങ്സ് ഉണ്ട്. ആ ഒരു ഗണത്തിലേക്ക് തീർച്ചയായും ഈ ഒരു ജീവന എന്ന സോങ് നമുക്ക് ചേർക്കാവുന്നതാണ്. അതിമനോഹരമായ വരികൾ, അതിമനോഹരമായ സംഗീതം, അതുപോലെ തന്നെ നമ്മുടെ KS ഹരിശങ്കറിൻ്റെ ശബ്ദ സാന്നിധ്യമാണ് ഈ ഒരു പാട്ടിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റികളിലൊന്ന് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളാണോ ഇതൊക്കെ എന്നും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അത് മാത്രമല്ല, വൈകുന്നേരത്തെ എന്തൊക്കെയാണ് പരിപാടികൾ, നിങ്ങൾ എങ്ങനെയാണ്, ചായക്ക് കുടിച്ചോ അല്ലെങ്കിൽ ഫ്രീ ടൈം ആണോ, ബ്രേക്ക് ടൈം ആണോ, അതോ ബിസി ആണോ, ഇനി ട്രാവൽ ചെയ്തുകൊണ്ടാണോ കേൾക്കുന്നതൊക്കെ ഉള്ള മെസ്സേജുകൾ ഞാനിങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഓണേ സീറ്റിൽ. അപ്പോൾ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മുടെ സമയം എന്തായിരിക്കുന്നു? 4 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. ഐ കൻ വാട്സപ്പ് നമ്പർ 8848558785. യെസ്. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ മാധുരി ചേച്ചിയാണ്, മാടനടയിൽ നിന്ന്. യെസ് ഹലോ ആതിര, ഞാൻ മാടനടയിൽ നിന്ന് മാധുരിയാണ്. ആതിരയ്ക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. യെസ് ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എനിക്ക് ചെമ്പകമേ എന്ന ആൽബത്തിലെ പാട്ട് പ്ലേ ചെയ്ത് തരണമെന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു പാട്ട് തന്നെയായിരിക്കും നമ്മൾ അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. വളരെ ഹിറ്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന, അല്ലേ, ആ ഒരു ടൈമിൽ, ഒരു 2000 ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന പാട്ടുകളിലൊന്നാണ് നമ്മുടെ മാധുരി ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ ലൈവ് ജേണിയിൽ ആ പാട്ട് തന്നെ നമുക്ക് പ്ലേ ചെയ്താലോ? ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ടപ്പ് ടപ്പേന്ന് മെസ്സേജ് അയച്ചോളൂ. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചെമ്പകമേ എന്ന ഗാനം കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സിൽ.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പാട്ടല്ലേ. ആൽബം സോങ്സിൻ്റെ ലിസ്റ്റിൽ ഒരു 2000 ഒരു കാലഘട്ടത്തിൽ യുവാക്കളുടെ, യുവജനങ്ങളുടെ ഒരു ഹരം തന്നെയായിരുന്നു ഫ്രാങ്കോ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ്. അപ്പോൾ നമ്മുടെ മാധുരി ചേച്ചിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ചേച്ചി കേട്ടുവെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ, അയക്കുന്നു വാട്സപ്പ് നമ്പർ 8848558785. സമയം 4 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം കൂടി ഉള്ളൂ. എന്തായാലും നമ്മുടെ മഴക്കാലത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണല്ലേ. അപ്പോൾ ഒരുപാട് മെസ്സേജസ് ഞങ്ങൾക്ക് ഇവിടെ മഴയുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ മഴ, അങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രവീൺ പറയാണ് ഇവിടെ നല്ല മഴയുണ്ട്, കൊല്ലമാണ് കുറച്ച് കിഴക്കൻ പ്രദേശമാണെന്ന രീതിയിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. തീർച്ചയായും ഒരു മഴപ്പാട്ട് പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ബാബുരാജൻ സർ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, തീർച്ചയായും നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പറയാണ് ചൂട് ചായയും ചൂട് പരിപ്പോടെ അതോടൊപ്പം തന്നെ നമ്മുടെ റേഡിയോ സാന്ത്വനത്തിനൊപ്പം നല്ല പാട്ടുകളൊക്കെ കേട്ടിരിക്കുന്നു എന്ന രീതിയിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ സുജി ചേച്ചിയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ ക്രമമായിട്ട് വായിച്ച് പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാണ്. അപ്പോൾ ആരും വിഷമിക്കേണ്ട, എല്ലാവരുടെയും പാട്ടുകളും ഞാൻ എന്താ ബാക്ക് ടു ബാക്ക് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ പ്രവീൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മഴപ്പാട്ട്. അവിടെ നല്ല മഴയുണ്ട്, കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഞങ്ങൾ മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു മഴപ്പാട്ട് പ്ലേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല ശ്രോതാക്കളും പറയാണ് മ്യൂസിക് ബീറ്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചൊക്കെ ഇരുന്ന് പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ് എന്ന രീതിയിൽ മെസ്സേജസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങളൊരു സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ നിങ്ങളുടെ മധുരതരമായ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇങ്ങനെ ശനിയാഴ്ചകളിൽ 4 മണിക്ക് ഓണേ സീറ്റിലെത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നമുക്കൊരു മഴപ്പാട്ട് കേട്ടാലോ. മഴയെ ആസ്വാദനത്തിൻ്റെ മനോഹാരിതയിൽ നിലനിർത്തിക്കൊണ്ട് ഒരു സോഫ്റ്റ് ടച്ചുള്ളൊരു സോങ്, ഒരു മഴ ഇതളുകൾ പോലെ ഓർമ്മകൾ എന്ന രീതിയിലൊരു സോങ്. അപ്പോൾ ആ ഒരു പാട്ട് കേട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: Listening to Radio Swandanam 90.4 FM. Stay tuned.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. നമ്മുടെയൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കൊടയിൽ നിന്നൊക്കെ ഇങ്ങനെ മഴത്തുള്ളികളൊക്കെ വീഴുമ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് കുറച്ചൊക്കെ നനഞ്ഞ് കളിച്ച് അങ്ങനെ പോയിരുന്ന കുറച്ച് ബാല്യ കൗമാര കാലഘട്ടമൊക്കെ നമുക്കുണ്ടായിരുന്നില്ല. ഇന്നത്തെ കുട്ടികളൊക്കെ നമ്മൾ സ്കൂൾ ബസ്സിലേക്ക് അവരിങ്ങനെ കോട്ടൊക്കെ അണിയിച്ച് വളരെ നമ്മൾ കെയർ ചെയ്ത് അവരുടെ ദേഹത്ത് ഒരു തുള്ളി പോലും വെള്ളം വീഴാതാണ് അമ്മമാരൊക്കെ ടേക്ക് കെയർ ചെയ്ത് ആ ഒരു വണ്ടിയിലേക്കൊക്കെ കയറ്റുന്നില്ല. പക്ഷെ നമ്മുടെയൊക്കെ ഒരു ടൈമിലൊക്കെ നമ്മൾ നനഞ്ഞ് സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ ഞെരുങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും നമ്മൾ അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ പോയിരുന്നൊരു കാലഘട്ടമുണ്ട്. അതിന് മുൻപ് ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ കൊടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ ചെറിയ എന്താ പറയുക വാഴയിലകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല രസമായിട്ട് ആ ഒരു പാടത്തൂടെ ഒക്കെ നടന്നുപോയി. അതൊക്കെ നമ്മുടെ വായനകളിലൂടെയും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറേ വിഷ്വൽസിലൂടെയും മാത്രമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ മഴ ഇതളുകളിൽ നിറഞ്ഞു നിന്നൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ടായിരുന്നു നമ്മൾ ഇതിനു മുൻപ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. യെസ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? മഴയൊക്കെ സമയമല്ലേ, അപ്പോൾ നല്ല പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ ലൈവ് ജേണിയിൽ ഓണ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. യെസ്, അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞു 32 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. നമ്മുടെ ബാബുരാജൻ സാർ ചോദിച്ചിരുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗാനം, അതായത് തരംഗിണി ആൽബം ചിൽഡ്രൻസ് സോങ്സ് ഗാനം ഒന്ന് വച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പാത്തു പതുങ്ങി പമ്മി നടക്കുമെന്ന ഗാനം. അപ്പോൾ എന്തായാലും സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ വീട്ടിൽ ഈ ഒരു ടൈം ആകുമ്പോൾ ഏകദേശം കുട്ടികളൊക്കെ വീട്ടിലെത്തി, പിന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ട്യൂഷനൊക്കെ പോകുന്ന കുട്ടികളൊക്കെ കാണും. എങ്കിലും ഒന്ന് ചെറിയൊരു ബ്രേക്ക് ടൈം കൊടുക്കുന്നൊരു ടൈമാണ് ഈ ഒരു 4 മണി 4 സമയം. അപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒന്ന് കുറുമ്പൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന് കുറച്ചൊരു ടി വി ഒക്കെ കണ്ട് സ്നാക്സ് ഒക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാബുരാജൻ സാറൊരു പാട്ട് ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പാത്ത് പതുങ്ങി എന്ന് പറഞ്ഞൊരു സോങ്. അപ്പോൾ ഇതൊരു ആൽബം സോങ് ആണ്, തരംഗിണി ആൽബം ആണ്. തരംഗിണിയുടെ ഒരു ബിഗ് ഫാനാന്ന് തോന്നുന്നു നമ്മുടെ ബാബുരാജൻ സാറ്. മിക്കപ്പോഴും തരംഗിണി സോങ്സ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ ബാബുരാജൻ സാറിൻ്റെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമലയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് ആലപ്പി രംഗനാഥനാണ് അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. ഇത് പാടിയിരിക്കുന്ന ആരാണ്? നമ്മുടെ ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്നിട്ട് പാടിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ക്യൂട്ട് സോങ്. അപ്പോൾ നമുക്കൊന്ന് കേട്ടാലോ, ആസ്വദിച്ചാലോ? ഒരു ബ്യൂട്ടിഫുൾ സോങ് ഇതാ, കേൾക്കാം ആസ്വദിക്കാം മ്യൂസിക് ബീറ്റ്സിലൂടെ.

0: പാത്തു പതുങ്ങി പമ്മി നടക്കും കുന്നിക്കുഴി മടിയൻ, ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. പാത്തു പതുങ്ങി പമ്മി നടക്കും കുന്നിക്കുഴി മടിയൻ, ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ലൊരു പാട്ടല്ലേ, പണ്ടത്തെ നമ്മുടെ ആമയും മുയലിന്റെ കഥയാണ്. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ആ കഥയൊക്കെ അറിയാം. അപ്പൊ അത് നല്ല രസമായിട്ട് ഒരു പാട്ട് രൂപത്തിലാണ് നമ്മുടെ തരംഗിണി ആൽബത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബിച്ചു തിരുമലയുടെ വരികളിൽ നമ്മുടെ രഘുനന്ദനാണ് അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇത് പാടിയിരിക്കുന്ന നമ്മുടെ ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് ഇങ്ങനെ എനിക്ക് തോന്നുന്നു വിഷ്വലി ഇങ്ങനെ അത് സീൻ ചെയ്യിപ്പിച്ചാന്ന് തോന്നുന്നു ആ പാട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. ആ ഒരു കഥ ഇങ്ങനെ ഓർത്തിങ്ങനെ എടുക്കാൻ സാധിച്ചു ആ ഒരു പാട്ട് കേട്ടപ്പോൾ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു പാട്ട് കേൾക്കുന്നത്. അപ്പോൾ ബാബുരാജൻ സർ എപ്പോഴും ഇങ്ങനെ വെറൈറ്റി സോങ്സ് ഒക്കെ കൊണ്ടുവരാറുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാബുരാജൻ സർ ഒരു തരംഗിണി ഫാൻ ആണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സർ പറയുകയാണ്, ശരിയാണ്, ഞാൻ തരംഗിണിയുടെ ഒരു ഫാൻ ആണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വൈകുന്നേരം നല്ലൊരു വൈകുന്നേരം ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അടുത്ത നമ്മുടെ മെസ്സേജിലേക്ക് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് വർത്തമാനമൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ. നിങ്ങൾ ട്രാവൽ ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു ആൽബം സോങ് കേട്ടാൽ കൊള്ളാം എന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848585785. അടുത്ത മെസ്സേജിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ഒരാളായ സുജി ചേച്ചി അയച്ചിരിക്കുന്നു. ഹായ് ആതിര, ഗുഡ് ഈവനിങ്. പഴയ നല്ല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഇത്. ഒത്തിരി ഒത്തിരി താങ്ക്സ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് താരക പെണ്ണാളെ എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലേ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് പറയണേ എന്നൊക്കെ രീതി

പറഞ്ഞിട്ട് തീർച്ചയായും നമ്മളിതാ അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്ന സുജിചേച്ചിയുടെ പാട്ട് തന്നെയാണ് താരക്ക പിണ്ണാളെ. അതൊരു ലേറ്റസ്റ്റ് 2018 റിലീസ് ആയിട്ടുള്ളൊരു ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു പാട്ടായിരുന്നു ആ ഒരു ടൈമിൽ, അല്ലേ? ഇപ്പോഴും കേൾക്കുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു ബീറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കേൾക്കാൻ. ഒരു ഒരു നാടൻ പാട്ടിൻ്റെ ഒരു എന്താ പറയുക ഒരു ശൈലിയാണ് ആ ഒരു പാട്ടിൽ ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമുക്കൊന്ന് കേട്ടാലോ. മധു മുണ്ടക്കലിൻ്റെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലെത്തിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണ്. അപ്പോൾ ദാ സുജിചേച്ചി കേട്ടോളൂ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്. ഡെഡിക്കേഷൻ ദാ ഇതാ വരുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു പാട്ട് കേട്ടു. നമ്മുടെ സുജി ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു അത്. അപ്പോൾ തീർച്ചയായും നല്ലൊരു സോങ് ആയിരുന്നു. നമ്മുടെ ഒരു എന്താ പറയുക, ഗാനമേളകളാണെങ്കിലും ഈ നാടൻ എന്താ പറയുക, ഗാനമേളകൾ, നാടൻ പാട്ടുകളുടെ ഉത്സവം, അങ്ങനെയുള്ള ടൈപ്പ് സോങ്സ് ആണ് അത്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഓൺ ആയ പോലുള്ളൊരു പാട്ടായിരുന്നു. എന്തായാലും ഈ ഒരു ടൈമിൽ നമ്മളിങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണേ സീറ്റിൽ ഞാൻ ആതിരയാണ്. മ്യൂസിക് ബീറ്റ്സ് ലൈവ് ജേണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം ഏകദേശം മൈൻഡപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ പോകാൻ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. ഇങ്ങനെ പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പാട്ടൊക്കെ സമ്മാനിച്ച് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇനി അടുത്ത ശനിയാഴ്ച വരെ വൈകുന്നേരം ഞാൻ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. യെസ്, സാരമില്ലെന്നാലും അപ്പോൾ ലാസ്റ്റ് പാട്ടിലേക്കും ലാസ്റ്റ് മെസ്സേജിലേക്കും നമ്മൾ പോവാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന ഗൗതമാണ്. ഹായ് ആതിര ചേച്ചി, ഞാൻ ഗൗതം. അപ്പോൾ ഞാനൊരു സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഞാൻ ഡാൻസ് ചെയ്തൊരു പാട്ടാണ് നീ എന്നൊരു ആൽബം സോങ് ഉണ്ട്. അതൊരു കണ്ടംപററി വേർഷനാണ്. അപ്പോൾ ആ ഒരു പാട്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് റിക്വസ്റ്റ് എന്ന രീതിയിൽ നമ്മുടെ ഗൗതം ഒരു ലവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. തീർച്ചയായും ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. പാനി കല്യാണിൻ്റെ മ്യൂസിക് ഡയറക്ഷനിലെത്തിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ ആ സോങ് ആണ് നമ്മുടെ ഗൗതം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൗതമിനെ വിഷമിപ്പിക്കേണ്ട, ഒരു നല്ല പാട്ടാണ്. ഫസ്റ്റ് ഇയറിൽ ഗൗതം ഇങ്ങനെ ഒരു കണ്ടംപററി വേർഷനിൽ കളിച്ചിട്ടുള്ള ഒരു പാട്ടാണെന്ന രീതിയിലാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് നമ്മുടെ ഗൗതമിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. ഈ ഒരു സോങ് റിലീസായിട്ടുള്ള ടൈമുകളിൽ നമ്മളിങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന പോലായിരുന്നു അതിൻ്റെ ഒരു റണ്ണെന്ന് പറയുന്നത്. കാര്യം അത്രമാത്രം യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിക്കൊണ്ടിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു അതിൻ്റെ ഒരു റിവ്യൂസ് തന്നെ ഒരു മാസ് രീതിയിൽ തന്നെ ആയിരുന്നു. നമ്മളൊരു സിനിമാ ഗാനം റിലീസാവുന്ന ടൈമിലുണ്ടാവുന്ന ആ ഒരു ഉണ്ടല്ലോ, ഒരു റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, അതുപോലായിരുന്നു നീ എന്ന ഈ ഒരു മ്യൂസിക്കൽ ആൽബം, ഒരു തമിഴ് മ്യൂസിക്കൽ ആൽബം. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ പാനി കല്യാണാണ്, അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനമാണ്. പാനി കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ എ ആർ റഹ്മാൻ്റെ ഒരുപാട് നല്ല നല്ല ഫ്യൂഷൻസും കാര്യങ്ങളും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ട് വരും പാനി കല്യാൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ ഒരു ഇസൈ പുയലിൻ്റെ ആ ഒരു ഭംഗി എന്തായാലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ വരാതിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും എത്തിയിട്ടുണ്ട്. അത്രമാത്രം ദശലക്ഷക്കണക്കിന് യൂട്യൂബേഴ്സാണ് അത് ഫോളോ അപ്പ് ചെയ്തതും അതിൻ്റെ വ്യൂസ് കൂടി മില്യൺ കണക്കിന് കമൻസ് ആണ് അതിൽ വന്നിട്ടുള്ളത്. ഇപ്പോഴും ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന രീതിയിലാണെങ്കിലും അതിൻ്റെ ഒരു മ്യൂസിക് ആണെങ്കിലും ഇന്നും പവർഫുള്ളായിട്ട് നിലനിൽക്കുകയാണ്. ഒരു പ്രണയം വിത്ത് ഒരു മ്യൂസിക്കൽ ജേണി, അതുപോലെ തന്നെ ഒരു ഡാൻസ് രീതിയിലൊക്കെയാണ് ആ ഒരു പാട്ടിൻ്റെ റണ്ണ് പോകുന്നത്. കാണാനും അതിമനോഹരമാണ്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മുടെ ഗൗതം ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് ആ പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ അതിൽ നമ്മുടെ മലയാളി ആയിട്ടുള്ള യാസിൻ എന്നത് നമ്മുടെ ഈ റിയാലിറ്റി ഷോസിലെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ളൊരു ഫേസാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൽ പാടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല രസമുള്ള ആ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ ഈവനിങ്ങിൽ ഓണേ സീറ്റിൽ നിന്ന് ഞാൻ എന്താ വിട വാങ്ങുകയാണ്. അപ്പോൾ അടുത്ത ശനിയാഴ്ച 4 മണിക്ക് ഞാൻ എത്തും. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കുക. നമ്മുടെ മെസ്സേജ് അയക്കേണ്ട നമ്പർ സ്ഥിരം നമ്പർ തന്നെയാണ്, 8848558785. അപ്പോൾ ദാ അടുത്ത പാട്ടോട് കൂടി ഞാൻ എന്താ ടാറ്റ ബൈ ബൈ പറയുന്നു. അപ്പോൾ അടുത്ത ലൈവിൽ നമുക്ക് കാണാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് ആർ ജെ ആതിര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. രാജ്യ പുരോഗതിക്ക് അനിവാര്യമായ വിവരശേഖരണത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് സെൻസസ് പ്രിൻസിപ്പൽ ഓഫീസറായ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. വിവരങ്ങൾ സ്വയം സമർപ്പിക്കുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ ആദ്യമായി ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ അവസരം പ്രയോജനപ്പെടുത്താൻ ഓരോരുത്തരും മുൻകൈ എടുക്കണമെന്നും പറഞ്ഞു. ജൂൺ 16 മുതലാണ് സ്വയം വിവരങ്ങൾ നൽകാവുന്നത്. പ്രക്രിയ ഓൺലൈനായി നിർവഹിക്കാം. നിലവിലെ പ്രവർത്തനങ്ങൾ പൊതുവിൽ തൃപ്തികരമാണ്. വിവരശേഖരണം പരമാവധിയാക്കുന്നതിന് സർക്കാർ ഓഫീസുകളിലെ 2 പേർക്ക് വീതം പരിശീലനം ഉറപ്പാക്കി മറ്റുള്ളവരുടെ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നത് പ്രോത്സാഹിപ്പിക്കും.

0: അക്ഷയ കേന്ദ്രങ്ങൾ വഴി അവബോധവും പിന്തുണയും ഉറപ്പാക്കും. ജനപ്രതിനിധികളുടെ സഹകരണം എല്ലാ തട്ടിലും ഉറപ്പാക്കും. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ മുഖാന്തിരവും പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും. സ്കൂൾ കോളേജ് തലങ്ങളിലും സെൽഫ് എന്യൂമറേഷൻ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. SSC പ്രമോട്ടർമാർ വഴി ഊരുകൂട്ടങ്ങളിലും അവബോധ പരിപാടികളും വിവരം രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. കളക്ടറേറ്റിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കും. ജൂലൈ 1 മുതൽ 30 വരെ നടക്കുന്ന ഹൗസ് ലിസ്റ്റിംഗ് പ്രക്രിയയ്ക്കും സമാന രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു. പൾസ് പോളിയോ വാക്സിനേഷന് ജില്ല പൂർണ്ണ സജ്ജമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. പോളിയോ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കാൻ ചേംബറിൽ ചേർന്ന ഇന്റർ സെക്ടറൽ കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിക്കവെയാണ് കളക്ടർ പറഞ്ഞത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് ജൂൺ 28 നൽകും. ജില്ലയിലെ 127,375 കുട്ടികൾക്ക് പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് നൽകുന്നതിനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായി. വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾ, അംഗൻവാടികൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി നിശ്ചിത ബൂത്തുകളിലൂടെ വാക്സിനേഷൻ നടത്തും. 1,755 ബൂത്തുകൾ പ്രവർത്തിക്കും. ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ICDS, വിദ്യാഭ്യാസ വകുപ്പ്, IMA, IAP, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ പങ്കാളിത്തം ഉറപ്പാക്കും. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുടുംബങ്ങൾ, കുടിയേറ്റ ജനവിഭാഗങ്ങൾ എന്നിവരിലെ കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകിയാകും മരുന്ന് നൽകുക. നിർമ്മാണ മേഖലകൾ, തൊഴിലാളി താമസ കേന്ദ്രങ്ങൾ, നഗരഗ്രാമ പ്രദേശങ്ങളിലെ കുടിയേറ്റ ജനവിഭാഗങ്ങളുടെ താമസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ ഗർഭാശയ ഗിള ക്യാൻസർ തടയുന്നതിന് 14 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികൾക്ക് 4,000 രൂപ വിലയുള്ള വാക്സിൻ ജില്ലയിൽ സൗജന്യമായി നൽകുന്നു. ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ സ്കൂളുകളിലെത്തി നടത്തുന്ന പരിപാടിക്ക് വേണ്ട പ്രചാരണം നടത്തുന്നതിന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ചുമതലപ്പെടുത്തി. സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ ജൂൺ 15 മുതൽ ജൂലൈ 31 വരെ സംഘടിപ്പിക്കും. വ്യക്തിശുചിത്വം ഉൾപ്പെടെ ആരോഗ്യശീലങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടികൾ, ORS വിതരണം എന്നിവ ഉറപ്പാക്കും. പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. പുനലൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് കൗൺസിലർ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തും. യോഗ്യത MSW അല്ലെങ്കിൽ MA സൈക്കോളജി. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 40 വയസ്സ്. ബയോഡേറ്റയും പ്രായവും യോഗ്യതയും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതമുള്ള അപേക്ഷ ജൂൺ 24 വൈകിട്ട് 3 മണിക്കകം ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0475-222-2702 നമ്പർ ഒരിക്കൽ കൂടി 0475-222-2702. എഴുകോൺ സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗം ലെക്ചറർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ 1ാം ക്ലാസ് BTech ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. ജൂൺ 16 രാവിലെ 10 മണിക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി പ്രിൻസിപ്പൽ മുൻപാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0474-248-4068 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0474-248-4068. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: എന്നമ്മ കണ്ണ്.

0: சௌக்கியமா?
1: ஆமாம்மா கண்ணு சௌக்கியம்தான்.
0: என்னம்மா கண்ணு சௌக்கியமா?
1: ஆமாம்மா கண்ணு ஃபேன்டாஸ்டிக்.
2: ஸ்வர்ணாபரணங்களுக்கு வெள்ளவிலை சீமாஸ். சீமாஸ் கோல்ட் கவரிங் ஜுவல்லரி. கடப்பாக்கட சீமாஸில் இப்போ ஸ்திரீ சௌந்தர்யத்தின் மாற்றி கூட்டுன சீமாஸ் லேடிஸ் கலெக்ஷனுகளும் லேடிஸ் பேகுகள், கோஸ்மெட்டிக்ஸ், ஃபேன்சி ஆபரணங்க, தங்கத்தில் புதிஞ்ச கேரண்டியுள்ள வெள்ளி ஆபரணங்க, டோய்ஸுக முதலாயவ யதேஷ்டம் தெரஞ்செடுக்குவான் சந்தர்சிக்க சீமாஸ் கோல்ட் கவரிங் ஜுவல்லரி. சீமாஸ் சென்டர் கடப்பாக்கட, ஆப்போசிட் கேஎஸ்ஆர்டிசி ஜங்ஷன், ஹைஸ்கூல் ஜங்ஷன், கொல்லம்.
3: கண்ணாடி 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ

0: വൈകിട്ട് 8 മണിവരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്. സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: Your favorite programs and music on your favorite radio. Radio Santhvanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: Radio Santhvanam 90.4 FM il ippol kelkam Aksharam Mudra. ഈ ഗോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയൻ ടൈറ്റസ്.
3: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ ഒരു കൃതിയെക്കുറിച്ചുള്ള സമ്പൂർണമായ ഒരവലോകനമാണ്. അതായത്, വളരെ ആഴത്തിൽ ഒരു കൃതിയെ വിലയിരുത്തുന്ന ഒരു തുടർ പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. ഇതിൽ മലയാള സാഹിത്യ ചരിത്ര താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ എഴുത്തിന്റെ വഴികളിൽ പുതിയതായി പ്രകാശനം ചെയ്ത നിരവധി കൃതികളെയൊക്കെ കുറിച്ച് വളരെ ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ നോവലുകൾ, ചെറുകഥകൾ, സഞ്ചാര സാഹിത്യം, കവിത, ജീവചരിത്രം, അങ്ങനെ സാഹിത്യത്തിന്റെ വിവിധങ്ങളായ ശാഖകൾ, കൂടാതെ ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നിവയുടെയും ഒക്കെ സമഗ്രമായ വിവരണങ്ങളുമുണ്ട്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പ്രതിപാദിച്ചതിന്റെ തുടർച്ചയെന്നോണം നമ്മുടെ മലയാളത്തിന്റെ പ്രണയ രാജകുമാരിയായ കമലാദാസ് എന്ന മാധവിക്കുട്ടിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. മാധവിക്കുട്ടിയുടെ ജീവിതവും എഴുത്തിന്റെ ശൈലിയും ഒപ്പം കൃതികളെക്കുറിച്ചൊക്കെയാണ് ഞാൻ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഇന്നും സ്നേഹത്തെക്കുറിച്ചൊരു വാക്ക് എഴുതാൻ പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ ആമിയാണ് അല്ലേ? ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ കൈത്തഴക്കത്തോടെ രചനകൾ നിർവഹിച്ച വ്യക്തിയാണ് നമ്മുടെ കമലാദാസ് എന്ന മാധവിക്കുട്ടി. അതുകൊണ്ട് ലോകം മുഴുവൻ അവരുടെ രചനകൾ എത്തപ്പെട്ടു എന്നത് വളരെയധികം വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. എഴുത്തും ജീവിതവും ഇടപിരിക്കാനാകാതെ സ്നേഹത്തെക്കുറിച്ച് വാനോളം എഴുതിയ കഥാകാരിയാണ് മാധവിക്കുട്ടി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള തീവ്ര അനുരാഗവും അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്വർഗതുല്യവും പവിത്രവുമായ ബന്ധത്തെക്കുറിച്ച് മാധവിക്കുട്ടി അങ്ങനെ എഴുതി. എല്ലാവരിൽ നിന്നും സ്നേഹം കൊതിച്ചവളായിരുന്നു നമ്മുടെ ആമി. നീർമാതളം പോലെ ശുദ്ധമായ സ്നേഹം തന്റെ അമ്മയിൽ നിന്നും കൊതിച്ച ആമി ആ സ്നേഹത്തിൽ മൂടിയിരിക്കാൻ ഏറെ ആഗ്രഹിച്ചവളാണ്. മുത്തശ്ശിയുടെ മരണത്തെക്കുറിച്ച് ആകുലതപ്പെടുന്ന രചനകൾ, മദ്രാസി പെൺകുടിയെ തിരിച്ചറിയുന്ന ഘടകങ്ങൾ, ഇങ്ങനെ തന്റെ കഥയിലുടനീളം ഇടമുറിയാതെ സ്നേഹം നിറച്ചുകൊണ്ടേയിരുന്ന ആമിയുടെ വിശേഷത്തെക്കുറിച്ചാണ് ഞാൻ അക്ഷരമുദ്രയിൽ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത്, ഈ ആഴ്ചയിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എത്ര പറഞ്ഞാലും തീരാത്ത അത്ര വിശേഷങ്ങൾ നമ്മുടെ ഈ ഒരു സാഹിത്യകാരിയെക്കുറിച്ച് ഉണ്ട് എന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കൊൽക്കത്തയിലെ സ്കൂൾ വിദ്യാഭ്യാസം മുഴുവൻ ആമി ചിലവഴിച്ചത് ഇംഗ്ലീഷുകാരായ കുട്ടികളുടെ കൂടെയായിരുന്നു എന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിവരിച്ച ഒരു കാര്യമാണ്. പ്രണയത്തിന്റെ സങ്കല്പലോകം മാത്രമല്ല സ്ത്രീയുടെ യഥാർത്ഥ ജീവിതാവസ്ഥയും തന്റെ കഥാപാത്രങ്ങളിലൂടെ ആമി നമ്മുടെ മുന്നിൽ, അല്ലെങ്കിൽ നമുക്കായി വരച്ചു കാട്ടി അല്ലേ? നെയ്പ്പായസത്തിലെ അമ്മയുടെ കഥ ഏവരുടെയും കണ്ണുകളെ ഈറനാക്കുന്ന ആർദ്രമായ ഒരു കഥയാണ്. സ്നേഹത്തെക്കുറിച്ച് വാനോളം എഴുതിയ നമ്മുടെ ഈ കഥാകാരി സ്നേഹത്തിന് അതിരില്ല എന്നും സ്വന്തം ശരീരത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും ഒക്കെ തന്നെ അവർ സ്ത്രീകളെ പഠിപ്പിച്ചു. സ്ത്രീ ശരീരത്തിന് അതിൻ്റെതായ ഒരു നിഷ്കളങ്കത ഉണ്ട് എന്നും അതിനെ നാം സ്നേഹിക്കണം എന്നൊക്കെ ആമി നമ്മെ പഠിപ്പിച്ചു. എന്റെ കഥ എന്ന കൃതി പുറത്തു വന്നതോടെ അവർ പറയുന്നത്

ആമി താൻ ദൈവത്തെ പ്രേമിക്കുന്നു എന്ന് സധൈര്യം ആമി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ജീവിതം നിറയെ പൊട്ടിച്ചിരി മാത്രമായിരിക്കുമെന്ന് ഒരിക്കൽ ഞാൻ വിശ്വസിച്ചു. ആജീവനാന്തം സ്നേഹിക്കപ്പെടും എന്നും ഞാൻ അന്ധമായി വിശ്വസിച്ചു എന്നും ആമി നമ്മോട് പറയുന്നു. സ്ത്രീ ശരീരത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും ഒരു സ്ത്രീ തുറന്നെഴുതിയപ്പോൾ അത് കുറച്ചൊന്നുമല്ല അന്ന് വാർത്തയായത്. ഒരു സാഹിത്യ സൃഷ്ടി ഇങ്ങനെയും കോളിളക്കം സൃഷ്ടിക്കുമോ? അത് പ്രസിദ്ധീകരിക്കുവാൻ, അതായത് എന്റെ കഥ എന്ന അവരുടെ ഒരു കൃതി പ്രസിദ്ധീകരിക്കാൻ ധൈര്യവും മനസ്സും കാണിച്ചത് മലയാളനാട് എന്ന പേരിൽ അന്ന് കൊല്ലത്തു നിന്നും പ്രസിദ്ധീകരിക്കുന്ന മാസികയുടെ പത്രാധിപരായ ശ്രീ എസ് കെ നായരായിരുന്നു എന്ന് മാധവിക്കുട്ടി പലയിടങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. മലയാളിയുടെ ബോധമണ്ഡലത്തിലേക്കും ചിന്തകളിലേക്കും ഒക്കെ ആ കൃതി വരുത്തിയ മാറ്റം ചെറുതായിരുന്നില്ല. കുടുംബവാരികയിൽ ഇങ്ങനെയൊരു കൃതിയോ എന്ന് ചോദിച്ചവർ വരെ ഉണ്ടായി. എഴുത്തിന്റെ സത്യസന്ധത ആ കൃതിയിൽ ഉടനീളം ഉണ്ടായിരുന്നു താനും. ഒരുപാട് പേർ കൃതിക്കെതിരെയും അന്ന് മലയാള നാടിനെതിരെയും തിരിഞ്ഞു. എങ്ങനെ ഇത്തരത്തിലൊരു കൃതി രചിക്കുവാൻ കമലാദാസിനും പ്രസിദ്ധീകരിക്കുവാൻ മലയാള നാടിനും ധൈര്യം വന്നു എന്ന തരത്തിൽ അത് അന്ന് ചർച്ചാവിഷയമായി. ചില നിരൂപകർ ഈ കൃതിക്ക് നേരെ ഒരു കൊടുങ്കാറ്റുപോലെ ആക്രമണം അഴിച്ചുവിട്ടു. എന്നാലോ വിവാദങ്ങൾ ഏറെ കൊടുമ്പിരി കൊള്ളുമ്പോഴും ഏറെ ആളുകൾ മലയാള നാടിന്റെ പുതിയ ലക്കത്തിനായി കാത്തിരുന്നു എന്നതും വളരെയധികം പ്രത്യേകതകളുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ? ഒരുപാട് സ്ത്രീകൾ മാധവിക്കുട്ടിയുടെ ഇത്തരത്തിലുള്ള എഴുത്തിന്റെ ശൈലിയെ പുകഴ്ത്തി. ആ എഴുത്ത് ചെറിയൊരു മാറ്റമല്ല അന്ന് സൃഷ്ടിച്ചത്. വിപ്ലവാത്മകമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പാകത്തിലുള്ള എഴുത്തുകളായിരുന്നു മാധവിക്കുട്ടി എഴുതിയത്. ഇങ്ങനെ മാധവിക്കുട്ടിയുടെ എഴുത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അവരുടെ നിരവധിയായ കൃതികളെക്കുറിച്ചും ഒക്കെയാണ് അക്ഷരമുദ്ര എന്ന ഈ പ്രോഗ്രാമിൽ ഞാൻ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

ഇരിക്കൂ, ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനീഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ്. ഒരു കൃതിയെക്കുറിച്ചുള്ള സമ്പൂർണമായ ഒരു അവലോകനമാണ്. അതായത് വളരെ ആഴത്തിൽ ഒരു കൃതിയെ വിലയിരുത്തുന്ന ഒരു പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. മലയാള സാഹിത്യ ചരിത്ര താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ തന്നെ എഴുത്തിൻ്റെ വഴിയിൽ പുതിയതായി പ്രകാശനം ചെയ്ത നിരവധി കൃതികളെയൊക്കെ കുറിച്ച് വളരെ ആഴത്തിൽ വിലയിരുത്തുന്ന പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിലാകട്ടെ നോവലുകൾ, ചെറുകഥകൾ, സഞ്ചാര സാഹിത്യം, കവിത, ജീവചരിത്രം, അങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധങ്ങളായ ശാഖകളൊക്കെ തന്നെയുണ്ട്. അക്ഷരമുദ്രയിൽ ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ മലയാളത്തിലെ പ്രണയ രാജകുമാരിയായ കമലാദാസ് എന്ന മാധവിക്കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ എഴുത്തിൻ്റെ ശൈലിയെക്കുറിച്ചും എഴുത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും മാധവിക്കുട്ടിയുടെ നിരവധി കഥകളെക്കുറിച്ചും ഒക്കെയുള്ള വിശേഷങ്ങളാണ്. മലയാളിയുടെ കപടമുഖത്തിന് നേരെ പരിഹസിച്ചുകൊണ്ട് പെണ്ണിൻ്റെ ജീവിതവും അവളുടെ കാമനകളെക്കുറിച്ചുമൊക്കെ തുറന്നെഴുതിയ പുനയൂർക്കുളത്തെ പ്രണയ രാജകുമാരിയാണ് ആമി. എഴുത്തും ജീവിതവും ഇഴപിരിക്കാനാകാതെ സ്നേഹത്തെക്കുറിച്ച് വാനോളം എഴുതിയ കഥാകാരിയാണ് കമലാദാസ് എന്ന മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ പ്രസിദ്ധീകരിച്ചപ്പോഴുള്ള കോളിളക്കങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപാട് സ്ത്രീകൾ മാധവിക്കുട്ടിയുടെ ഈ എഴുത്തിൻ്റെ ശൈലിയെ നെഞ്ചേറ്റി സ്വീകരിച്ച് എന്നത് നിഷേധിക്കാനാവാത്ത ഒരു ചരിത്രമാണ്. എൻ്റെ കഥ എന്ന ഈ കൃതി ഒരു അശ്ലീല സാഹിത്യമാണ് എന്ന് സദാചാരവാദികൾ വിമർശിച്ചു. അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേർ അന്ന് രംഗത്തു വന്നതായും ഇടക്കാലത്ത് മലയാള നാടിന് ഈ കൃതിയുടെ പ്രസിദ്ധീകരണം നിർത്തിവെക്കേണ്ടി വന്നതായും പറയപ്പെടുന്നു. മലയാള കാവ്യലോകത്ത് മാതൃത്വത്തിൻ്റെ സങ്കീർത്തനം മുഴക്കിയ കവയത്രിയായിരുന്ന നാലപ്പാട്ട് ബാലാമണിയമ്മയുടെയും മാതൃഭൂമിയിലെ എഴുത്തുകാരനായിരുന്ന ശ്രീ V.M. നായരുടെയും മകളായിരുന്നല്ലോ കമലാദാസ് എന്ന മാധവിക്കുട്ടി. സമൂഹത്തിൽ തന്റെ എഴുത്ത് ഒരുപാട് പ്രതിഷേധത്തിനും വിമർശനത്തിനും ഇടയാക്കിയെങ്കിലും തന്റെ സാഹിത്യ സൃഷ്ടികൾ എന്നും തന്റെ മനസ്സാണെന്നും തന്റെ ഓരോ

ഓരോവരെയും തന്റെ സ്വാതന്ത്ര്യമാണെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. ഒരുപാട് പേർ തന്റെ കൃതിയെ വളരെ മോശമായ രീതിയിൽ വിമർശിച്ചതറിഞ്ഞിട്ടും കമല തന്റെ എഴുത്തിൽ നിന്നും ഒരടി പിറകോട്ട് പോലും പോയില്ല എന്നതും വളരെയധികം വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സിന്റെയും ശരീരത്തിന്റെയും കാമനകളെ തന്റെ ശരീരത്തോട് ചേർത്തു വച്ച് മറയില്ലാതെ ആമിയുടെ തൂലിക അങ്ങനെ ചലിച്ചുകൊണ്ടേയിരുന്നു. വിദ്യാഭ്യാസ കാലം ഏറെയും ആമി ചിലവഴിച്ചത് കൽക്കട്ടയിലായിരുന്നു. പഠിച്ചതും വളർന്നതുമൊക്കെ അവിടെയാണെന്നും ആമി തന്നെ എഴുതിയിട്ടുണ്ട്. മാതൃത്വത്തിന്റെ പ്രിയപ്പെട്ട കവയത്രിയായ അമ്മ മിക്ക നേരവും എഴുത്തിന്റെ ലോകത്തായിരിക്കും എന്നും തന്നെ സ്നേഹിക്കുവാനും ലാളിക്കുവാനും അമ്മയ്ക്ക് സമയം കിട്ടാറില്ലെന്നും ആമി കുറിച്ചിട്ടുണ്ട്. സ്നേഹത്തിനു വേണ്ടി ദാഹിച്ച ആമി പലയിടങ്ങളിലും പരിഭവം പറഞ്ഞിട്ടുണ്ട് താനും. പരിചാരകരുടെ പരിലാളനത്തിൽ വളരാനാണ് തന്റെ വിധിയെന്നും ആമി പരിതപിച്ചു. ഒരുപാടിടങ്ങളിൽ ആമി തുറന്നെഴുതി. ജോലിക്കാരിൽ നിന്നുമാണ് ഞാൻ പുന്നയൂർ കുളത്തെ ഭാഷ പഠിച്ചതെന്നും ആമി തന്നെ പറഞ്ഞിട്ടുണ്ട് താനും. എന്നും ആമിക്ക് അമ്മയുടെ സ്നേഹം ഒരു കിട്ടാക്കനിയായിരുന്നു. അതിനെക്കുറിച്ച് ആമി പരാതി പറഞ്ഞിട്ടുണ്ട് എന്നും തന്റെ മനസ്സ് എന്നും തീവ്രമായ സ്നേഹം കൊതിച്ചിരുന്നു എന്നും ആമി പറഞ്ഞിട്ടുണ്ട്. ആമിയുടെ ബാല്യം കാച്ചണ്ണയും പുന്നയൂർ കുളവും അമ്മയും ഒക്കെ ചേർന്നതായിരുന്നു. കിളിമകളുടെ കൊഞ്ചൽ കലാപമാക്കിയവൾ എന്നാണ് കെ ബാലകൃഷ്ണൻ ആമിയെ കുറിച്ച് പറഞ്ഞത്. ആമിയുടെ ഭർത്താവായ മാധവദാസിന് തന്നെക്കാൾ 14 വയസ്സ് അധികം പ്രായമുണ്ടായിരുന്നു എന്ന് ആമി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആമിയുടെ ശക്തിയായിരുന്നു ആമിയുടെ ഭർത്താവായ മാധവദാസ്. ഒരിക്കൽ ആമി പറഞ്ഞു, കവികൾ കള്ളം പറയുകയാണ്, പ്രകൃതിയിലെ ഏറ്റവും നല്ല സുന്ദര സൃഷ്ടി പുരുഷന്റെ ഉടലാണെന്ന് ആമി തുറന്നെഴുതി. സ്ത്രീയുടെ ഒരു സുന്ദര ലോകം തന്നെ തന്റെ സൃഷ്ടികളിലൂടെ അതുപോലെ തന്നെ ആമി വരച്ചു കാട്ടിയതായും ആമിയുടെ കൃതികൾ വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ കഴിയും. മലയാള നാട് എന്ന വാരികയിലൂടെയുള്ള തന്റെ സൃഷ്ടി, എന്റെ കഥ എന്ന തന്റെ സൃഷ്ടി, ശരീരത്തിന്റെ കാമനകളെക്കുറിച്ച് ആ സൃഷ്ടിയിലൂടെ ആമി തുറന്നെഴുതിയപ്പോഴും ഭർത്താവ് മാധവദാസ് എന്നും ആമിക്ക് തുണയായി നിന്നിട്ടുള്ളൂ. സ്ത്രീത്വം എന്നും ആഘോഷിക്കപ്പെടേണ്ടതായിരുന്നു എന്ന കണ്ടെത്തൽ ആമിക്കുണ്ടായിരുന്നു. ആമിയുടെ ഈ എഴുത്തിനെ വിമർശനാത്മക ബുദ്ധിയോടെ കണ്ടവർ ഭർത്താവായ മാധവദാസിനോട് ആമിയെ കുറിച്ച് പരാതി പറഞ്ഞത്രേ. അങ്ങനെ പരാതി പറഞ്ഞപ്പോൾ ആമിയല്ലേ, ആമി എഴുതട്ടെ എന്നാണ് മാധവദാസ് പറഞ്ഞത്. എന്നും വിവാദങ്ങളുടെ കൂട്ടുകാരിയായിരുന്ന കമലാദാസിനെ ഭർത്താവിന്റെ മരണം വല്ലാതെ തളർത്തിയതും നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. പ്രണയത്തിന്റെ സങ്കല്പലോകം മാത്രമല്ല സ്ത്രീയുടെ യഥാർത്ഥ ജീവിതാവസ്ഥയും അവരുടെ കഥാപാത്രത്തിലൂടെ ആമി വരച്ചു കാട്ടി അല്ലേ. ഇങ്ങനെ തന്റെ കഥകളിലുടനീളം സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ചും സ്ത്രീയുടെ കാമനകളെക്കുറിച്ചും സ്ത്രീയുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും ഒക്കെ ആമി വരച്ചു കാട്ടിയതായി നമുക്ക് മലയാള സാഹിത്യ കൃതികളിൽ നിന്നും അല്ലെങ്കിൽ ആമിയുടെ കൃതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രകടമാക്കാത്ത സ്നേഹം നിരർത്ഥകമാണ്. അത് പിശുക്കന്റെ ക്ലാവ് പിടിച്ച നാണ്യശേഖരം പോലെ ഉപയോഗശൂന്യമാണ് എന്നാണ് ആമി സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത്. മലയാള സാഹിത്യത്തിലെ സർഗവിസ്മയമായിരുന്ന മാധവിക്കുട്ടിയെക്കുറിച്ചാണ് ഞാൻ അക്ഷരമുദ്രയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തനിക്ക് പറയാനുള്ളത്, പുരുഷനേക്കാൾ ധൈര്യത്തോടെ ആരെയും ഭയക്കാതെ ആമി പറഞ്ഞുകൊണ്ടേയിരുന്നു. മാറ്റത്തിന്റെ വഴിയിൽ സ്വയം പ്രതിഷ്ഠിച്ച ഒരു ജീവിതമായിരുന്നു ആമിയുടേത്. സ്ത്രീക്ക് തൻ്റെടത്തോടെ സംസാരിക്കാനും പ്രണയിക്കാനും അവരുടെ സ്വത്തും വെളിവാക്കാനുമൊക്കെ ഒരിടം ഉണ്ടാക്കിയത് ആമിയുടെ എഴുത്താണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഭർത്താവിൻ്റെയും മക്കളുടെയും ഒക്കെ പിന്തുണ സർഗാത്മക ജീവിതത്തിൽ ആമിക്കുണ്ടായിരുന്നു. വളരെ സുന്ദരമായി ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഭാവനയുള്ള ഒരു എഴുത്തുകാരിയായിരുന്നു കമലാദാസ് എന്ന മാധവിക്കുട്ടി. നുണകൾ എന്ന പേരിൽ ആമി ഒരു കഥ എഴുതി. ഈ കഥകൾ ഒന്നും അവരുടെ

ആത്മകഥകളല്ല. ഒരു സ്ത്രീ തുറന്നെഴുതിയാൽ അത് അവരുടെ ജീവിതമാണോ എന്ന് മലയാളികൾ സംശയിക്കുന്നിടത്ത് തന്നെ അവർ തന്നെ അവരുടെ കഥയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരുടെ പല കഥകളും ഒരു ഭ്രമകൽപ്പനകളെ സൃഷ്ടിക്കുകയാണോ എന്ന് നാം മലയാളിയായ വായനക്കാർക്ക് പലയിടങ്ങളിലും തോന്നാമെന്നത് ഒരു വസ്തുത തന്നെയാണ്. താൻ ജനിച്ച നാലപ്പാട്ട് കുടുംബത്തിൽ ഒരിക്കലും സ്ത്രീ പുരുഷൻ വേർതിരിവുണ്ടായിരുന്നില്ല എന്നത് ആമി പലയിടങ്ങളിലും പ്രസ്താവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരെയും സമഭാവനയോടെ സ്നേഹിക്കാനാണ് തൻ്റെ കുടുംബത്തിൽ പഠിപ്പിച്ചത് എന്ന് ആമി തന്നെ പറഞ്ഞിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു ധനാഢ്യനായ ആമിയുടെ അച്ഛൻ. മകളെ ബ്രിട്ടീഷ് രീതിയിൽ വളർത്താനാണ് അദ്ദേഹം ആഗ്രഹിച്ചതത്രേ. എന്നാലോ മകൾ സ്വന്തം ഭാവനാലോകത്ത് ആയിരുന്നു. തന്നെക്കാൾ 15 വയസ്സ് കൂടുതലുള്ള മാധവദാസിനെയാണ് ആമി അന്ന് വരനായി സ്വീകരിച്ചത്. ഏതു തിന്മയ്ക്കിടയിലും നന്മ കാണുന്ന സ്ത്രീയായിരുന്നു മാധവിക്കുട്ടി എന്ന കമലാദാസ്. അവർ വേശ്യാലയത്തെക്കുറിച്ച് അന്ന് എഴുതിയത് അന്നത്തെ സദാചാരവാദികൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഒരു എഴുത്തുകാരിയെ ആവിഷ്കരിക്കുന്നത് അവരുടെ ജീവിതമാണ് എന്നൊരിക്കലും നാം കരുതരുത്. മറിച്ചോ, അവർ കണ്ടെത്തുന്ന കഥാപാത്രങ്ങളാണ് എന്നും മാധവിക്കുട്ടി നമ്മോട് പറയുന്നു. അവസാന കാലത്ത് മാധവിക്കുട്ടി ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു. കേരളത്തിലേക്ക് മടങ്ങി വരണം എന്നും അവർ അതിയായി ആഗ്രഹിച്ചിരുന്നു. കേരളത്തിലേക്ക് ഉള്ള തിരിച്ചുപോക്ക് വല്ലാതെ കൊതിച്ചിരുന്നു ആമി. അവർ പ്രമേഹമൂലം അവസാന നാളുകളിൽ വല്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എന്നും മാധവിക്കുട്ടിയുടെ മരണം സാഹിത്യ ലോകത്തെ ചെറുതൊന്നുമല്ല അന്ന് വേദനിപ്പിച്ചത് എന്നും നാം ഏവരും, അതായത് നാം എല്ലാം മാധവിക്കുട്ടിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ വളരെ ആഴത്തിലറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ അക്ഷരമുദ്രയിലൂടെ ഞാൻ പുന്നയൂർ കുളത്തെ പ്രണയരാജകുമാരിയായിരുന്ന മാധവിക്കുട്ടിയെയും അവരുടെ എഴുത്തിൻ്റെ ശൈലിയെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെയാണ് അക്ഷരമുദ്ര എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞാൻ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ അക്ഷരമുദ്രയിലൂടെ മാധവിക്കുട്ടിയുടെ നിരവധി സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ ശ്രോതാക്കൾക്കായി അറിവുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ അല്ലെങ്കിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആമി എന്ന നമ്മുടെ കഥാകാരിയായ മാധവിക്കുട്ടിയെക്കുറിച്ചാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ കൈത്തഴക്കത്തോടെ രചനകൾ നിർവഹിച്ച വ്യക്തിയാണ് കമലാദാസ് എന്ന മാധവിക്കുട്ടി. അതുകൊണ്ട് ലോകം മുഴുവൻ ആമിയുടെ കൃതികൾ എത്തപ്പെട്ടത് എന്നതും ഒരു വിശേഷപ്പെട്ട കാര്യമാണ്. എഴുത്തും ജീവിതവും ഇടപിരിക്കാനാകാതെ സ്നേഹത്തെക്കുറിച്ച് വാനോളം എഴുതിയ കഥാകാരിയാണ് നമ്മുടെ മാധവിക്കുട്ടി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള തീവ്ര അനുരാഗവും അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്വർഗതുല്യവും പവിത്രവുമായ ബന്ധത്തെക്കുറിച്ചും ആമി എഴുതി. ലോകത്തെ മുഴുവൻ പ്രണയിച്ച കമലയ്ക്ക് മരണത്തോടും എന്നും സ്നേഹമായിരുന്നു. പിൽക്കാലത്ത് കടന്നുവന്ന പല എഴുത്തുകാരികൾക്കും ആമിയുടെ ഈ തുറന്നെഴുത്ത് കരുത്തു പകരുന്നതായിരുന്നു എന്നത് നിഷേധിക്കാനാകാത്ത ഒരു സത്യവുമാണ്. മാധവിക്കുട്ടിയുടെ നിരവധി കഥകളെക്കുറിച്ചും നിരവധി കൃതികളെക്കുറിച്ചും ഒക്കെ ഞാൻ അക്ഷരമുദ്രയുടെ തുടർന്നു വരുന്ന എപ്പിസോഡുകളിൽ ഒരുപാട് വിശേഷങ്ങൾ ശ്രോതാക്കൾക്കായി പങ്കുവെച്ചുകൊണ്ടിരിക്കാം. ഇങ്ങനെ നമ്മുടെ ആമിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തയത്ര നിരവധി കാര്യങ്ങളുണ്ട്. അക്ഷരമുദ്ര എന്ന ഈ പ്രോഗ്രാം മലയാള സാഹിത്യ ലോകത്തെ നിരവധി കൃതികളെക്കുറിച്ച് ശ്രോതാക്കളിലേക്ക് വളരെ ആഴത്തിൽ അറിവുകൾ പ്രദാനം ചെയ്യുന്ന ഒരു തുടർ പ്രോഗ്രാമാണ്. അക്ഷരമുദ്രയിലൂടെ എഴുത്തിൻ്റെ വഴിയിൽ പുതിയ ശൈലി സ്വീകരിച്ച പുതിയ കാലഘട്ടത്തിലെ നിരവധി എഴുത്തുകാരെക്കുറിച്ചും ഒക്കെ ഞാൻ ശ്രോതാക്കളിലേക്ക് അറിവുകൾ പകർന്നു തരുന്നുണ്ട്. കൂടാതെ അക്ഷരമുദ്രയിൽ ലേഖനങ്ങൾ, നിരവധി കവിത, ജീവചരിത്രം, അങ്ങനെ മലയാള സാഹിത്യത്തിൻ്റെ വിവിധങ്ങളായ

0: നിരവധി ശാഖകളെക്കുറിച്ച് ഒക്കെ ഞാൻ അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾക്കായി അറിവുകൾ പകർന്നു തരുന്നുണ്ട്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ പുന്നയൂർ കുളത്തെ പ്രണയ രാജകുമാരിയായിരുന്ന മാധവിക്കുട്ടിയുടെ എഴുത്തിൻ്റെ വഴിയും മാധവിക്കുട്ടിയുടെ എഴുത്തിൻ്റെ ശൈലിയും അവരുടെ കൃതികളെക്കുറിച്ചും ഒക്കെയാണ്. ഇങ്ങനെ എത്രയെത്ര പറഞ്ഞാലും തീരാത്ത അത്ര വിശേഷണങ്ങൾ മാധവിക്കുട്ടിയുടെ സാഹിത്യത്തിലും സാഹിത്യ കൃതികളിലും ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അക്ഷരമുദ്രയുടെ തുടർ എപ്പിസോഡുകളിൽ നിരവധി വ്യത്യസ്തമായ മാധവിക്കുട്ടിയുടെ കഥകളെക്കുറിച്ചും കൃതികളെക്കുറിച്ചും ഒക്കെ ഞാൻ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇത്രയും നേരം അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്രയിൽ തുടർന്ന എപ്പിസോഡുകളിൽ തന്നെ മാധവിക്കുട്ടിയുടെ നിരവധി കൃതികളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: This is Radio Santhanam 90.4 FM. Stay tuned.
3: ഹായ്, ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിലും ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
0: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
6: ചരിത്രത്തിൽ ഇന്ന് ജൂൺ 13. മെർമൈൻ എന്ന ആദ്യത്തെ വജ്രഖനി റഷ്യയിൽ കണ്ടെത്തിയതും ഒരു സ്ത്രീയെ വഹിച്ചുള്ള ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രയായ വോസ്റ്റോക് 6 നാസ വിക്ഷേപിച്ചതും സ്വാതന്ത്ര്യസമര സേനാനി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിൽ നിന്ന് ടോക്കിയിലേക്ക് അന്തർവാഹിനിയിൽ യാത്ര തുടങ്ങിയതുമൊക്കെ ഒരു ജൂൺ 13-നായിരുന്നു. ജൂൺ 13-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 13. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിവരങ്ങൾ അറിയാൻ അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് വാർ എന്ന ഇൻഫർമേഷൻ തുറന്നത് 1942 ജൂൺ 13-നായിരുന്നു. ജൂൺ 13-നായിരുന്നു മെർമൈൻ എന്ന ആദ്യത്തെ വജ്രഖനി റഷ്യയിൽ കണ്ടെത്തിയത്. റോഡ് ഐലൻഡ് അടിമകളെ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചത് 1774 ജൂൺ 13-നായിരുന്നു. ബ്രിട്ടനിലെ നോർത്ത് അമേരിക്കൻ കോളനികളിൽ ആദ്യമായി ഇത് ചെയ്തു. ഒരു സ്ത്രീയെ വഹിച്ചുള്ള ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രയായ വോസ്റ്റോക് 6 നാസ വിക്ഷേപിച്ചത് 1963 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. പൈനിയർ 10 നെപ്റ്റൂണിനെ മറികടന്ന് മധ്യസൗരയുദ്ധം കടന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുവായി മാറിയത് 1983 ജൂൺ 13 നെൽസൺ മണ്ടേലയെ മോചിപ്പിക്കാൻ യു എൻ രക്ഷാസമിതി ദക്ഷിണാഫ്രിക്കയോട് ആവശ്യപ്പെട്ടത് 1980 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ജൂൺ 13 ജലാലുദ്ദീൻ ഫിറോസ് ഷാ ഡൽഹിയുടെ സിംഹാസനത്തിൽ കയറിയത്. 1757 ജൂൺ 13 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ റോബർട്ട് ക്ലൈവ് സിറാജുദ്ദൗളയ്ക്കെതിരെ പോരാടാൻ മുർഷിദാബാദിലേക്ക് പോയത്. 1947 നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിൽ നിന്ന് ടോക്കിയോയിലേക്ക് അന്തർവാഹിനി യാത്ര തുടങ്ങിയത് 1943 ജൂൺ 13
7: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
8: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
9: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം.

0: വിദുസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ യസ്യാം തം ന വിദുസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഹരി ഓം.
1: പിടിവാശി പുലർത്തുന്നതും ആഗ്രഹിച്ച രീതിയിൽ കാര്യം നടന്നില്ലെങ്കിൽ ഭഗവാന്റെ കണ്ണിലെ ബ്ലഡിന്റെ കാര്യം ടെസ്റ്റ് ചെയ്യുന്നതും, അങ്ങനെയല്ലേ പറയുക? ഈശ്വരന് കണ്ണിൽ ചോരയില്ല, ഉടനെ ബ്ലഡ് ടെസ്റ്റ് നടത്തി ഭഗവാന്റെ കണ്ണിലെ ചോരയുടെ കാര്യം. ദാറ്റ് ഈസ് നോട്ട് ദി വേ എന്ന് പറയുക. തത്സുഖ സുഖിത്വം, വട്ടവർ ഹി ഡിസൈൻസ് എവറിഥിങ് ഈസ് ഓക്കേ ഫോർ മീ. കേട്ടില്ലേ? അതാണ് ശരിയായ റിലേഷൻഷിപ്പ്. ശങ്കരാചാര്യരുടെ ഒരു കൃതിക്ക് ക്ഷമാപണ സ്തോത്രം എന്നുള്ള പേരായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. പക്ഷെ പൊതുവെ അറിയപ്പെടുന്നത് ശിവാപരാധ ക്ഷമാപണ സ്തോത്രം. അപ്പൊ എന്താ കേൾക്കുമ്പോ നമുക്ക് തോന്നുക, ശിവനൊരു അപരാധം ചെയ്തു അതിന്റെ ക്ഷമ. ഇപ്പൊ വ്യാഖ്യാതാക്കൾ പറയുക, ശരിക്കും ശിവനിപ്പോ തലയിൽ കൈവയ്ക്കുകയാണ്, എന്ത്, ഐ മേഡ് എ മിസ്റ്റേക്ക്, ഞാനൊരു അപരാധം ചെയ്തു, എന്താ അത്, ഇങ്ങനെ കുറെ ഭക്ത ശിരോമണികളെ സൃഷ്ടിച്ചു വിട്ടു, ഏത് നേരം അവര് ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്ന് വാശി പുലർത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആ കാറ്റഗറിയിൽ പെടാതിരിക്കാം. ഓക്കെ, തത്സുഖ സുഖിത്വത്തിന്റെ ഭക്തി എന്താ? തത്സുഖ സുഖിത്വത്തിന്റെ പ്രകൃതം, യു ആർ റെഡി ടു അലവ് എവറിഥിങ്, യു ഡോണ്ട് വാണ്ട് ടു സ്റ്റോപ്പ് ദി നാച്ചുറൽ ഫ്ലോ. കേട്ടില്ലേ? സ്വാഭാവിക പ്രയാണത്തെ അനുവദിക്കാനുള്ള പക്വത, ഇതാണ് ലോക ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. കാരണം എന്താണ്? യു കനോട്ട് സ്റ്റോപ്പ് എനിത്തിങ്. വൃക്ഷങ്ങൾ പഴുത്ത ഇല കൊഴിയുന്നതിലൂടെ നമുക്ക് പറഞ്ഞുതരുന്ന പാഠം എന്താ? നദി ഒഴുകുന്നതിലൂടെ നമുക്ക് പറഞ്ഞുതരുന്ന പാഠം എന്താണ്? നത്തിങ് ഈസ് പെർമനന്റ്, എല്ലാം നിത്യനിരന്തര മാറ്റത്തിന് വിധേയമാണ്. സോ വി ഹാവ് ടു അപ്ലിഫ്റ്റ് അവർ സെൽവ്സ് സോ ദാറ്റ് വി വുഡ് ബി ഏബിൾ ടു എൻജോയ് ഇറ്റ്. ഇതൊക്കെ ആസ്വദിക്കുന്ന ആഘോഷിക്കുന്ന നിത്യനിരന്തര മാറ്റത്തെ ആഘോഷിക്കുന്ന ഒരു അവബോധത്തിലേക്ക് നാം നമ്മെ ഉദ്ധരിക്കേണ്ടതുണ്ട് എന്ന് പറയുക. അതിനു വേണ്ടിയുള്ള ഒരു ചിത്രീകരണമാണ് എന്താ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അവ്യക്തത്തിൽ നിന്ന് വ്യക്തമാകുന്നു. വ്യക്തമാകുന്നത് കാണുമ്പോൾ ഉടനെ തീരുമാനിച്ചോളണം, ഇറ്റ് വിൽ ഗോ ബാക്ക്. കേട്ടില്ലേ? വൺ ഡേ ഇറ്റ് വിൽ ഗോ ബാക്ക് എന്ന് ഉടനെ പറഞ്ഞോളൂ. കൊഴിഞ്ഞു വീഴുന്ന പുഷ്പത്തെ കുറിച്ച് തത്വജ്ഞാനിക്ക് വിഷമം തോന്നില്ല. കാരണം തത്വജ്ഞാനി എന്ത് മനസ്സിലാക്കുന്നു? ആ പൂവ് ചീഞ്ഞളിഞ്ഞ് വളമായി അടുത്ത പുഷ്പം ആയിട്ട് അത് വരുന്നു. അപ്പൊ ഈ ഒരു പ്രയാണം കണ്ടുകൊണ്ടിരിക്കുന്ന തത്വജ്ഞാനി ഹാപ്പി ആയിരിക്കുന്ന അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അവ്യക്താവ്യക്തയ സർവാഹ പ്രഭവന്തി അഹരാഗമേ. ബ്രഹ്മാവിന് പകൽ വരുമ്പോൾ ഈ അവ്യക്തമായതൊക്കെ വ്യക്തമാവുന്നു. ബ്രഹ്മാവിന്റെ പകല്. പിന്നെയോ, രാത്രിയാഗമേ, ബ്രഹ്മാവിന്റെ രാത്രിയിൽ എന്ത് സംഭവിക്കുന്നു? പ്രളീയന്തേ, വിലയിക്കുന്നു. തത്ര ഏവ അവ്യക്ത സജ്ഞകേ, അവ്യക്തം എന്ന് പരിചയപ്പെടുത്തിയില്ലേ, അതിലേക്ക് തന്നെ വിലയിക്കും. അച്ഛനൊരു ബലൂണ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടെ, വലിയ ബലൂൺ, എന്നിട്ട് കൊച്ചുമോനെയും വിളിച്ചു വരുത്തി മിസ്സിനോട് വന്നിരിക്കാൻ പറഞ്ഞു, ഞാനൊരു സൂത്രം കാണിച്ചു തരാം. എന്നിട്ട് അച്ഛൻ അതിങ്ങനെ ഊതി വീർപ്പിച്ചു. ഏത് ബലൂൺ? നിങ്ങളൊക്കെ എക്സ്പെർട്സ്, കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഊതി വീർപ്പിച്ച് കണ്ടതും കുട്ടി കരച്ചൽ തുടങ്ങി. എന്താ കാരണം? ഈ ബലൂണില് ഒരു ഭൂതം. അമ്മ ചിരിയും തുടങ്ങി. നിങ്ങളാണോ മോഡലായിട്ട് ഇരുന്ന് കൊടുത്തത്? ബലൂണ് വീർത്തതോടുകൂടി എന്ത് സംഭവിച്ചു? അതിലൊരു ഭൂതം പ്രകടമായി എന്ന് പറയാ. കുട്ടി ഇത് കണ്ടപ്പോ പേടിച്ചു കരഞ്ഞു. അമ്മയാണെങ്കിലോ, അമ്മയ്ക്കറിയാം പ്രഭവന്തി ആരാഗമേ രാത്രിയാകമേ വിലീയന്തേ. ഊതി വീർപ്പിച്ച സമയത്ത് അത് പ്രകടമായതാണ് എന്ന് അമ്മയ്ക്കറിയാം. അത് ചേതനയറ്റ ചിത്രീകരണമാണ്. പിന്നെ അമ്മ അത്ഭുതം കൂറിയിട്ട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ അങ്ങയുടെ അതേ രൂപത്തിൽ വരച്ചു വെച്ചിരിക്കുന്ന മോഡലായിട്ട് പോയി ഇരുന്ന് കൊടുത്തുവോ? തത്വജ്ഞാനി ഇങ്ങനെ എൻജോയ് ചെയ്യും ഈ ആവിഷ്കാരത്തെ. കൊച്ചുകുട്ടികൾ പക്ഷെ പേടിക്കുന്നു എന്ന് പറയുക. തികച്ചും അപ്രതീക്ഷിതമായി പോയി. ഉള്ളത് തന്നെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളൂ, അത് നാളെ തിരോഭവിക്കുകയും ചെയ്യും. ചിത്രീകരണം വ്യക്തമായോ? ഇപ്പൊ ബ്രഹ്മാവിന്റെ പകലിൽ എല്ലാം സംഭവിക്കുന്നു, ബ്രഹ്മാവിന്റെ രാത്രിയിലെല്ലാം വിലയിക്കുന്നു. അവ്യക്തം പ്രജാപതേഹേ സ്വാപാവസ്ഥ. ഇവിടെ അവ്യക്തം എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ ഉറങ്ങുന്ന അവസ്ഥയാണ്, സുപ്താവസ്ഥയാണ്. അതിൽ നിന്നാണ് എല്ലാം സംഭവിക്കുന്നത്, അതിലേക്കാണ് എല്ലാം വിലയിക്കുന്നത്. ഇങ്ങനെ ഒരു ചിത്രം എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഇപ്പൊ സൃഷ്ടിയില്ല, ആവിഷ്കാര തിരോഭാവങ്ങളേ ഉള്ളൂ. ഇങ്ങനെ ഒരു പ്രകാരം എന്തിനാണ് വർണ്ണിച്ചത്? മൂന്ന് കാരണങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മൂന്ന് കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം എന്താണ്? അകൃതാഭ്യാഗമ കൃത വിപ്രണാശ ദോഷ പരിഹാരാർത്ഥം. അകൃതാഭ്യാഗമം, ചെയ്യാത്തതിന് ഫലമുണ്ടാവുന്നു എന്ന അവസ്ഥയും, വിപ്രണാശ ദോഷം, ചെയ്തതിന് ഫലമില്ലാതായി പോകുന്നു എന്ന ദോഷവും പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെയും അതുപോലെ തന്നെ ബ്രഹ്മാവിന്റെ കാലദൈർഘ്യത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ ലളിതമായിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? Whatever we see and experience, that is not everything. കേട്ടില്ലേ? ഒന്നിന്റെ നാശം, that is not the end of

0: ദാറ്റ് പെർട്ടിക്കുലർ തിങ്. ഈ വിവേകം പുലർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഏതൊരു അനന്തമായ പ്രയാണമാണ്. സയൻസും ഈ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. സയൻസിന്റെ ഭാഷ എന്താണ്? എല്ലാം ആരംഭിച്ചത് എവിടെന്ന? ബിഗ് ബാങ്, ഒരു പൊട്ടിത്തെറിയുന്നാണ്. ബിഫോർ ദാറ്റ് വാട്ട് വാസ് ദേർ, അത് പറഞ്ഞുതരാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ ചോദ്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ദേർ എന്ന ചോദ്യമുണ്ട്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സ്പേസ്. ബിഫോർ ദാറ്റ് എന്നുള്ളതിൽ ബിഫോർ എന്നുള്ളത് റിലേറ്റഡ് ടു ടൈം. ഉള്ളതിനെ കുറിച്ച് പറയാം, അതിന് പ്രൈമറി എഗ് എന്ന പറയാം. പക്ഷേ ദേർ ഇസ് നോ സ്പേസ്, ദേർ ഇസ് നോ ടൈം. സിംഗുലാരിറ്റി എന്നാണ് പദപ്രയോഗം. മനസ്സിലാവുന്നില്ലല്ലോ, മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം മനസ്സിന് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ തന്നെ ടൈമും സ്പേസും ഫ്രെയിം വർക്ക് വേണം. ഇറ്റ് ഇസ് ബിയോണ്ട്. അങ്ങനെ ബിഗ് ബാങ് ഉണ്ടായി, സ്റ്റിൽ ഇറ്റ് ഈസ് എക്സ്പാൻഡിങ്. അതുകൊണ്ട് യൂണിവേഴ്സിനെ കുറിച്ച് എന്താ പറയുക? എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, വികസിത പ്രപഞ്ചം, വികസിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: आकाशवाणी നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേന വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്കിയൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. സ്ലോവാക്കിയ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രാറ്റിസ്ലാവയിലെ ഇന്ത്യൻ സമൂഹം. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്ക് റിപ്പബ്ലിക്കിൽ എത്തുമ്പോൾ പെയിന്റിങ്ങുകൾ വരച്ചും നൃത്തം അടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചും ഗംഭീര വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ സമൂഹം. ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനിടെ ദൃശ്യമാണെന്ന് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഞ്ചാരം വലിയ തോതിൽ വർദ്ധിക്കുക കൂടി ചെയ്തിട്ടുള്ളത് ആവേശം കൂടുതൽ ശക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇതിന് കൂടുതൽ ആവേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർമാരായ ഖേമരം കുമാവത്ത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ഉച്ചയോടെ കലക്ടറേറ്റിലെത്തിയ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘം മന്ത്രി AP അനിൽകുമാറുമായും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങളും സംഘം മുന്നോട്ട് വെച്ചു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗവും ചേർന്നു. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും രോഗിയുടെ അടുത്ത ബന്ധുക്കളായ 3 പേരുടെ പരിശോധന നടത്തിയെന്നും ഇവർക്ക് രോഗബാധയില്ലെന്നും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് കേന്ദ്രസംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജും സന്ദർശിച്ചു.
0: നിപ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ 320 വീടുകളിലും ഫീൽഡ് വർക്കർമാർ സന്ദർശനം നടത്തിയതായി മന്ത്രി AP അനിൽകുമാർ. രോഗം പടർന്നിട്ടില്ലെന്നും ലക്ഷണങ്ങൾ ഉള്ളവരെ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി ഏകോപനം നടത്തേണ്ടിയിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താനില്ലെന്നും ശ്രീമതി KK ശൈലജ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. June 26 മുതൽ തൂഫാൻ ക്യാമ്പയിനിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. രാജ്യത്തുടനീളം 1600 ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് നാഗ്പൂരിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം ലോകത്തിന് വഴികാട്ടിയാണെന്ന് ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവത്. ആർ എസ് എസ് ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വസുദൈവ കുടുംബകമാണ് നമ്മുടെ സന്ദേശമെന്നും ആഗോളതാപനം മുന്നിൽ കണ്ട് സൌരോർജ്ജത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ തൃശൂരിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി

0: വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭൂരിഭാഗം പേർക്കും സാധാരണ പനി പോലെ കടന്നുപോകാമെങ്കിലും ചിലരിൽ നാഡീ സംബന്ധമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ വൈറസ് വ്യാപനത്തിനും ജില്ലയിൽ കുറവില്ല. 4 പേർക്ക് ഡെങ്കിപ്പനിയും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
1: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബർമിംഗ്ഹാമിലെ എഡ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ നാളെ രാത്രി 7 മണിക്കാണ് മത്സരം. ഒരു മാസം നീളുന്ന 2020 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണെന്ന് കളക്ടർ ശിവം ചന്ദ്ര. ജനങ്ങളുടെ അവകാശങ്ങൾ തടയാൻ ഉദ്ദേശമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം ലക്ഷദ്വീപിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് CPIM രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള 5 പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ഇപ്പോൾ നല്ല വാർത്ത കേൾക്കാം.
3: നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. വേനലവധിക്കാലം കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുത്തൻ യൂണിഫോമും ബാഗും കുടയും പുതിയ ക്ലാസ്സിലെ പുസ്തകങ്ങളുമൊക്കെയായി.
4: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
5: കറക്കും തളികൾ, ഇത് മനുഷ്യരെ കറക്കും തളികൾ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: സാരിഗമപ ഗമപദനിദമഗമപമഗമഗരിസ

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: கண்ட சூரியன் வழுக்கிச்சத்தில் விழுந்தது மாமி, என் கண்ணை கட்டி காட்டுல விட்டது சாமி சாமி சாமி சாமி சாமி.
1: இஷ்ட கானங்களிலூடெ ஸ்ரோதாக்கள் ஆவசியப்பட்ட கானங்கள். പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്. മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?

0: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മും ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
1: ഫ്രീ കിക്ക് 90.4 എഫ്എം 2026.
0: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
1: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മിന്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
1: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
1: ഫ്രീ കിക്ക് 90.4 എഫ്എം 2026.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഈ ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ദ്വിരാഷ്ട്ര സന്ദർശനം സഹായകമാകുമെന്ന് പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. മികച്ച ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നൊവേറ്റേഴ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ ബിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. മാറുന്ന ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിക്കാനും ഭാവി വെല്ലുവിളികളെ നേരിടാനും സൈന്യം സജ്ജമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സൈനിക ദൌത്യങ്ങളുടെ വിജയവും സൈനികരുടെ ക്ഷേമവും ഒരുപോലെ പ്രധാനമാണെന്നും ഇവ രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുന്നത് സേനയുടെ പോരാട്ട വീര്യവും വർദ്ധിപ്പിക്കുമെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: In an era of rapidly changing security challenges, technological advances and complex global environments, the Indian Army must remain adaptive and future ready. By balancing operational effectiveness with the well-being of your soldiers, you will build trust and strengthen the fighting capability of the units you will lead.
0: ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ൽ അധികം കേഡറ്റുകളാണ് സൈനിക ഉദ്യോഗസ്ഥരായി ഇന്ന് ചുമതലയേറ്റത്. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30-ന് ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹട്ടിൽ AN-32 സൈനിക വിമാനം തകർന്നു വീണ 5 വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഈ സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തി. വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധൈര്യവും രാഷ്ട്രസേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. ആഗോളതലത്തിൽ സൈനിക ശേഷിയെ നിർണ്ണയിക്കുന്നത് സാങ്കേതിക പുരോഗതിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, റോബോട്ടിക്സ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സൈനികർ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: റാഡാർ, സാറ്റലൈറ്റ്, ഡ്രോൺ, സെൻസർ റോബോട്ടിക്സ് അനേക സിസ്റ്റം ആജ് യുദ്ധ മേ ഡിപ്ലോയ്ഡ്. ജിൻമേ നാ തോ ഫൈറ്റർ കാ പതാ ചൽത്താ ഹൈ നാ ഉസ്കി മഷീനറി ഓർ ഇക്വിപ്മെന്റ് കാ. ഓർ ആജ് വാർഫെയർ കി ഡെഫിനേഷൻ കാഫി ഹദ് തക് ബദൽ ചുക്കി ഹൈ. മുജേ വിശ്വാസ് ഹൈ കി ആപ്കെ ട്രെയിനിംഗ് പ്രോഗ്രാംസ് ഓർ എക്സർസൈസസ് മേ ആപ്കോ അൺസർട്ടൈൻറ്റി ഓർ അൺഎക്സ്പെക്ടഡ് ചലഞ്ചസ് കാ സാമനാ കർനെ കേ ലിയേ അച്ഛി തരഹ തയാർ കിയാ ഗയാ ഹൈ.
0: 60 ദശലക്ഷത്തിലധികം യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാഭ്യാസ വ്യവസായ മേഖലകൾക്ക് പുറമെ കായിക രംഗത്തും ഇന്ത്യൻ യുവാക്കൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുടനീളം വിദ്യാഭ്യാസം, നൈപുണ്യം, നൂതന ആശയങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ സർക്കാരിന് സാധിച്ചതായും പ്രധാനമന്ത്രി നടപ്പിലാക്കിയ വിവിധ നയങ്ങളാണ് ഇന്ത്യയെ ലോകത്തിലെ 2-ാമത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസ ശൃംഖലയാക്കി മാറ്റിയതെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. ഭാരതം ലോകത്തിന് വഴികാട്ടിയാണെന്നും ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷയാണെന്നും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മോഹൻ ഭാഗവത് നാളെ തൃശൂരിലെ പരിപാടിയിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ സ്ഥിതിഗതികൾ മന്ത്രി എ പി അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോട് എത്തുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. ഇന്ന് 11 നടക്കുന്ന 3-ാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് ന്യൂസിലാൻഡിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 1-ാം ഏകദിന മത്സരം ധർമ്മശാലയിൽ പുരോഗമിക്കുന്നു. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിട്ടുണ്ട്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺ എന്ന നിലയിലാണ്. പ്രധാന നിബന്ധനകൾ അംഗീകരിക്കാതെ അമേരിക്കയുമായി അന്തിമ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് വ്യക്തം.

0: ഇറാൻ. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ വിട്ടു നൽകുകയും ചെയ്യാതെ സുസ്ഥിര കരാറിനെ ടെഹ്റാൻ പിന്തുണയ്ക്കില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഒരു ധാരണാപത്രത്തിന്റെ കരട് പൂർത്തിയായതായും വരും ദിവസങ്ങളിൽ ഇതിൽ ഡിജിറ്റലായി ഒപ്പുവച്ചേക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. 2047 വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര കൃഷിയിടങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയുമാണെന്നും സുസ്ഥിര കൃഷി, നൂതനാശയം, ഗവേഷണം എന്നിവയാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ നടന്ന ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച കേന്ദ്ര സർക്കാർ ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്രസംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി, സമയം 7:35.
2: യുവവാണി.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: കണ്ണി ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026

0: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.

ജീവിതകുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് ഭീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: മെഡിസിൻസ്.
1: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനാണെങ്കിലോ അതിബുദ്ധിമാനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. ഒരു രാജാവിനൊരു മന്ത്രി ഉണ്ടായിരിക്കുമല്ലോ. ആ മന്ത്രിക്ക് രാജാവിനേക്കാൾ കൂടുതൽ ബുദ്ധിയും വേണം. എന്നാലേ മണ്ടന്മാരായ രാജാക്കളെ നേരെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം മന്ത്രിയുടെ ബുദ്ധി കാണുമ്പോഴൊക്കെ രാജാവിന് ഭയങ്കര അസൂയ തോന്നും. കാരണം എന്താണ്? രാജാവിനെ കടത്തി വെട്ടുകയല്ലേ. ആളുകളുടെ കൂടുതൽ സ്നേഹം അപ്പോൾ മന്ത്രിക്ക് കിട്ടത്തില്ലേ? ബഹുമാനവും മന്ത്രിക്ക് കിട്ടത്തില്ലേ രാജാവിനേക്കാളും? അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മന്ത്രിയോട് ഏത് രാജാവിനും അസൂയ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയ രാജാവ്, മന്ത്രിയേക്കാൾ ബുദ്ധി തനിക്ക് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി രാജാവ് മന്ത്രിയോട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചു. ഏ മന്ത്രി, ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളോട്. അതിനുത്തരം നീ പറയണം, ശരിയായ ഉത്തരം പറയണം. അങ്ങനെയാണെങ്കിൽ സമ്മാനം, അത് തെറ്റിച്ചാലോ തല വെട്ടും. മന്ത്രി ചോദിച്ചു, എന്താണ് മഹാരാജാവേ, പറഞ്ഞോളൂ. ആ ഭൂമിയുടെ കേന്ദ്രം എവിടെയാണ്? ശരി ഉത്തരം പറയൂ, അല്ലെങ്കിൽ തല പോവും. ഉടനെ ഇത് കേട്ടപ്പോ മന്ത്രി ഒന്ന് ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, രാജാവേ, ലോകത്തിൻ്റെ കേന്ദ്രം, അതായത് ഭൂമിയുടെ കേന്ദ്രം എവിടെയാണെന്നാണല്ലോ രാജാവ് ചോദിച്ചത്. അതിന് ഉത്തരവായിട്ട് തന്നെ, അതായത് ഭൂമി എന്ന് പറയുന്ന ലോകമാണല്ലോ. ഈ മന്ത്രി പറയുകയാണ്, രാജാവേ, ലോകത്തിൻ്റെ കേന്ദ്രം എൻ്റെ കുതിരയുടെ ഇടത് കാലിൻ്റെ അടിയിലാണ്. മന്ത്രിയുടെ ഉത്തരം കേട്ടോ, അതായത് ലോകത്തിൻ്റെ കേന്ദ്രം എൻ്റെ കുതിരയുടെ ഇടത് കാലിൻ്റെ അടിയിലാണ്. പിന്നെ വെറുതെ വല്ലതും വിളിച്ചു പറഞ്ഞാൽ നിന്റെ തല പോകും, രാജാവ് ഓർമ്മിപ്പിച്ചു. രാജാവേ, അങ്ങക്ക് സംശയമുണ്ടെങ്കിൽ അങ്ങ് ഭൂമിയുടെ വീതി അളന്നു നോക്കൂ. മന്ത്രി പറഞ്ഞു, മന്ത്രിയെ തോൽപ്പിക്കാൻ കഴിയില്ല. അതായത് ഭൂമിയുടെ വീതി അളന്നു നോക്കാനായിട്ട് തിരിച്ച് അങ്ങോട്ട് രാജാവിന് പണി കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ രാജാവിന് മനസ്സിലാകും ഈ ലോകത്തിൻ്റെ കേന്ദ്രം എവിടെയാണെന്ന്. അതാണ് മന്ത്രിയുടെ ബുദ്ധി. അങ്ങനെ മന്ത്രി പറഞ്ഞപ്പോഴത്തേക്കും മന്ത്രിയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് രാജാവ് മനസ്സിലാക്കി. എന്നാലും വിട്ടുകൊടുത്തില്ല, വേറൊരു ചോദ്യം ചോദിച്ചു, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? ഉടനെ മന്ത്രി പറഞ്ഞു, രാജാവേ, അങ്ങയുടെ തലയിൽ എത്ര മുടിയുണ്ടോ അത്ര തന്നെ. സംശയമുണ്ടെങ്കിൽ അങ്ങയുടെ മുടിയിഴകളും നക്ഷത്രങ്ങളും അങ്ങ് തന്നെ ഒന്ന് എണ്ണി നോക്കിക്കേ, അപ്പോൾ മനസ്സിലാകും. അപ്പോ ഇത് കേട്ട് സദസ്സിറൊക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ രാജാവ് അവിടെയും തോറ്റു. രാജാവ് വേറൊരു ചോദ്യം ചോദിച്ചു, ശരി മന്ത്രി, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, എനിക്ക് എത്ര താടി രോമങ്ങളുണ്ട്? മന്ത്രി പറഞ്ഞു, എൻ്റെ കുതിരയുടെ വാലിലെ രോമവും അങ്ങയുടെ താടി രോമവും തുല്യമാണ്. സംശയമുണ്ടെങ്കിൽ എണ്ണി നോക്കിക്കൊള്ളുക. രാജാവ് അവിടെയും തോറ്റു. രാജാവിന് മനസ്സിലായി, ഇനി ഈ മന്ത്രിയോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ആ മന്ത്രിക്ക് ധാരാളം സമ്മാനങ്ങളും നൽകി. അങ്ങനെ രാജാവിനെ തോൽപ്പിച്ച മന്ത്രി എന്ന ഒരു ഖ്യാതി കൂടെ ഈ മന്ത്രിക്ക് കിട്ടി. അപ്പൊ മന്ത്രിയുടെ ബുദ്ധി എന്ന കുഞ്ഞു കഥ ഇവിടെ ഇന്ന് തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
2: ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ക്യാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. ലങ്കയിൽ ഈ സമയം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ജനങ്ങൾ നാല് പാടും പരിഭ്രാന്തരായി പായുകയാണ്. അവരുടെ ശരീരങ്ങളിൽ അഗ്നി പടർന്നു പിടിക്കുന്നു. എങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അവിടെയെല്ലാം അഗ്നി മാത്രം. ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്നും രാമായണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ദുഃഖങ്ങളെയാണ് ഇവിടെ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനിവാര്യത എന്നുള്ള നിലയിൽ ഇടയ്ക്കിടയ്ക്ക് ദുഃഖങ്ങൾ വരാറുണ്ട്. ഈ ദുഃഖത്തെ അഗ്നിബാധയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ദുഃഖത്തെ മറികടക്കാനുള്ള വഴിയും രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണത്? ദുഃഖങ്ങളാകുന്ന അഗ്നിബാധയെ രാമ രാമ രാമ എന്ന രാമനാമം കൊണ്ട് മറികടക്കാം എന്ന് പറയുന്നു. തദഭി മതകാരിയാണ് ഹനുമാൻ എന്ന് പറയുന്നു. തദഭി മതകാരി എന്ന് പറഞ്ഞാൽ ഹനുമാൻ എന്താണോ രാമന് ഇഷ്ടം അത് ചെയ്യുന്നവൻ, രാമന്റെ ഇഷ്ടം എന്താണോ അഭീഷ്ടം എന്താണോ അത് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ഹനുമാൻ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഹനുമാന് ഒരിക്കലും രാമദൂതനായ ഹനുമാന് രാമന്റെ കാര്യത്തിനായിട്ടാണ് അദ്ദേഹം ദൂതനായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിന്റെ വാലിൽ നിന്ന് ശരീരത്തിലേക്ക് അഗ്നി പടർന്നു പിടിച്ചില്ല. ഇതാണ് കാര്യം. അത് നമ്മൾ വെറും രാമനാമം ജപിച്ചാൽ പോലും നമുക്ക് ദുഃഖത്തിൽ നിന്ന് മുക്തി കിട്ടും. അപ്പൊ പിന്നെ രാമദൂതനായ ഹനുമാന്റെ കാര്യം പറയേണ്ടതുണ്ടോ? രാമന്റെ കാര്യത്തിനായി വന്നിരിക്കുകയല്ലേ, അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കുകയില്ല. ഭവതി യതി മനുജ ജനനം ഭുവി, അത് ഒരു വലിയൊരു ഉപദേശമാണ് രാമായണത്തിൽ. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ ഞാനീ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഭവതി യതി മനുജ ജനനം ഭൂമി, ഭൂമിയിൽ മനുജ ജനനം മനുഷ്യനായി ജനിച്ചാൽ, ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചോ പിന്നെ ഒന്നേ ചെയ്യാനുള്ളൂ. എന്താണത്? പങ്കജ ലോചനനെ ഭജിച്ചിടുവിൻ, സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഭജിക്കുക, മറ്റൊന്നും തന്നെ ചെയ്യാനില്ല. ലോകനാഥനായ ഭഗവാനെ മഹാവിഷ്ണുവിനെ ഭജിച്ചാൽ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതാകും എന്ന് രാമായണം ഉറപ്പു നൽകുന്നു. ഇപ്പൊ ഹനുമാൻ സമുദ്രത്തിൽ വാൽ മുക്കി തീ അണച്ചു എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹം നേരെ പോകുന്നത് ശിംശഭ വൃക്ഷ ചുവട്ടിലുള്ള സീതാദേവിയുടെ അടുത്തേക്കാണ്, സവിധത്തിലേക്കാണ് അത് ഹനുമാൻ പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് വീണ്ടും പറയുകയാണ്, അഹം ഇനിയും ഉഴറി നടകൊള്ളുവൻ അക്കരയ്ക്ക്, ഞാൻ അക്കരയ്ക്ക് പോവുകയാണ്, ഞാൻ കടൽ കടന്നു പോവുകയാണ്. പണ്ട് ഒരിക്കൽ ഇതുപോലെ യാത്രയൊക്കെ പറഞ്ഞതാണ്. സീത പ്രതീക്ഷിച്ചത് ഹനുമാൻ അപ്പോൾ തന്നെ കടൽ കടന്ന് പോകും എന്നാണ്. അന്ന് പോയില്ല. അതിനുശേഷമാണല്ലോ യുദ്ധം നടന്നതും ഇന്ദ്രജിത്തുമായിട്ടുള്ള സംഘർഷം നടന്നതും പിന്നെ എന്താ ബന്ധനസ്ഥനായതും രാവണ സഭയിൽ വന്നതും വാലിൽ തീ കൊളുത്തിയതും തുടർന്ന് ലങ്കാദഹനവും ഒക്കെ. അപ്പൊ ലങ്കാദഹനത്തിന്റെ അത് കഴിഞ്ഞതിന് ശേഷം, ആ തീവ്രത കഴിഞ്ഞ ശേഷം വാല് സമുദ്രത്തിൽ മുക്കി തീ അണച്ച ശേഷം നേരെ സീതാദേവിയുടെ അടുത്ത് വരുന്നു. വീണ്ടും ആജ്ഞ ചോദിക്കുകയാണ്. ആജ്ഞാപയാശു, ആജ്ഞ തന്നാലും അനുമതി തന്നാലും ഗച്ഛാമി, ഞാൻ പോകുന്നു. എവിടേക്ക് പോകുന്നു? രാമാന്തികം, രാമന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നു. ഞാൻ അക്കരയ്ക്ക് പോവുകയാണ്, രാമന്റെ സവിധത്തിലേക്ക് പോവുകയാണ്. യാത്രാനുമതി തന്നാലും എന്ന് പറയുന്നു. ഇന്ന് ഒരു ഉറപ്പും കൊടുക്കുന്നു, എത്രയും വേഗം ഞാൻ തിരിച്ചു വരും, ഞാൻ പോകുന്നു എന്ന് വിചാരിച്ച് ഒട്ടും തന്നെ വിഷമിക്കേണ്ട. ഞാൻ വരുന്നത് പക്ഷേ ഒറ്റയ്ക്കായിരിക്കില്ല, ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്. എന്റെ കൂടെ ശ്രീരാമൻ ഉണ്ടാവും, എന്റെ കൂടെ ലക്ഷ്മണൻ ഉണ്ടാവും, എന്റെ കൂടെ സുഗ്രീവൻ ഉണ്ടാവും, എല്ലാ വലിയ ആ വാനര സൈന്യം തന്നെ എന്നോടൊപ്പം ഉണ്ടാകും. മനസ്സിൽ തവ ചെറുതു പരിതാപം ഉണ്ടാവല, ഒരു ഒട്ടും തന്നെ ഭവതി മനസ്സിൽ ദുഃഖം ഉണ്ടാകരുത്, പരിതാപം ഉണ്ടാവല, ദുഃഖം ഉണ്ടാകരുത്, വിഷമിക്കുകയേ ചെയ്യരുത്. ഞാൻ ഉടനെ തിരിച്ചു വരും, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു വരും. മത് ഭരം കാര്യം ഇനി ജനകാത്മജേ, ജനകാത്മജേ നമുക്കറിയാം ജനകന്റെ മകളായുള്ള സീതയെ സംബോധന ചെയ്യുന്നു. മത് ഭരം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റിരിക്കുന്നു, ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റിരിക്കുന്നു, ഹനുമാനാണ് പറയുന്നത്. എന്നിട്ട് എങ്ങനെയാണ് പറയുന്നത്? തൊഴുത് അമിത വിനയം ഇതി ചൊന്നവൻ, അങ്ങേറ്റത്തെ വിനയത്തോടുകൂടി സീതയുടെ മുമ്പിൽ തൊഴുതു നിന്നുകൊണ്ടാണ് ഹനുമാൻ ഇങ്ങനെ പറയുന്നത്. എല്ലാം മത് ഭരം, ഞാൻ ഏറ്റിരിക്കുന്നു എല്ലാ കാര്യങ്ങളും, ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. സീതാദേവി ഇപ്പൊ എന്താണ് മറുപടി പറയാം? എന്റെ ഹൃദയേശ്വരനായ ശ്രീരാമന്റെ കഥകൾ പറഞ്ഞു തന്ന ചരിത്രം പറഞ്ഞു തന്ന അദ്ദേഹം എവിടെയാണ്, എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്, എന്താണ് അദ്ദേഹം ഏത് അവസ്ഥയിലാണ് അദ്ദേഹം കടന്നു പോകുന്നത്, ഇതെല്ലാം നീയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നപ്പോ അതോടുകൂടി തന്നെ എന്റെ ദുഃഖങ്ങളെല്ലാം തന്നെ പമ്പ കടന്നിരുന്നു, എനിക്ക് ദുഃഖങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ നീ പോവുക
പോവുകയാണ്. അപ്പൊ എനിക്ക് വീണ്ടും ദുഃഖം വരുന്നു. രാമന്റെ കാര്യങ്ങൾ അറിയാതെ ഞാൻ എങ്ങനെ ഇവിടെ താമസിക്കും? എന്താണ് ഇനിയുള്ള തുടർന്നുള്ള കാര്യങ്ങൾ? ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയാൻ യാതൊരു മാർഗവുമില്ലല്ലോ. നീ പോയി കഴിഞ്ഞാൽ അങ്ങനെ സീതാദേവിയുടെ ദുഃഖം വീണ്ടും അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. ഹനുമാൻ അത് കണ്ട് ആകെ വിഷമിച്ചു. എന്ത് പറയാൻ, എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ വയ്യാതെ ഹനുമാൻ കുഴഞ്ഞു. അപ്പൊ ഹനുമാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: കളക ശുചം ഇനി എന്ന് പറഞ്ഞാൽ ഒട്ടും വിഷമിക്കരുത്. വിരഹ ദുഃഖം ഒരു കാര്യം ചെയ്യും. ഇത്രയും വലിയ ദുഃഖം കണ്ടപ്പോ, ഈ വിരഹ ദുഃഖം കാണുമ്പോൾ സഹിക്കാതെ ഹനുമാൻ ഇങ്ങനെ പറയും: വിരഹ ദുഃഖം ഇനിയും താങ്ങാനാകുന്നില്ലേ? ആകുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. സ്കന്ദമാരോഹ എന്റെ തോളുകളിലേക്ക് കയറും. ആ സ്കന്ദമാരോഹ സീതാദേവിയോട് പറയണം, എന്റെ തോളുകളിലേക്ക് കയറും. ക്ഷണ നേരം കൊണ്ട്, നിമിഷ നേരം കൊണ്ട് ഞാൻ ദേവിയെ ശ്രീരാമചന്ദ്രന്റെ അടുത്ത് കൊണ്ടുചെന്ന് എത്തിക്കാം. എല്ലാ ദുഃഖങ്ങളും ഞാൻ ഇല്ലാതാക്കി തരാം. അങ്ങേറ്റം വികാരഭരിതമായ ഒരു രംഗമാണിത് രാമായണത്തിലെ. വിട ചോദിക്കാൻ പോയ ഹനുമാനാണ്. സീതാദേവിയുടെ ദുഃഖം വിരഹ ദുഃഖം കണ്ട് സഹിക്കാതെ പറയാണ് അദ്ദേഹം പറയാണ്: ഇനി ഒന്നും ആലോചിക്കാനില്ല, അത്ര വലിയ ദുഃഖമാണോ? ഒരു കാര്യം ചെയ്, എന്റെ തോളിലേറൂ, ഞാൻ ദേവിയെ ഞാൻ ശ്രീരാമന്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കാം. ആ ദുഃഖം സഹിക്കാൻ കണ്ടു നിൽക്കാൻ വയ്യാതെയുള്ള ഹനുമാൻ പറയുകയാണ്. അങ്ങനെ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് സീതയുടെ ആ ദുഃഖമെല്ലാം മാറുകയാണ്. സീത വീണ്ടും വളരെ സന്തുഷ്ടയായി കാണപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു: എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നിന്റെ തോളിലേറിയാൽ നീ ക്ഷണനേരം കൊണ്ട് കടൽ കടന്ന് എന്നെ ശ്രീരാമേന്ദ്രന്റെ അടുത്ത് എത്തിക്കും എന്നൊക്കെ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. എനിക്ക് നല്ല പോലെ അറിയാം നിനക്കതിനെ കഴിവുണ്ട്, നിനക്കത് സാധിക്കും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ശ്രീരാമചന്ദ്രൻ ഇവിടെ വരും, ലങ്കയിൽ വരും. അദ്ദേഹം എങ്ങനെ വരും? അദ്ദേഹത്തിന് തന്റെ ദിവ്യ അസ്ത്രം കൊണ്ട് കടൽ വറ്റിക്കാൻ കഴിയും. അദ്ദേഹത്തിന് ചിറ കെട്ടാനായിട്ട് അല്ലെങ്കിൽ കെട്ടിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അദ്ദേഹം അത് ചെയ്യും. അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കില്ല വരുന്നത്, അദ്ദേഹം വലിയ വാനര സൈന്യവുമായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ വന്ന് ഈ ലങ്കയിൽ വന്ന് യുദ്ധം ചെയ്ത് ദുഷ്ടനായ ഈ രാവണനെ വധിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഞാൻ അങ്ങയുടെ ഹനുമാന്റെ തോളിലേറി ഞാൻ അങ്ങ് വന്നു കഴിഞ്ഞാൽ രാമായണം ഇവിടെ വെച്ച് അവസാനിക്കില്ലല്ലോ. രാവണനെ വധിക്കുക എന്നുള്ളതാണല്ലോ ശ്രീരാമന്റെ അവതാര ലക്ഷ്യം തന്നെ എന്ന് സീതാദേവിക്ക് നല്ലവണ്ണം അറിയാം. അതിനുള്ള സാഹചര്യം ഇല്ലാതാവും സീത അങ്ങോട്ട് പോയാൽ, ഇല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ദുഷ്ടനായ രാവണൻ എന്നാണ് പറയുന്നത്. വെറും ദുഷ്ടൻ എന്നല്ല പറയുന്നത്, ഒരു പ്രത്യേക വാക്കുകൂട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ജഗത്രയ കണ്ടകൻ, ത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന്, നമുക്കറിയാം മൂന്ന് ജഗത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ഈ

0: എന്നെ നീ കൊണ്ടുപോയാൽ അതിന് ഒരു വലിയൊരു എന്താണ് നെഗറ്റീവായിട്ട് നിഷേധാത്മകമുള്ള വശമുണ്ട്. നിനക്ക് വേണമെങ്കിൽ എന്നെ ഈ രാത്രിയിൽ അതിരഹസ്യമായിട്ട് നിന്റെ തോളിലേറ്റി എന്നെ കൊണ്ടുപോകാൻ കഴിയും എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ വരില്ല. എന്താണ് കാര്യം? അങ്ങനെ സംഭവിച്ചാൽ മൽ പ്രാണനാഥ കീർത്തിക്ക് പോരാ ദൃഢം. എന്റെ പ്രാണനാഥനായ ശ്രീരാമചന്ദ്രന്റെ കീർത്തിക്ക് പ്രശസ്തിക്ക് ഇടിവ് തട്ടും, വിളച്ചിൽ തട്ടും. അങ്ങനെ പ്രാണനാഥനായ തന്റെ ഭർത്താവിന്റെ പ്രശസ്തിക്ക് കീർത്തിക്ക് കോട്ടം തട്ടുന്ന യാതൊന്നും തന്നെ സീതാദേവിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പകരം സീതാദേവി എന്താണ് പറയുന്നത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഈ എപ്പിസോഡ് ആരംഭിക്കുന്ന സമയത്ത് ഹനുമാൻ സീതാദേവിയുടെ അടുത്താണ് ഉള്ളത്. സീതാദേവി ഹനുമാനോട് പറയുകയാണ് മകനെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, മകനെ എത്രയും വേഗം നീ ഞാൻ പറയുന്ന കാര്യത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. ഇതാണത്, ശ്രീരാമൻ ഇവിടെ വരണം. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹം സൈന്യവുമായി തന്നെ വരണം, വാനര സൈന്യവുമായി വരണം. അദ്ദേഹം ഇവിടെ വന്ന് രാവണന്റെ നേതൃത്വത്തിലുള്ള ഈ രാക്ഷസ സേനയുമായി യുദ്ധം ചെയ്യണം. എന്നിട്ട് ദുഷ്ടനായ മൂന്ന് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ദുഷ്ടനായിട്ടുള്ള രാവണനെ ശ്രീരാമചന്ദ്രൻ വധിക്കണം. അപ്പൊ അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നീ തന്നെ ചെയ്യണം, ഹനുമാൻ തന്നെ ചെയ്യണം. എനിക്ക് നിന്നെയാണ് വിശ്വാസം, നിനക്കാണ് അത് സാധിക്കുക, നിനക്കാണ് അതിനുള്ള കഴിവ് ഉള്ളത്. അത്ര നാളും ധരിച്ചിടുവൻ ജീവന്, എന്റെ കാര്യത്തെക്കുറിച്ച് നീ വിഷമിക്കണ്ട. അതുവരെയും, എന്നാണോ ശ്രീരാമേന്ദ്രൻ വന്ന് യുദ്ധം ചെയ്ത് രാവണനെ വധിക്കുന്നത്, അതുവരെയും ഞാൻ കാത്തിരിക്കും, ജീവനോടുകൂടി തന്നെ ഞാൻ ഇവിടെ ഇരിക്കും. ധരിച്ചിടുവൻ ജീവനെ, ആ എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ ജീവനോടുകൂടി തന്നെ ഇവിടെ കാത്തിരിക്കും. ഇതെല്ലാം പറഞ്ഞ് സീതാദേവി ഹനുമാനെ യാത്രയാക്കുകയാണ്. ഹനുമാൻ സമുദ്രത്തിന്റെ മറുകര ലക്ഷ്യമാക്കി ഒരൊറ്റ ചാട്ടമാണ്, മറുകരയിൽ എത്തിച്ചേരുന്നു. ഹനുമാൻ എത്തിച്ചേരുന്ന മാത്രയിൽ ഒരു ഗർജനം പുറപ്പെടുവിക്കുകയാണ്. ഹനുമാന്റെ ആ ഗർജനം കേട്ട വാനര സംഘത്തിന് അദ്ദേഹം തിരിച്ചെത്തിയ കാര്യം മനസ്സിലായി. തീവ്രനാദം കേട്ടു വാനര സംഘവും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള ഗാംഭീര്യമേറിയ ഒരു ശബ്ദമായിരുന്നു, ഗർജനമായിരുന്നു ഹനുമാൻ പുറപ്പെടുവിച്ചത്. അപ്പൊ ആ ഗർജനം കേട്ടാൽ തന്നെ അറിയാം പോയ കാര്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മടങ്ങി എത്തിയിരിക്കുന്നത് എന്ന് വാനര സംഘത്തിന് മനസ്സിലായി. പെട്ടെന്ന് ഹനുമാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു, ലങ്കയിൽ നടന്ന ലങ്കാ ദഹനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് ഈ വിവരങ്ങളെല്ലാം ശ്രീരാമചന്ദ്രനെ എത്രയും പെട്ടെന്ന് ധരിപ്പിക്കണം, എല്ലാവർക്കും അതിനുള്ള ധൃതിയായി യാത്ര പുറപ്പെടുകയാണ്. വിജയശ്രീ ലാളിതനായി എത്തിയിരിക്കുകയാണ് ഹനുമാൻ. ഹനുമാനോടുള്ള ആ സ്നേഹാതിരേകം, ആ ബഹുമാനമൊക്കെ വാനരന്മാർ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയെന്നും രാമായണത്തിൽ പറയുന്നുണ്ട്. ആദരിച്ച് ആലിംഗ്യ, ബഹുമാനത്തോടുകൂടി ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. ഗാഠം ആചുംബ്യ വാലാഞ്ചലം, വാലിന്റെ അഗ്രഭാഗത്ത് വാലറ്റത്ത് വളരെ ഗാഠമായി സ്നേഹ വായ്പോടുകൂടി ചുംബിച്ചു. അപ്പൊ ആലിംഗ്യ ആചുംബ്യ, ആലിംഗ്യ എന്ന് പറയുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, ആചുംബ്യ ക്ഷമിക്കണം ചുംബിക്കുന്നു, എവിടെ വാലിന്റെ അറ്റത്ത് ചുംബിച്ചുകൊണ്ടാണ് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ആർപ്പുവിളികളോടെ ജയാരവങ്ങളോടെ ആ ഘോഷയാത്ര, ആ വിജയയാത്ര മുന്നോട്ട് പോവുകയാണ്. ശ്രീരാമചന്ദ്രൻ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തെ ലക്ഷ്യമാക്കി. അങ്ങനെ പോകുന്ന വഴിക്ക് അവരൊരു പർവ്വത പ്രദേശത്ത് എത്തിച്ചേരുകയാണ്. ആ പർവ്വതത്തിന്റെ പേരാണ് പ്രസ്രവണം. ഇപ്പൊ പ്രസ്രവണം എന്ന് പറയുന്ന ഈ പർവ്വത പ്രദേശം സുഗ്രീവന്റെ രാജാധികാരത്തിന്റെ പരിധിക്കുള്ളിലുള്ളതാണ്, അദ്ദേഹത്തിന്റെ ഭരണത്തിൻ കീഴിലുള്ള പ്രദേശമാണ് ഈ പ്രസ്രവണം എന്ന പർവ്വതം. ആ പർവ്വതം അങ്ങേറ്റം മനോഹരമായതാണ് എന്ന് രാമായണത്തിൽ പറയുന്നു. കുസുമ ദല ഫല മധുലത തരു പൂർണം ആണത്. കുസുമം പൂവ്, ദലം ഇലകൾ, ഫലം കായികനികൾ, മധു തേൻ, ലത വള്ളിച്ചെടികൾ, തരു വൃക്ഷങ്ങൾ പൂർണം. അങ്ങനെ മനോഹരമായ പർവ്വത പ്രദേശത്ത് പൂക്കളും കായ്കളും പഴങ്ങളും തേനും വള്ളിച്ചെടികളും മരങ്ങളും കുറ്റിച്ചെടികളും എല്ലാം ഉണ്ട്. ഇപ്പൊ വാനരന്മാരാണെങ്കിലോ അവർ വിശന്ന് തളർന്നാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ യാത്രയിൽ. അവർ അംഗദനോട് ഇതെല്ലാം കണ്ടപ്പോൾ അവർ അംഗദനോട് പറഞ്ഞു, നമുക്ക് സുഗ്രീവന്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് ഈ വിശപ്പൊന്ന് അകറ്റിയിട്ട് പോവാം, അത്രമാത്രം വിശക്കുന്നുണ്ട്, നമുക്ക് പഴവർഗ്ഗങ്ങളൊക്കെ തിന്ന് വിശപ്പടക്കാം, തേൻ കുടിച്ച് ദാഹം തീർക്കാം, എന്നിട്ട് മുന്നോട്ട് പോകാം, അതിനെ ഞങ്ങളെ അനുവദിക്കണം എന്ന്

0: അംഗദനോട് അനുവാദം ചോദിക്കും. സുഗ്രീവൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. സുഗ്രീവന്റെ ആജ്ഞപ്രകാരം ആ മനോഹരമായ മധുവനം എന്നറിയപ്പെടുന്ന ആ പ്രസ്രവണ പർവ്വതത്തിന്റെ ആ പ്രത്യേക പ്രദേശത്ത് ആ മധുവനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ മാതുലനായ അമ്മാവനായ ദധിമുഖൻ എന്ന വ്യക്തിയാണ്. ഇപ്പൊ ദധിമുഖന്റെ നേതൃത്വത്തിൽ വനപാലകന്മാർ അനുവാദം കൂടാതെ അകത്ത് പ്രവേശിച്ചിരിക്കുന്ന, എൻക്രോച്ച് ചെയ്തിരിക്കുന്ന, അല്ലെ, കടന്നു കയറിയിരിക്കുന്ന ആ വാനര സംഘത്തെ തടഞ്ഞു. ഉന്തും തള്ളും സംഘർഷവുമായി. ഇതെല്ലാം കണ്ടാൽ ഹനുമാൻ നോക്കിയിരിക്കുമോ? ഹനുമാൻ നോക്കിയിരിക്കില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വനപാലകന്മാരെ മുഷ്ടിപ്രഹരത്തിലൂടെ വിരട്ടിവിട്ട് എല്ലാവരും മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട് കൂടുതൽ ആയുധ പ്രയോഗമൊന്നും നടത്തിയില്ല. അവരെ വിരട്ടി വിട്ടു, അവരെ ഓടിച്ചു. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഈ ദധിമുഖൻ, സുഗ്രീവന്റെ അമ്മാവൻ, ഈ വനപാലക സംഘത്തിന്റെ നേതാവ്, അദ്ദേഹം പരാതിയുമായി നേരെ സുഗ്രീവന്റെ അടുത്ത് എത്തുകയാണ്. എന്നിട്ട് പറയും, അംഗദനും കൂട്ടരും ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചു. ഞങ്ങൾ വളരെ നന്നായിട്ട് പരിപാലിച്ചിരുന്ന ആ മനോഹരമായ മധുവനം അവർ നശിപ്പിച്ചു കളഞ്ഞു എന്നെല്ലാം പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ സുഗ്രീവന് ദേഷ്യമല്ല ഉണ്ടാവുന്നത്, ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുകയല്ല സുഗ്രീവൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, അദ്ദേഹം ഉള്ളിൽ സന്തോഷിച്ചു. സുഗ്രീവൻ തന്റെ സമീപത്തുണ്ടായിരുന്ന ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, ഹനുമാൻ വന്നിരിക്കുകയാണ്, എന്നോട് അനുവാദം വാങ്ങാതെ ഈ മധുവനത്തിൽ ഹനുമാനും അംഗദനും പ്രവേശിച്ചു. എന്നാൽ അതിനൊരർത്ഥമുണ്ട്, ഹനുമാൻ അങ്ങേറ്റത്തെ സന്തോഷത്തിലായിരിക്കും, ഹനുമാൻ പോയ കാര്യം സാധിച്ചു തന്നെ ആയിരിക്കും മടങ്ങി വരുന്നത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കണ്ട് അനുവാദം ചോദിക്കാതെ ഇതിനുള്ളിലേക്ക് കടക്കുകയില്ലായിരുന്നു എന്നാണ് സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് പറയുന്നത്. അങ്ങനെ ഊഹിക്കുകയാണ്, എന്തായാലും പോയ കാര്യം സാധിച്ച് സന്തോഷത്തോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് അനുമാനിക്കുന്ന സുഗ്രീവൻ അമ്മാവനോട് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഹനുമാനെയും അംഗദനെയും ആ വാനര സംഘത്തെയും എത്രയും വേഗം തന്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അദ്ദേഹം സുഗ്രീവൻ ആജ്ഞ നൽകി. അങ്ങനെ ശ്രീരാമചന്ദ്രനും സുഗ്രീവനും ഹനുമാന്റെ പ്രത്യാഗമനം, തിരിച്ചു വരവ് കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
0: സുഗ്രീവൻ തന്റെ മാതുലനോട് അദ്ദേഹത്തെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും തുടർന്ന് ഹനുമാനെയും അംഗദരെയും കൂട്ടി എത്രയും വേഗം രാജസന്നിധിയിൽ എത്തിക്കാൻ ആജ്ഞ നൽകുകയുമായിരുന്നു. അതനുസരിച്ച് ഇന്നത്തെ ഈ എപ്പിസോഡ് ആരംഭിക്കുന്ന സമയത്ത് ഹനുമാനും അംഗദനും വാനര സൈന്യവും ശ്രീരാമചന്ദ്രനെ കാണാൻ എത്തുകയാണ്. വെറുതെ രാമനെ കാണാനെത്തി എന്ന് ഒറ്റ വാക്കിൽ എഴുതി വെക്കുകയല്ല രാമായണത്തിൽ ചെയ്തിരിക്കുന്നത്. രാമായണം വായിക്കുന്ന ഒരു ഭക്തനെ, രാമായണത്തിലൂടെ ആ യാത്രയിലൂടെ കടന്നു പോകുന്ന ഒരു അനുവാചകനെ കോരിത്തരിപ്പിക്കുന്ന നിരവധി വിശേഷണങ്ങൾ ശ്രീരാമചന്ദ്രന്റെ മേൽ കോരിച്ചൊരിയുകയാണ് രാമായണത്തിൽ. ഈ ഭാഗത്ത് അദ്ദേഹത്തെ സാക്ഷാൽ മഹാവിഷ്ണുവായി തന്നെ വർണ്ണിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. ലക്ഷ്മണ സുഗ്രീവ പരിസേവിതൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഒരു ഭാഗത്ത് ഒരു സൈഡിൽ ലക്ഷ്മണനുണ്ട്, ഒരു സൈഡിൽ സുഗ്രീവനുണ്ട്. അപ്പൊ നമുക്കിനെ കണ്ണിൽ കാണാം അത് എങ്ങനെയായിരിക്കും ശ്രീരാമചന്ദ്രൻ അവിടെ വിരാജിക്കുന്നത് എന്ന്. എന്നിട്ട് പറയുന്നു, പുകൾ പെരിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം കീർത്തിമാനായിട്ടുള്ള, അങ്ങേറ്റത്തെ പ്രശസ്തിയുള്ള. അതുപോലെ തന്നെ പുരുഷമണി എന്നുള്ള വാക്കിന്റെ അർത്ഥം പുരുഷശ്രേഷ്ഠനായ ഒരു പുരുഷ രത്നം. പുരമഥന ഹൃദി, ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ശ്രീ പരമേശ്വരന്റെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്ന സാക്ഷാൽ നാരായണൻ. ഭുജഗ നിവഹാസന വാഹനൻ, അതിന്റെ അർത്ഥം എന്താണ്? ഗരുഡ വാഹനൻ, ഗരുഡനെ വാഹനമാക്കിയിട്ടുള്ള. ആരാണ് ഗരുഡനെ വാഹനമാക്കിയിട്ടുള്ളത്? സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. പുഷ്കര പുത്രി രമണൻ എന്ന് പറയാല് അതിന്റെ അർത്ഥം ലക്ഷ്മി വല്ലഭൻ, ലക്ഷ്മിയുടെ കാന്തൻ, ഭർത്താവ് നാഥൻ. അതുപോലെ മറ്റു പല വിശേഷങ്ങളും പറയുന്നത്, ജ്ഞാനികളുടെ ഹൃദയത്തിൽ വസിക്കുന്നവൻ, അസുരന്മാരുടെ ശത്രു, രാക്ഷസന്മാരുടെ അന്തകൻ, സൂര്യവംശജൻ, സീതാപതി. ഇങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങളാണ് ശ്രീരാമചന്ദ്രന്മേൽ കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ വാരി കോരിച്ചൊരിഞ്ഞിരിക്കുന്നത്. ഹനുമാൻ ആദ്യം ശ്രീരാമനെ വന്ദിക്കുന്നു, പിന്നെ സുഗ്രീവനെ വന്ദിക്കുന്നു. എന്നിട്ട് സീതാദേവിയെ കണ്ടുപിടിച്ച കാര്യം ആദ്യം തന്നെ പറഞ്ഞ് ആ ആകാംക്ഷയ്ക്ക് അറുതി വരുത്തുന്നു, വെച്ച് താമസിപ്പിക്കുന്നില്ല. ആദ്യം തന്നെ പറയും, ഞാൻ പോയ ദൗത്യം വിജയിച്ചു, എനിക്ക് സീതാദേവിയെ കാണാൻ കഴിഞ്ഞു. പിന്നെ ദീർഘമായ ഒരു വിവരണമായിരുന്നു. എ മുതൽ ഇസഡ് വരെ എന്ന് നമ്മൾ പറയാറില്ലേ, ഒന്ന്

0: വിട്ടുപോയിട്ടില്ല. തുടക്കം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഹനുമാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സുന്ദരകാന്ഡത്തിന്റെ ഒരു റീക്യാപ്പ് പോലെ, ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വായനക്കാർക്ക് കൺമുമ്പിൽ കണ്ടറിയാം സുന്ദരകാന്ഡത്തിനെ. ശ്രീരാമനോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വാങ്മയ ചിത്രം പോലെ ആയിരുന്നിരിക്കും. വാക്കുകൾ കൊണ്ട് ഹനുമാൻ ഒരു ചിത്രം വരച്ചിടുകയാണ്. അതിങ്ങനെ കേട്ടിരുന്നാൽ മതി എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന്, കൺമുമ്പിലൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള അത്രമാത്രം ആസ്വാദ്യകരമായ മനോഹരമായ വിവരണമാണ് ഹനുമാൻ നൽകുന്നത്. സീതയുടെ പാറിപ്പറന്ന തലമുടിയെ പറ്റി പോലും പറയുന്നു. ആ സീതയുടെ വിലാപത്തെ കുറിച്ച്, സീത കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ വിരഹ ദുഃഖത്തെ കുറിച്ച്, ആ അശോകവനത്തെ കുറിച്ച്, ആ അശോകവനത്തിലെ ശിംശപ വൃക്ഷത്തെ കുറിച്ച്, ആ അന്തരീക്ഷമൊക്കെ ഹനുമാന്റെ വിവരണത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീരാമൻ കണ്ടറിയുകയാണ്. രാക്ഷസിമാർ എന്നെ നിത്യവും ഉപദ്രവിക്കുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ പോലും ശ്രീരാമചന്ദ്രനോട് പറയാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു സീത. അതും പറഞ്ഞു. ശ്രീരാമേന്ദ്രന് പിന്നെയും വിശ്വാസം വരാനായി സീതാദേവി ഏൽപ്പിച്ച ചൂടാരത്നം അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച കാര്യം പറഞ്ഞു. മറ്റൊരു അടയാളവാക്യത്തിന്റെ കാര്യവും പറഞ്ഞു. തന്റെ ചിത്രകൂടാചലത്തിൽ സീതയും ശ്രീരാമനും മാത്രമായി താമസിക്കുന്ന കാലത്ത് ശ്രീരാമന് മാത്രം അറിയാമായിരുന്ന ആ രഹസ്യം, ആ വൃത്താന്തം, ഒരു ഒരു ഒരു കാക്ക വളരെ അതിന്റെ കൊക്കുകൾ കൊണ്ട് കൂർത്ത കൊക്കുകൾ കൊണ്ട് കൊത്തി ഉപദ്രവിച്ച് പീഡിപ്പിച്ച കാര്യം, അത് ശ്രീരാമന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അതൊരു അടയാളവാക്യമായി കൊടുത്ത കാര്യവും പറഞ്ഞു. ഉദ്യാനം തകർത്ത കാര്യം തീർച്ചയായിട്ടും പറഞ്ഞു. ഇന്ദ്രജിത്തിനോട് ഏറ്റുമുട്ടിയ കാര്യം പറഞ്ഞു. അങ്ങനെ ബന്ധനസ്ഥനായി എന്ന് പറഞ്ഞു. അങ്ങനെ ബന്ധനസ്ഥായ നിലയിൽ രാവണന്റെ സഭയിൽ അദ്ദേഹത്തെ എത്തിച്ച കാര്യം പറഞ്ഞു. തുടർന്ന് അവർ അദ്ദേഹത്തിന്റെ വാലിൽ തീ കൊളുത്തിയ കാര്യം പറഞ്ഞു. ലങ്കാദഹനം പൂർണ്ണമായി തന്നെ വിവരിക്കുകയാണ് ഹനുമാൻ. ഒന്നും തന്നെ രാമനിൽ നിന്ന് അദ്ദേഹം മറച്ചു വെച്ചില്ല, എല്ലാം വിശദമായി തന്നെ പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട് ശ്രീരാമൻ അതിസന്തുഷ്ടനായി. അദ്ദേഹം പറയാണ്, സുരജന ദുഷ്കൃതം കാര്യം കൃതം ത്വയ, ദേവന്മാർക്ക് പോലും കഴിയാത്ത കാര്യമാണ് ഹനുമാനെ നീ ചെയ്തിരിക്കുന്നത്, നീ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അതോ സുഗ്രീവൻ അതിനോടൊപ്പം ആഡ് ചെയ്യാണ്, സപ്ലിമെന്റ് ചെയ്യാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? സദയം ഉപകാരം ഈ ചെയ്തതിന് ആദരാൽ സർവസ്വവും മമ തന്നേൻ നിനക്കഹോ. നീ ഒരു വലിയ ഉപകാരമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഉപകാരത്തിന് എന്താണ് പ്രത്യുപകാരം ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എനിക്ക് എന്തെല്ലാം ഉണ്ടോ സർവസ്വവും, എനിക്ക് എന്തെല്ലാം ഉണ്ടോ അത് പൂർണ്ണമായി നിനക്ക് തന്നിരിക്കുന്നു എന്ന് സുഗ്രീവൻ പറയുന്നു. എന്നിട്ട് പറയുന്നു, ഹനുമാൻ ഇതൊന്നും ആഗ്രഹിച്ചല്ല ചെയ്തതെന്ന് സുഗ്രീവന് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ സുഗ്രീവൻ പറയുന്നു, പ്രണയ മനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കൽ ഇല്ലടോ. നീ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ സ്നേഹത്തോടുകൂടി മാത്രമാണ് ചെയ്തത്, സ്നേഹത്തിന് വേണ്ടി തന്നെയാണ് ചെയ്തത്. സ്നേഹബുദ്ധിയ, സ്നേഹത്തിന് വില കൊടുത്തുകൊണ്ടാണ്, ആ വാക്കിന് വില കൊടുത്തുകൊണ്ടാണ് നീ ഈ കാര്യം ചെയ്തിരിക്കുന്നത് എനിക്കറിയാം. അങ്ങനെ ചെയ്ത ഒരു കാര്യത്തിന് എന്താണ് ഞാനൊരു പ്രത്യുപകാരം ചെയ്യേണ്ടത്? എനിക്കുള്ളത് മുഴുവൻ നിനക്ക് തന്നാലും നിനക്കുള്ള പ്രത്യുപകാരം ആകുകയില്ല. ഈ ലോകത്ത് എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിനക്ക് തരാൻ എനിക്ക് സമ്മതമാണ്, പക്ഷെ അതുകൊണ്ടൊന്നും നീ ചെയ്ത കാര്യത്തിന് ഒരു പകരമാകുന്നില്ല. അങ്ങനെ ശ്രീരാമൻ ആ സമയത്ത് ഹനുമാനെ വളരെ സന്തോഷത്തോടുകൂടി ആലിംഗനം ചെയ്യും. ആലിംഗനം ചെയ്ത് പറയും, അതിനെപ്പറ്റി രാമായണത്തിൽ എന്താണ് പറയുന്നത്? മാരുത പുത്ര ഭാഗ്യോദയം, വായുപുത്രനായ ഹനുമാന് ഇതിൽ കൂടുതൽ ഭാഗ്യം എന്താണ് വേണ്ടത്? ശ്രീരാമൻ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആലിംഗനം ചെയ്യുകയാണ്. എന്നിട്ട് രാമായണത്തിൽ പറയുന്നു, ഭുവനതലം അതിലൊരുവൻ ഇങ്ങനെ ഇല്ലഹോ. ഈ ഭൂമിയിൽ ഇതേപോലെ പുണ്യം തികഞ്ഞ, ഇതേപോലെ സൗഭാഗ്യം തികഞ്ഞ മറ്റാരുമില്ല എന്ന് ഹനുമാനെ പറ്റി ആരാണ് പറയുന്നത്? ശ്രീ പരമേശ്വരൻ തന്നെ പാർവതി ദേവിയോട് പറഞ്ഞ് പുകഴ്ത്തുന്ന ഈ ഭാഗത്താണ് സുന്ദരകാന്ഡം അവസാനിക്കുന്നത്. അടുത്ത ക്യാപ്സ്യൂൾ മുതൽ രാമായണത്തിലെ ആറാമത്തേതും അവസാനത്തേതുമായ യുദ്ധകാന്ഡം ആരംഭിക്കുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജി. Let's get it.

0: tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: Community Radio Santhanam 90.4 FM il Thoovanam. Tayaraki avadhiripikunnathu Dr. M.S. Naufal. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: സ്വാഗതം തൂവാനം 59-ാം ദളത്തിലേക്ക്. മുൻദളത്തിൽ വിചാരണയ്ക്ക് ശേഷം ഫക്കേയും രുസ്തത്തെയും യമനിലേക്ക് നാടുകടത്തുന്നു. ബന്ധനസ്ഥരായ അവരെയും കൊണ്ട് അനന്തമായ കടലിലൂടെ പായ്ക്കപ്പൽ യാത്ര തിരിച്ചു. തൂവാനം തുടരുന്നു. മാ തുചേ സലാം 20-ാം ഭാഗം.

പകലായതോടെ ചില പക്ഷികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. കടൽവട്ടത്തിൽ അവ കലമ്പി കര അടുത്തുണ്ടെന്ന് കരഞ്ഞറിയിച്ചു. താഴെ അലകൾ അമ്മാനമാടുന്ന കപ്പലിൻ്റെ തട്ടിൽ രണ്ടു പൊട്ടുകളായി രുസ്തവും ഫട്കയും. പറന്നിറങ്ങിയ കഴുകന്മാർ പൊറ്റ കെട്ടിയ ചോര കണ്ട് മലീമസ ചിന്തകളിൽ പുളഞ്ഞു. അവയുടെ കണ്ണിൻ്റെ കാജങ്ങൾ വലുതായി, ചിറകുകൾ ഉദ്ധരിച്ചു. തലയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന അവയുടെ ആർത്തിക്ക് നേരെ ഫട്കെ കൈ ആഞ്ഞു വീശി. പായ്ക്കപ്പൽ ഇന്ത്യൻ തീരം വിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. കടൽ, കടൽ മാത്രം. മണ്ണ് എത്ര കുറവാണ്, പക്ഷേ അത് പിടിച്ചടക്കാനുള്ള ആർത്തി കടലോളം. കടലോരം കണ്ടു തുടങ്ങി.

കടലോരത്ത് നിന്ന് ഒരു പരവതാനി പോലെ മരുഭൂമി ചുരുളഴിഞ്ഞു കിടന്നു. പറന്നു പൊന്താതെ അതിന് പിടിച്ചു നിർത്തിയത് ഇടയ്ക്കിടയ്ക്ക് നാട്ടിയ ചില കൂറ്റൻ കള്ളിമുൾച്ചെടികളും അങ്ങിങ്ങായി കുഴിച്ചിട്ട് വളർത്തിയ ചില കരിങ്കൽ കെട്ടിടങ്ങളുമായിരുന്നു. അവയ്ക്കിടയിലൂടെയുള്ള പരുക്കൻ വഴി മരുഭൂമിയുടെ

പുറപ്പെട്ട ഒരു മുതുക്കൻ വണ്ടിയിലാണ് കപ്പലിൽ നിന്നിറങ്ങിയവരെ കയറ്റിയത്. ആ പ്രായം ചെന്ന വണ്ടി ഇടയ്ക്കിടെ തല വെട്ടിച്ച് ചുറ്റും വെള്ളമുണ്ടോ എന്ന് നോക്കിയിരുന്നതുകൊണ്ട് യാത്ര വളരെ സാവധാനത്തിലായിരുന്നു. ചൂട് കഠിനമായിരുന്നു. കഠിനമായ ചൂട് കള്ളിച്ചെടിക്ക് മുള്ളുകൊടുത്തു, പാറയ്ക്ക് കറുപ്പ് കൊടുത്തു. പാറകൾ ലാവക്കെട്ട്

പതഞ്ഞു പൊങ്ങിപ്പരന്ന ഈ വേദനകൾ പൊട്ടിച്ചെടുത്താണ് യമൻകാർ വീട് വച്ചിരുന്നത്. അതുകൊണ്ട് മരുഭൂമിയിലെ വീടുകൾ വേദനയുടെ നിറം പോകുണ്ടുനിന്നു. അവയിൽ നിന്നുയർന്ന നിലവിളി ആകാശത്ത് ചത്ത് മേഘങ്ങളായി നിന്നിരുന്നു. അവ ഒരിക്കലും പെയ്തില്ല. അതിന് താഴെ കൂടി ചുമച്ചും തന്നോട് തന്നെ പെറുപുറത്തും ആ മുതുക്കൻ വണ്ടി ഓടിക്കൊണ്ടേയിരുന്നു. ഒരു പകൽ മുഴുവൻ യാത്ര ചെയ്ത് സായാഹ്നവും കടിച്ചു പിടിച്ച് ഒടുവിൽ ആ വണ്ടി പട്ടണത്തിലെത്തി. വായിലെന്നൊരിയോടൊപ്പം അതിനെ തുപ്പിയിട്ടതും ചുറ്റും മഞ്ഞ പരക്കാൻ തുടങ്ങി. സുതാര്യമായ മഞ്ഞയിൽ കല്ലുപാകിയ പാതകൾ കല്ലിച്ചു കിടന്നു. അതുവഴി ഓടുമ്പോൾ ഒതുക്കൻ വണ്ടി അണയ്ക്കാൻ തുടങ്ങിയിരുന്നു. എങ്കിലും ഭാരം വഹിച്ചു നീങ്ങിയ ഒന്ന് രണ്ട് കഴുതകളെ മറികടന്നപ്പോൾ അത് അഹങ്കാരത്തോടെ കഴുതകളെ നോക്കിയൊന്ന് പല്ലിളിച്ചു. ആ നോട്ടത്തിലാണ് പാതയിലേക്ക് തുറക്കുന്ന ഒരു പഴയ കമാന വാതിലിനരികിൽ റൊട്ടിക്കാരൻ്റെ ഉന്തുവണ്ടി നിൽക്കുന്നത് വണ്ടി കണ്ടത്. നരച്ച തങ്ങടിയുള്ള വൃദ്ധനായിരുന്നു റൊട്ടിക്കാരൻ. അയാൾ തട്ടിലിരുന്ന കുന്തിരിക്കപാത്രത്തിൻ്റെ കനലിലൊന്ന് മന്ത്രി ചൂതി. കുന്തിരിക്കത്തിൻ്റെ പുക ജിന്നുപോലെ വളർന്നു പൊങ്ങി കാറ്റിലലിഞ്ഞു. അപ്പോൾ കുന്തിരിക്കത്തിൻ്റെ മണമുള്ള ആ സായന്ത്രത്തിലേക്ക് ഒരു സ്ത്രീ ഇറങ്ങി വന്നു. അവർ തലമുതൽ കാലുവരെ കറുത്ത തുണിയിൽ മൂടിയിരുന്നു. ആ സ്ത്രീ തുണിസഞ്ചിയിൽ നിന്ന് നാണയങ്ങളെടുത്ത് റൊട്ടി വാങ്ങുന്ന തിരക്കിലായി. അവരുടെ എളിയിൽ തുണിപ്പൊതിയിലിരുന്ന ഒരു കുഞ്ഞ് ചിരിക്കുന്നത് വണ്ടി കണ്ടു. പക്ഷെ ആ കുഞ്ഞ് കയ്യിലിരുന്ന പനിനീർ പൂന്താണ്ട് തൻ്റെ നേരെ വീശുന്ന എന്തെന്ന് വണ്ടിക്ക് മനസ്സിലായില്ല. അങ്ങനെ ചിന്തിച്ചും തിരിഞ്ഞു നോക്കിയും ഓടുമ്പോഴാണ് തൻ്റെ ഉള്ളിലിരുന്ന് കുഞ്ഞിനെ നോക്കി ചിരിക്കുന്ന ഒരു താടിക്കാരനെ വയസ്സൻ വണ്ടി കണ്ടത്. ഫട്കെയായിരുന്നു അത്. തടവുകാരനായ വാസുദേവ ബലവന്ത് ഫട്കെ. ആ നിമിഷത്തിൽ മനുഷ്യർക്കില്ലാത്ത യന്ത്രബുദ്ധി കൊണ്ട് താൻ കൊണ്ടുപോകുന്ന സഞ്ചാരികളെ ആ വാഹനമറിഞ്ഞു. വരാൻ പോകുന്ന ഒരു അപകടത്തമണത്ത് അത് വികൃത ശബ്ദം പുറപ്പെടുവിച്ചു. പിന്നെ ഒരടി മുന്നോട്ട് പോകാതെ ആ വണ്ടി വഴിയിൽ കിടപ്പായി. കുഞ്ഞിന് സന്തോഷമായി. അത് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി.

0: പക്ഷേ പരുപരുത്ത ശബ്ദമുള്ള അതിൻ്റെ ഡ്രൈവറിന് ആ വണ്ടിയുടെ മടി അത്ര ഇഷ്ടപ്പെട്ടില്ല. പരുക്കനായ അയാൾ പുറത്തിറങ്ങി വണ്ടിയെ തുടരെ തുടരെ വഴക്ക് പറയുകയും അയാൾ ആ ടയറിൽ ആഞ്ഞു ചവിട്ടുകയും ചെയ്തു. വണ്ടി മിണ്ടിയില്ല, കള്ള ഉറക്കം നടിച്ചു കിടന്നു. വണ്ടിയുടെ ശ്വാസകോശം തുറന്ന് ഉള്ളിലേക്ക് നോക്കി ഒട്ടും തൃപ്തി വരാതെ അയാൾ അതടച്ചു.
1: ഇറങ്ങി നടന്നു.
0: അയാൾ അകത്തുള്ള പട്ടാളക്കാരോട് വിളിച്ചു പറഞ്ഞു പുറത്തിറങ്ങി നടക്കാൻ. പട്ടണത്തിൻ്റെ മധ്യത്തിലേക്കുള്ള ജയിലിലേക്ക് ഇനിയും കുറച്ച് ദൂരമുണ്ട്. മുന്നിലും പിന്നിലും പട്ടാളക്കാരുടെ അകമ്പടിയോടെ ഇന്ത്യൻ തടവുകാർ കൽപ്പാതയിലൂടെ നടന്നു തുടങ്ങി. ഫട്കയും രുസ്തവും മറ്റ് തടവുകാരും പട്ടാളക്കാരുടെ ബൂട്ടുകളുടെ ഒച്ച കേട്ട് വഴിയരികിലെ വീട്ടിലുള്ളവർ എന്താണിരുന്ന് പരിഭ്രമിച്ചു. ചിലർ ജനലോളം വന്നു നോക്കാൻ ധൈര്യപ്പെട്ടു. മക്കളെപ്പോലെ തോന്നിച്ച തടവുകാരുടെ കഴുത്തിലെയും കൈകളിലെയും ചങ്ങലകൾ കണ്ട് അതിലൊരു വൃദ്ധയ്ക്ക് കരച്ചിൽ വന്നു. ആകാശത്തേക്ക് നോക്കി അവർ പ്രാർത്ഥനകൾ ഉരുവിടാൻ തുടങ്ങി. അവരുടെ കാഴ്ച മങ്ങിത്തുടങ്ങിയ കണ്ണുകളിൽ ആകാശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കൊരു പട്ടം പറക്കുന്നതവർ കണ്ടു. പള്ളിമിനാരങ്ങൾക്കരികിലൂടെ താഴേക്ക് വന്ന് അതിൻ്റെ ചരട് നിയന്ത്രിച്ചിരുന്നത് 10 വയസ്സ് പോലുമില്ലാത്തൊരു പയ്യനായിരുന്നു. അവൻ്റെ അടുത്ത് ചക്കാട്ടുന്ന ഒരൊട്ടകവും അതിൻ്റെ അലസതയെ ഒച്ച കൊണ്ട് നിയന്ത്രിച്ച

ഒരു വൃദ്ധനുമുണ്ടായിരുന്നു. അയാൾ ഒച്ചയുടെ ഇടവേളകളിൽ ഗാത്തിൻ്റെ ലഹരിയിലകൾ ചവയ്ക്കുകയും അരയിൽ തിരുകിയ വളഞ്ഞ കത്തിയിൽ തടവി സ്വപ്നങ്ങളിൽ ചെന്നുപെടുകയും ചെയ്യുന്ന ഒരത്യാഗ്രഹിയായിരുന്നു. ആ തിളങ്ങുന്ന കത്തി കണ്ടുകൊണ്ട് ഒരു പട്ടമാവാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് ഒട്ടകം തലകുമ്പിട്ട് ചക്കിനെ ചുറ്റിക്കൊണ്ടേയിരുന്നു. ഫക്കീം കൂട്ടരും ആ തെരുവ് കടന്ന് മറ്റൊരു ഇടുങ്ങിയ വഴിയിലേക്ക് പ്രവേശിച്ചപ്പോൾ മിനാരത്തിൽ നിന്ന് മഗരിബിൻ്റെ ബാങ്ക് കേട്ടു തുടങ്ങി.

മഞ്ഞയിലേക്ക് അങ്ങിങ്ങ് കറുപ്പും കുങ്കുമവും കുതിർന്നു. ഒത്തിരി നടന്നാണ് കോട്ട പോലെയുള്ള ജയിലിൻ്റെ മുന്നിൽ അവരെത്തിയത്. ഇരുട്ടുകൊണ്ട് നിർമ്മിച്ച അതിൻ്റെ വലിയ വാതിലുകൾ അല്പം തുറന്നപ്പോൾ അകത്ത് റാന്തലിൻ്റെ വെളിച്ചം ഒഴിക്കുന്ന ഒരു കൽക്കെട്ടിടം കണ്ടു. ജയിലധികാരിയുടെ മുറി. നരച്ച മീശ മേലോട്ട് പിടിച്ചു വച്ച ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു ജയിലധികാരി. അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല. മരണത്തിലേക്ക് നടന്നു പോകുന്നവർക്ക് വേണ്ടി സംസാരിച്ച് കളയാൻ അയാൾക്കൊട്ട് സമയവുമില്ലായിരുന്നു. പുരാതനമെന്നോ ഇപ്പം പൊടിഞ്ഞു പോയേക്കാമെന്നോ കരുതാവുന്ന താളുകളുള്ള ലെഡ്ജറിൽ അയാൾ ഓരോ തടവുകാരൻ്റെയും പേര് എഴുതിയെടുത്തു. അവരുടെ വസ്ത്രങ്ങളെല്ലാം ഊരി വാങ്ങി. ചാക്കുകൊണ്ട് തുന്നിയ പോലുള്ള വസ്ത്രങ്ങളും ഓരോ പിഞ്ഞാണവും അവർക്ക് നൽകി. ചില പിഞ്ഞാണങ്ങളിൽ മുമ്പ് തൂക്കിക്കൊല്ലപ്പെട്ടവരുടെ അവസാനത്തെ പറ്റ് ഉണങ്ങിയിരിപ്പുണ്ടായിരുന്നു. കഴുകാൻ പോലും കൂട്ടാക്കാതെ അറകളിൽ നിന്ന് തിരികെ എടുത്ത് കൂട്ടിവെച്ചിരുന്നവയായിരുന്നു അവ. ലെഡ്ജറിൽ ഒന്നുകൂടെ കണ്ണോടിച്ച് ജയിലധികാരി നരകത്തിൻ്റെ ശബ്ദത്തിൽ ചോദിച്ചു. വാസുദേവ് മുന്നോട്ടു നീങ്ങി നിന്നു. ജയിലധികാരിക്ക് ഒന്നേ നോക്കേണ്ടി വന്നുള്ളൂ. മുറിയുടെ ഇരുട്ടിൽ പാതി മറിഞ്ഞിരുന്ന പട്ടാളക്കാർ ഫട്കയുടെ ഇരു കൈകളും പുറകിലാക്കി ബന്ധിച്ചു. താഹടിയെല്ലി ഞെരുങ്ങുന്ന വിധത്തിൽ കഴുത്തിലെ വളയത്തെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവർ വാസുദേവ് ബലവൻ ഫട്കയെ പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി.

0: കൊച്ചി റേഡിയോ സാന്ത്വന 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. ദഹന വ്യവസ്ഥ അഥവാ പചനനാളം അഥവാ ദഹനനാളം വായിൽ നിന്ന് മലദ്വാരം വരെ നീളുന്ന തുടർച്ചയായ പേശീനാളമാണ്. ഭക്ഷണം തകർക്കുന്നതിനും പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഇത് ഉത്തരവാദിയാണ്. പ്രായപൂർത്തിയായ മനുഷ്യരിൽ പചനവ്യൂഹം അഥവാ ദഹനേന്ദ്ര വ്യൂഹത്തിന്റെ നീളം 5 മീറ്റർ വരും. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിലെ ഒരു പ്രധാന ഭാഗമാണ് പചനവ്യൂഹം. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വിസ്തീർണം ഉണ്ടാകും ദഹനനാളത്തിന് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഭക്ഷണത്തിലെ രാസവസ്തുക്കൾ കഴിക്കുന്നതും ആഗിരണം ചെയ്യുന്നതും ഉപയോഗപ്പെടുത്തുന്നതും ഊർജം നിറയ്ക്കുന്നതും ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതും കലകളുടെ വളർച്ചയ്ക്കും നന്നാക്കലിനും പിന്തുണ നൽകുന്നതുമായ പ്രക്രിയയാണ് ഭക്ഷണവും മനുഷ്യ പോഷകാഹാരവും. ശരിയായ പോഷകാഹാരവും ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിനുള്ള അടിത്തറയായി വർത്തിക്കുന്നു. ഇന്ന് നമ്മുടെ ദഹനവ്യവസ്ഥയെക്കുറിച്ച് നമ്മോട് ലളിതമായ ഭാഷയിൽ വിശദമായി സംസാരിക്കാൻ നമ്മോടൊപ്പം നമ്മുടെ പ്രിയ ഡോക്ടർ ദീപ MS ആണുള്ളത്. ഡോക്ടർ കടപ്പാക്കടയിൽ 30 വർഷത്തോളമായി ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നു. ഡോക്ടർ നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: ഡോക്ടർ, ദഹനവ്യവസ്ഥ എന്നാൽ എന്ത്?
3: ദഹന വ്യവസ്ഥ എന്നത് വായിൽ നിന്ന് മലദ്വാരം വരെ നീളുന്ന തുടർച്ചയായ ഒരു ദഹനനാളമാണ്. പക്ഷെ ഈ ദഹനനാളം കൂടാതെ കരൾ, പാൻക്രിയാസ്, പിത്താശയം, ഉമിനീർ ഗ്രന്ഥികൾ എന്നിവയും അവയോടൊപ്പം ചേരുന്നു. കഴിക്കുന്ന ഭക്ഷണത്തെ വിഘടിപ്പിച്ച് അവയിലെ പോഷകങ്ങൾ ശരീരത്തെ ആഗിരണം ചെയ്യുന്ന സംവിധാനമാണ് ദഹന വ്യവസ്ഥ.
2: അലിമെന്ററി കനൽ അതായത് ആമാശയ കുഴലും ദഹന വ്യവസ്ഥയും ഒന്നാണോ?
3: അലിമെന്ററി കനാൽ അല്ലെങ്കിൽ ദഹനനാളം എന്ന് പറയുമ്പോൾ വായ് മുതൽ മലദ്വാരം വരെ നീളുന്ന ഒരു നാളമാണ്. എന്നാൽ ദഹന വ്യവസ്ഥയാവുമ്പോൾ ഇതിന്റെ കൂടെ ഉമിനീർ ഗ്രന്ഥികളും കരൾ, പാൻക്രിയാസ്, പിത്താശയം എന്നിവയും കൂടെ ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രസങ്ങൾ ചേർന്ന് ഭക്ഷണത്തെ വിഘടിപ്പിച്ച് അവയിലെ പോഷകങ്ങൾ ശരീരത്തിലെ ഊർജത്തിന് ആഗിരണം ചെയ്യുന്ന സംവിധാനമാണ് ദഹന വ്യവസ്ഥ.
2: ദഹന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത്?
3: ദഹന പ്രക്രിയ നമുക്ക് 3 തരം തിരിക്കാം. അതിൽ ആദ്യത്താണ് സെഫാലിക് ഡൈജഷൻ, ഗ്യാസ്ട്രിക് ഡൈജഷൻ, 3 ഇൻഡസ്റ്റൈനൽ ഡൈജഷൻ. ഈ പേര് പോലെ തന്നെയാണ്. കെഫാലിക് എന്ന് പറയുമ്പോൾ ബ്രെയിൻ, തല, ഇത് റിലേറ്റഡ് ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ആഹാരം കാണുമ്പോൾ, മണക്കുമ്പോൾ, സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യം നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ പറയും വായിൽ വെള്ളം ഓടുന്നു എന്ന്. അത് അപ്പോൾ തന്നെ ഉമിനീർ ഗ്രന്ഥികൾ ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതേ സമയം തന്നെ വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ഗ്യാസ്ട്രിക് ജ്യൂസും ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഡൈജഷനെയാണ് നമ്മൾ കെഫാലിക് ഡൈജഷൻ എന്ന് പറയുന്നത്. ഗ്യാസ്ട്രിക് ഡൈജഷൻ, ഗ്യാസ്ട്രിക് എന്ന് പറയുമ്പോൾ വയറ്, വയറിൽ നടക്കുന്ന ഡൈജഷനെയാണ് ഗ്യാസ്ട്രിക് ഡൈജഷൻ. ഇതൊക്കെ നമ്മൾ വീണ്ടും പ്രതിപാദിക്കുന്നുണ്ട്. ഇൻഡസ്റ്റൈനൽ ഡൈജഷൻ എന്ന് പറയുമ്പം കുടലിൽ നടക്കുന്ന ഡൈജഷനാണ്.
2: അതായത് ദഹന പ്രക്രിയ തലച്ചോറും ബാക്കി ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ?
3: അതെ അതെ. ഗട്ട് ബ്രെയിൻ ആക്സസ്, ഇതാണ് ബ്രെയിനും ഗട്ടും തമ്മിലുള്ള കണക്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രെയിൻ എല്ലാ സിസ്റ്റവും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആണ്. ഹാർട്ട് ആണെങ്കിലും ലങ്സ് ആണെങ്കിലും സ്കിൻ ആണെങ്കിലും എല്ലാ സിസ്റ്റവും കൺട്രോൾ ചെയ്തു പോകുന്ന ബ്രെയിൻ ആണ്. എന്നാൽ കുടലിന്റെ കാര്യം എടുക്കുമ്പോൾ ഇവര് നമ്മൾ കൂട്ടുകാരികളെ പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനുണ്ട്, ബൈലാറ്ററൽ കണക്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. എല്ലാ ഇമോഷൻസും എല്ലാ രഹസ്യങ്ങളും ഇവർ അന്യോന്യം പറയാറുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് സ്റ്റേജ് അപ്പിയറൻസ് അല്ലെങ്കിൽ നമുക്ക് വൈകാരികമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ആദ്യമേ ഫീൽ ചെയ്യുന്നത് ഗട്ടിലാണ്. ഇത് ബട്ടർഫ്ലൈസ് ഇൻ ദ ഗട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ആദ്യമായി തെളിയിക്കപ്പെട്ടത് സെഫാലിക് ഡൈജഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സെഫാലിക് ഡൈജഷൻ, സെഫാലിക് ഡൈജഷനിൽ കൂടിയാണ് ഇത് ആദ്യമായി തെളിയിക്കപ്പെട്ടിരുന്നത്. നമ്മൾ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പാദനം, ഉമിനീർ ഗ്രന്ഥിയുടെ ഉൽപ്പാദനമാണെങ്കിലും ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ ഉൽപ്പാദനമാണെങ്കിലും ഒരു ഫുഡ് കാണുമ്പോൾ തന്നെ നമുക്കത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മണം കാണുമ്പോൾ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതെല്ലാം നമ്മുടെ എല്ലാ നിത്യജീവിതത്തിൽ നമ്മൾ എപ്പോഴും കടന്നു പോയിട്ടുള്ളതാണ്. പണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ഉച്ചയ്ക്ക് വിശന്നിരിക്കും, ഇരിക്കുമ്പോൾ ആ വിശപ്പിനിടയിൽ നിന്ന് വരുന്ന മണം നമ്മൾ ആസ്വദിച്ചിട്ടില്ലേ, ആ മണം നമ്മൾ അതുണ്ടാക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ്. രണ്ടാമത് നമുക്കിത് തെളിയിക്കാൻ പറ്റുന്നത് ഇവാൻ പാവ്ലോസിന്റെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. പാവ്ലോസ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പട്ടിക്ക് ആഹാരം കൊടുക്കുമ്പോൾ പത്ത് ദിവസം മണിക്കിലിക്ക് ആഹാരം കൊടുത്ത് 11-ാമത്തെ ദിവസം മണിക്കിലിക്കുമ്പോൾ തന്നെ ഉമിനീർ ഗ്രന്ഥികൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇത് ശരിക്കും

0: ഡ്രഗ്സിന്റെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് കണ്ടതെങ്കിലും ഇതാണ് ഗട്ട് ബ്രെയിൻ ആക്സിസിന്റെ ആദ്യത്തെ കണ്ടുപിടുത്തം. അവിടുന്നാണ് അതൊരു വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു. കാരണം അതുവരെ അന്നത്തെ വരെ കാഴ്ചപ്പാടെന്നാൽ കെമിക്കൽ ഡൈജഷൻ മാത്രമാണ് നമ്മുടെ ഡൈജഷൻ. അത് ശരിക്കും പറഞ്ഞാല് കാറിൽ പെട്രോൾ ഒഴിക്കുന്ന പോലെ ഉള്ളു. പക്ഷെ ഇത് അതല്ല, മുഴുവൻ നാഡീ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിച്ചത് ഇവാൻ പവ്ലോവ് ആണ്. ഇവാൻ പവ്ലോവിന് 1904 ഇതിന് നോബൽ പ്രൈസും കിട്ടിയതാണ്. ആദ്യമായി ഇദ്ദേഹം ഗ്യാസ്ട്രിക് ജ്യൂസിന്റെയും, ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് വെച്ചാല് നമ്മുടെ സ്റ്റൊമക്കിലുണ്ടാവുന്ന എൻസൈമുകളാണ്, പിന്നെ ഉമിനീർ ഗ്രന്ഥികളുടെയും പ്രവർത്തനം പഠിക്കാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു. വയറിലും ഉമിനീർ ഗ്രന്ഥികളുടെ അടുത്തും ഫിസ്റ്റുല പോലുള്ള ഓപ്പണിംഗ് ഇട്ടിട്ട് ഓരോ ആഹാരം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, എത്രമാത്രം ജ്യൂസുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങിയ ഒരു എക്സ്പെരിമെന്റ് ആണ് നാഡീ വ്യവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. കണ്ടീഷണൽ റിഫ്ലക്സ് ആയിട്ട് ഇത് കണ്ടുപിടിച്ച് അതിന് നോബൽ പ്രൈസ് കിട്ടിയെങ്കിലും പിൽക്കാലത്ത് ആൻസൈറ്റി, ഡിപ്രഷൻ, ഫോബിയ എന്നിവയുടെ എല്ലാം ചികിത്സയ്ക്ക് ഈ റിഫ്ലക്സിന്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സ നിർണയിച്ചിരിക്കുന്നത്. അവിടെയാണ് ഗട്ട് ബ്രെയിൻ ആക്സിസിന്റെ തുടക്കം. ആ വിപ്ലവം തന്നെയാണ് നമ്മുടെ മോഡേൺ മെഡിസിനിൽ ഇത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പം പുതിയതായിട്ട് ഇതിനും അപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. കാരണം ഈ സെഫാലിക് ഡൈജഷൻ അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതൊരു 3 തട്ടിലാണ് നടക്കുന്നത്. ഫസ്റ്റ് തിങ് വേഗസ് നെർവ്
1: അത് 10th ക്രേനിയൽ നെർവ് അല്ലേ. ദഹനവുമായി ഈ നെർവ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു?
0: ദഹനമായിട്ട് മാത്രമല്ല, ഇതാണ് ബ്രെയിനിലെ ഏറ്റവും വലിയ നെർവ്. ബ്രെയിനിൽ ഉണ്ടായി ശരീരത്തിന് കൊടുക്കുന്ന നെർവിലെ ഏറ്റവും വലിയ നെർവ്. ഇതാണ് ഹാർട്ട്, ലങ്സ്, നെഞ്ച്, വയറ് എന്ന എല്ലാ ഭാഗത്തും ഞരമ്പുകൾ സപ്ലൈ ചെയ്യുന്നത് ഈ നെർവ് ആണ്. ഈ നെർവ് ആണ് ഗട്ടിലേക്കും വരുന്നത്. അപ്പം വേഗസ് നെർവ് ആണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ആദ്യത്തെ നെർവ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ആണെങ്കിലും എല്ലാത്തിന്റെ ഉൽപ്പാദനങ്ങളും ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. വേഗസ് നെർവിന്റെ ആക്ടിവിറ്റി കൂടുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസിനകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവും കൂടുതലായിരിക്കും. രണ്ടാമത് വരുന്നതാണ് എൻട്രിക് നെർവസ് സിസ്റ്റം. നമുക്കറിയാം ആമാശയക്കുഴലും ആമാശയം എല്ലാം മ്യൂക്കസ് മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിരിക്കുന്നതാണെന്ന്. ഇതിനകത്ത് ഒരു നെർവസ് പ്ലെക്സസ് ഉണ്ട്. ഇതിനെയാണ്, അത് ഹൺഡ്രഡ്സ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് പ്ലെക്സസ് ആണുള്ളത്, ഇതിനെയാണ് എൻട്രിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ശരിക്കും സെക്കൻഡ് ബ്രെയിൻ ഓഫ് ദി ബോഡി എന്നോ ഘട്ടമെന്നോ ഒക്കെ നമ്മൾ വിശ്വസിപ്പിക്കാറുണ്ട്. കാരണം ഒരു ബ്രെയിനിന്റെ വർക്കാണ് ഇത് ചെയ്യുന്നത്. ആമാശയത്തിന്റെ ഒരു താളാത്മകമായ ഒരു ചലനമുണ്ട്, പെരിസ്റ്റാൾസിസ് എന്ന് പറയും. ആ ചലനമാണ് എല്ലാ പ്രവർത്തനങ്ങളും ആമാശയക്കുഴലിന്റെ നിശ്ചയിക്കുന്നത്. ആമാശയക്കുഴലിന്റെ മാത്രമല്ല നമ്മുടെ ബോഡിയുടെ തന്നെ എന്ന് പറയാം. അത് കൺട്രോൾ ചെയ്യുന്നത് എൻട്രിക് നെർവസ് സിസ്റ്റമാണ്. കൂടാതെ തന്നെ ഒരുപാട് ഹോർമോൺസും ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സെറട്ടോണിൻ, ഡോപ്പമിൻ, അങ്ങനെ ഒരുപാട്. അപ്പം ഇതിന്റെ എല്ലാം കൺട്രോൾ ഈ എൻട്രിക് നെർവസ് സിസ്റ്റത്തിനാണുള്ളത്.
1: ഗട്ട് മൈക്രോബയോമ എന്നാൽ എന്താണ് ഡോക്ടർ?
0: ഇതാണ് 3rd ഘട്ടം, ഗട്ട് ബ്രെയിൻ ആക്സിസിന്റെ 3rd ഘട്ടം. കുടലിൽ വസിക്കുന്ന, പ്രത്യേകിച്ച് വൻകുടലിൽ വസിക്കുന്ന കോടാനുകോടി സൂക്ഷ്മ ജീവികളുണ്ട്. വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. ഇവ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ശരീരത്തിന്റെ 90% സെറട്ടോണിൻ എന്ന് പറയുന്ന, സെറട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ ആണ്, ഇവ കുടലിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിനകത്തൊരു സെല്ലുണ്ട്, എൻഡോക്രോമഫിൻ സെൽ. ഇത് ഇവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ശരിക്കും ഒരാളുടെ മാനസിക അവസ്ഥ നിശ്ചയിക്കുന്നത് ഈ ഹോർമോണുകളാണ്. മെലറ്റോണിൻ, സെറട്ടോണിൻ എന്ന ഹോർമോണുകളാണ് ഇവ നിശ്ചയിക്കുന്നത്. ഇവയെല്ലാം തന്നെ കുടലിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത്. ഈ വൻകുടലിൽ കാണുന്ന കൂടാനുകൂടി വസിക്കുന്ന സൂക്ഷ്മാണുക്കൾക്ക് ഉണ്ടാവുന്ന എല്ലാ വ്യത്യാസവും ശരീരത്തിന്റെ മുഴുവൻ ഹെൽത്തിനെയും ബാധിക്കും. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ വയറ്റിലേക്ക് എന്ത് പോകുന്നു അതാണ് നമ്മുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് നിശ്ചയിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതലായി സൂക്ഷിക്കേണ്ടത് ഇതിന്റെ ഒരു അവസ്ഥയുണ്ട്, ഒരു സാന്തുലിതിക അവസ്ഥയുണ്ട്. അത് നമ്മൾ മാക്സിമം സൂക്ഷിച്ചാൽ മാത്രമേ ഒരാളുടെ ഹെൽത്ത് നിലനിൽക്കുകയുള്ളൂ.
1: അപ്പോൾ എന്തൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ആണ് ഇത് മൂലം ഉണ്ടാകുന്നത്?
0: എല്ലാം ഇത് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ പ്രോബ്ലംസിലേക്ക് വരുമ്പോൾ നമുക്ക് സാധാരണ വരാറുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫങ്ഷണൽ ഡിസീസ് ആണ്. അത് നമ്മൾ നല്ലപോലെ ഇനി അത് പ്രതിപാദിക്കുന്നുണ്ട്.
1: IBS അല്ലേ?
0: IBS. പിന്നെ മെന്റൽ ഹെൽത്തിനുണ്ടാവുന്ന പ്രശ്നം വളരെ, ആൻസൈറ്റി, ഡിപ്രഷൻ എന്നുള്ളതെല്ലാം ഇതിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ്. ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സിന്റെ ഒരു തുടക്കം ഇവിടുന്ന് തുടങ്ങുന്നെന്ന് പറയാം, നമുക്കറിയാലോ. അപ്പൊ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി നമുക്ക് തന്നെ ഒരു ശത്രുവായി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. അത് വളരെ മോശമായ ഒരവസ്ഥയാണ്. ശരിക്കും കുടലിന്റെ ഒരു ഹെൽത്ത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തും നമ്മുടെ ആയുസ്.
1: ഡോക്ടർ, അപ്പോൾ ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് അല്ലേ കാണിക്കുന്നത്?
0: അതെ, മോഡേൺ മെഡിസിൻ, ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് മെഡിസിനെ കുറിച്ച് ചിന്തിച്ചത് 1990s. അതിന് വഴിതെളിച്ചത് ഇവാൻ പവ്ലോവിന്റെ എക്സ്പെരിമെന്റ് വേണം. അത് ഫിസിയോളജി ഓഫ് ഡൈജഷൻ എന്നൊരു ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. അതാണ് ശരിക്കും ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് മെഡിസിനെ കുറിച്ച് ഇപ്പോഴത്തെ മോഡേൺ മെഡിസിൻ ചിന്തിക്കാൻ തുടങ്ങിയത് പോലും. എന്നാൽ 1800s ഹനിമാൻ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് മെഡിസിനെ കുറിച്ച് ഹോമിയോപ്പതി ചികിത്സയിൽ പ്രതിപാദിക്കുന്നുണ്ട്. 19th century ആണ് ശാസ്ത്രീയമായി ഇവ തെളിയിക്കാൻ പറ്റിയത് എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് മെഡിസിനിലൂടെ തന്നെ

0: പല്ല്, ബക്കൽ ക്യാവിറ്റിയുടെ മ്യൂക്കോസ, ടങ് അല്ലെങ്കിൽ നാക്ക്, പാരോട്ടിഡ് ഗ്ലാൻസ്, ഇവയെല്ലാം കൂടെ ചേരുന്നതാണ് ബക്കൽ ക്യാവിറ്റി. പിന്നീട് വരുന്നതാണ് ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളം. മൂന്നാമത് വരുന്നതാണ് ആമാശയ വയർ, സ്റ്റോമക്. അത് കഴിഞ്ഞ് വരുന്നത് കുടലാണ്. കുടലിന് തന്നെ ചെറുകുടലിന് മൂന്ന് ഭാഗങ്ങളുണ്ട്, ഡിയോഡിനം, ജിജിനം, ഇലിയം. പിന്നെ വരുന്നത് വൻകുടൽ, സീക്കം, കോളൻ, അസെൻഡിങ് ഡിസെൻഡിങ്, ആ കോളൻ, സിഗ്മോയിഡ് ആൻഡ് റെക്ട. അവിടെ നിന്ന് പുറത്തേക്ക് തള്ളിപ്പോകുന്ന, വേസ്റ്റ് തള്ളിപ്പോകുന്നത് ഏനൽ സ്പിഞ്ചർ വഴിയാണ്. ഇതാണ് ആമാശയനാളത്തിന്റെ സ്ട്രക്ചർ.
1: അതായത് ആമാശയനാളം തുടങ്ങുന്ന തന്നെ ചുണ്ടിലാണല്ലേ?
0: അതെ.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM, ഡോക്ടേഴ്സ് ചാറ്റ്.
2: യു ആർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഇടവേളയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് ചാറ്റ് തുടരുന്നു. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ദീപ MS. ചുണ്ടിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഒന്ന് പറയാമോ ഡോക്ടർ?
0: ചുണ്ടിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഒരാളെ കാണുമ്പോൾ നമ്മൾ ആദ്യം ഒരാളെ സ്വീകരിക്കുന്ന ചുണ്ട് വെച്ചാണ്, ചിരിച്ചാണ്. ചുണ്ടിന്റെ മുഖ മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ തന്നെ ഒരാൾ കയറി വരുമ്പോൾ ചുണ്ടിന്റെ അവസ്ഥ നോക്കി തന്നെ അയാളുടെ ആരോഗ്യസ്ഥിതി നമുക്ക് മനസ്സിലാക്കാം. ചുണ്ടുകൾ എന്ന് പറയുമ്പോൾ രണ്ട് ഇതളുകൾ ചേർന്നുണ്ട്, അതായത് സുപ്പീരിയറും ഇൻഫീരിയറും ആയ. അതിനകത്ത് ഒരു ഗ്ലാൻസും, സ്വെറ്റ് ഗ്ലാൻസ് പോലും ഇല്ല, ഭയങ്കര സോഫ്റ്റായ ഒരുപാട് നെർവ്സും മാത്രമുള്ള ഭയങ്കര സെൻസിറ്റീവായ ഒരു ഏരിയയാണ്.
1: മോസ്റ്റ് സെൻസിറ്റീവ് ഏരിയയാണ്.
0: ചുണ്ടിന് സൗന്ദര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന്റെ, നമുക്ക് വായിക്കാൻ പറ്റും ഒരു ചുണ്ട് കാണുമ്പോൾ അതിന്റെ കളർ നോക്കി നമുക്ക് പറയാൻ പറ്റും അയക്ക് അനീമിയ ഉണ്ടോ, അയക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പം അനീമിയ ഉള്ള ഒരാളുടെ ചുണ്ട് പെയിലായിരിക്കും, ഹാർട്ട് ഡിസീസ് ഉള്ള ഒരാളുടെ ചുണ്ട് ചെറിയ നീല കളറിലേക്ക് പോകും. അതേപോലെ തന്നെ കുടലിന്റെ അവസ്ഥ നമുക്ക് ചുണ്ടുകൾ നോക്കി പറയാൻ പറ്റും. കുടലിന്റെ അവസ്ഥ ചീലൈറ്റിസ്, അത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുമ്പം, വൈറ്റമിൻ ഡെഫിഷ്യൻസി മിക്കവാറും കുടലിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് വരുന്നത്. ആംഗുലർ സ്റ്റോമറ്റൈറ്റിസ് അല്ലെങ്കിൽ ആംഗുലർ ചീലൈറ്റിസ് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഇവ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മളെ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം കാണിക്കാൻ പറ്റും. പിന്നത്തെ മെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മൾ ചുണ്ടുകളിലൂടെയാണ്. അമ്മ മക്കളോടും ഭാര്യ ഭർത്താവിനോടും കമിതാക്കളും എല്ലാം കിസ്സിങ്, അത് ചുണ്ടുകളിലൂടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചുണ്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെയുണ്ട്.
1: ഡോക്ടർ പറഞ്ഞ പോലെ മുഖം മനസ്സിന്റെ കണ്ണാടി. എന്നാലും ഒരു രോഗി നമ്മളെ സമീപിക്കുമ്പോൾ മുഖം നോക്കി തന്നെ നമുക്ക് പല അസുഖങ്ങളും തിരിച്ചറിയാൻ പറ്റും. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം.
0: അപ്പം ചുണ്ടുകൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ തന്നെ, ചുണ്ടുകൾക്ക് ആദ്യമേ ഉണ്ടാകുന്ന അസുഖം ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ വെദർ ചേഞ്ചസ്, അമിതമായ സൺ എക്സ്പോഷറും അമിതമായ ചൂടും ഇതിന് താങ്ങാൻ പറ്റത്തില്ല. പണ്ട് നമ്മുടെ ഒരു കാലാവസ്ഥയല്ല, അതിലും മേലി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കേരളത്തിലാണ് ഇപ്പോഴെങ്കിലും ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ നോക്കുമ്പം എല്ലാവരും ചുണ്ടുകൾ കളർ തേച്ചാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ കാര്യം അവിടുത്തെ കാലാവസ്ഥയായിരുന്നു, അത് തടയാൻ വേണ്ടി അവര്. പക്ഷെ എന്നാൽ അത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം ലിപ്സ്റ്റിക്കിലെല്ലാം വരുന്നത് ലെഡ് ചേർന്ന സാധനങ്ങളാണെന്ന്. അപ്പം വെദർ ഒരു കാര്യമാണ്, രണ്ടാമത്തത് ചീലൈറ്റിസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീർവീർക്കം, ചുണ്ടുകളിൽ ഉണ്ടാവുന്ന
1: നീർവീർക്കം
0: അത് ഇൻഫെക്ഷൻ കൊണ്ടുവരാം. അതേസമയം സ്റ്റൊമക്കും അതിൽ ഇൻറ്റസ്റ്റൈൻ കൊണ്ടുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ചുണ്ടിന് നീർവീഴ്ച ഉണ്ടാക്കാം. B12 ഡെഫിഷ്യൻസി കൊണ്ട് ആംഗുലർ സ്റ്റൊമറ്റൈറ്റിസ് വരാം. ഇതാണ് ചുണ്ടുകൾ വെച്ച് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അനീമിയ കൂടാതെ മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിലും ചുണ്ടുകൾക്ക് അറിയാൻ പറ്റും. മഞ്ഞപ്പിത്തം കൂടുതൽ കണ്ണുകളിലാണ് വരുന്നത്, എന്നാലും നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും.
1: ഇത് കൂടാതെ എന്തൊക്കെ അസുഖങ്ങളാണ് ചുണ്ടിനെ ബാധിക്കുന്നത്?
0: ലിപ് ക്യാൻസർ വരാൻ, കൂടുതലും താഴത്തെ ലിപ്സുകളിലാണ് വരുന്നത്. ഇപ്പം ബാക്കിയെല്ലാം ഞാൻ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞു. ചീലൈറ്റിസും ആംഗുലർ സ്റ്റോമറ്റൈറ്റിസും, ക്ലെഫ്റ്റ് പാലറ്റ്, ഇത് നമുക്ക് ഇപ്പം നന്നായാൽ പോലും ഒരാൾ കയറി വരുമ്പം മുച്ചിറിയുള്ളവരെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാം തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ചുണ്ടിലുണ്ട്.
1: ഇത്രയും പ്രധാനപ്പെട്ട ചുണ്ടുകൾ എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്?
0: ഒരുപാട് സൺ എക്സ്പോഷർ കൊടുക്കല്, ഒരുപാട് തണുപ്പിലും നമ്മൾ നല്ലപോലെ ചുണ്ടുകൾ സംരക്ഷിക്കണം. കൂടാതെ പ്രീബയോട്ടിക്ക പ്രോബയോട്ടിക്കുമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നെങ്കിൽ ലെഡിന്റെ അംശം അടങ്ങാത്ത ലിപ്സ്റ്റിക് ഉപയോഗിക്കുക. ഇപ്പം നല്ല ലിപ് ബാമുകൾ ലഭ്യമാണ്, നാച്ചുറലും ഓർഗാനിക്കുമായിട്ടുള്ള ലിപ് ബാമുകൾ, അവയിട്ട് നമുക്ക് ലിപ്സ് സംരക്ഷിക്കാം. പ്രത്യേകിച്ച് വെയിലത്തും തണുപ്പത്തും ഒക്കെ പോകുമ്പോൾ ലിപ്സ് നന്നായി സംരക്ഷിക്കാം.
1: ദഹന വ്യവസ്ഥയിൽ ഇപ്പോൾ ചുണ്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് കാണുന്നത് പല്ലുകളാണ്. പല്ലുകൾക്ക് ഈ ദഹനവ്യവസ്ഥയിലുള്ള പ്രാധാന്യം അതിനെപ്പറ്റി?
0: പല്ലുകളാണ് ദഹനത്തിന്റെ ആദ്യത്തെ മെക്കാനിക്കൽ ജോലി ചെയ്ത് തുടങ്ങുന്നത്. ചവച്ചരച്ച് കഴിക്കാൻ അത് കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് ചെറുതാക്കുന്നത് പല്ലാണ്.

0: കൂടാതെ തന്നെ പല്ലുകളും സൗന്ദര്യത്തിനും ഫേഷ്യൽ സ്ട്രക്ചർ, നമ്മുടെ ഫേഷ്യൽ മുഖത്തിൻ്റെ ഷേപ്പിന് പല്ലുകൾക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കറിയാമല്ലോ പല്ലുകൾ മാറ്റിയാൽ നമ്മുടെ മുഖം എങ്ങനെയിരിക്കുന്നു. ഇപ്പം ഫേഷ്യൽ സ്ട്രക്ചറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പല്ലുകളാണ്. കൂടാതെ തന്നെ സംസാരിക്കാനും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനും പല്ലുകൾ മാത്രമല്ല ചുണ്ടുകളുമുണ്ട്. പാമ എന്നുള്ള വാക്കുകളൊക്കെ ചുണ്ടുകളിൽ നിന്നും പല്ലും ചുണ്ടും നാക്കും കൂടെ ചേരുമ്പോഴാണ് പല പല ശബ്ദങ്ങളും വരുന്നത്. അപ്പം സംസാരത്തിനും പല്ലുകൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജനിച്ചു കഴിഞ്ഞ് 6 മാസം മുതൽ ഉണ്ടാവുന്ന പ്രൈമറി ടീത്ത് എന്ന് പറയുന്ന 20 സെറ്റ് പല്ലുകൾ, അത് കഴിഞ്ഞാൽ ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ അത് പോയിട്ട് പുതിയതായിട്ട് വരുന്ന 32 പല്ലുകളിൽ 2 സെറ്റ് ഓഫ് പല്ലുകളാണ് നമ്മുടെ ജീവിതകാലത്തിൽ ഉണ്ടാവുന്നത്. അതിന് ഓരോ പല്ലിനും ഓരോരോ ഫംഗ്ഷനും ഉണ്ട്.
1: പല്ലുകളുടെ സംരക്ഷണത്തെ കുറിച്ച് കൂടി ഒന്ന് ചുരുക്കി വിശദീകരിക്കാമോ ഡോക്ടർ?
0: പല്ലുകൾ വളരെ ക്ലീൻ ആയിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെപ്പോ ആഹാരം കഴിച്ചാലും ഇതിന്റെ ഇടയിൽ കയറാം. അതുകൊണ്ട് അതിന്റെ ബ്രഷിങ് 2 നേരമെങ്കിലും മിനിമം ആഹാരം കഴിച്ച ഉടനെ ബ്രഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ജോലിക്ക് പോകുന്നവർക്ക് അത് പറ്റത്തില്ല. എപ്പോഴും ആഹാരം കഴിച്ചാൽ പല്ലുതേക്കാൻ പറ്റില്ല. അതുകൊണ്ട് 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യുക. അതേപോലെ തന്നെ നൂല് വെച്ച് ഇതിന്റെ ഇടയിൽ വൃത്തിയാക്കുക.
1: ഫ്ലോസിങ്.
0: പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെന്റിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. ഇടയ്ക്ക് വൃത്തിയാക്കണമെങ്കിലൊക്കെ ഒന്ന് കാണുന്നത് എപ്പോഴായാലും എന്ത് കേടുണ്ടെങ്കിലും. അപ്പൊ എപ്പോഴും സംരക്ഷിച്ച് വെച്ചാൽ മാത്രമേ പല്ലുകൾ അങ്ങനെ ഇരിക്കത്തുള്ളൂ. അത് മുഖത്തിന്റെ സൗന്ദര്യത്തിന് വലിയൊരു ആവശ്യമാണ്.
1: പല്ല് കഴിഞ്ഞാൽ പിന്നെ ദഹനവ്യവസ്ഥയിൽ 3-ാമതുള്ളത് ടങ്ങാണ്, നാക്ക്.
0: നാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഫ്ലെക്സിബിൾ മൂവിംഗ് ആയ ഒരു മസ്കുലാർ ഓർഗനാണ്. ശരിക്കും ഫ്ലോർ ഓഫ് ദ മൗത്ത്, മൗത്തിന്റെ താഴെയാണ്. പുറവിൽ ഒരു ഹയോയിഡ് ബോണി സ്ട്രക്ചറിലാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ താടിയെല്ലും കീഴ്ത്താടിയും കൊണ്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നതാണ് നാക്ക്. നാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഈ നാക്കില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ ഭക്ഷണം ഇത്ര രുചിയോടെ നമുക്ക് കഴിക്കാൻ പറ്റുകയില്ല. അതിനകത്ത് ഒരുപാട് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. എല്ലാ ടേസ്റ്റുകളും നമുക്ക് തിരിച്ചറിയാനുള്ള ബഡ്സ് ഇതിനകത്തുണ്ട്. അത് പാപ്പില പോലെ കാണുന്ന ഒരുപാട് ബഡ്സ് ഉണ്ട്. പുളി, മധുരം, കയ്പ്, ഉപ്പ്, ഉമാമി എന്ന് പറയുന്ന എല്ലാ ടേസ്റ്റുകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നാക്കുള്ളത് കൊണ്ടാണ്.
1: ഈ ഉമാമി എന്ന് പറയുന്ന ഒരു പുതിയ ടേസ്റ്റാണ്.
0: അപ്പൊ ഇത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ആഹാരം ഇത്രയും ബാക്കി ഇന്ദ്രിയങ്ങളൂടെ വർക്ക് ചെയ്യണം. മണവും ഇതെല്ലാം വരുന്നത് ആണെങ്കിൽ പോലും ഈ നാക്കിനകത്ത് ടേസ്റ്റ് ബഡ്സ് ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും പെട്രോൾ എടുത്ത് കാറി ഒഴിക്കുന്ന അതേ അനുഭവമായി പോവും നമ്മുടെ ആഹാരം കഴിക്കുന്നത്.
1: ഇത് കൂടാതെ നാക്കിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ഡോക്ടർ?
0: നമ്മൾ ഉമിനീർ ഗ്രന്ഥികളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ഉമിനീർ ഗ്രന്ഥികൾ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരും കൂടെ ചേർന്ന് നാക്ക് ഈ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് പല്ലുകൾ കൊണ്ട് ചവച്ചരിച്ചൊരു ബോൾ രൂപത്തിലായി മാറ്റുന്നുണ്ട്. അതിന് ബോളസ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഈ ബോളസ് പിന്നെ നാക്ക് വെച്ച് തന്നെ തെള്ളിയാണ് നമ്മൾ ഈസോഫാഗസിലേക്ക് കടത്തിവിടുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ഒരു ഭേദം മാറ്റം വരുത്തുന്നത് ഈ നാക്കും പല്ലും ഉമിനീർ ഗ്രന്ഥികളും കൂടെ ചേർന്നാണ്, ഉമിനീരും കൂടെ ചേർന്നാണ്. ഇതാണ് നാക്കിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ. ഇത് കൂടാതെ നാക്കിന് സംസാരം, ആർട്ടിക്കുലേഷൻ, സ്പീച്ചിനകത്തെല്ലാം വളരെയേറെ റോൾ ഉണ്ട്.
1: നാക്കിൽ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്?
0: നാക്കിനുണ്ടാവുന്ന നീറുക്കം, ഗ്ലോസൈറ്റിസ് എന്ന് പറയും. അതുപോലെ തന്നെ ആഫ്തസ് അൾസർ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് പെയിലായിട്ടിരിക്കും. നാക്ക് മാത്രമല്ല ബക്കൽ ക്യാവിറ്റി മുഴുവൻ, നമ്മൾ നാക്ക് നോക്കുമ്പം ബക്കൽ ക്യാവിറ്റി മുഴുവനായിട്ടാണല്ലോ നോക്കുന്നത്. അപ്പൊ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ബക്കൽ ക്യാവിറ്റി നോക്കുന്ന വഴി തന്നെ മനസ്സിലാവും. കാരണം ചില അസുഖങ്ങളുടെ ആദ്യത്തെ ലക്ഷണങ്ങൾ ബക്കൽ ക്യാവിറ്റിയിലാണ് കാണുന്നത്. ഇപ്പൊ മീസിൽസ്, അത് മീസലാന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ വായിക്കകത്ത് ഒരു കോപ്ലിക് സ്പോട്ട് എന്ന് പറഞ്ഞത് ആ പാലറ്റിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹെർപ്പിസ് ഇൻഫെക്ഷൻസ് ഒരുപാട്, വായുടെ എല്ലാ ഭാഗത്തും ഹെർപ്പിസിന് ഉണ്ടാവാറുണ്ട്, ചുണ്ടിലുണ്ടാവാറുണ്ട്, വായിക്കകത്തുണ്ടാവാറുണ്ട്. പിന്നെ ആഫ്തസ് അൾസർ, ഇത് മിക്കവാറും കുടൽ സംബന്ധമായ രോഗങ്ങളാണ് ആഫ്തസ് അൾസറായിട്ടും ഡെഫിഷ്യൻസി ഡിസീസ് ആയിട്ടും നമ്മൾ കാണുന്നത്. അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ബി 12 ഡെഫിഷ്യൻസി എല്ലാം കൊണ്ട് നമുക്ക് അൾസേഴ്സ് വരാം. അപ്പൊ അനീമിയയും അൾസറും, പിന്നെ ചില സ്കിൻ ഡിസീസ് ഉണ്ട്, ഇപ്പൊ ലൈക്കൻ പ്ലാനസ്. ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ വായി നോക്കുമ്പോൾ തന്നെ ആദ്യമേ മിക്കവാറും വായിലാക്കാത്തായിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ സ്കിന്നി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വാ നോക്കുമ്പോൾ അറിയാൻ പറ്റും.
1: കറുത്ത പാടുകളായിട്ടല്ലേ?
0: അതെ അതെ. ടങ്ങിനുണ്ടാകുന്ന ക്യാൻസർ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഉണങ്ങാതെ നിൽക്കുന്ന വ്രണങ്ങൾ ടങ്ങിൽ വരികയും ടങ് പ്രൊട്രൂഡ് ചെയ്യാൻ കഴിയാതിരിക്കുകയും അത് ചികിത്സിച്ചാൽ മാറാതിരിക്കുവാണെങ്കിൽ അത് ടങ് ക്യാൻസറിന്റെ ലക്ഷണമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ ഈ കാൻഡിഡ് ഇൻഫെക്ഷൻസ് ഉണ്ട്, വെള്ള പൂപ്പല് പോലെ അത് കുഞ്ഞുങ്ങളിൽ മിക്കവാറും ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് ഈ കാൻഡിഡ് ഇൻഫെക്ഷൻസ് വായിൽ വരുന്നത്. അപ്പം ബാഡ് ബ്രത്ത് വരും. ഈ ബ്രത്ത് വെച്ച് തന്നെ പല അസുഖങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാൻഡിഡ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഈ വെള്ള പാടുകൾ, പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ആയിട്ടുള്ള ലൂക്കോപ്ലിക്കിയ എന്ന് പറയും, കടുപ്പമുള്ള വെള്ള പാടുകൾ വായിക്കകത്തോ നാക്കിലോ ബക്കൽ ക്യാവിറ്റിയിൽ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അതൊരു ബയോപ്സി ചെയ്ത് തന്നെ സ്ഥിരീകരിക്കേണ്ടതാണ് അത് ക്യാൻസർ ആണോ എന്നുള്ളത്. ഇതൊക്കെയാണ് സാധാരണ വായിക്കകത്ത് കണ്ടുവരുന്ന അസുഖങ്ങൾ.
1: ഉമിനീർ ഗ്രന്ഥികൾ ദഹനത്തിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അത് അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
0: ഉമിനീർ ഗ്രന്ഥികൾ നമ്മൾ വായിൽ ആദ്യം കാണുന്ന ഒരു ഗ്രന്ഥിയാണ്. അതൊരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. എക്സോക്രൈൻ എന്ന് വെച്ചാൽ എൻസൈം ഉണ്ടാക്കുന്ന ഗ്ലാൻഡ് ആണ്. അതിന് ഡക്ട് ഉണ്ട്. അതാണ് എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇവയിൽ നിന്നാണ് ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്: പാരോട്ടിഡ് ഗ്ലാൻഡ്, സബ് മാൻഡിബുലർ ഗ്ലാൻഡ് ആൻഡ് സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. ഇത് മൂന്നെണ്ണമാണ്. പാരോട്ടിഡ് ഗ്ലാൻഡ് ആണ് ഏറ്റവും വലിയ ഗ്ലാൻഡ്. സലവറി ഗ്ലാൻഡിലെ വലിയ ഗ്ലാൻഡ് പാരോട്ടിഡ് ഗ്ലാൻഡ് ആണ്. അത് ചെവികളുടെ ബാക്കിലായിട്ട് ഇരുവശത്തായിട്ടാണ് അത് കാണുന്നത്. ഇത് ഈ നമ്മുടെ ഈ മോളാർ ടീത്ത് അതിന്റെ പുറകില് വന്ന് തുറക്കും. ഇതിൽ നിന്നുണ്ടാവുന്ന എൻസൈമുകളാണ് സലൈവറി അമിലേസ്. ശരിക്കും ദഹനത്തിന്റെ ആദ്യത്തെ പടി വായിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം അപ്പോഴേ സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങും. പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് സലൈവറി അമിലേസ് കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന എൻസൈം ആണ്. അതുപോലെ സബ് മാൻഡിബുലർ എന്ന് പറയുമ്പോൾ നമ്മുടെ മാൻഡിബിൾ എന്ന് പറയുന്നത് നമ്മുടെ താടി എല്ലാണ്, കീഴ്ത്താടി എല്ലാണ്, അതിന്റെ രണ്ട് വശത്ത് താഴെയായിട്ട് കാണുന്നതാണ്. സബ് ലിംഗ്വൽ എന്ന് പറയുമ്പോൾ നാക്കിന് താഴെയായിട്ട് കാണുന്നത്. ഇവ കൂടാതെ നാക്കിന്റെ ഉപരിതലത്തിൽ ഫുൾ ടങ്ങിലെല്ലാം ഒരുപാട് ഉമിനീർ ഗ്രന്ഥികളുണ്ട്. ഈ ഉമിനീർ ഗ്രന്ഥി ഉള്ളത് കൊണ്ടാണ് ഭക്ഷണത്തിന് രുചിയേറുന്നത്. കാരണം ഈ ഉമിനീരാണ് നാക്ക്, പല്ല് എല്ലാം. ഇത് ശരിക്കും ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. ബോഡിയുടെ അണുബാധയെ തടയുന്നത്, പല്ലിന്റെ അണുബാധയാണെങ്കിലും നാക്കിന്റെ അണുബാധയും എല്ലാം തടയുന്നത് ഈ ഉമിനീര് വായിലുള്ളത് കൊണ്ടാണ്. കൂടാതെ തന്നെ ഫുഡ് മിക്സ് ചെയ്യുകയും ഈ മാസ്റ്റിക്കേഷൻ, പല്ല് മാസ്റ്റിക്കേറ്റ് ചെയ്ത് തരുന്ന ഫുഡിലെ കാർബോഹൈഡ്രേറ്റ് അവിടെ വെച്ച് തന്നെ വിഘടിപ്പിക്കാൻ തുടങ്ങുന്നത് ഈ ഉമിനീർ ഗ്രന്ഥികളുടെ പ്രവർത്തനമാണ്.
1: അതുകൊണ്ടാണ് നല്ലപോലെ ചവച്ചരച്ച്
0: എന്ന് പറയുന്നത്. സലൈവറി ലിപ്പേസ് ഉണ്ടെങ്കിലും ശരിക്കും ഫാറ്റ് ഡൈജഷൻ കുറച്ചുകൂടെ താഴെ വന്നിട്ടാണ് തുടങ്ങുന്നത്. ഫാറ്റിന്റെ ഡൈജഷന്റെ മെയിൻ സാധനം നമുക്ക് കുടലിൽ നിന്നാണ് തുടങ്ങുന്നത്. സലൈവറി അമിലേസ്, സലൈവറി ലിപ്പേസ് ഇതൊക്കെ ഇങ്ങനെ വിഘടിപ്പിക്കാനാണ്, വിഘടനമാണ് ഇതിനകത്ത് ശരിക്കും നടക്കുന്നത്.
1: സലൈവറി ഗ്ലാൻസിനെ ബാധിക്കുന്ന അസുഖങ്ങളെ പറ്റി കൂടി ഒന്ന് പറയൂ ഡോക്ടർ.
0: ഇതിന് വരുന്ന ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം, വൈറൽ ഇൻഫെക്ഷൻ വരാം. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള മംസ്. ഇപ്പൊ മംസിനെതിരെ MMR വാക്സിനേഷൻ നമ്മൾ കൊടുക്കാറുണ്ടെങ്കിൽ പോലും ഈ പ്രാവശ്യം അതൊരു എപ്പിഡമിക് ആയിട്ട് പല സ്കൂളുകളിലും പടർന്നു പിടിച്ചിട്ടുണ്ട്. ഈ വർഷവും അതിന്റെ ഒരുപാട് കേസുകൾ നോട്ട് ചെയ്യുന്നാലും മംസ് അതിന്റെ ഒരു ഇൻഫെക്ഷനിൽ വരുന്നതിന് മെയിനസ്. പിന്നെ സലൈവറി കാൽക്കുലി, ഇതിനകത്തുണ്ടാവുന്ന കല്ലുകളുണ്ട്, അവിടെ പെയിനും സ്വെല്ലിങ്ങും ഒക്കെ വരുന്നതാണ് അതിന്റെ ലക്ഷണങ്ങൾ. അത് ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ സർജിക്കലി റിമൂവ് ചെയ്യേണ്ടി വരും, കാരണം പെട്ടെന്ന് പെയിൻ വരുന്നത് കൊണ്ട്. പിന്നെ വരുന്നത് ട്യൂമേഴ്സ് ആണ്. പാരോട്ടി സലൈവറി ഗ്ലാൻഡിലെ ട്യൂമേഴ്സ് വളരെ റെയർ ആണെങ്കിലും ബിനൈനും മാലിഗ്നന്റും ആവാം. അത് ഏജ് കൂടുതലുള്ളവർ വരുവാണെങ്കിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഏജ് കഴിഞ്ഞ് ഒരു സ്വെല്ലിംഗ് വരുവാണെങ്കിൽ അത് മാലിഗ്നന്റ് ആണോ ബിനൈൻ ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉമിനീരില്ലാത്ത അവസ്ഥ, സിറോസ്ട്രോമിയ എന്ന് പറയും. ചില ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സായ ജോഗ്രിൻ സിൻഡ്രോം എന്ന അസുഖങ്ങളുടെയൊക്കെ കൂടെ ചേർന്നാണ് ഇത് കാണപ്പെടുന്നത്.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ ദീപ MSമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

എടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

ഗ്രാമ ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിളി

0: വിദ്യാഭ്യാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
1: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
1: ഫ്രീ കിക്ക് 90.4 FM 2026.
2: താളപ്പെരുമഴ പെയ്യുന്ന ഒരു മേടപ്പുലരിയിൽ ഗ്രാമം പുതിയ മുഖത്തെഴുത്തിനായി കിടക്കുന്നു. ഇത് ഉത്സവമേളം, ഇത് പൂരക്കാലം. കുന്നിൻ മുകളിൽ പനങ്കുലമുടിയണിഞ്ഞ കാറ്റിൻ്റെ തിരുത്തിയാട്ടം,

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇടവഴി പെരുവഴി അതുവഴി ഇതുവഴി പല കരയിൽ നിന്നും കുട്ടിക്കൂട്ടം കൊണ്ടുവരുന്നേ.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വരാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അതിതീവ്രമായ ചൂടും ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും അനുഭവപ്പെടുമെന്ന മുന്നറിയിപ്പുമായി

0: കാലാവസ്ഥാ വിദഗ്ധർ. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളായ അരിസോണ, ന്യൂ മെക്സിക്കോ, കോളറാഡോ എന്നിവിടങ്ങളിൽ ഉയർന്ന താപനിലയ്ക്കൊപ്പം വരണ്ട ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നും ഇതുമൂലം കാട്ടുതീ ഭീഷണി വർദ്ധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം മിഡ് അറ്റ്ലാന്റിക് മേഖലയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുമായി ശക്തമായ ചൂടിനൊപ്പം ഇടിമിന്നൽ, ശക്തമായ കാറ്റ്, ആലിപ്പഴ മഴ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ചില പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന താപനില 100 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലെത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. ഇല്ലിനോയി, ഇൻഡിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കൊടുങ്കാറ്റുകൾ നാശനഷ്ടങ്ങൾ വിതച്ച സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും കാലാവസ്ഥാ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 2026-28 കാലയളവിലേക്കുള്ള ഫൊക്കാന പ്രസിഡന്റായി ലീല മാരറ്റിന്റെ സ്ഥാനാർത്ഥിത്വ നാമനിർദ്ദേശം ന്യൂയോർക്കിലെ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് ഔദ്യോഗികമായി സമർപ്പിച്ചു. ഫൊക്കാനയുടെ ചരിത്രത്തിൽ 2 പതിറ്റാണ്ടിലേറെ നീണ്ട സജീവ പ്രവർത്തന പരിചയമുള്ള ലീല മാരറ്റ് സംഘടനയുടെ വിവിധ ഘട്ടങ്ങളിലെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും സാക്ഷിയും പങ്കാളിയുമാണ്. കഴിഞ്ഞ 22 വർഷങ്ങളായി സംഘടനാ രംഗത്ത് ലീല മാരറ്റ് കാഴ്ചവെച്ച അർപ്പണബോധവും സ്ഥിരതയും അവരെ ഇന്ന് ശ്രദ്ധേയമായ നേതൃമുഖങ്ങളിലൊന്നായി മാറ്റിയിരിക്കുകയാണ്. ജീവിതത്തിന്റെ തുടക്കകാലം കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന കെ കരുണാകരന്റെ നേതൃശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ലീല മാരറ്റ് സംഘടനാ രംഗത്തും അതേ ശൈലിയിലുള്ള പ്രവർത്തന മികവും മനുഷ്യബന്ധങ്ങളും വളർത്തിയെടുക്കുമെന്നാണ് സഹപ്രവർത്തകർ അഭിപ്രായപ്പെടുന്നത്. ഹാരിസ് കൌണ്ടിയിലെ ജീവനക്കാർക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും മനസ്സ് ശാന്തമാക്കുന്നതിനുമായി ശമ്പളത്തോടു കൂടിയ പ്രത്യേക അവധി നൽകുന്ന കാര്യം അധികൃതർ പരിഗണിക്കുന്നു. ഹാരിസ് കൌണ്ടി ജഡ്ജിയായ ലീന ഹിഡാൽഗോയാണ് കമ്മീഷണർ കോടതിയിൽ ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായ ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫിഫ ലോകകപ്പിന് ആവേശകരമായ തുടക്കമെങ്കിലും US മെക്സിക്കോയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വലിയ പരീക്ഷണങ്ങളെ നേരിടുന്നതായി റിപ്പോർട്ടുകൾ. വ്യാഴാഴ്ച നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടുമ്പോൾ വാഷിംഗ്ടൺ DCയിലെ മെക്സിക്കൻ എംബസിയിൽ ആവേശകരമായ വാച്ച് പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. കളിയിൽ 9 മിനിറ്റിൽ ജൂലിയൻ കിനോണസ് നേടിയ ഗോളിന്റെ കരുത്തിൽ മെക്സിക്കോ മുന്നേറിയെങ്കിലും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ ബന്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പ്രകടമായിരുന്നു. മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബാമും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഭിന്നമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും മികച്ചൊരു പ്രവർത്തന ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും കുടിയേറ്റം, മയക്കുമരുന്ന് കടത്ത്, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. അമേരിക്കൻ മലയാളി സമൂഹത്തിന് സംഗീതത്തിന്റെ വൈവിധ്യമാർന്ന അനുഭവം സമ്മാനിക്കാൻ ടെക്സസിൽ 4-5 തീയതികളിലായി വിപുലമായ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നു. മലയാളികളുടെ പ്രിയ പിന്നണി ഗായകൻ ബിജു നാരായണനും അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ കാത്തലിക് റാപ്പറും പങ്കെടുക്കുന്ന പരിപാടികൾ സംഗീതാസ്വാദകർക്ക് ശ്രദ്ധേയമായ കലാവിരുന്നായി മാറുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. 4 വൈകിട്ട് 7:45 സെന്റ് തോമസ് ജൂബിലി ഹാളിൽ നടക്കുന്ന മെഗാ ഗാനമേളയിൽ ബിജു നാരായണൻ സംഘത്തോടൊപ്പം വേദിയിലെത്തും. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ധോണി ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: കിക്ക് 90.4 FM 2026.
1: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ

0: ആവശ്യമേറ്റിക്കാൻ ഒരു ഭാഗ്യശാലി കാത്തിരിക്കുന്നു. മാളേക്കൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശമിരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ

0: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ

0: മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

പർവ്വരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.